ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 22, കൊല്ലവർഷം 1202, കന്നിമാസം 28 തീയതി, 2026 ഒക്ടോബർ 14 തീയതി ബുധനാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഭാഗ്യശീലൻ ചാലാട്.
2: ആകാശത്തിന്റെ സീമന്തരേഖയിൽ കുങ്കുമമണിഞ്ഞു പുലരി ഉണർന്നു. ഉഷസിന്റെ മധുരമായ ഉണർത്തുപാട്ട് കേൾക്കുന്നില്ലേ? ഉണരൂ, മിഴിതുറക്കൂ. ധന്യാത്മാക്കളെ, കർമ്മകാന്ഡം നിങ്ങളെ കാത്തിരിക്കുന്നു. ലോക സാംസ്കാരിക ചരിത്രത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഏതൻസിലെ രാജവീഥിയിലൂടെ നട്ടുച്ച നേരത്ത് ഒരു തീപ്പന്തവുമായി മുഷിഞ്ഞു കീറിയ വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ ഓടുകയായിരുന്നു. ജനം ഉത്കണ്ഠയോടെ പകച്ചു നിന്നു. പെട്ടെന്നൊരാൾ അയാളുടെ മുന്നിലെത്തി ചോദിച്ചു, "നിങ്ങൾ ആരാണ്? എന്തിനാണ് ഉച്ചവെയിലിൽ പന്തവുമായി ഓടുന്നത്?" ഒരു പൊട്ടിച്ചിരിയോടെ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് തോന്നുന്ന മനുഷ്യൻ പറഞ്ഞു, "ഞാൻ മനുഷ്യനെ അന്വേഷിക്കുകയാണ്. എനിക്ക് ഒരു മനുഷ്യനെ കാണണം." ആ മനുഷ്യൻ ഓട്ടം തുടർന്നു. മനുഷ്യനെ തേടിയുള്ള ആ സാഹസിക യാത്ര നടത്തിയത് പ്രശസ്ത തത്വചിന്തകനായ ഡയോജനസ് ആയിരുന്നു. കാലഗണനയിൽ സഹസ്രാബ്ദങ്ങൾക്കു മുമ്പേ മനുഷ്യനെ കണ്ടെത്താൻ ഡയോജനസ് ആരംഭിച്ച അന്വേഷണം തലമുറകൾ മാറി മാറി ഇന്നും തുടരും.

0: അല്ലേ, രണ്ട് ചെവിയും ഒരു നാവും തന്നിരിക്കുന്നത് കുറച്ചു പറയുവാനും കൂടുതൽ കേൾക്കുവാനും വേണ്ടിയാണ്. അറിയുന്നവൻ സംസാരിക്കുകയില്ല, സംസാരിക്കുന്നവനെ അറിവില്ല. നല്ലവൻ തർക്കിക്കുകയില്ല, തർക്കിക്കുന്നവൻ നല്ലവനല്ല. ഈ അടയാളങ്ങളിലൂടെ നമുക്ക് ഒരു നല്ല മനുഷ്യനെ കണ്ടെത്തുവാൻ ആവുമോ? അറിയുവാനും അറിയിക്കുവാനും ശ്രമിക്കുക, വാദിക്കുവാനും ജയിക്കുവാനും ശ്രമിക്കരുത്. ഡയോജനസിനോടൊപ്പം ഗുരുവചനവും ചേർത്ത് വെക്കാം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം നേരിയതാണ്. സാധാരണ മനുഷ്യന് അവനെ വേർതിരിച്ചു കാട്ടുന്ന അടയാളങ്ങൾ നഷ്ടപ്പെടുന്നു, മാന്യനായ മനുഷ്യൻ അവ നിലനിർത്തുന്നു. ഗ്രീക്കുകാരനായ സോക്രട്ടീസ് എന്ന തത്വചിന്തകനെ അധികാരികൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ പേരിൽ യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നാരോപിച്ച് ഏഥൻസിലെ ഭരണകൂടം ജയിൽ മുറിയിൽ വെച്ച് വിഷം നൽകി വധശിക്ഷ നടപ്പിലാക്കുകയായിരുന്നു. തന്റെ ആശയങ്ങൾ തെറ്റാണെന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ സോക്രട്ടീസിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ആശയം തെറ്റാണെന്ന് സമ്മതിക്കാതെ മരണം സ്വീകരിക്കുകയായിരുന്നു. ലോകത്തിന്റെ ഭാവി പടവെട്ടി ജയിച്ചവരുടേതല്ല, മനുഷ്യരാശിയെ രക്ഷിച്ചവരുടേതാകും. ലൂയി പാസ്റ്ററുടെ ഈ വാക്കുകൾ വഴിവിളക്കുകളാണ്. മനുഷ്യന്റെ അന്തസ് എത്ര മഹത്തരമാണെന്നും ആശയങ്ങളുടെ ശ്രേഷ്ഠതയും സോക്രട്ടീസ് തെളിയിക്കുകയാണ് ചെയ്തത്. എനിക്കാകെ അറിയാവുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നതാണ്. എന്റെ ബോധേന്ദ്രിയത്തിന്റെ സ്വഭാവം അജ്ഞതയാകുന്നു എന്ന സോക്രട്ടീസിന്റെ വചനം എത്ര മഹത്തരമാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഭാഗ്യശീലൻ ചാലാട്.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ ചേർന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് സമാപിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാതരം ഭീകരവാദങ്ങളെയും അക്രമാസക്ത തീവ്രവാദത്തെയും ബിംസ്റ്റെക് രാജ്യങ്ങൾ പ്രഖ്യാപനത്തിൽ ശക്തമായി അപലപിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രി കരേൽ ഹാവ്ലിചെക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിനും സംയുക്ത നിർമ്മാണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വഴികൾ ഇരുവരും ചർച്ച ചെയ്തു. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പിണറായി വിജയനെതിരായ FIR നടപടികളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയ ഒത്തുകളിയുടെയും ഇരട്ടത്താപ്പിന്റെയും തെളിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ സംശയം ശക്തമാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ പ്രവാസികൾക്ക് ബോധവൽക്കരണം ആവശ്യമാണെന്ന് കേരള പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ്. കാസർഗോഡ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി സ്വദേശിനി V. ദേവികയുടെ ചിതാഭസ്മം പുലർച്ചെ തിരുവനന്തപുരത്തെത്തിക്കും. നോർക്ക റൂട്ട്സ് അധികൃതർ ചിതാഭസ്മം ഏറ്റുവാങ്ങി വൈകിട്ട് 5 മണിയോടെ ദേവികയുടെ വീട്ടിലെത്തിക്കും. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2025 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ഹൈദരാബാദിൽ വൈകിട്ട് 7 മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ കരതലാമലകം, അക്കിത്തത്തിന്റെ കവിത കേൾക്കാം. ആലാപനം KM ഭാരതി. 6:15 അർച്ചനയിൽ നവരാത്രി 4 ദിവസം S പ്രേമ, S ജയ, S സീത, രാധാ നമ്പൂതിരി എന്നിവർ ആലപിച്ച നവാവരണകൃതി. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന്

FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പരിച സംഘടന സമർപ്പിക്കുന്ന മാടായി പ്രമേയം, തെയ്യാട്ട ഭൂമിയിലെ അടിസ്ഥാന ആവശ്യങ്ങളുടെ മനുഷ്യാവകാശ രേഖ പറയുന്നത്, അവസാന ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് സയൻസ് കഫേ. ക്രൂഡ് ഓയിലിന്റെ കാണാപ്പുറങ്ങൾ. പശ്ചിമാഫ്രിക്കയിലെ ഖാനയിലുള്ള എക്സ്പ്രോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആന്റ് ഓപ്പറേഷൻ സൂപ്പർവൈസറും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറുമായ വിമൽ മോഹൻ പങ്കെടുക്കുന്നു. രാവിലെ 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരി. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 ഗാനാമൃതം, ചലച്ചിത്ര ഗാനങ്ങൾ. 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ചലച്ചിത്ര ഗാനം. 10:30 ഗാനലോക വീഥികളിൽ. രാവിലെ 11 ഡോക്ടറോട് ചോദിക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 സ്വാമി കേശവാനന്ദ ഭാരതി, ശാരദ ബാർക്കൂർ, എസ് ശ്രീനിവാസമൂർത്തി എന്നിവർ പാടിയ തുളുഗാനങ്ങൾ കേൾക്കാം. 12:40 ആരോഗ്യദീപ്തിയിൽ ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യം. എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മരിയ എം ജോസുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം.

0: ഉച്ചയ്ക്ക് ഒരു മണിക്ക് പല്ലവി അനുപല്ലവി, തത്സമയ പ്രക്ഷേപണം. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. വൈകുന്നേരം 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 ചെണ്ടമേളം. കോറോം വി വി ഉണ്ണികൃഷ്ണമാരാരും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. വൈകുന്നേരം 6 മണിക്കും രാത്രി 7:55 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വൈകുന്നേരം 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം. 6:50 ഹരിതവീഥിയിൽ കർഷകനും എം പാനൽ ഷൂട്ടറുമായ കാസർഗോഡ് കള്ളാറിലെ കെ അരവിന്ദാക്ഷൻ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരി. 7:20 അങ്കണം. 7:45 മലയാളത്തിൽ വാർത്തകൾ. രാത്രി 8 മണിക്ക് ട്യൂണിംഗ് സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഇതിൽ കരഹര പ്രിയ രാഗത്തിലും അതിന്റെ ചില ജന്യരാഗത്തിലും പെട്ട ഗാനങ്ങളുമായി എത്തുന്നു കൃഷ്ണനുണ്ണി സി എസ്, കൂടെ ദേവപ്രിയ രതീഷ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നവരാത്രി സംഗീതോത്സവം 2026, പ്രിൻസ് രാമവർമ്മയുടെ സംഗീത കച്ചേരി. 11:00 സ്പോട്ട്ലൈറ്റ്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. In Bihar, 13 people died when a boat capsized in the Raghupur Diyara area of Vaishali district last night. Vaishali district magistrate Varsha Singh told media persons that 13 people died while 6 were rescued after the boat capsized in the Ganga River in Raghupur. Most of the deceased are minors who were travelling on the boat to attend a feast. Around 15 to 20 people were on board the boat. 7 others have been referred to another hospital for better treatment. Prime Minister Narendra Modi announced an ex gratia of 2 lakh rupees to next of kin of each deceased and 50,000 rupees to each injured. Chief Minister Samrat Chaudhary condoled the loss of the life in the incident and announced an ex gratia of 4 lakh rupees to the kin of each deceased. Prime Minister Narendra Modi and his Canadian counterpart Mark Carney have agreed to build on the positive momentum in bilateral ties and work towards concrete outcomes across key areas of the strategic partnership. These areas include trade, energy, technology, security and people-to-people ties. Both leaders had a warm and productive telephonic conversation. Mr. Modi said in a social media post that India and Canada are together contributing towards a more stable and prosperous world. Meanwhile, Canadian Foreign Minister Anita Anand arrived in New Delhi on a 2-day visit to India last evening. During her visit, she will meet External Affairs Minister Dr. S. Jaishankar and Skill Development and Entrepreneurship Minister Jayant Chaudhary today. The first BIMSTEC Home Ministers meeting concluded in New Delhi with adoption of Delhi Declaration.

0: In the declaration, the BIMSTEC nations have strongly condemned terrorism and violent extremism conducive to terrorism in all its forms and manifestations, including cross-border terrorism. In the declaration, the BIMSTEC nations reiterated their determination to prevent, combat, and eliminate terrorism and violent extremism conducive to terrorism in a comprehensive and sustained manner, in accordance with the UN Charter and international law. External Affairs Minister Dr. S. Jaishankar stressed that peace and stability along the border are key to maintaining normal relations between India and China. Speaking at Bloomberg New Economy Forum in New Delhi yesterday, he said that the relationship will have consequences if peace and tranquility in the border areas is disturbed. Finance Minister Nirmala Sitharaman has said the government is open to hearing suggestions on the removal of long-term capital gains tax during consultations for the upcoming union budget. Ms. Sitharaman said this while speaking at the Bloomberg New Economy Forum in New Delhi yesterday. UPI Merchant Discount Rate or MDR on select person-to-merchant transactions will be implemented after Diwali. In a social media post, National Payments Corporation of India said that UPI and Services Steering Committee decided that keeping in mind the festive season, MDR on select person-to-merchant UPI transactions will be implemented immediately post-Diwali. The Ministry of Culture will organize Brihattar Bharat International Conference on Bharat's cultural connections across the globe in New Delhi from today. The three-day conference will bring together delegates, ambassadors and scholars from 50 nations to deliberate on India's historical and contemporary cultural connections with the wider world. Prime Minister Narendra Modi will address the gathering through a special video message on the occasion. The Ministry of Panchayati Raj will today organize a dedicated one-day cleanliness and pendency disposal drive as part of the ongoing Special Campaign 6.0. During the drive, the ministry aims to promote workplace cleanliness, improve the use of office space, and expedite the disposal of pending matters. In badminton, Indian shuttlers Tanvi Sharma and Kidambi Srikanth progressed to the second round of the Denmark Open 2026 after securing hard-fought victories in their opening matches. Tanvi defeated Japan's Natsuki Nidaira 2-1 in a thrilling three-game contest. In men's cricket, India will face West Indies in the fourth T20 International in Hyderabad today. The match will begin at 7 p.m. IST. India leads the five-match series 2-1 after defeating West Indies by 14 runs in third T20I in Indore last Sunday. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ.
2: വിശ്വമാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി. ഒക്ടോബർ 14 വിശ്വമാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
3: ഒക്ടോബർ 14 വിശ്വമാനക ദിനം ഗുണമേന്മ, സുരക്ഷ, വിശ്വാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സ്റ്റാൻഡേർഡൈസിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്ന ആഗോള ദിനം. ഇന്ത്യയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ ദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ. നിങ്ങൾക്കറിയാമോ, പ്രഷർ കുക്കർ, ഇലക്ട്രിക്കൽ സ്വിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ISI അടയാളം അവ BIS കർശന പരിശോധനകൾ വിജയിച്ചതിന്റെ തെളിവാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഗുണമേന്മയുടെ അടയാളമായ ISI മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. സ്റ്റാൻഡേർഡ്സിനെ അറിയൂ, വിശ്വാസ്യത ആസ്വദിക്കൂ.
4: കാവ്യാഞ്ജലി. ഇന്ന് അക്കിത്തത്തിന്റെ കവിത കരതലാമലകം ആലപിക്കുന്നത് KM ഭാരതി.

0: കരതലാമലകം അക്കിത്തത്തിന്റെ കവിതയാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് കെ എം ഭാരതി. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അർച്ചന. ഇന്ന് നവരാത്രി നാലാം ദിവസം. എസ് പ്രേമ, എസ് ജയ, എസ് സീത, രാധാ നമ്പൂതിരി എന്നിവർ ആലപിച്ച നവാവരണ കൃതി ഇപ്പോൾ കേൾക്കാം.

എസ് പ്രേമ, എസ് ജയ, എസ് സീത, രാധാ നമ്പൂതിരി എന്നിവർ ആലപിച്ച നവാവരണ കൃതിയാണ് ഇതുവരെ കേട്ടത്. ഇനി ചിത്രപാടിയ ഒരു ഗാനം കേൾക്കാം. വാണി മാതേ മൂകാംബികേ എന്നാരംഭിക്കുന്നു.

0: ചിത്രപാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: വിശ്വമാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി.
2: ഒക്ടോബർ 14 വിശ്വമാനക ദിനം. ഇന്ത്യയുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാരത്തിന്റെ പാരമ്പര്യം ആഘോഷിക്കുന്നു. നിങ്ങളുടെ ഫാനാകട്ടെ, ഗീസറാകട്ടെ, അതിലെ ISI മുദ്രണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് BIS കരുതലാണ്. നിങ്ങൾ വാങ്ങുന്നത് സുരക്ഷിതവും വിശ്വസനീയവുമാകാൻ. ഇപ്പോൾ ഒരു പുതിയ മാറ്റം. സിമന്റ്, TMT ബാർ, പ്ലൈവുഡ് പോലുള്ള നിർമ്മാണ ഉൽപ്പന്നങ്ങൾക്ക് ISI മുദ്രണം നിർബന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ ഉൽപ്പന്നത്തിൽ ISI മുദ്രണം കണ്ടാൽ മനസ്സിലാക്കൂ, അത് വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മുദ്രയാണ്. സ്റ്റാൻഡേർഡ്സ് സുരക്ഷ ഉറപ്പാക്കുന്നു ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും.
3: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾ

0: കൈ സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
0: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കടമ്പൂർ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയായ പൊലിമ 2.0 ഇന്ന് വൈകിട്ട് 4 മണിക്ക് കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കും. വിശദവിവരങ്ങൾക്ക് 9207155700 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. തോട്ടട ESI ആശുപത്രിയിൽ ഇന്ന് രാവിലെ 10:30 പരാതി പരിഹാര സെൽ യോഗം ചേരും. പയ്യന്നൂർ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലികമായി നിർത്തിവച്ച കിടത്തി ചികിത്സ നാളെ മുതൽ പുനരാരംഭിക്കും. മോഹൻ ചന്ദ്ര മൂർധനിയുടെ ഡിജിറ്റൽ ചിത്രപ്രദർശനം സ്റ്റിച്ചിംഗ് ദി വൂൺസ് കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയിൽ 16 തുടങ്ങും. വൈകുന്നേരം 4 മണിക്ക് ആർട്ടിസ്റ്റ് മദനൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. 19 സമാപിക്കും. കാനന്നൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ മാസം 25 പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂളിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുന്നവർ 9847166641 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കിഴക്കേമുറി ജവാൻ KV അശ്വിൻ സ്മാരക സമിതിയുടെയും കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി ലോകം അറിഞ്ഞതും അറിയേണ്ടതും എന്ന വിഷയത്തിൽ ജില്ലാതല ക്വിസ് മത്സരം ഈ മാസം 21 രാവിലെ 10 മുതൽ നടക്കും. LP UP ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങളിലായി 2 പേരടങ്ങുന്ന ടീമുകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. താൽപര്യമുള്ളവർ നാളെ വൈകുന്നേരം 5 മണിക്ക് മുൻപായി 9400850615 എന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ 16 നടത്താൻ നിശ്ചയിച്ചിരുന്ന മറൈൻ ഡാറ്റ എന്യൂമറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. 2025 വയർമാൻ പരീക്ഷയും പ്രായോഗിക പരീക്ഷയും വിജയിച്ചവർക്കായി സംസ്ഥാന ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് 23 രാവിലെ 9:30 കാസർഗോഡ് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0499425693 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. ലൂപ്പ് ഓഫ് സസ്പെൻഡഡ് ലൈൻസ് ചിത്രപ്രദർശനം കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ ഗാലറി ഏകാമിയിൽ നവംബർ 21 വരെ നടക്കും. കണ്ണൂർ സർവകലാശാലയുടെ 2026-27 അക്കാദമിക് വർഷത്തെ വിവിധ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടിയിട്ടുണ്ട്. പിലാത്തറ ലാസിയ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ വിഷ്വൽ ആർട്സ് ആന്റ് ഡിസൈൻ ഡിപ്ലോമ PG ഡിപ്ലോമ പ്രോഗ്രാമുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 25 തത്സമയ പ്രവേശനം നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9847260010 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ചന്തേര മാണിയാട്ട് തിരുനെല്ലൂർ ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സംഗീതോത്സവം 19 വരെ നടക്കും. സ്വച്ഛതാ ഹി സേവ നിർമ്മലം പുതുയുഗ കേരളം പദ്ധതിയുടെ ഭാഗമായി പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 11 EK നായനാർ സ്മാരക പഞ്ചായത്ത് ഹാളിൽ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. LP UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് പെൻസിൽ ഡ്രോയിങ്ങും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വാട്ടർ കളർ മത്സരവുമാണ് നടക്കുന്നത്. മടിക്കൈ ഗവൺമെന്റ് ITIയിൽ വെൽഡർ ട്രേഡിലെ ഒഴിവിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ളവർ നാളെ വൈകുന്നേരത്തിന് മുൻപായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9495 3

0: 9369 എന്ന ഫോൺ നമ്പറിൽ. കാസർഗോഡ് ഗവൺമെന്റ് ITIയിൽ വെൽഡർ ട്രേഡിലെ ഒഴിവിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. നാളെ രാവിലെ 11 മണിക്കകം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണം. വിശദ വിവരങ്ങൾക്ക് 0499924644 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കയ്യൂർ ITIയിൽ വിവിധ ട്രേഡുകളിലെ ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. നാളെ രാവിലെ 11 മണിക്കകം നേരിട്ടെത്തി അപേക്ഷ നൽകണം. വിശദാംശങ്ങൾക്ക് വിളിക്കാം 0467223098. മാവിലായി മാവിലാക്കാവ് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം 6:30 ഭജൻസ് ഉണ്ടായിരിക്കും. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം, ബാവോട് പരിയാരം, പരിവാരത്ത് മതിലകം ദുർഗാക്ഷേത്രം, കണ്ണപുരം പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്രം, പടിയൂർ പൊടിക്കളം ഭഗവതി ക്ഷേത്രം, കണ്ണാടിപ്പറമ്പ് ആനന്ദാലയം, കിഴുത്തള്ളി മുത്തുമാരിയമ്മൻ കോവിൽ എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ 21 വരെ നടക്കും. കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, നാറാത്ത് മഹാവിഷ്ണു ക്ഷേത്രം, എളയാവൂർ പൊന്മുടിയൻ തറവാട് ദേവസ്ഥാനം, കൂടാളി യോഗിനി മാതാ കാനിച്ചേരി ആശ്രമം, തളിപ്പറമ്പ് മാന്തംകുണ്ട് മഹാവിഷ്ണു ക്ഷേത്രം, നണിയൂർ ദുർഗാഭഗവതി ക്ഷേത്രം, പനോന്നേരി ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ 21 വരെ നടക്കുന്നു. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം, കണ്ണൂർ മുനീശ്വരൻ കോവിൽ, ചാല ഭഗവതി ക്ഷേത്രം, മുഴപ്പിലങ്ങാട് കൂറുമ്പ ഭഗവതി ക്ഷേത്രം, താഴെ ചൊവ്വ കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ എന്നിവിടങ്ങളിൽ നവരാത്രി ആഘോഷം 21 വരെ വിവിധ പരിപാടികളോടെ നടക്കുന്നു. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ തലാപ്പ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
10: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
11: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, പരീച സംഘടന സമർപ്പിക്കുന്ന മാടായി പ്രമേയം, തെയ്യാട്ട ഭൂമിയിലെ അടിസ്ഥാന ആവശ്യങ്ങളുടെ മനുഷ്യാവ

യോഗാശരേഖ പറയുന്നത് അവസാന ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മുതൽ FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. തുടർന്ന് സയൻസ് കഫേയിൽ ക്രൂഡ് ഓയിലിന്റെ കാണാപ്പുറങ്ങൾ. പശ്ചിമാഫ്രിക്കയിലെ ഖാനയിലുള്ള എക്സ്പ്രോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആന്റ് ഓപ്പറേഷൻ സൂപ്പർവൈസറും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറുമായ വിമൽ മോഹൻ പങ്കെടുക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.

ഇന്ന് രാവിലെ 8:30 സംഗീത മാധുരിയിൽ ഈ ഗായത്രി വീണയിൽ വായിച്ച കീർത്തനങ്ങൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാതരം ഭീകരവാദങ്ങളെയും അക്രമാസക്ത തീവ്രവാദത്തെയും ബിംസ്റ്റെക് രാജ്യങ്ങൾ പ്രഖ്യാപനത്തിൽ ശക്തമായി അപലപിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിനും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അനുസൃതമായി സമഗ്രവും സുസ്ഥിരവുമായ രീതിയിൽ ഭീകരവാദത്തെയും അക്രമാസക്ത തീവ്രവാദത്തെയും തടയുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനുമുള്ള ദൃഢനിശ്ചയം ബിംസ്റ്റെക് രാജ്യങ്ങൾ ആവർത്തിച്ചു. പരസ്പരബന്ധിതവും സുരക്ഷിതവും വികസിതവും സമൃദ്ധവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് സംഘടനയ്ക്കുള്ളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധതയും നേതാക്കൾ ആവർത്തിച്ചു. അംഗരാജ്യങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഇരകളായവരോടും അവരുടെ കുടുംബങ്ങളോടും യോഗം അനുശോചനവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് നിർമ്മാണം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ മേഖലകളിൽ അന്തിമരൂപം നൽകിയ കർമ്മപദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കണമെന്നും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും നേരിടുന്നതിലെ സഹകരണത്തിനായി ഉപസമിതിയുടെ കർമ്മപദ്ധതിക്ക് അന്തിമരൂപം നൽകണമെന്നും ഡൽഹി പ്രഖ്യാപനം ആവശ്യപ്പെട്ടു.

0: പ്രത്യക്ഷപ്പെട്ടു. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക കൂട്ടായ്മയാണ് ബിംസ്റ്റെക്ക്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളിലെ അനുകൂല മുന്നേറ്റം ശക്തിപ്പെടുത്താനും വ്യാപാരം, ഊർജ്ജം, സാങ്കേതികവിദ്യ, സുരക്ഷ, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങി തന്ത്രപ്രധാന പങ്കാളിത്ത മേഖലകളിൽ പ്രത്യക്ഷ ഫലങ്ങൾ കൈവരിക്കാൻ ഇന്ത്യയും കാനഡയും ഒന്നിച്ച് പ്രവർത്തിക്കാനും ചർച്ചയിൽ ധാരണയായി. കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും സുപ്രധാന പങ്കുവഹിക്കുന്നതായി മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെക്ക് റിപ്പബ്ലിക് ഉപപ്രധാനമന്ത്രിയും വ്യവസായ വാണിജ്യ മന്ത്രിയുമായ കരേൽ ഹാവ്ലിചെക്കുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിനും സംയുക്ത നിർമ്മാണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി പീയൂഷ് ഗോയൽ സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും 50 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളും അംബാസഡർമാരും പണ്ഡിതന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്യും. 1926 ഒക്ടോബർ 14 കൊൽക്കത്തയിൽ ഒരു കൂട്ടം ഇന്ത്യൻ പണ്ഡിതന്മാർ ചേർന്ന് രൂപീകരിച്ച ഗ്രേറ്റർ ഇന്ത്യ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് ധൊലേര സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റീജിയനെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
0: വ്യാവസായിക നഗരങ്ങൾ ആദ്യം വളരുകയും പിന്നീട് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയുമാണ് പതിവ്. എന്നാൽ ഖമ്പ തുൾക്കടൽ തീരത്ത് ഒരു പ്ലോട്ട് പോലും വിൽക്കുന്നതിന് മുമ്പേ റോഡ്, ജലം, വൈദ്യുതി, ഇന്റർനെറ്റ് തുടങ്ങിയ സൌകര്യങ്ങൾ ഒരുക്കി നിർമ്മിക്കുന്ന അത്യാധുനിക സ്മാർട്ട് സിറ്റിയായ ധൊലേര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ്. രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണശാലയും ഇവിടെയാണ് സ്ഥാപിക്കുന്നത്. ഒരു ആധുനിക ഉൽപ്പാദന കേന്ദ്രമെന്ന നിലയിൽ ധൊലേര കൈവരിക്കുന്ന ദ്രുതഗതിയിലെ വളർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനം പ്രകടിപ്പിച്ചു. ചരിത്രപരമായ സമുദ്ര വാണിജ്യ പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നുവന്ന് ഇന്ത്യയുടെ ഹൈടെക് ഉൽപാദന മേഖലയിലെ ഭാവി വാഗ്ദാനമാകുന്ന ധൊലേര ദീർഘവീക്ഷണ ആസൂത്രണത്തിന്റെയും വികസിത് ഭാരതത്തിന്റെയും തിളക്കമാർന്ന സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു.
1: അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
0: കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും മെഡലുകൾ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായി മാറിയ കായിക താരങ്ങളെ ആദരിക്കാനും ജി വി രാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കാനുമായി യുവജനകാര്യ കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്പോർട്സ് നൈറ്റ് കേരളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പുരുഷ വിഭാഗത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജി വി രാജ പുരസ്കാരം ട്രിപ്പിൾ ജമ്പിൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച എൽദോസ് പോളിന് സമ്മാനിച്ചു. വനിതാ വിഭാഗത്തിൽ ബാഡ്മിന്റൺ താരം ട്രീസ ജോളിനു വേണ്ടി മാതാപിതാക്കൾ പുരസ്കാരം ഏറ്റുവാങ്ങി. കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ പി ടി ജോസഫിനെ മുഖ്യമന്ത്രി സമ്മാനിച്ചു. മികച്ച കായിക പരിശീലകനായി അനൂപ് ജോസഫും മികച്ച കായിക അധ്യാപകനായി ഡോക്ടർ സദാനന്ദൻ സി എസ് സിയും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കോളേജിനുള്ള പുരസ്കാരം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് നേടി. മന്ത്രി ഒ ജെ ജനീഷ് അധ്യക്ഷത വഹിച്ചു.
1: തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ പ്രവാസികൾക്ക് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണെന്ന് കേരള പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു. കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രവാസി കമ്മീഷൻ സിറ്റിംഗിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. വൈശാലി ജില്ലയിലെ രാഘോപൂർ ദിയാറ മേഖലയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 6 പേരെ രക്ഷപ്പെടുത്തിയതായി ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ തോണിയിൽ സഞ്ചരിച്ച കുട്ടികളാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും. ദുരന്തത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി വീടുകളിലും സ്ഥാപനങ്ങളിലും സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവരുടെ എണ്ണം സംസ്ഥാന

0: ഗണ്യമായി വർദ്ധിച്ചു. പുരപ്പുറ വൈദ്യുതി നിലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് KCB യുടെ സേവാ സേതു ക്യാമ്പുകൾക്കും തുടക്കമായി. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് ഇതുവരെ 371321 പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. സൗരോർജ്ജ പ്ലാന്റുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം 2000 MW ഉയർത്തുകയാണ് ലക്ഷ്യം. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന വഴി ഒക്ടോബർ മാസം വരെ സംസ്ഥാനത്ത് 2395 കോടി രൂപ സബ്സിഡിയായി അനുവദിച്ചിട്ടുണ്ട്. 1 kW നിലയത്തിന് കേന്ദ്ര ഗവൺമെന്റ് 30,000 രൂപയും 2 kW 60,000 രൂപയും 3 kW 78,000 രൂപയുമാണ് സബ്സിഡി നൽകുന്നത്. വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവും ഇതിലൂടെ ലഭിക്കുന്നു. കണ്ണൂർ സർക്കിളിൽ മാത്രം 2 MW വൈദ്യുതി വീടുകളിലെ സൌരോർജ്ജ നിലയങ്ങളിൽ നിന്നും ഗ്രിഡിലേക്ക് ലഭിക്കുന്നുണ്ടെന്നും 100 മുതൽ 140 MW ഉൽപാദനമാണ് ഇത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും കണ്ണൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PK ബഷീർ പറഞ്ഞു.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് വൈകിട്ട് 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ ശ്രാമ്പി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ തിരുവനന്തപുരത്തെ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. നിരവധി ഭക്തരാണ് സരസ്വതി ദേവിയെ ദർശിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളിക്കുതിര വാഹനത്തെ കാണാനും പ്രാർത്ഥിക്കാനും നിരവധി ഭക്തർ എത്തുന്നുണ്ട്. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന് അർഹിക്കുന്ന ആദരം ലഭിച്ചില്ലെന്ന് പ്രഭാഷകനും BJP സംസ്ഥാന വക്താവുമായ ശങ്കു ടി ദാസ് പറഞ്ഞു. കോഴിക്കോട്ട് നവരാത്രി സർഗോത്സവം 3ാം ദിനം സർഗസംവാദത്തിൽ മലയാള ഭാഷാ പൈതൃകവും തുഞ്ചത്തെഴുത്തച്ഛനുമെന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ദസറ ആഘോഷ പരിപാടിയിൽ നിന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP ഒഴിവാക്കിയതായി BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആരോപിച്ചു. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് കണ്ണൂർ ജില്ലക്കാരനായ സി സദാനന്ദൻ മാസ്റ്റർ എന്ന് കോർപ്പറേഷൻ ഭരണകർത്താക്കൾ ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഡൽഹി പ്രഖ്യാപനത്തോടെ സമാപിച്ചു. ബൃഹത് ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി താരങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബീഹാറിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ കനാഡാദേശസ്യ പ്രധാനമന്ത്രി മാർക്ക് കാർണി ച ദ്വയോഃ ദേശയോഃ ദ്വിപക്ഷീയ സംബന്ധേഷു പ്രാപ്താം സകാരാത്മക പ്രഗതിം അഗ്രേ നേതും തഥാ സാമരിക സഹയോഗസ്യ പ്രമുഖ ക്ഷേത്രേഷു സാർത്ഥക പരിണാമാനി പ്രാപ്തും സഹമതിം പ്രകടിതവന്തൌ. എതേഷു ക്ഷേത്രേഷു വാണിജ്യം, ഊർജാക്ഷേത്രം, പ്രൌദ്യോഗികീ, സുരക്ഷാ തഥാ ഉഭയോഃ ദേശയോഃ ജനാനാം മധ്യേ പാരസ്പരിക സംബന്ധാഃ സമ്മിലിതാഃ സന്തി. ഉഭയോഃ മധ്യേ ദൂരഭാഷ മാധ്യമേന സൗഹാർദ്ദപൂർണഃ ഫലദായകഃ ച സംവാദഃ ജാതഃ. ശ്രീമോദീ സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിതെ ഏകസ്മിൻ സന്ദേശേ ഉക്തവാൻ യത് ഭാരതം കനാഡാദേശശ്ച മിലിത്വാ അധികസ്ഥിരസ്യ സമൃദ്ധസ്യ ച വിശ്വസ്യ നിർമാണേ യോഗദാനം ദത്തഃ. ഏതന്മധ്യേ കനാഡാദേശസ്യ വിദേശമന്ത്രി അനിതാ ആനന്ദഃ ഹ്യഃ സായങ്കാലേ ദ്വിദിവസീയ ഭാരതയാത്രയൈ നവദില്ലീം സംപ്രാപ്തവതി. യാത്രയാഃ അവധൌ സാ അദ്യ വിദേശമന്ത്രിണാ ഡോക്ടർ എസ് ജയശങ്കരേണ തഥാ കൌശല വികാസ ഉദ്യമിതാ മന്ത്രിണ ജയന്ത ചൌധരിണ സഹ മിലിഷ്യതി. बिहार राज्यस्य वैशाली जनपदस्य राघोपुर दियारा क्षेत्रे ह्यः रात्रौ

0: ग्रहीतुं नौकया यात्रां कुर्वन्तः आसन्। नौकायां प्रायः 15-20 पर्यन्तं जनाः आरूढाः आसन्। उत्तमचिकित्सायै अन्ये 7 जनाः अन्यस्मिन् चिकित्सालये प्रेषिताः। उपराष्ट्रपतिना सीपी राधा कृष्णन वर्येण तथा प्रधानमन्त्रिणा नरेन्द्र मोदिना च अस्यां नौका दुर्घटनायां जनहानिं प्रति दुःखं प्रकटितवन्तौ। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते।
1: विशद वृत्तान्ताय एक्स् माध्यमे @AIRNewsAlerts इत्यनुगच्छन्तु। यूट्यूब मञ्चे च न्यूज ऑन AIR ऑफिशियल वाहिन्याः अनुग्राहकाः भवन्तु।
0: बिम्स्टेक सदस्य देशानां गृहमन्त्रिणां प्रथमं सम्मेलनं नवदिल्ल्यां दिल्ली घोषणायाः स्वीकरणेन सम्पन्नम्। अस्मिन् घोषणापत्रे बिम्स्टेक सदस्य देशैः आतंकवादं समेत्य सर्वप्रकारकस्य आतंकवादस्य तथा आतंकवादं पोषकस्य हिंसात्मकस्य उग्रवादस्य च कट्वालोचना कृता। घोषणापत्रे सदस्य देशैः संयुक्त राष्ट्र चार्टर इत्येतस्य अन्ताराष्ट्रिय विधेः च अनुसारेण समग्रतया निरन्तरं च प्रयत्नैः आतंकवादस्य तथा हिंसात्मकस्य उग्रवादस्य च निवारणं प्रतिरोधः समूलोच्छेदनं च कर्तुं स्वसंकल्पः पुनरुक्तः। सदस्यदेशैः संयुक्तराष्ट्रसंघस्य अधिकारपत्रस्य अन्ताराष्ट्रिय विधेः च अनुरूपं व्यापकतया निरन्तरं च प्रयत्नं कृत्वा आतंकवादस्य तथा आतंकवादं प्रोत्साहयतः हिंसात्मकस्य उग्रवादस्य निवारणं प्रतिरोधः उन्मूलनं च कर्तुं स्वकीयः संकल्पः पुनः दृढीकृतः। पुरुष क्रिकेट क्रीडायां भारतम् अद्य हैदराबादे चतुर्थे 20-20 अन्ताराष्ट्रिय प्रतिस्पर्धायां वेस्टइंडीज दलं सम्मुखीकरिष्यति। एषा स्पर्धा भारतीय समयानुसारं सायं 7 आरप्स्यते। इति वार्ताः।
2: आकाशवाणी कन्नूर।
3: വിശ്വ മാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി.
4: ഏവർക്കും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഹൃദയം നിറഞ്ഞ വിശ്വ മാനക ദിനാശംസകൾ. BIS ഗുണനിലവാരവും സുരക്ഷയും ഉപഭോക്തൃ സംരക്ഷണവും ഉറപ്പാക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ രൂപപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഗുണമേന്മ നമുക്കെല്ലാവർക്കുമുള്ള സംയുക്ത ഉത്തരവാദിത്തമാണ്. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ BIS.gov.in.
3: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
2: തീവണ്ടി യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1 63 47 തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 35 മിനിറ്റും 6 63 24 ഷൊർണൂർ കണ്ണൂർ മെമു 6 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
8: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
7: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
8: 10 പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.
3: മാടായി പ്രമേയം തെയ്യാട്ടഭൂമിയിലെ മനുഷ്യാവകാശങ്ങൾക്കായി ഈ വരവിളി അവസാന ഭാഗം.

0: ജോരൂപം. അരയ്ക്കു ചുറ്റും ആളുന്ന പടുകൂറ്റൻ തീപ്പന്തങ്ങളുമായി കണ്ടാകർണൻ തിരുമുറ്റത്തിറങ്ങുമ്പോൾ ശ്വാസമടക്കി പിടിച്ച് ജനം നിൽക്കും. ചുട്ടുതിളങ്ങുന്ന കണൽ കൂമ്പാരത്തിലേക്ക് ഒറ്റക്കോലം തെരുതെരെ ചെന്ന് പതിക്കുമ്പോൾ തീമെത്തയിൽ കിടന്ന് പൊട്ടന്തയും അരുളപ്പാട് മൊഴിയുമ്പോൾ നമ്മൾ ആവേശപ്പെടും. അങ്ങനെ എത്രയെത്ര സാഹസികതകൾ നിറഞ്ഞ കർമ്മഭൂമിയാണ് തെയ്യാട്ടഭൂമി. ഒരു നിമിഷത്തിന്റെ പാളിച്ച ബാക്കി വെച്ച വടുക്കളും നോവുകളുമായി ചില കനലാടികൾ ഇപ്പോഴും കഴിയുന്നുണ്ട്. ഇവരുടെ നോവിൽ സ്നേഹൌഷധം പുരട്ടാൻ പരിചയമുണ്ട്.
1: ഞാൻ ടി വി ചന്ദ്രൻ മാസ്റ്റർ, റിട്ടയർഡ് AEO ആണ്. എന്റെ ചെറിയ പ്രായം മുതൽ തെയ്യം കണ്ടു വളർന്നവരാണ്. പരിചയയുടെ ഒരു മെമ്പറാണ്. ഓരോ തെയ്യക്കാരനും കിട്ടിയാടുന്ന തെയ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് പിടിച്ച തെയ്യങ്ങളാണ്. പ്രത്യേകിച്ച് തീച്ചാമുണ്ടി, പൊട്ടൻ തെയ്യം, കണ്ഠകർണൻ പോലെയുള്ള തെയ്യങ്ങളൊക്കെ.
0: മാടായി പ്രമേയത്തിലെ ഏറ്റവും മാനവികമായ മറ്റൊരു ആവശ്യത്തിലേക്ക്.
1: ഈ തെയ്യം കിട്ടുമ്പോൾ തന്നെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തീച്ചാമുണ്ടി ആയാലും അതുപോലെ കണ്ഠകർണൊക്കെ തലശ്ശേരി ഭാഗത്ത് കണ്ഠകർണം കെട്ടിയാടി അതിൽ തീ പിടിച്ചിട്ട് അയാൾ ഇന്നും കിടപ്പിലായിട്ടുള്ള ആൾക്കാർ ഇന്നും നിലവിലുണ്ട്. അങ്ങനെ പൊട്ടൻ തെയ്യം കെട്ടിയിട്ടും പൊള്ളിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തീച്ചാമുണ്ടി കെട്ടിയിട്ട് പൊള്ളിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾക്ക് ചികിത്സിക്കാൻ യാതൊരു നിലവിൽ അതിന് സാഹചര്യങ്ങളില്ല. കാരണം ഓരോ കോലധാരിക്കും സ്വന്തമായിട്ട് ചികിത്സിക്കാനുള്ള യാതൊരു കഴിവുമില്ല. വളരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് നിലവിലുള്ള കോലധാരികൾ. മാത്രമല്ല തെയ്യം കെട്ടിയാടുന്ന പ്രത്യേകിച്ച് തീച്ചാമുണ്ടി പോലെയുള്ള ക്ഷേത്രങ്ങളിൽ സാധാരണഗതിയിൽ ഒരു തീയിൽ വീഴൽ 5-10 തവണയൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് 100 തവണയും 150 തവണ 160 തവണയൊക്കെ വീണാലും വീണ്ടും വീണ്ടും തീയിൽ വീഴാൻ വേണ്ടി നിർബന്ധിതമാകുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പക്ഷേ ഓരോ കോലധാരിയും അവരവരുടെ തെയ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ കഴിവിൻ്റെ പരമാവധി ഒരു തീയിൽ വീഴും. പക്ഷേ ഈ തീയിൽ വീഴുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ അവർ നോക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് ശരീരത്തിലെ ബ്ലഡ് ചൂടാവും, അത് ഇവാപ്പറേറ്റ് ചെയ്തു പോകും. അതുപോലെ ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്. തെയ്യം കെട്ടിക്കഴിഞ്ഞ് തെയ്യം മുടിയൊക്കെ അഴിച്ചു വെച്ചാൽ പിന്നെ ദിവസങ്ങളോളം അവർ ഇതിന്റെ ശാരീരിക കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഇൻഷുറൻസ് നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയാൽ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആ ട്രീറ്റ്മെന്റ് പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുകളിലായാലും മറ്റേത് ഹോസ്പിറ്റലായാലും പ്രത്യേകിച്ച് പരിയാരം മെഡിക്കൽ കോളേജ്, പരിയാരം ആയുർവേദ കോളേജ് പോലെയുള്ള സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള സംവിധാനം ഒരുക്കാൻ കഴിയണം. ഇതിനുവേണ്ടി പിന്നെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ പൈസ ഇൻഷുറൻസ് കയറി കൊടുക്കും. പക്ഷേ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടക്കുന്നത് കോലധാരി മാത്രമാകരുത്. കോലധാരിക്ക് അതിനുള്ള വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ ക്ഷേത്ര ഭാരവാഹികളും അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ തന്നെ കോലധാരിയും കൂടി ചേർന്നുകൊണ്ട് അതിന്റെ പ്രീമിയം അടച്ചിട്ട് അവർ ഒരു നിശ്ചിത തുക, ഒരു 2 ലക്ഷം റുപ്യ ഒക്കെ ആണെങ്കിൽ അവർക്ക് ചികിത്സിക്കാനുള്ള ഒരു ചികിത്സ ചെലവിന് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തെയ്യം കിട്ടുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും.
2: വരുന്നത് കണ്ടാൽ ദൂരെ മറഞ്ഞു നിൽക്കണ്ടും ജാതി, പറഞ്ഞത് കേട്ടാ പോലും കുറഞ്ഞും ശങ്കയില്ലേ. ഇത്തരം ഓരോ കൂട്ടം കുത്തിച്ചു പറയും നേരം, ഉത്തരമുടൻ പറഞ്ഞ
1: പിന്നെ മാത്രമല്ല തെയ്യം കെട്ടുന്ന സമയത്ത് ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് തെയ്യത്തെ എല്ലാവരും കാണുന്നത്. ഭയങ്കര ബഹുമാനത്തോടും സ്നേഹത്തോടും അങ്ങനെ ആദരവോടു കൂടിയാണ് തെയ്യത്തെ കാണുന്നത്. പക്ഷേ തെയ്യം കെട്ടിക്കഴിഞ്ഞ് തെയ്യത്തിന്റെ മുടി അഴിച്ചു വെച്ച് ആടയാഭരണങ്ങൾ അഴിച്ചു വെച്ചാൽ പിന്നെ രാമപണിക്കരും കൃഷ്ണപണിക്കരും മാത്രമായി മാറി. അത്യാവശ്യം ഒരു ഫാനിനെ ചോദിച്ചിട്ട് ഫാനൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 13 ആവശ്യങ്ങൾ അടങ്ങുന്ന ഒരു പ്രമേയം, അതിന് മാടായി പ്രമേയം എന്ന പേരിൽ പരിചയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രമേയങ്ങൾ സർക്കാർ തലത്തിൽ അത് പാസ്സായിട്ട് വരികയാണെങ്കിൽ എല്ലാ തെയ്യം കലാകാരന്മാരും അവർ നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാനും നല്ല ഒരു കലയെ പരിപോഷിപ്പിക്കാനും കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനും ഇത് സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്.
3: പണ്ടെല്ലാം ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അടിയന്തരാദി കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ കഥാപ്രസംഗം, നാടകം അല്ലെങ്കിൽ ഗാനമേള ഇങ്ങനെയെല്ലാം ഉണ്ടാവാറുള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഗാനമേള ഉണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് വന്നാൽ ഇവിടെ പരിപാടി പെട്ടെന്ന് നിർത്തിക്കോ, എത്ര മണിക്കാന്ന് അവർക്ക് സ്റ്റേജ് കൊടുക്കും.
0: തെയ്യാട്ടക്കാവുകളിൽ താൻ അനുഭവിച്ച വിവേചനങ്ങളുടെ കഥ പറയുന്നു വീണ്ടും ശ്രീ മോഹനൻ പെരുവണ്ണാൻ.
3: അതുകൊണ്ട് നിന്റെ ഈ സ്തുതിയും ഗീതങ്ങളൊന്നും വേണ്ട, മതിയായിക്കോ. ആ അവർക്ക് മാക്സിമം വന്ന ഒരു അഞ്ചു പാട്ടായിരിക്കും പാടലുണ്ട് അവർ ക്ഷണിച്ച വ്യക്തി. ബാക്കിയുള്ളവർ പാടിക്കഴിഞ്ഞാൽ അവർക്ക് ലക്ഷക്കണക്കിന് കുറിപ്പ് അവർക്ക് വേണ്ടി ചെലവാക്കും. ഇവിടെ ഈ മൂന്നും നാലും ദിവസം ഊണും ഉറക്കമൊഴിച്ചിന് രാവും പകലും മെനക്കെട്ടെ ഒരു കൊലതാരിക്ക് ഈ നാല് ദിവസത്തേക്കും കൂടി ഈ പൈസ കൊടുക്കൂല. അതാണ് എന്റെ സത്യം.

0: ഇത് ഇത് തുറന്ന് പറയാം, ഒരു മടിയും നമുക്കില്ല അതിനെ കുറിച്ച് അങ്ങനെ പറയുന്നതിന്. മാത്രല്ല ഇതെല്ലാം ഇതിന്റെ സൗണ്ട് ബോക്സ് ഇത് എവിടെ കൊണ്ടക്കലെന്ന് അറിയാം. ഈ തെയ്യക്കാർ രാത്രി ഉറക്കമല്ലോ കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് കിടക്കാന്ന് വിചാരിക്കുമ്പോൾ ഈ ബോക്സ് ഇവന്റെ ചവിട്ടിന്റെ കുണ്ടിലേ ഉണ്ടാവില്ലേ? പറഞ്ഞാനാവില്ല. തോറ്റം വന്ന് ക്ഷേത്രത്തിന്റെ നടയിൽ നിന്ന് സ്തുതിഗീതങ്ങളെല്ലാം കഴിഞ്ഞ് അഞ്ചടി പാടുന്ന സമയത്ത് നമ്മൾ തോറ്റക്കാർ പോയി അവിടെ നിൽക്കും. ഈ ഫുട്ബോൾ കമന്ററി പോലെ ഈ പാടുന്ന സമയത്ത് ഇതിന്റെ കമന്ററി ചെയ്യുന്നത് ഇതിന്റെ തൊട്ടടുത്തിലെ സ്റ്റേജിലായിരിക്കും. ഓരോ തെയ്യം കീയുന്ന സമയത്തും കമന്ററിയാന്ന് വെച്ചാൽ ഇതാ പുലിയൊരു കണ്ണൻ തെയ്യം പുറപ്പെട്ടു വരുന്നു, അത് താതനാർ കല്ലിന്റെ കീഴിൽ ഇങ്ങനെ മക്കളായി പറന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പാടി. അപ്പൊ ഈ ചെല്ലുന്ന തോറ്റങ്ങളൊന്നും ആർക്കും കേൾക്കണ്ട. അപ്പൊ ഇത് ഗംഭീരായിട്ട് ഇടുന്ന് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന തമ്പുരാട്ടിന് തോറ്റാന്ന് ഇപ്പം തിരുനടയിൽ നടന്നു വരുന്നത് ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് ഇടുന്ന് അനൗൺസ്മെന്റ് ചെയ്താൽ ഞാൻ ചെല്ലിയതിന്റെ ബാക്കി ഭാഗം അടുത്താൾ ചെല്ലേണ്ടതാണ്. അയാൾക്ക് ഈ വരി കിട്ടൂല. എങ്ങനെ കിട്ടുക? ഈ ശബ്ദത്തിനിടക്ക് അയാൾ ഇത് കിട്ടാതെ അവിടെ നിർത്തും. ഞാൻ പലപ്പോഴും അങ്ങനെ നിർത്തേണ്ടി വന്നിട്ടുണ്ട് തോറ്റം.
1: ഞാൻ മജീഷ് വേലങ്കുരിയിൽ തെയ്യക്കാരനാണ്. തെയ്യം കഴിഞ്ഞുള്ള ഒരു പരമ്പരാഗത തൊഴിലുണ്ട് എല്ലാവർക്കും. അപ്പൊ അതിൽ ഈ വേല സമുദായം അതുപോലെ തന്നെ പുലിയ സമുദായം അനുഷ്ഠിച്ചു വരുന്ന പരമ്പരാഗത തൊഴിലുകളാണ് കൂട്ടമടിയൽ, അതുപോലെ തന്നെ പായമടിയൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
2: തെയ്യക്കാർ പണ്ട് നിർമ്മിച്ചു വന്നിരുന്ന കുട്ടയും മുറവും പായയും ചിരട്ടക്കൈയിലുമൊക്കെ പരമ്പരാഗത തൊഴിൽ എന്നതിനപ്പുറം പാരിസ്ഥിതികതയുടെ സർഗാത്മകതയുടെ സാക്ഷ്യങ്ങൾ തന്നെയായിരുന്നു. അന്യം നിന്നുപോയ ഈ കുലത്തൊഴിലുകളെ വീണ്ടെടുക്കലും മാടായി പ്രമേയത്തിലെ മറ്റൊരു ആവശ്യം.
1: അപ്പോ ഒരു കാലത്ത് ഈ തെയ്യം കഴിഞ്ഞ സമയത്ത് അവരുടെ ഉപജീവന മാർഗം കൂടിയായിരുന്നു ഈ തൊഴിലുകൾ. അപ്പൊ അതും അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ച ഇപ്പോ നമുക്ക് കാണാൻ പറ്റും. കഴിയും അത് പരിച ഒരു ഏഴാമത്തെ പോയിന്റ് ആയിട്ട് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. ഈ തൊഴിലെടുക്കുന്ന മേഖലകളിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറവ്, അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ നിന്നുള്ള, ഇപ്പോ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഈ ഞാൻ വേലനായതുകൊണ്ട് നമുക്ക് ഈ ഓട ഇങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ നമ്മൾ തളിപ്പുറമ്പിൽ ഇറക്കുമതി ചെയ്ത് അവിടെ നിന്ന് ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള ഈ ഓട കൂട്ടമടയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴ് അത് അന്യം നിന്ന് പോയി. കാരണം വെച്ചാല് ഇതിലെ ലഭ്യത കുറവ്, അതുപോലെ തന്നെ ഇത് മുറിക്കാനുള്ള പാസ് കാര്യങ്ങളൊന്നും ഇപ്പോ നമുക്ക് കിട്ടാനില്ല. പിന്നെ മാർക്കറ്റിംഗ് ഒരു വലിയ വിഷയമാണ്. ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ സദ്യക്ക് വേണ്ടുന്ന കാര്യങ്ങളിൽ ഈ കൂട്ട, അതുപോലെ തന്നെ അരിപ്പക്കയിൽ, അതുപോലെ തന്നെ ഈ വിളമ്പ് കൂട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പായ. അപ്പൊ അതൊക്കെ ഇപ്പോഴ് ഒരുപാട് കാലങ്ങളായിട്ട് മാറ്റം വന്നു. അവിടെയൊക്കെ അലൂമിനിയം പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നുപോയി. ഇപ്പോഴ് ഈ കുലത്തൊഴിലുകൾ ചെയ്യുന്നവർ അതുകൊണ്ട് തന്നെ വിരളമായിട്ട് ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴ് പ്രായം ആയി കഴിഞ്ഞവർ മാത്രമാണ് ഇങ്ങനെയൊരു കുലത്തൊഴിലുകൾ ചെയ്തു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ ഈ കുലത്തൊഴിൽ അനുഷ്ഠിച്ചു വരുന്ന മേഖലയിലുള്ള അവർക്ക് ഒരു നല്ലൊരു പ്രചോദനമാകും എന്നുകൂടി എനിക്ക് ഈ കാര്യത്തിൽ പറയാനുണ്ട്. അപ്പോ സർക്കാരിലേക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുലത്തൊഴിലുകൾ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ ഒരു കുലത്തൊഴിൽ സംരക്ഷണം എന്നൊരു രീതിയിൽ തന്നെ സർക്കാർ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പരിച മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന പോയിന്റ്.
2: മനുഷ്യനും ദൈവവും രണ്ടല്ലാതായി തീരുന്ന അദ്വൈതത്തിന്റെ മറ്റൊരു തലമാണ് പ്രകൃതിയും ആരാധനാലയവും ഒന്നായി തീരുന്ന കാവിടങ്ങൾ. തികഞ്ഞ പ്രകൃതിബോധത്തിൽ ഊന്നി നിന്നാവണം കാവിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. മാടായി പ്രമേയം ശക്തമായി തന്നെ ഇതിനു വേണ്ടി നിലകൊള്ളുന്നു.
3: എന്റെ പേര് വിജേഷ് തോട്ടുംകര, ഞാൻ തളിപ്പുറമ്പ് സ്വദേശിയാണ്. പരിചയമായിട്ട് അനേകാലത്തെ ബന്ധമുണ്ട്. അതായത് ഇപ്പം നിലവിൽ എല്ലാ കാവുകളും ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട് മരം മുറിച്ച് ഷീറ്റിടുന്ന ഒരു പ്രവണത നിലവിൽ കാണുന്നുണ്ട്. അപ്പൊ അത് കോലകാരികളിൽ നല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് പല കോലകാരികളും നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഇപ്പോഴത്തെ കാവുകളിൽ അധികം ഇന്റർലോക്ക് ഇട്ട് ചെയ്യുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പൊ അത് തെയ്യം കോലകാരികളിൽ പല പ്രയാസങ്ങളും ഉണ്ടെന്ന് തെയ്യം കോലകാരികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായിരുന്നു. പണ്ട് കാലങ്ങളാണെങ്കിൽ ചാണകം മെഴുകി നല്ല ശുദ്ധിയാക്കലാണ് ഇതൊന്നും ഉണ്ടായത്. അപ്പം അതിൽ തന്നെ ചൂട് അബ്സോർവ് ചെയ്ത് ഇതാക്കുമായിരുന്നു. പിന്നെ ഉഷ്ണകാലത്താണ് അധികം കാവുകളിലും തെയ്യം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഈ പ്രവർത്തനങ്ങൾ, പിന്നെ ടൈൽസ് ഇട്ട് തിരുമുറ്റം ആക്കുമ്പോൾ കൂടുതൽ ചൂട് അതിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും അത് പല കോലകാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കണ്ടിട്ടുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളിലെ പല മരങ്ങളും മുറിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നതും വലിയ ബുദ്ധിമുട്ടായിട്ട് കാണാറുണ്ട്. കാവിന്റെ വികസനം എന്ന് പറയുന്നത് ടൈൽസ് ഇടലോ അല്ല, പിന്നെ മരം വെട്ടി അതിനെ നശിപ്പിക്കലോ അല്ല എന്ന് കാവ് അധികാരികൾ തിരിച്ചറിയണം. അത് മാടായി പ്രമേയത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.
4: തെയ്യം എന്ന് പറയുന്ന ഈ സംസ്കാരത്തിനകത്തേക്ക് സർക്കാർ

0: ഇതിന്റെ ശ്രദ്ധ ഇനിയും പതിഞ്ഞിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ വളരെ വിശാലമായിട്ടുള്ള, വളരെ സമഗ്രമായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഈ അനുഷ്ഠാന സംസ്കാരം അത് തളരുകയും തകരുകയും ചെയ്യും എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മാടായി പ്രമേയം അംഗീകരിക്കുക, അതുപോലെ തന്നെ സമഗ്ര തെയ്യം പാക്കേജ് നടപ്പിലാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെയ്യം അനുഷ്ഠിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സമുദായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് പരിച മുന്നോട്ടു പോകുന്നത്.
1: ശ്രീ അരുൺ ഭാരതീയൻ, പരിച സംഘടനയുടെ ജനറൽ സെക്രട്ടറി.
0: നമ്മുടെ വിശാലമായിട്ടുള്ള നാടോടി വിജ്ഞാന ശേഖരത്തെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ പല സർക്കാർ സംവിധാനങ്ങളും നിലകൊള്ളുന്നുണ്ട്. പക്ഷേ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ തെയ്യത്തോട് കാണിച്ചിരിക്കുന്ന സമീപനം തെയ്യം കേവലമായിട്ടുള്ള ഒരു കല മാത്രമാണ് എന്നുള്ള അർത്ഥത്തിലേക്ക് അതിനെ ചുരുക്കുകയും അതൊരു സർക്കാരിൻ്റെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക പരിപാടികളിലൊക്കെ സ്റ്റേജ് ഷോകളാക്കിയിട്ട് മാറ്റുകയും ചെയ്തതിലൂടെ തെയ്യത്തിന് സംഭവിച്ചത് വളരെ വലിയ അപജയമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വടക്കൻ ദേശമൊക്കെ വിട്ടുകഴിഞ്ഞ് തെക്കൻ ദേശത്തോട്ടൊക്കെ പോകുമ്പോഴും തെയ്യം എന്നുള്ള പേരിൽ കെട്ടിയാടപ്പെടുന്ന പല കോലങ്ങളും അതാണോ തെയ്യം എന്നുള്ള സംശയത്തിനകത്തേക്ക് യഥാർത്ഥ തെയ്യപ്രേമിയെ എത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ യഥാർത്ഥ തെയ്യം അനുഭവിക്കാനും അത് കാണുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. ഓരോ തെയ്യവും കടന്നു വന്ന കനൽ വഴികൾ, തെയ്യം നമുക്ക് നൽകുന്ന ആയോധന പാരമ്പര്യത്തിന്റെ അറിവുകൾ, വൈദ്യ പാരമ്പര്യത്തിന്റെ അറിവുകൾ, അതുപോലെ തന്നെ ഗ്രാമീണ കാർഷിക സംസ്കാരത്തിന്റെ അറിവുകൾ, ഈ അറിവുകളൊക്കെയാണ് തെയ്യം നമുക്ക് നൽകുന്നതും. പക്ഷെ തെയ്യം എന്ന് പറയുന്നതിനെ കേവലമായിട്ടുള്ള കലയാക്കിയിട്ട് ചുരുക്കുമ്പോൾ ഒരു ചുവന്ന പട്ടുടുത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കോലങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന കേവലമായിട്ടുള്ള ഒരു കല എന്നുള്ള രീതിയിലേക്ക് മാത്രം മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതല്ല തെയ്യം. തെയ്യം ഉയർത്തിപ്പിടിക്കുന്ന നിരവധിയായിട്ടുള്ള നന്മയുടെ മുദ്രാവാക്യങ്ങളുണ്ട്. അത് പുതിയ തലമുറയെ പരിചയപ്പെടുത്തുവാനും കോലമറിഞ്ഞ് കോലം കാണുവാനുമുള്ള അന്തരീക്ഷം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്.
1: ഉത്തര കേരളത്തിനെ ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക ഭൂപടത്തിൽ വേറിട്ടതായി അടയാളപ്പെടുത്തുന്ന തെയ്യത്തെ വെറുമൊരു കല എന്നതിനപ്പുറം അതിന്റെ നിഷ്ഠാശുദ്ധിയോടെ നിലനിർത്തേണ്ടത് ഭരണാധികാരികൾ കർത്തവ്യമായി തന്നെ കാണേണ്ടതാണ്. പരിച മാടായി പ്രമേയത്തിലൂടെ ഇത് സഗൗരവം ഓർമ്മിപ്പിക്കുകയാണ്.
0: തെയ്യം എന്ന് പറയുന്നത് അതിന്റെ തനതായിട്ടുള്ള അന്തരീക്ഷത്തിൽ യഥാർത്ഥ തെയ്യം കാണുവാനുള്ള സാഹചര്യം വിനോദസഞ്ചാരികൾക്കും അതുപോലെ തെയ്യത്തെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഒരുക്കുകയാണ് എങ്കിൽ അതൊരുപക്ഷെ വടക്കേ മലബാറിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തന്നെ പാടെ മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും.
1: ശ്രീ അരുൺ ഭാരതീയൻ തുടരുന്നു.
0: പരിചയുടെ വിശ്വാസ പ്രകാരം തെയ്യം ലോകസഞ്ചാരം നടത്തുന്നതിലുപരിയായിട്ട് തെയ്യത്തിലേക്ക് ലോകം എത്തിച്ചേരുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് തെയ്യം കൊണ്ട് ഉപജീവിക്കുന്നവർക്കും തെയ്യത്തെ ഉപയോഗിച്ച് അതിജീവിക്കുവാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ. അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോലെയുള്ള വകുപ്പുകൾ, അതുപോലെ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി KSRTC പോലെയുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാമീണ മേഖലകളിൽ ഹോം സ്റ്റേകളൊക്കെ ഏർപ്പെടുത്തുക, ആവശ്യമായിട്ടുള്ള ഗൈഡുകളെ തെയ്യാട്ട മേഖലയിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഗ്രാമങ്ങൾക്കകത്തേക്ക് തെയ്യത്തെ സ്നേഹിക്കുന്നവർക്കും എത്തപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും.
1: തെയ്യത്തിലൂടെ നടപ്പിലാക്കാവുന്ന സാമൂഹ്യ വിപ്ലവത്തിന് സാമ്പത്തികവും സൗന്ദര്യാത്മകവും പാരിസ്ഥിതികവുമായ പല പല മാനങ്ങളുണ്ട്. അതിന് സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനം കൂടി ചേരുമ്പോൾ വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളും കാവകങ്ങളും ഉന്നതിയിലേക്ക് ഉയരും.
0: ഇപ്പൊ നിലവിലിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെയ്യത്തെ പറ്റി ഒരു ബോധവുമില്ലാതെ ബോധ്യവുമില്ലാതെ കുറെ അവതാര കഥകളുമായിട്ട് ബന്ധപ്പെടുത്തി തെയ്യത്തെ അവതരിപ്പിക്കുന്ന ഗൈഡുമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സ്വകാര്യ ടൂറിസം കമ്പനികളുടെ ടൂറിസം വിനോദസഞ്ചാര പരിപാടികൾ, അത് തെയ്യത്തെ വളർത്തുകയല്ല ചെയ്യുന്നത്, തെയ്യത്തെ തളർത്തുകയാണ്. തെയ്യത്തെ കാണുമ്പോൾ അലറി വിളിക്കുന്ന, കൂക്കി വിളിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയല്ല നമ്മുടെ ഉത്തരവാദിത്വം. ഇപ്പോൾ കണ്ടനാർക്കേളൻ എന്ന് പറയുന്ന തെയ്യം, അത് കടന്നു വന്ന കനൽ വഴികൾ, അതിനെപ്പറ്റിയുള്ള ബോധ്യമില്ലാത്ത ഒരാളും കണ്ടനാർക്കേളൻ തെയ്യം കണ്ടതുകൊണ്ട് അയാൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടായി എന്ന് വരില്ല. അത് കേവലമായിട്ടുള്ള തീ ചാടിക്കിടക്കുന്ന ഒരു സർക്കസ് പോലെയുള്ള ഒരു കലാരൂപം എന്നുള്ളതിലുപരി കണ്ടനാർക്കേളൻ എന്ന് പറയുന്ന തെയ്യം എങ്ങനെ തെയ്യമായിട്ട് രൂപാന്തരപ്പെട്ടു, അതിന് വയനാട്ടുകുലവൻ എന്ന് പറയുന്ന തെയ്യവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, അതിന് നമ്മുടെ ഗ്രാമീണ ജീവിതവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, ഇതൊക്കെ പഠിക്കുവാനുള്ളൊരു അവസരം കൂടി ആയിരിക്കണം കണ്ടനാർക്കേളൻ തെയ്യം കാണൽ എന്ന് പറയുന്നത്. ഇത് ആർക്ക് മാത്രമേ സാധ്യമാകൂ, ഇതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ളവർ, ആരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഗ്രാഹ്യമുള്ളവർ, തെയ്യാട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നൽകിയിട്ട് അവരെ ഗൈഡുമാരായിട്ട് നിയോഗിച്ചുകൊണ്ട് ഹോം സ്റ്റേകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് KSRTC സംവിധാനം മുഖേന ഗ്രാമീണ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തെയ്യാട്ട കാവുകളിലേക്ക് അനുഷ്ഠാന സംസ്കാരത്തെ പരിചയപ്പെടുന്നവർക്ക് എത്തപ്പെടാനുള്ള ഒരു സംവിധാനം ഒക്കെ ഒരുക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ഗ്രാമീണ മേഖലയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അത് കനലാടിമാർക്കും കാവകങ്ങൾക്കും ഒക്കെ സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ തെയ്യാട്ട മേഖലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗ്രാമീണ മേഖലയെ സമ്പദ് വ്യവസ്ഥയെ

0: പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പരിപാടികളെ കുറിച്ചാണ് സർക്കാർ ആലോചിക്കേണ്ടത്.
1: കാവുകൾ ക്ഷേത്രവൽക്കരിക്കപ്പെടുമ്പോൾ നടക്കുന്നത് എന്താണ്? ശ്രദ്ധയോടെ കേൾക്കൂ.
0: യഥാർത്ഥ തെയ്യാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ കാവകങ്ങളുടെയും തറവാടുകളുടെയും സമൂഹത്തിന്റെ ഒക്കെ ഉത്തരവാദിത്തമാണ്. ദൗർഭാഗ്യവശാൽ ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാവകളൊക്കെ ക്ഷേത്രങ്ങളാക്കിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ വളരെ വലിയ രീതിയിൽ കാവുകളും തറവാടുകളൊക്കെ വിശാലമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ വിശാലമാവുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അപജയം തെയ്യം ചുരുങ്ങിപ്പോവുകയാണ് എന്നുള്ളതാണ്. നമ്മൾ വളരെ വർണ്ണപ്പൊലിമയോടുകൂടി കാണുന്ന തെയ്യത്തിന്റെ രൂപത്തിനകത്ത് നിൽക്കുന്ന മനുഷ്യൻ, അയാള് ചൂണ്ടുവിരൽ മുതൽ മൂർദ്ധാവ് വരെ മുറുക്കിക്കെട്ടിയിട്ട്, മർമ്മസ്ഥാനങ്ങളൊക്കെ മുറുക്കിക്കെട്ടി, മലമൂത്ര വിസർജ്യങ്ങളൊക്കെ ബന്ധിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഇങ്ങനെ തെയ്യമായിട്ട് നമുക്ക് അനുഗ്രഹം ചൊരിയുമ്പോൾ അയാൾക്ക് ശുദ്ധമായി കൊടുക്കുവാനുള്ള സാമാന്യ മര്യാദ പോലും കാണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പുതിയ നിർമ്മാണ രീതിയാണ് കാവുകളൊക്കെ അവലംബിച്ചു വരുന്നത്. അതെത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമുക്ക് പല ന്യായങ്ങളെയും മുൻനിർത്തിക്കൊണ്ട്, പല കാര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഇതൊക്കെയാണ് ശരി എന്ന് വാദിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതൊന്നും യഥാർത്ഥ തെയ്യാന്തരീക്ഷമല്ല. യഥാർത്ഥ തെയ്യാന്തരീക്ഷം എന്താണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു തെയ്യാന്തരീക്ഷം സൃഷ്ടിക്കാൻ, ഗ്രാമീണ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നേരിടുന്ന വലിയ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവും. ഇപ്പോൾ കാവകങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. കാവകങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുമ്പോൾ ആ കാവകങ്ങളിലേക്ക് വിനോദസഞ്ചാരികളെ, തെയ്യം സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം സർക്കാർ കൂടി ഏറ്റെടുക്കുകയാണ് എങ്കിൽ അതൊരു വലിയ സാമ്പത്തിക പാരിസ്ഥിതിക വിപ്ലവമാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുക. തീർച്ചയായിട്ടും നമുക്കൊരു വലിയ സാമൂഹ്യ വിപ്ലവം സാധ്യമാക്കുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് വേണ്ടിയിട്ടാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത്.

പുറം പ്രൗഢിക്കും. സുനിർവചിതമായ അനുഷ്ഠാന പ്രകാരങ്ങൾക്കുമപ്പുറം ഇന്നലെയും ഇന്നുമായി ജാലകം പങ്കുവെച്ച നിരവധിയായ ജീവൽ പ്രശ്നങ്ങളുടെ ആകത്തുക കൂടിയാണ് തെയ്യം. പരിച അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി നാളെ രാവിലെ 10 മണിക്ക് കളക്ടറേറ്റ് പടിക്കൽ

0: മനസ്സുകൊണ്ട് നമുക്കും കൂടെ നിൽക്കാം മാടായി പ്രമേയത്തിന്റെ സാക്ഷാത്കാരത്തിനായി. ഇന്നലെയും ഇന്നുമായി കേട്ട മാടായി പ്രമേയം, തെയ്യാട്ട ഭൂമിയിലെ മനുഷ്യാവകാശങ്ങൾക്കായി ഈ വരവിളി. ജാലകങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ദീപാ കൃഷ്ണൻ.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
1: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
1: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രി സ്റ്റോക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമിയുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. കർഷകർക്ക് അഗ്രി സ്റ്റോക്ക് പോർട്ടൽ അഥവാ ആപ്പ് വഴി സ്വയമോ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, സിഎസ്ഇ, കൃഷിഭവനുകൾ എന്നിവ മുഖേനയോ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂസർ മാനുവൽ വെബ്സൈറ്റ് സന്ദർശിക്കാം. കേരള അഗ്രികൾച്ചർ .gov.in എന്നതാണ് വിലാസം. ബന്ധപ്പെടുവാനുള്ള

0: ഫോൺ നമ്പർ 0495-2370-368. പട്ടികജാതി വികസന വകുപ്പിന്റെ ട്രേസ് പരിശീലന പദ്ധതിയുടെ ഭാഗമായി അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്, എംടെക്, ഡിപ്ലോമ അഥവാ ഐടിഐ. പ്രായപരിധി 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. അപേക്ഷയും ജാതി, യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഫോട്ടോയും സഹിതം 31-ാം തീയതിക്കകം കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാൻ 0499-2561-162 എന്ന ഫോൺ നമ്പറിൽ. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഒക്ടോബറിൽ ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി, പ്ലസ് ടു, SSLC യോഗ്യതകളുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 799-4449-3314 എന്ന ഫോൺ നമ്പറിൽ. മംഗൽപാടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 16-ാം തീയതി രാവിലെ 10 മണിക്ക് സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കും. യോഗ്യത: പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം, ഒപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0499-8242-098. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 23-ന് രാവിലെ 10 മണി മുതൽ കൂൺ കൃഷിയിൽ സൌജന്യ പരിശീലനം നൽകുന്നു. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ ഇതാണ്: 9447-333-968. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. നാളെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിൽ പങ്കെടുക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാനിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, ഊർജ്ജം, സാങ്കേതിക വിദ്യ, സുരക്ഷ, ജനങ്ങൾക്കിടയിലെ ബന്ധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹി പ്രഖ്യാപനം ഔദ്യോഗികമായി അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെയും ബിംസ്റ്റെക് അംഗരാജ്യങ്ങൾ യോഗത്തിൽ അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഭീകരവാദത്തെ ചെറുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് അംഗരാജ്യങ്ങൾ ആവർത്തിച്ചു. കൂടുതൽ സുരക്ഷിതവും വികസിതവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് പ്രാദേശിക സഹകരണം ശക്തമാക്കാനും മനുഷ്യക്കടത്ത്, ലഹരി മരുന്ന് കടത്ത്,

0: കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ എന്നീ മേഖലകളിലെ കർമ്മ പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാനും യോഗത്തിൽ ധാരണയായി. ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകൾ ശരിയായ ദിശയിലാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കണോമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാർ കരാറിനായി പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും സാധിച്ചതായി ശ്രീ എസ് ജയശങ്കർ അറിയിച്ചു. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The point we make to the Chinese is, look, if you want a normal relationship, if the rest of the relationship is to move, then it's common sense, it's a no-brainer that the boundary has to be stable, that we need peace and tranquility in the border areas. So as the border areas are settling down, and it has settled down to a great extent since 2024, the relationship commensurately is moving towards normalcy.
0: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്ത്യയുടെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്നതാണ് പ്രമേയം. പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പങ്കെടുക്കും. മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ ചൈന, ജപ്പാൻ, മംഗോളിയ, നേപ്പാൾ, ഇറാൻ തുടങ്ങിയ 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിലെ വൈശാലി ജില്ലയിൽ രാഘുപൂർ ദിയാര മേഖലയിലുണ്ടായ ബോട്ട് അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു. 6 പേരെ രക്ഷപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. 20 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് ഏകദിന ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, ഓഫീസ് സ്ഥലത്തിന്റെ വിനിയോഗം മെച്ചപ്പെടുത്തുക, കെട്ടിക്കിടക്കുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുക എന്നിവയാണ് ലക്ഷ്യം. ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം പുതിയ മാർഗരേഖകൾ പുറത്തിറക്കി. ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി എന്നീ 4 പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളോടൊപ്പം യോഗയെയും ഉൾപ്പെടുത്തിയാണ് സമഗ്ര രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ ആയുഷ് ചികിത്സാ രീതികളിൽ ഏകീകൃത സ്വഭാവം, ഗുണനിലവാരം, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സാ രീതികൾ എന്നിവ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ദേശീയ ആരോഗ്യ പരിപാലന സംവിധാനവുമായി ആയുഷ് ചികിത്സാ രീതികളെ കൂടുതൽ ആഴത്തിൽ സംയോജിപ്പിക്കാൻ ഈ മാർഗരേഖകൾ സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മന്ത്രിസ്ഥാനവും രാജ്യസഭാംഗത്വവും രാജിവച്ചു. രാജ്യത്തെ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സേവിക്കാൻ സാധിച്ചത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാനാണ് രാജിയെന്ന് ശ്രീ എൽ മുരുകൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം പുരോഗമിക്കുന്നു. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്തെത്തിക്കും. തുടർന്ന് ദേവികയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസം 2-ാണ് ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടം കൈവരിക്കുന്ന മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്ത് GV രാജ കായിക പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. കായിക താരങ്ങൾക്ക് ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുമെന്നും ഇത്തരം പ്രതിഭകൾക്ക് കേരളത്തിൽ തന്നെ ജോലി നൽകി സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാലക്കാട് മൂലത്തറയിൽ മനോദൌർബല്യമുള്ള യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 പേർ അറസ്റ്റിലായി. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കും.

0: ശ്രമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നൊവേഷൻ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: കുട്ടികളിൽ ചെറുപ്രായം മുതൽ ശാസ്ത്രബോധവും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാനും രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം കൊണ്ടുവരാനും ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തെ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല, MSME മേഖല എന്നിവ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. സ്കൂളുകളിൽ സർഗാത്മകതയും നൂതനാശയ ചിന്താഗതിയും വളർത്തുന്ന അടൽ ടിങ്കറിംഗ് ലാബുകൾ, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ അടൽ ഇൻക്യുബേഷൻ സെന്ററുകൾ, അടൽ കമ്മ്യൂണിറ്റി ഇന്നൊവേഷൻ സെന്ററുകൾ എന്നിവയാണ് ഈ ദൌത്യത്തിന് കീഴിലുള്ള പ്രധാന ആശയങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലാണ് പൂജയ്ക്കിരുത്തിയിരിക്കുന്നത്. സരസ്വതി ദേവിയെ ദർശിക്കാൻ നിരവധി പേരാണെത്തുന്നത്. കുമാരസ്വാമിയെ പൂജയ്ക്കിരുത്തിയ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ പൂജയ്ക്കിരുത്തിയ ചെന്തിട്ട ദേവി ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലെ വിവിധ ദേവീക്ഷേത്രങ്ങളിലും നവരാത്രി പൂജയ്ക്ക് തുടക്കമായി. പൂജവെയ്പ് ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസുമായി ദക്ഷിണ റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് സന്ദ്രഗച്ചി എക്സ്പ്രസ് ഈ മാസം 17 ഉച്ചയ്ക്ക് 1:45 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിൽ ദേശീയ സരസ് മേളയിൽ നാളെ പങ്കെടുക്കും. ഭീകരതയ്ക്കെതിരെയുള്ള ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ച് പ്രഥമ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. ഇന്ത്യ ചൈന ബന്ധം നിലനിർത്തുന്നതിന് അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബീഹാറിൽ ബോട്ടപകടത്തിൽ 13 മരണം. അനുശോചിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ.
3: വിശ്വമാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, കൊച്ചി.
4: ഈ വിശ്വമാനക ദിനത്തിൽ ഒക്ടോബർ 14 നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സ്റ്റാൻഡേർഡിന്റെ ശക്തിയെ ഓർക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ഇന്ത്യയിലുടനീളം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ: ഗുണമേന്മ ഒരു ഓപ്ഷനല്ല, അത് അനിവാര്യതയാണ്. ISI മുദ്രണം പോലുള്ള BIS സർട്ടിഫിക്കേഷനുകൾ സുരക്ഷയുടെയും വിശ്വാസ്യതയുടെയും അടയാളമാണ്. ഇപ്പോൾ ഒരു പ്രധാന വാർത്ത: സാനിറ്ററി നാപ്കിൻ, ബേബി ഡയപ്പർ പോലുള്ള വ്യക്തിഗത ഉപയോഗോൽപ്പന്നങ്ങൾക്ക് പുതിയ QCOകൾ അഥവാ ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതായത്, ഇനി ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ BIS-ന്റെ ISI മുദ്രണം നിർബന്ധമായിരിക്കണം. സ്റ്റാൻഡേർഡ്സ് പ്രാധാന്യമർഹിക്കുന്നു നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും.
3: FM ഡയറി തുടർന്ന് കേൾക്കാം. പാട്ടിൽ ഈ പാട്ടിൽ
5: ഹിന്ദി സിനിമയിൽ ഗസൽ സമ്രാട്ട് എന്നറിയപ്പെടുന്ന സംഗീത സംവിധായകനാണ് മദൻ മോഹൻ. മദൻ മോഹന് ഏറെ പ്രിയപ്പെട്ട ഗായകനായിരുന്നു മുഹമ്മദ് റഫി. 1969 റിലീസ് ചെയ്ത ചിരാഗ് എന്ന സിനിമയ്ക്കു വേണ്ടി മദൻ മോഹൻ റഫി കൂട്ടുകെട്ടിൽ പിറന്ന ഒരു അനശ്വര ഗാനം. ഗാനരചന മജ്റൂ സുൽത്താൻപുരി.

നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? 1972 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിയായിരുന്ന ശ്രീറാം ഭിക്കാജി വേലങ്കാർ ആണ് ഈ സംവിധാനം ഇന്ത്യയിൽ ആരംഭിക്കാൻ മുൻകൈയെടുത്തത്. 8 റീജിയണൽ സോണുകളും ഒരു ആർമി സോണും ഉൾപ്പെടെ ഇന്ത്യയിൽ 9 തപാൽ സോണുകളാണ് ഉള്ളത്.

Saints Cafe. ക്രൂഡ് ഓയിലിന്റെ കാണാപ്പുറങ്ങൾ. ക്രൂഡ് ഓയിൽ കണ്ടെത്തുന്നത് മുതൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് വരെയുള്ള സാങ്കേതിക വിദ്യകളും മനുഷ്യപ്രയത്നവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു പശ്ചിമാഫ്രിക്കയിലെ ഖാനയിലുള്ള എക്സ്പ്രോയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്.

0: ഓപ്പറേഷൻസ് സൂപ്പർവൈസറും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറുമായ വിമൽ മോഹൻ.
1: സാധാരണ നമ്മൾ പത്രത്തിൽ കാണും ക്രൂഡ് ഓയിൽ വില ഉയർന്നു എന്നുള്ളത്. ഈ ക്രൂഡ് ഓയിലിന് വില കൂടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഡീസലിന്, പെട്രോളിന്, മണ്ണെണ്ണയ്ക്ക് ഇതിനൊക്കെ വില കൂടുന്നു. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ക്രൂഡ് ഓയിൽ എന്നുള്ളതാണ്.
2: ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, നോർമലി പെട്രോൾ, ഡീസൽ, എല്ലാ ലൂബ്രിക്കൻസും എല്ലാം ഇത് വരുന്നത് ക്രൂഡ് ഓയിൽ നിന്നാണ്. ഈ എല്ലാ ഉൽപ്പന്നത്തിന്റെയും ക്രൂഡ് ഓയിൽ ആണ് അടിസ്ഥാനമായിട്ടുള്ള രൂപം.
1: ഇത് കുഴിച്ചെടുക്കുകയാണല്ലോ, അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്?
2: പലതരം പ്രോസസ് ഉണ്ട് ക്രൂഡ് ഓയിലിന്റെ. ഒന്നാമത് നമ്മൾ ഡ്രില്ലിംഗ് വെൽ എന്ന് പറയും.
1: ഇപ്പം പറഞ്ഞു ക്രൂഡ് ഓയിൽ ആണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞു. അപ്പൊ പെട്രോൾ ഉണ്ടാക്കുന്ന ഒരു ക്രൂഡ് ഓയിൽ എടുക്കാൻ ഒരു രീതിയിൽ മൈനിങ്ങും, ഡീസൽ ആണ് നമ്മുടെ ടാർഗറ്റ് എങ്കിൽ വേറൊരു രീതിയിലോ, അങ്ങനെയല്ലോ അല്ലേ?
2: അല്ല, എല്ലാത്തിന്റെയും പ്രോസസ് സെയിം ആണ്. നമ്മൾ റിഫൈൻ ചെയ്യുന്ന തരങ്ങളാണ് വ്യത്യാസം. പലതരം റിഫൈനറീസും കെമിക്കൽ പ്രോസസ് ഉപയോഗിച്ചിട്ടാണ് അടിസ്ഥാനപരമായ ക്രൂഡ് ഓയിലിനെ നമ്മൾ വേർതിരിച്ച് മാറ്റുന്നത് പല പ്രോസസ്സിൽ നിന്നാണ്. സാധാരണ നമ്മൾ എടുക്കുന്നത് ഡ്രില്ലിംഗ് എന്ന് പറയും. ഡ്രില്ലിംഗ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. ഒന്ന് ലാൻഡ് റിഗ് ഉണ്ടാവും, പിന്നെ ഓഫ് ഷോർ റിഗ്സ് ഉണ്ടാവും. ലാൻഡിൽ ചെയ്യുന്നത് വ്യത്യാസമാണ്, ഓഫ് ഷോറിൽ വ്യത്യാസമാണ്. ഓഫ് ഷോർ എന്ന് പറഞ്ഞാൽ
1: കടലിൽ.
2: അപ്പം ഞാൻ ആദ്യം ലാൻഡിൽ തുടങ്ങാം. നമ്മൾ ലാൻഡിൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒരു ഭൂമി, നമ്മൾ സാധാരണ ഒരു വെള്ളത്തെ വേണ്ട കിണർ വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ജിയോളജി ചെക്ക് ചെയ്യും. നമ്മൾ ചെക്ക് ചെയ്ത് അവിടെ നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്ത് അവിടെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ആദ്യം നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു ജിയോളജി പറയും, ഓക്കെ ഇന്ന സ്ഥലത്താണ് നമ്മൾ ഇത്ര ആഴത്തിൽ, നമുക്ക് ആ ഒരു സാൻഡ് സെഡിമെന്റ്സിൽ നമുക്ക് മനസ്സിലാവും ഇത്ര ക്രൂഡ് ഓയിൽ നമുക്ക് അതിൽ പ്രസന്റ് ഉണ്ടെന്നുള്ളത്.
1: അതുവരെ മനസ്സിലാക്കാൻ പറ്റും.
2: മനസ്സിലാക്കാൻ പറ്റും. അതിന്റേതായ ലബോറട്ടറിയും ഇതൊക്കെ ഉണ്ട്. ഇപ്പം ടെക്നോളജി വൈസ് എല്ലാം ഉണ്ട്. അപ്പൊ സാധാരണ നമ്മളിപ്പം ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുന്നേ നമ്മുടെ ഈ ജീവിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളും ഇതെല്ലാം അടിഞ്ഞ് ഭൂമിക്കടി പോയി, അതിന്റെ മുകളിൽ നമ്മൾ ഈ സോൾട്ട്, അതായത് ഉപ്പ് അംശം, റോക്സ് സാൻഡ് ഒക്കെ അടിഞ്ഞ് അതിന് നമ്മൾ ഫോസിൽ ഫ്യൂൽ, നമ്മൾ പണ്ട് സയൻസിലൊക്കെ പഠിച്ചോളെ, ഫോസിൽ ഫ്യൂൽ ആണ് നോർമലി ക്രൂഡ് ഓയിലിന്റെ രൂപം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വേർതിരിച്ചിട്ടാണ് നമ്മുടെ ഭൂമിക്കടി നിന്നെടുത്തിട്ട് നമ്മളതിനെ റിഫൈനറീസിൽ പോയി റിഫൈനറിയിൽ നിന്ന് പലതരം പ്രൊഡക്ട്സ് ആക്കി മാറ്റി വിൽക്കുന്നതാണ് ഈ ക്രൂഡ് ഓയിൽ. അപ്പം നമ്മൾ ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്നു കുറയുന്നു പറയുന്നല്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പല സ്ഥലത്തും ഈ ഇപ്പം വാർ വന്നു, കുടിക്കാൻ പറ്റില്ല, നമ്മൾ അവിടെ തടയിട്ടു കുടിക്കാൻ പറ്റില്ല, നമ്മൾ വേറെ സ്ഥലത്ത് പോയി, അവിടെ പലതരം പ്രോസസ്സിംഗ് സ്റ്റേജസ് ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മളിപ്പോ ഈ ചെലവ്, ഒരു സാധനം എടുക്കാനുള്ള ചെലവ് ഒരു സ്ഥലത്ത്, ഇപ്പം നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ എണ്ണ ഉള്ളത് വെനീസ എന്ന് പറയും, അവിടെയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പെടുന്ന സ്ഥലം. പിന്നെയാണ് സൗദി അറേബ്യയൊക്കെ വരുന്നത്. ഏറ്റവും പ്യൂറസ്റ്റ് ഓയിൽ എന്ന് പറയുന്നത് അൾജീരിയ. അപ്പൊ അവിടുത്തെ ഓയിലിനൊക്കെ ഭയങ്കര പ്രൈസ് ആയിരിക്കും. അപ്പം അത് എടുക്കാനുള്ള പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുഴിക്കാനുള്ള കോസ്റ്റും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് അവർ നിശ്ചയിക്കും. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും, മാർക്കറ്റ് ഇടിയുമ്പോഴും താഴുമ്പോഴൊക്കെ ഇതിനെ നമ്മൾ ബാധിക്കും.
1: അതായത് കിണർ കുഴിച്ചിട്ടാണ് എടുക്കാന്ന് പറഞ്ഞ, അപ്പം അതിന്റെ പ്രോസസ് എങ്ങനെയാണ്?
2: നമ്മളിപ്പോ ഒരു സാധാരണ കിണർ കുഴിക്കുമ്പോഴും നമ്മൾ ആൾക്കാരെ വെച്ച് കുഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു വണ്ടി വന്ന് നമ്മുടെ ഈ ഡ്രില്ലിംഗ് വേല ചെയ്യുന്നു. അതിന്റെ ഒരു ഒരു ഹെവി പോർഷൻ ആണ് ഡ്രില്ലിംഗ്, ഒരു ഹെവി വേർഷൻ എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ഡ്രില്ലിംഗ് റിഗ് ഉണ്ടാവും, അത് പലതരം റിഗ്സ് ഉണ്ടാവും. നമ്മൾ സ്റ്റാൻഡ് ബൈ റിഗ് ഉണ്ടാവും, മൂവിംഗ് റിഗ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. റിഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുഴൽക്കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ട്രക്ക് വിളിക്കുന്നു, ഒരു മെഷീൻ കിണർ കുഴിക്കുന്നു, പൈപ്പിട്ട് പൈപ്പിട്ട് നമ്മൾ കുഴിക്കുന്നു. നമ്മൾ ഈ ഡ്രില്ലിംഗ് റിഗ് എന്ന് പറയുന്നത് പ്രോസസ് ആണല്ലോ. അപ്പോ ഈ ഒരു എണ്ണ കുഴിച്ചെടുക്കാൻ നമ്മൾ സാധാരണ നമ്മൾ ഈ വെള്ളം കുഴിച്ചെടുക്കുന്ന പോലെ ആയിരിക്കില്ല. ഭൂമിക്കകത്തോട്ട് എത്ര പോകണം, എവിടെ വരണം, എന്താണ് ഭൂമിക്കകത്തെ പ്രഷർ ഒക്കെ നമുക്ക് മനസ്സിലാവണം. അപ്പൊ അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, ഈ ജിയോളജി പറയുമല്ലോ നമുക്ക് ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന് സൾഫർ ഗ്യാസ് ആയിരിക്കും, ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇന്ന ഗ്യാസ് ആയിരിക്കും, ഇവിടെ റോക്സ് ഉണ്ടാവും എന്നൊക്കെ അവർക്ക് നമുക്ക് ഒരു സ്റ്റഡി നടത്തും, വലിയ സ്റ്റഡി നടത്തും. അപ്പം ഏത് റിഗാണ് ക്യാപ്പബിൾ നോക്കിയിട്ട് അതിന്റെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള റിഗ് മാത്രമേ അവർ കൊണ്ടുവരത്തുള്ളൂ. അപ്പം മൂവിംഗ് റിഗ്, സ്റ്റാൻഡ് ബൈ റിഗ്, അതിന്റെ ഒക്കെ ടണേജ് വ്യത്യാസം പോലെ ഇരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ചെറിയൊരു വെല്ലാണ്, രാജസ്ഥാനിലൊക്കെ ചെയ്യുന്നത് ചെറിയ വെൽസ് ആണ്, അത്ര ഡീപ്പ് ഇല്ലാത്തയാണ് ക്രൂഡ് ഓയിൽ കിട്ടുന്നത്. ഒരു 400-500 മീറ്റേഴ്സ് അല്ലെങ്കിൽ മാക്സിമം 5000 മീറ്റേഴ്സിലൊക്കെയാണ് നമ്മൾ എണ്ണ കുഴിച്ചെടുക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ ഹെവി സ്ട്രക്ചേർഡ് റിഗ്സ് വേണ്ട. അപ്പൊ അവർ മൂവിംഗ് റിഗ്സ് ഉപയോഗിക്കും. അവിടെ കുറെ റിഗ് ഉണ്ട്, അതൊക്കെ ഓഫ് ഷോർ ഉപയോഗിക്കുന്നതും ലാൻഡ് റിഗിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ സാധാരണ സ്ട്രക്ചേർഡ് റിഗ്സ് ഉണ്ടാവും, മൂവിംഗ് റിഗ്സ് ഉണ്ടാവും. അപ്പോ ഇതിൽ ഞങ്ങളുടെ പാട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങള് കേസിംഗ് ആണ് ഞങ്ങളുടെ പാട്ട്. കേസിംഗ് അതായത് നമ്മുടെ അടിസ്ഥാനം ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ ഭൂമി കുഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനെ നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി, ഒരു വെൽ സ്ട്രക്ചർ ആയി കൊടുത്തിട്ട് പിന്നെയാണ് ബാക്കി പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. ആദ്യം തന്നെ പോയിട്ട് കുഴിച്ചിട്ട് എണ്ണ എടുക്കുകയല്ല ചെയ്യുക,
1: ആദ്യം സ്ഥലം കണ്ടുപിടിച്ച്
2: ജിയോളജി ടെസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുന്ന സെഡിമെന്റ്സ്, അതായത് നമ്മുടെ ഈ അവശിഷ്ടങ്ങൾ, മണ്ണ്, പാറ കഷ്ണങ്ങൾ ഒക്കെ എടുത്തിട്ട് അതിനെ നമ്മൾ നമ്മളല്ല ജിയോളജിസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എല്ലാം ഇപ്പം നമ്മുടെ ഒരു റിലയൻസ് എന്നൊരു പ്രൊജക്ട് ആണ് വെച്ചോ, അല്ലെങ്കിൽ ONGC പ്രൊജക്ട് ആണ് വെച്ചോ. അപ്പൊ അവർക്ക് പല സെക്ഷൻസും ഉണ്ടാവും, ജിയോളജിസ്റ്റ് ഉണ്ടാവും, ഡ്രില്ലിംഗ് മാനേജേഴ്സ് ഉണ്ടാവും, വെൽ സ്കിമാറ്റിക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. വെൽ സ്കിമാറ്റിക്സ് അതായത് ഏത് തരത്തിലാണ് വെല്ല് വേണ്ടത്.

0: കുഴിക്കുന്ന രീതി എങ്ങനെ വേണമെന്നുള്ളത് അവർ നിശ്ചയിക്കും. ഇപ്പം പറയും ഒരു 600 മീറ്റർ നമുക്ക് എണ്ണ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 1000 മീറ്ററിലാണ് എണ്ണ കിട്ടുന്ന പറഞ്ഞാൽ ജിയോളജിസ്റ്റ് പറയും ഇന്ന സ്ഥലത്ത് ഇവിടെ എണ്ണയുണ്ട്. അപ്പൊ അത് പോകുന്ന റൂട്ടിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് അവർ മെഷീൻ വെച്ചിട്ട് സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് അവർ അളന്നു നോക്കും. അപ്പം സൗണ്ട് റെസൊണൻസ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സിലൊക്കെ. അപ്പം ഇത് വെച്ചിട്ടൊക്കെയാണ് ഒരു തരം ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എണ്ണ ഏത് സ്ഥലത്താണുള്ളത്, ഏതൊക്കെ സ്ഥലത്താണ് ഇന്ന് ഗ്യാസ് ഉള്ളത്, എവിടെയൊക്കെയാണ് പാറക്കെട്ടുള്ളത്, എവിടെയൊക്കെയാണ് ലൂസ് ഫോർമേഷൻ ഉള്ളത് എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. സൗണ്ട് റെസൊണൻസും ഉണ്ട്, പിന്നെ ഇപ്പൊ ടെക്നോളജി ഉള്ളതിനനുസരിച്ച് കുറെ ഒരുപാട് മെഷീനറീസ് ഉണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഞാനീ പറഞ്ഞ പോലെ ജിയോളജിസ്റ്റ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് ആ ജിയോളജി ഹാൻഡ് ഓവർ ചെയ്യും, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡ് ഓവർ ചെയ്യും. വെൽ സ്കീമാറ്റിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അവർ നോക്കും എന്തൊക്കെയാണ് ഈ വെല്ല് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത്, എന്തൊക്കെ മെഷീനറീസ് താഴെ പോകണം, അവിടെ എന്തൊക്കെയാണ് തടസ്സങ്ങൾ വരാൻ പോകുന്നത്, ഇതൊക്കെ ആദ്യം ആലോചിക്കും. ആലോചിച്ചതിന് ശേഷം ഇവർ ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഒരു ഫോർമാറ്റ് ഉണ്ടാക്കും, ഡ്രില്ലിംഗ് സ്കീമാറ്റിക് ഫോർമാറ്റ് ഉണ്ടാക്കും. ഈ സ്കീമാറ്റിക് ഫോർമാറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇവരത് പാസ് ഓൺ ചെയ്യും നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട്. അപ്പൊ അവർക്കറിയാം സാധ്യതകളും എങ്ങനെയൊക്കെ ഡ്രിൽ ചെയ്യണം. ഇതൊക്കെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് വലിയ പ്രോസസ് ആണ്, ഒരു ദിവസം പോയിട്ട് തീരുമാനം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഒരു വെല്ല് ചെയ്ത് നമ്മളിപ്പം വെല്ല് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു 6-7 മാസത്തിന്റെ ഒരു പ്രോസസ്സാണ്. തീരുമാനിച്ച് സെക്ഷൻ ഉണ്ടാക്കി, ബഡ്ജറ്റ് ഉണ്ടാക്കി, ഇന്ന് പൈസക്ക് നമ്മൾ തീർക്കണം വെല്ല് എന്നൊക്കെ പറഞ്ഞൊരു ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി പലതര കോൺട്രാക്ടേഴ്സിനെ വിളിച്ച് ഇന്നിന്ന് മെഷീനറീസ് ഇന്നിന്ന് ആൾക്കാരെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് സ്ട്രക്ചറാണ് നമ്മൾ ഈ ഡ്രില്ലിംഗ് വെല്ലെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അതിന് പലതരം കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ONGC ഡ്രിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ONGC ആയിരിക്കില്ല ഡ്രിൽ ചെയ്യുന്നത്, ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ONGC തീരുമാനിക്കുന്നു, ജിയോളജി തീരുമാനിക്കുന്നു ഇന്ന സ്ഥലത്ത് എണ്ണയുണ്ട്. അപ്പൊ അവര് സെക്ഷൻ പാസ് ഓൺ ചെയ്യും, പലതരം ടെൻഡേഴ്സ് വിളിക്കും. നമുക്ക് ഇന്നിന്ന് സാധനങ്ങൾ വേണമെന്ന് അവരെ തീരുമാനിക്കുമല്ലോ. അപ്പൊ ഇന്നിന്ന് സാധനം ഏതൊക്കെ കമ്പനിയുടെയാണ് ഈ സാധനം ഉള്ളത്, ഒരു വാൾവ്, ഈ വാൾവ് ഉണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാല് വർക്കൗട്ട് ആവുള്ളൂ, നമുക്ക് വെല്ലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ഈ വാൾവ് ആരുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെ പോയി ടെൻഡേഴ്സ് ഒക്കെ വിളിച്ച് ഓരോ കമ്പനിയിൽ നിന്നും ടെൻഡേഴ്സ് വിളിച്ച് അവർ ആ സാധനം ഉണ്ടോ എന്നുള്ള തീരുമാനിച്ചു വെച്ചിട്ട് എല്ലാം കൂടെ ഒരു പ്രോഗ്രാമാക്കി മാറ്റിയിട്ട് പിന്നെയാണ് നമ്മൾ ഈ ഡ്രില്ലിംഗ് പ്രോസസ്സിലേക്ക് തുടങ്ങുന്നത്. ഡ്രില്ലിംഗ് പ്രോസസ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആദ്യം ഫോർമേഷൻ ഉണ്ടാക്കും, ബേസ് ഉണ്ടാക്കും. നമ്മുടെ ആ വെല്ല് കണ്ടുപിടിച്ച് എവിടെയാണോ നമ്മൾ വെല്ല് ചെയ്യേണ്ടത് ആ നമ്മളെ സ്ഥലം കണ്ടുപിടിച്ച് പൈലിംഗ് ചെയ്യും. പൈലിംഗ് ചെയ്തിട്ട് ഒരു സെർട്ടൈൻ ലെങ്ത് പൈലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് നമ്മുടെ ഭൂമിയെ ആദ്യം നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്യുക. പൈൽ ചെയ്തിട്ട് ഒരു കേസിംഗ് എന്ന് വെച്ചാൽ ഇരുമ്പിന്റെ പൈപ്പ്, സാധാരണ ഇടുന്ന പൈപ്പ് ഉണ്ടല്ലോ. നമ്മളിപ്പോ ഈ കുഴക്കണ ചെയ്യുമ്പോൾ എന്താ പറയാ, റിങ്സ് ഉണ്ടാക്കും, സിമെന്റ് റിങ്സ് ഒക്കെ ഇട്ടിട്ട് കുഴക്കേണ്ട നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കും. അതുപോലെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കേസിംഗ് എന്ന് പറയുന്നത്. ഇത് മെറ്റൽ പൈപ്പ്സ് ആയിരിക്കും, 30 ഇഞ്ച് 28 ഇഞ്ച്. ഫോർമേഷൻ എങ്ങനെയാണോ അതുപോലെ ഡിസൈഡ് ചെയ്യും ഏതാണ് പോകേണ്ടത്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് നോക്കുക. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പൈൽ ചെയ്യും. ഇതിന് നമ്മൾ വലിയ ഹാമർ ഒക്കെ വെച്ച്, വലിയ ഹാമർ മെഷീനൊക്കെ ഉണ്ട്, സാറിന് ചുറ്റിക്കല്ല, വലിയ മെഷീനറീസ് ആണ്. ഇത് വെച്ച് ഹൈഡ്രോളിക് ആയിട്ടോ ന്യൂമാറ്റിക് ആയിട്ടോ എയർ ആയിട്ടോ പമ്പ് ചെയ്ത് ഒരു 12 മീറ്റർ വരുന്ന പൈപ്പിനെ 2-3 പൈപ്പ് അടിച്ചമർത്തും, ഭൂമിയിലോട്ട് ഇടിച്ച് പൈൽ ചെയ്ത് അമർത്തും. അമർത്തിയതിനു ശേഷം അതിനെ നമ്മൾ ചുറ്റിലും സിമെന്റ് ഒക്കെ നിറച്ച്, അതൊക്കെ ഓരോ കമ്പനീസ് ഉണ്ടാവും, സിമെന്റിന് ചെയ്യാൻ ഒരു കമ്പനി, പൈൽ ചെയ്യാൻ ഒരു കമ്പനി, ഹാമർ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി, എല്ലാത്തിനും ഓരോരോ കമ്പനികളായിരിക്കും. ഇപ്പൊ ഒരു ഡ്രില്ലിംഗ് റിഗ് എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് ഓൾ കമ്പനീസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ONGC ഡ്രില്ല് ചെയ്യുന്നെങ്കിൽ ONGC ടെൻഡേഴ്സ് കൊടുത്ത് പലതര കമ്പനീസിനെ വിളിച്ചു വരുത്തി എല്ലാം കൂടെ ഒരു കൂട്ടാലോചന നടത്തി പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നടക്കുന്നത്. ആദ്യം പൈലിംഗ് ചെയ്തിന് ശേഷം പ്ലഗ് ചെയ്ത് വെക്കും. പ്ലഗ് ചെയ്ത് നമ്മൾ അതിനെ സിമെന്റ് ഇട്ട് വെക്കും, കാരണം അടിയുന്ന വല്ല രാസ വസ്തുക്കളോ വരുന്നുണ്ടോ, ഗ്യാസുകൾ വരുന്നുണ്ടോ, അതായത് സൾഫർ ആയിട്ടുള്ള അങ്ങനെ
1: നമുക്ക് ഹാർംഫുൾ
0: ആയിട്ടുള്ള വല്ല ഗ്യാസ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം സിമെന്റ് ചെയ്ത് പ്ലഗ് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ ചെറിയ സെക്ഷൻ, അതായത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 30 ഇഞ്ചിന്റെ പൈപ്പ് നമ്മൾ അടിച്ചിറക്കിയെന്ന് വെച്ചു ഭൂമിക്കകത്തോട്ട്. അപ്പൊ നമ്മളെ 30 ഇഞ്ചിന്റെ പൈപ്പ് ഇറക്കി കഴിഞ്ഞാൽ അവർ പറയും ഇന്ന സ്ഥലത്താണ് ഗ്യാസിന്റെ ഫോർമേഷൻ സാധ്യത. അപ്പൊ അവിടെ വരെ നമ്മൾ അതിനെ സിമെന്റ് ഇട്ട് മൂടും, ഫുള്ള് കോൺക്രീറ്റ് ഉണ്ടാക്കി, അതിന്റെ ഉള്ളിലും പുറത്തുമായിട്ട് പൈപ്പിലൂടെ പമ്പ് ചെയ്ത് തായ നമ്മൾ ഈ ആദ്യം ഇറക്കുന്ന പൈപ്പിന്റെ അടിയിൽ ഒരു വാൾവ് വെക്കും. ഈ വാൾവിലോട്ട് ഔട്ട് പ്രോസസ് നടക്കും, ഇന്ന് കയറില്ല. അത് നമ്മൾ വെള്ളത്തിലാണെങ്കിലോ ഇപ്പൊ ഭൂമി കുഴിച്ച് വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഈ പൈപ്പിനകത്തോട്ട് കയറില്ല, ബട്ട് നമ്മൾ ഈ പാസ് ചെയ്യുന്ന വെള്ളം പുറത്തോട്ട് പോകും. നമ്മൾ ഉള്ളിലോട്ടേക്ക് വെള്ളം വരത്തില്ല, പുറത്തോട്ട് മാത്രം പോകുന്ന പോലെ നമ്മൾ സിമെന്റ് അടിച്ച് കോൺക്രീറ്റ് അടിച്ച് നേരത്തിന് ശേഷം അവർ ടെസ്റ്റ് ചെയ്യും പൈലിംഗ് കറക്റ്റ് ആണോ, ഫോർമേഷൻ ലൂസ് ആവാൻ സാധ്യതയുണ്ടോ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് നമ്മൾ ഇതിനെ ചെയ്ത പൈപ്പിനെ തന്നെ പ്ലഗ് ചെയ്ത് വെച്ച് നമ്മൾ വാട്ടർ പമ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വല്ല എയർ പമ്പ് ചെയ്തിട്ടോ ലീക്സ് ഉണ്ടോ എന്ന് ആദ്യം നോക്കി വെക്കും. ഒന്നുമില്ല, ഓക്കെ ടു ഗോ ആണെങ്കിൽ നെക്സ്റ്റ് സെഷൻ തുടങ്ങും. ഇപ്പൊ 30 ഇഞ്ച് പൈപ്പ് ആണ് അടിച്ചിറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ ഭാഗം 20 ഇഞ്ചിന്റെ പൈപ്പ് എടുക്കും,
1: രണ്ടാമത്
0: അതേ കുഴിയിലോട്ട് ഇറക്കും. അവിടെ നിന്ന് നമ്മൾ ഡ്രിൽ ചെയ്ത് തുടങ്ങും. ഈ പ്ലഗ് ചെയ്ത് വെച്ച കോൺക്രീറ്റ് നമ്മൾ ഡ്രിൽ ചെയ്യും. ഡ്രിൽ ചെയ്തിട്ട് നമ്മൾ എത്രയാണോ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 25 മീറ്റർ ആണ് പൈൽ ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ ഡിസൈഡ് ചെയ്യും എത്രയാണ് വെല്ല് പോകുന്നത്.

0: അതിന് നമ്മൾ പാർട്ടീഷൻ ചെയ്യും. എത്ര വരെ ഫോർമേഷൻ സ്മൂത്ത് ആണ് അത്രയും വരെ കണ്ടക്ടർ ആയിട്ടുള്ള വലിയ വലിയ പൈപ്പിൽ ഇറക്കി അതിനെ ഫോർമേഷൻ സ്ട്രോങ് ആക്കി വെക്കും. എന്നാൽ നമ്മളൊരു ഒരു വെല്ല് ഉണ്ടായി കഴിഞ്ഞാൽ ഈ വെല്ല് ഒരു 20-25 വർഷത്തേക്ക് നമ്മളെ തൊടില്ല. അത്രയും ഫോർമേഷൻ സ്ട്രെങ്ത് ആയിരിക്കണം ഉള്ളിലോട്ട്.
1: എന്നുവെച്ചാ
0: നമ്മൾ ഒരു വെല്ല് ഉണ്ടായി കഴിഞ്ഞാകുമ്പം ഈ വരുന്ന പ്രൊഡക്ഷൻ എണ്ണ കിട്ടുവാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ നമ്മൾ 20-25 ഇയേഴ്സോളം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ഒരു വെല്ലിന്ന് തന്നെ. ഫോർമേഷൻ ഓക്കെ ആണെങ്കിൽ, ഫോർമേഷൻ ഓക്കെ അല്ലായിരുന്നെങ്കിൽ നമ്മൾ വെല്ല കൊളാപ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതൊക്കെ ടെസ്റ്റ് ചെയ്യാതെയാണ് നമ്മൾ ഇറക്കുക. നമ്മളൊരു കണ്ണും പൂട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ ഈ ചെയ്തൊക്കെ വേസ്റ്റ് ആണ്. അപ്പോൾ ഓരോ 6 ഇയേഴ്സിലും നമ്മൾ പൈപ്പൊക്കെ മാറ്റി എടുത്ത് വെച്ച് അത്രയും ചെലവ് കൂടുതലാണ്. അപ്പൊ അവര് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും നോക്കി വെച്ച് ഓക്കെ ആണോ നെക്സ്റ്റ് സെക്ഷൻ നോക്കിയിട്ട് പോകും, ടെസ്റ്റ് ചെയ്തു ഫിറ്റ് ഗോ നെക്സ്റ്റ് സെഷൻ. അങ്ങനെയാണ് നമ്മൾ ഡീപ് ഡ്രില്ലിലേക്ക് പോകുന്നത്. ഒരു 13 ഇഞ്ച് കഴിഞ്ഞിട്ടാകുമ്പം 20 ഇഞ്ച്, അതിനെ വീണ്ടും സിമെന്റ് നിറച്ച് അടുത്ത 13 ഇഞ്ച് കുറഞ്ഞു കുറഞ്ഞു വരും.
1: അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു
0: 20-നെ 13 ആക്കും, 13-നെ 9 ആക്കും, 9-നെ 7 ആക്കും. അങ്ങനെ എത്രയാണോ നമുക്ക് പോകേണ്ടത് അത്രയും വരെ വരുത്തും. ഇപ്പൊ നമ്മള് ലാസ്റ്റ് സെഷൻ നമുക്കിപ്പോ ഒരു 1000 മീറ്ററിലാണ് നമുക്ക് എണ്ണ ജിയോളജി പറഞ്ഞു വെച്ചു.
1: താഴെ
0: 1000 മീറ്ററില് ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ 1000 മീറ്റർ വരെ പൈപ്പ് ഇട്ടു. പൈപ്പ് ഇട്ട ശേഷം ഫോർമേഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്തു. നമ്മൾ ആദ്യമേ ഇട്ട പൈപ്പിനെ മോളിൽ പ്ലഗ് ചെയ്തിട്ട് വാട്ടറോ കെമിക്കൽസോ പമ്പ് ചെയ്യും താഴെ വരെ. ഇപ്പൊ നമ്മള് മോളിൽ നോക്കുവാണെങ്കിൽ താഴെ നമ്മൾ ഒരു കല്ലെറിയാണെങ്കിൽ താഴെ എത്തും. ഫുള്ള് സിമെന്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ട് നമ്മളൊരു ലെയർ ലെയർ സ്ട്രക്ചർ ആയിട്ട് താഴെ വരെ പോകും. ഏറ്റവും മേലുള്ള സെക്ഷനെ നമ്മുടെ BOP എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, ബ്ലോ ഔട്ട് പ്രഷർ വാൾവ്. ഈ വാൾവ് വെച്ചിട്ട് അടയ്ക്കും ഈ വെല്ലിനെ മൊത്തമായിട്ട് അടച്ച് ഇതിനുള്ള വാട്ടർ പമ്പ് ചെയ്ത് അല്ലെങ്കിൽ കെമിക്കൽസ് പമ്പ് ചെയ്ത് താഴെ 1000 മീറ്റർ വരെ പമ്പ് ചെയ്യും. പമ്പ് ചെയ്തിട്ട് റിട്ടേൺ വരുന്നുണ്ട് നോക്കും. അതായത് ഏറ്റവും മുകളില് 2-3 വാൾവ് ഉണ്ടാവും. ഈ BOP എന്ന് പറഞ്ഞത് മൾട്ടിപ്പിൾ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വാൾവ്സ് ഉണ്ടാവും. ഇതിലൂടെ പമ്പ് ചെയ്ത് ഞാനൊരു ലേമൻ ലാംഗ്വേജ് പറഞ്ഞുതരാം. നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഇതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇത്രയും കുഴിച്ച ഈ വെല്ല് 1000 മീറ്റർ വരെ കുഴിച്ച വെല്ല് സ്റ്റേബിൾ ആണോ ലീക്സ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മെഷീൻ BOP എന്നാണ് പറയാം. ആ മെഷീൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ഓട്ടോമി ചെയ്തിട്ടുണ്ടോ, കാരണം നമ്മൾ ഡ്രില്ല് ചെയ്യുന്നതിനെ വല്ല ബ്ലോ ഔട്ട് നമുക്ക് അറിയാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആ സിനാരിയോ നമ്മൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഒരു വാൾവ് മുകളിൽ വെക്കും. ഈ വാൾവ് നമ്മളെ ബ്ലോ ഔട്ട് ചെയ്യാം, അതായത് അഥവാ പൊട്ടിത്തെറിക്കുവാണെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാൾവാണ്. നമുക്കറിയില്ല ഭൂമിയുടെ എല്ലാം ഒരു വെച്ച് പോകുന്നതാണ്, എല്ലാം ഒരു റിയലൈസേഷൻ അല്ല. അത് വി ആർ തിങ്കിങ്, അതായത് നമ്മൾ അടിയിൽ സാധനം ഉണ്ട്, പക്ഷെ ഈ പോകുന്ന വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. പറഞ്ഞെങ്കിലും നമ്മളതിനെ പ്രിക്കോഷൻ എടുത്ത് കീപ്പ് ചെയ്യും. അഥവാ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാൻ എന്ത് വേണം, എല്ലാം ഫ്ലോ വാൾവ്സ്, നമുക്ക് റിട്ടേൺ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് എല്ലാം പ്ലാൻഡ് ആയിരിക്കും, പ്രിപ്പയർ ആയിരിക്കും. നമ്മളിപ്പോ റിഗ് ഫ്ലോറിൽ 5 പേരോ 6 പേരോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 6 പേരുടെ ലൈഫ് ഇസ് ഇമ്പോർട്ടന്റ് മോർ ദാൻ
1: ക്രൂഡ് ഓയിൽ.
0: അപ്പോൾ ഈ 6 പേരുടെ സുരക്ഷ ആദ്യം നമ്മൾ കരുതി വെക്കും. അതായത് മോളിലുള്ള എല്ലാ വാൾവ്സും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പ്രീ പ്ലാൻ ചെയ്ത്, അഥവാ ബ്ലോ ഔട്ട് പ്രഷർ വന്നു കഴിഞ്ഞാൽ അടിയിൽ നല്ല പ്രഷർ നമ്മൾ അറിയാത്ത പ്രഷർ വന്നു കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്, എന്ത് ചെയ്യണം, എവിടെയൊക്കെ ബ്ലൈൻഡ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ബ്ലൈൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ ഒരു വീട് വെക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ ഇട്ടു, തറ കെട്ടി, തറയിൽ ബെൽറ്റ് വാർക്കണോ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു. വീട് വെച്ചതിന് ശേഷം മണ്ണിടിഞ്ഞ് കൊളാപ്സായി വീടുന്ന വീടുകളുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്ത് പൈലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പോന്നെ.
2: ക്രൂഡ് ഓയിലിന്റെ കാണാപ്പുറങ്ങൾ. ക്രൂഡ് ഓയിൽ കണ്ടെത്തുന്നത് മുതൽ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് വരെയുള്ള സാങ്കേതിക വിദ്യകളും മനുഷ്യപ്രയത്നവും. പശ്ചിമാഫ്രിക്കയിലെ ഖാനയിലുള്ള എക്സ്പ്രോയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓപ്പറേഷൻസ് സൂപ്പർവൈസറും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറുമായ വിമൽ മോഹൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ കൂടെ മീര ആറിയു. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം കേൾക്കാം അടുത്ത ബുധനാഴ്ച രാവിലെ സയൻസ് കാഫേയിൽ. സയൻസ് കാഫേ സമാപിക്കുന്നു.
3: ഇന്നത്തെ AFM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:65:11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ്, 26 മിനിറ്റും 1:65:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 7 മിനിറ്റും 1

0: ഹോസ്പിറ്റലും കണ്ണൂരിനൊപ്പം ക്വീനി ഹോസ്പിറ്റൽ തലാ കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
1: ഏവർക്കും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഹൃദയം നിറഞ്ഞ വിശ്വമാനക ദിനാശംസകൾ. BIS ഗുണനിലവാരവും സുരക്ഷയും ഉപഭോക്തൃ സംരക്ഷണവും ഉറപ്പാക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ രൂപപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഗുണമേന്മ നമുക്കെല്ലാവർക്കുമുള്ള സംയുക്ത ഉത്തരവാദിത്തമാണ്. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ BIS.gov.in.

0: Chopra.
1: Thank you, Pramod. India, a trusted partner in weaponized world, says PM Modi, headlines the Hindustan Times. Asian Age headlines, power to empower, key to India's rise, says Modi. Most papers report on the story of Amit Shah hitting out at the opposition, saying the NDA will return to power with a resounding victory in 2029. The Tribune says, nation is watching Rahul trying to save infiltrators and his vote bank, says Shah. Most papers also report on Nandan Nilekani speaking about question paper leaks at the Bloomberg New Economy Forum 2026 in Delhi. The Hindu says, generate questions at last minute to prevent paper leaks, says Nilekani. While the Times of India in a story says, last minute paper generation can kill incentive to leak, says Nilekani. And finally, a story in the Statesman says, 10 to 5 job, desk and a laptop. Once a feared Maoist, now university official. The paper adds that 70-year-old M. Venugopal, carrying a bound of 6 crores on his head, left the Maoist top ranks and walked out to surrender exactly a year ago. And with that, it's back to you, Pramod.
0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to address Brihattar Bharat International Conference in New Delhi today through video message. BIMSTEC nations strongly condemn terrorism and violent extremism in all its forms and manifestations, including cross-border terrorism. External Affairs Minister S. Jayashankar says India-US trade talks are heading in the right direction and a deal is being ironed out. U.S. Secretary of State Marco Rubio to visit India next week to strengthen energy cooperation and strategic partnership. 13 people killed in boat tragedy in Raghupur Diara area of Vaishali district in Bihar. And in cricket, 4th T20 international between India and the West Indies to be played in Hyderabad this evening. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കണ്ണൂർ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: സുഹൃത്തേ, ഇത് വില കുറവാണ്, നമുക്ക് ഇത് തന്നെ വാങ്ങാം.
4: വേണ്ട, വില കുറവുള്ളത് നോക്കി വാങ്ങരുത്. ശരിയായ ഗുണമേന്മയും സുരക്ഷയും നോക്കിയേ സാധനങ്ങൾ വാങ്ങാവൂ. അതിനായി ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ സ്വീകരിക്കൂ. BIS ഗുണമേന്മ മാർക്കുകൾ, ISI, CRS പിന്നെ ഹോൾമാർക്കും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തൂ. ഒരു സ്മാർട്ട് ഉപഭോക്താവാകൂ. BIS സ്വീകരിച്ച് നിങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൂ.
3: നിലവാരമുണ്ടെങ്കിൽ വിശ്വാസവും ഉണ്ടാകും.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംഗീത മാധുരി. ഇന്ന് ഈ പരിപാടിയിൽ ഈ ഗായത്രി വീണയിൽ വായിച്ച കീർത്തനങ്ങൾ കേൾക്കാം. ആദ്യം വാതാപി ഗണപതിം ഭജേഹം.

0: നിങ്ങളുടെ സമ്മഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ഈ ഗായത്രി വീണയിൽ വായിച്ച കീർത്തനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി മുരളീധര ഗോപാലാ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: ഇനി നഗുമോ ഓമോ ഗനലേ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആർകെ സാത്. അപകട സാധ്യത കടങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
1: അവസാനമായി തിക്കു തിരിയാതെ കാട്ടിൽ.

0: ഇന്നത്തെ സംഗീതമാധുരി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ബീഹാറിലെ വൈശാലി ജില്ലയിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ ഡീസൽ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ ഉപരോധം അടുത്ത വർഷം April 7 വരെ കുറക്കുന്നതിന് താൽക്കാലിക ലൈസൻസ് ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക. US ട്രഷറി വകുപ്പിന്റേതാണ് തീരുമാനം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കും. ഈ മാസം 17 മുതൽ 22 വരെ ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡ്, മുംബൈ, ജാംനഗർ എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. സൌദി അറേബ്യയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 17 വരെ ഇന്ത്യയിൽ നിന്ന് സൌദി വിമാന സർവീസുകൾ നിർത്തിവച്ചു. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ എയർ എന്നീ കമ്പനികളാണ് സർവീസ് നിർത്തിവച്ചത്. സംസ്ഥാന നിയമസഭയിൽ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ, കാലഹരണപ്പെട്ട 5 ഭേദഗതി നിയമങ്ങൾ റദ്ദാക്കുന്ന കേരള റദ്ദാക്കലും ഒഴിവാക്കലും ബിൽ എന്നിവയാണ് അവതരിപ്പിക്കുക. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ടിൽ സുരക്ഷാസേന ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കരസേനയും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. ഡൽഹിയിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് ഡൽഹി പോലീസ് സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾക്കെതിരെ 4 FIR രജിസ്റ്റർ ചെയ്തു. ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തി ക്രമസമാധാനം തകർക്കുന്ന ശ്രമങ്ങൾക്കെതിരെയുമാണ് കേസ്. നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചു. നിരവധി ഭക്തരാണ് ദേവീക്ഷേത്രങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: October 14 വിശ്വമാനക ദിനം. ഗുണമേന്മ, സുരക്ഷ, വിശ്വാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സ്റ്റാൻഡേർഡൈസിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്ന ആഗോള ദിനം. ഇന്ത്യയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ ദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ. നിങ്ങൾക്കറിയാമോ, പ്രഷർ കുക്കർ, ഇലക്ട്രിക്കൽ സ്വിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ISI അടയാളം അവ BIS കർശന പരിശോധനകൾ വിജയിച്ചതിന്റെ തെളിവാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഗുണമേന്മയുടെ അടയാളമായ ISI മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. സ്റ്റാൻഡേർഡ്സിനെ അറിയൂ, വിശ്വാസ്യത ആസ്വദിക്കൂ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനാമൃതം, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശംഖുപുഷ്പം എന്ന ചിത്രത്തിനുവേണ്ടി വാണി ജയറാം പാടിയ ഗാനമാണ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

ഇനി സപ്തസ്വരങ്ങൾ എന്ന പടത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്, ശ്രീകുമാരൻ തമ്പി രചിച്ച് വി ദക്ഷിണാമൂർത്തി ചിട്ടപ്പെടുത്തിയത്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ. സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015, 0497295607.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ഗാനാമൃതം തുടർന്ന് കേൾക്കാം. ഇനി നിഴൽ യുദ്ധം എന്ന ചിത്രത്തിനു വേണ്ടി P സുശീല പാടിയ ഗാനമാണ്. ഗാനരചന ദേവദാസ്, സംഗീതം KJ ജോയ്.

0: ഇനി ശുക്രദശ എന്ന പടത്തിനു വേണ്ടി അപ്പൻ തച്ചത്ത് എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന ഒരു ഗാനമാണ് യേശുദാസ് പാടിയത്.
1: സരിഗമപതനീ സപ്തസ്വര

തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: ഗാനാമൃതത്തിലേക്ക് തിരികെ വരാം. ഇനി പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. ഗാനരചന യൂസഫ് അലി കച്ചേരി, സംഗീതം ദേവരാജൻ.

ಗಮ ಗಮ

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ

0: സ്കെച്ചുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ഇനി സാന്ത്വനം എന്ന പടത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിത്താരാ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: അനുപല്ലവി എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. യേശുദാസ് പാടിയത്. ബിജു തിരുമലയുടെ വരികൾക്ക് KJ ജോയിയുടെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഗാനാമൃതത്തിൽ ഇനി വിച്ചു തിരുമലയും രവീന്ദ്രനും ചേർന്നൊരുക്കിയ ഗാനമാണ് ചിരിയോ ചിരി എന്ന പടത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

ും ലളിത മധുരമയ ഗാനം പോലും കരളിലമത മഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമത മഴ ചൊരിയുമളവിളമീ

ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയ ധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയ ധമനികളിൽ അവയിലുണരുമൊരു പ്രീതി.

രാക്വയിലിൻ രാഗസദസ്സിൽ. ഈ ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയതാണ് അടുത്ത ഗാനം. എസ് രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: എസ് രമേശൻ നായരും എസ് പി വെങ്കടേഷും ചേർന്നൊരുക്കിയ ഒരു ഗാനം, ബിജു നാരായണൻ പാടിയത്. ചിത്രം സ്വപ്നലോകത്തെ ബാലഭാസ്കർ.

ഗാനാമൃതത്തിൽ അവസാനമായി സർഗം എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം.

ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമായി മണൽ വാരലിന് അനുമതി നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി മന്ത്രി മോൻസ് ജോസഫ്. ജല റവന്യൂ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ഇതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭാ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ഉപജീവന മാർഗം നഷ്ടപ്പെടുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി നൽകുന്ന തുക 2000 രൂപയാക്കിയത് നടപ്പാക്കാൻ നടപടിക്രമങ്ങൾ സ്വീകരിച്ചതായി മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. ഇതിലേക്ക് കേന്ദ്ര

ഫലിതം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ചർച്ച നടത്തി. കൂടുതൽ സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും സുപ്രധാന പങ്ക് വഹിക്കുന്നതായി മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു.

ഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിച്ചേക്കും. ഹർജികൾ ഇന്നലെ ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഏഴുപേരെ അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ ശ്രാമ്പി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. എഫ് എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കേൾവിശക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കേൾവിശക്തി പരിഹരിക്കുവാനുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും സർക്കാർ സേവനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ മുൻ ജൂനിയർ കൺസൾട്ടന്റും ENT സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രേണുക. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ജന്മനാ ഉള്ള കേൾവി വൈകല്യങ്ങൾ എത്രയും വേഗം തിരിച്ചറിയാൻ എന്തൊക്കെ പരിശോധനകളാണ് നടത്തേണ്ടത്?
2: കുട്ടികളിൽ ഉള്ള ജനന വൈകല്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികളിലെ അവരുടെ സംസാര ഭാഷാ വികസനം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പം ജനനം മുതൽ 3 വയസ്സുവരെയാണ് നമ്മളുടെ സംസാര ഭാഷ ഡെവലപ്മെൻ്റ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളിലെ കേൾവിക്കുറവ് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ ഒരു നോർമൽ ലിവിങ്ങിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ് പ്രോഗ്രാം എല്ലാ ആശുപത്രികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടി ജനിച്ച ആശുപത്രി ഡിസ്ചാർജ് ആകുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ 1 മാസത്തിനകത്തോ സ്ക്രീനിങ് ടെസ്റ്റായ OAE അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ബ്രെയിൻ സ്റ്റം റിഫ്ലെക്സ് ABR ടെസ്റ്റോ നടത്തി നമ്മൾ കുട്ടിയുടെ കേൾവിയുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പം അതിൽ പാസ്സെന്ന് വരുവാണെങ്കിൽ ആ കുട്ടികൾക്ക് കേൾവിക്കുറവിനുള്ള സാധ്യത കുറവാണ്. അല്ല, ആ കുട്ടികൾക്ക് റെഫർ എന്നാണ് വരണമെങ്കിൽ മറ്റു സ്ക്രീനിങ് ടെസ്റ്റുകളിലേക്കും മറ്റു ടെസ്റ്റുകളിലേക്കും അവർ പോകണം. അപ്പം നമ്മൾ നേരത്തെ അവരെ കണ്ടുപിടിച്ചുള്ള ഗോൾഡൻ പീരീഡ് 6 മാസത്തിനകത്ത് തന്നെ നമ്മൾ അവർക്ക് മറ്റു ടെസ്റ്റുകളെല്ലാം നടത്തി അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാമെങ്കിൽ അവരും സാധാരണ കുട്ടികളെ പോലുള്ള ഒരു ജീവിതം അവർക്ക് നയിക്കാൻ കഴിയും.
1: മാഡം, ഒരു വ്യക്തിക്ക് കേൾവിശക്തി കുറയുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തക്ക തരത്തിൽ പ്രകടമാകുന്ന ആദ്യകാല ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ഇപ്പൊ ജനിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് വഴി അവരെ ഒന്ന് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികൾ സാധാരണ നമ്മൾ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും, അല്ലെങ്കിൽ തുടക്കത്തിൽ ഞെട്ടും, കണ്ണുകളൊക്കെ വികസിക്കും. പരിചിതമായ ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമ്മളെ നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടികൾ ശബ്ദങ്ങൾ കേട്ടിട്ട് ഞെട്ടുന്നില്ല, കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾക്ക് കേൾവി കുറവുണ്ടെന്ന് സംശയിക്കാം. അല്ല, മുതിർന്ന ആളുകൾ വളർന്ന പ്രായത്തിലൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കുക, വീണ്ടും വീണ്ടും ചോദിക്കുക, എന്താണെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക. പിന്നെ TV മറ്റും വോളിയം എല്ലാം കൂട്ടി വയ്ക്കുക. പിന്നെ ഫോണിലൂടെയുള്ള സംസാരങ്ങൾ അവർ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുക എന്താണ് എന്നുള്ളത്. ഒച്ചത്തിൽ സംസാരിക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് അവർക്ക് കേൾവിക്കുറവുണ്ടോ എന്നുള്ളത് ഒരു സംശയം തോന്നാനായിട്ട് ഇടവരുത്താം. പിന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റുകളുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ എന്തെങ്കിലും മീസിൽസ് മംസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിയുന്നതിന് ശേഷവും ചിലപ്പോൾ കേൾവിക്കുറവ് വരാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ അതിനുശേഷം അവർ കേൾക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്.
1: മാഡം, അതുപോലെ തന്നെ ഇന്നത്തെ യുവതലമുറയിൽ ഹെഡ്ഫോൺ ഉപയോഗം

0: വളരെ കൂടുതലാണല്ലോ. തുടർച്ചയായ ഇത്തരം ശീലങ്ങൾ കേൾവി ശക്തിയെ ബാധിക്കുമോ?
1: തീർച്ചയായിട്ടും ഒരുപാട് ലൗഡ് നോയ്സ്, അതായത് ഒരുപാട് ഉച്ചത്തിലുള്ള ശബ്ദം കേൾവി ശക്തിക്ക് എപ്പോഴും അതിനെ കുറയ്ക്കാനായിട്ടുള്ള ഒരു കാരണമാണ്. അപ്പം ഇന്നത്തെ കാലത്ത് അത് ഉപയോഗിക്കരുത് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. കാരണം പഠിത്തത്തിനായാലും യാത്രാവേളകളിലായാലും ആളുകൾക്ക് ഒരു പ്രൈവസിക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഹെഡ്ഫോൺസ് ആവശ്യമാണ്. പക്ഷെ തുടർച്ചയായ ഉപയോഗം, അപ്പം നമ്മൾ രണ്ട് ചെവിയിലും വെക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെവിയിൽ അത് മാറ്റി ഉപയോഗിക്കുക. പിന്നെ ഹൈ വോളിയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാതിരിക്കുക. ഇന്നത്തെ കാലത്ത് നോയിസ് ക്യാൻസലേഷൻ മോഡുള്ള ഹെഡ്ഫോൺസ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഹെഡ്ഫോൺസ് ആകുമ്പോൾ നമ്മൾ ലോ വോളിയത്തിൽ കേൾക്കും. പുറമേയുള്ള ശബ്ദങ്ങൾ കട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ വോളിയം കുറച്ചു വെക്കുക. അപ്പം അങ്ങനെ നോയിസ് ക്യാൻസലേഷൻ മോഡുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, തുടർച്ചയായിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ ഇടവിട്ടൊക്കെ സമയങ്ങളിൽ അത് മാറ്റി വെക്കുക, ഓരോ ചെവിയിൽ അത് മാറ്റി വെക്കുക. പിന്നെ ഹൈ വോളിയത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാതിരിക്കുക. പിന്നെ നമ്മളുടെ ജോലിയിടങ്ങളിൽ ഇത് ആവശ്യമാണെങ്കിൽ ഇയർലി നമ്മൾക്ക് അതൊരു ഹിയറിംഗ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഡിയോമെട്രി ടെസ്റ്റുകൾ നടത്തിയിട്ട് നമ്മൾക്ക് കേൾവിക്ക് കുറവൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പൊ തുടർച്ചയായ ഉച്ചത്തിലുള്ള ശബ്ദം എപ്പോഴും ചെവിയുടെ കേൾവിനെ ദോഷമായിട്ട് ബാധിക്കും.
0: മാഡം, ശ്രവണ സഹായികളുടെ ഉപയോഗത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ജാള്യതയും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഈ വസ്തുത നിലനിൽക്കേ തന്നെ ചോദിക്കട്ടെ, ഒരാൾക്ക് എപ്പോഴാണ് ശ്രവണ സഹായി ആവശ്യമായി വരിക?
1: കേൾവിക്കുറവ് രണ്ട് തരത്തിലുണ്ട്. അതായത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, അതായത് കേൾവിക്ക് സഹായിക്കുന്ന ആ പാത്ത് വേയിൽ വരുന്ന പ്രശ്നങ്ങൾ. മറ്റൊന്ന് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അപ്പോൾ ആ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് മരുന്ന് കൊണ്ടുള്ള ചികിത്സകൾ അധികം ലഭ്യമല്ല. അങ്ങനെയുള്ളവരാണ് കൂടുതലും ശ്രവണ സഹായികൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡിലേക്ക് പോകുന്നത്. പിന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉള്ള ആൾക്കാർക്കും ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാം. എന്നാലും കൂടുതലായിട്ടും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ളവരാണ് ഹിയറിംഗ് എയ്ഡിലേക്ക് പോകുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് കുറവുണ്ടെങ്കിൽ കണ്ണട ഉപയോഗിക്കാൻ ആളുകൾക്ക് മടിയില്ലെങ്കിലും കേൾവിക്കുറവിന് നമ്മൾ ശ്രവണ സഹായി സജസ്റ്റ് ചെയ്താൽ പലർക്കും അതിനൊരു സ്റ്റിഗ്മയാണ്, അത് ഉപയോഗിക്കാൻ പലർക്കും ഒരു മടിയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ചിലരിത് പുറത്തെങ്ങനെ കാണാതിരിക്കാം, ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ ഒരു വളരെ ഒരു കുറച്ചിൽ പോലെയാണ് പലർക്കും ഉള്ളത്. അതിന് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഇപ്പോഴും വളരെ കുറവാണ് ഈ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നവർക്ക്. അപ്പോൾ നമ്മൾക്ക് ഹിയറിംഗ് എയ്ഡ് നമ്മൾക്ക് മെഡിസിനിൽ മാറാൻ പറ്റുന്നില്ല. അപ്പോൾ രോഗിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ടെസ്റ്റ് ചെയ്തു നല്ല കേൾവിക്കുറവുണ്ട്, അതിന് ശസ്ത്രക്രിയയോ മരുന്നുകളോ ഒന്നും ലഭ്യമല്ല. ആ ആളുടെ വ്യക്തിയുടെ ഡേ ടു ഡേ ലൈഫിനെ ആ കേൾവിക്കുറവ് ബാധിക്കുന്നുണ്ട്. ജോലിയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം എപ്പോഴും ബധിരരും നേരിടുന്ന ഏറ്റവും പ്രയാസം എന്ന് വെച്ചാൽ ശബ്ദം വഴിയുള്ള ആശയവിനിമയം അവർക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ അത് അവരുടെ സോഷ്യൽ ലൈഫിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക്, അതായത് മരുന്ന് കൊണ്ടോ ശസ്ത്രക്രിയ കൊണ്ടോ നമ്മൾക്ക് ചികിത്സിച്ച് കേൾവി തിരിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്കുള്ള വളരെ ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ഈ ശ്രവണ സഹായി എന്ന് പറയുന്നത്. അത് പല മോഡൽസ് ലഭ്യമാണ്, വളരെ അധികം മോഡേൺ ഡിവൈസസ് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും റീചാർജബിൾ ബാറ്ററി ഒക്കെ ആയിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാണ്. നമ്മുടെ ഫോണുമായിട്ടും കണക്ട് ചെയ്ത് നമ്മൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിനോ സർവീസിങ്ങിനോ ഒക്കെ പോലും സെൻറ്ററിൽ പോവാതെ മൊബൈൽ വഴി ആ ഹിയറിംഗ് എയ്ഡ് പ്രൊവൈഡർക്ക് അവരുടെ ഇത് പ്രോഗ്രാം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട് ഈ ശ്രവണ സഹായികൾ. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കേൾവി കുറവുണ്ടെങ്കിൽ അതിലൊരു ജാള്യതയോ അല്ലെങ്കിൽ ഒരു മടിയോ വിചാരിക്കരുത്. കാരണം നമ്മൾക്കുള്ള റിമൈനിങ് അതായത് ബാക്കിയുള്ള ഹിയറിങ്ങിനെ ആംപ്ലിഫൈ ചെയ്താണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം മടി വിചാരിച്ചത് ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ ഇത് ഉപയോഗിച്ചാലും നമ്മൾക്ക് കേൾവി കിട്ടാത്ത ഒരു നിലയിലേക്ക് പോകാം. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് വേറെ ശസ്ത്രക്രിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ച് കേൾവി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളും സോഷ്യൽ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്.
0: മാഡം, കോക്ലിയർ ഇംപ്ലാന്റ് പോലുള്ള അത്യാധുനിക ചികിത്സകൾ കുട്ടികളിലെ കേൾവി പ്രശ്നം പരിഹരിക്കുവാൻ എത്രത്തോളം ഫലപ്രദമാണ്? അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ കേൾവി പ്രശ്നമുള്ളവർക്ക് നൽകുന്ന സേവനങ്ങളെ കുറിച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ?
1: ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ് പ്രോഗ്രാമാണ്, ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാമാണ്. അത് പ്രധാനമായിട്ടും നമ്മൾ മെയിൻലി എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളിലെ തുടക്കത്തിലേ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ഒരു ജീവിതം നയിക്കാൻ പറ്റും, അവരുടെ സംസാരവും ഡെവലപ്പ് ചെയ്യും. 3 വയസ്സിനുള്ളിലാണ് അവരുടെ സംസാരത്തിൻ്റെ ഏറ്റവും ഭാഷാപരമായ ഡെവലപ്മെൻ്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ

കൊണ്ട് തന്നെ കേൾവി കുറവുള്ള കുട്ടികളാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അതായത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ്, രണ്ട് ചെവിയിലും കേൾവി കുറവുള്ള കുട്ടികൾ, അവർക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും വളരെ പ്രയോജനമൊന്നും കിട്ടുന്നില്ലാത്ത കുട്ടികൾക്ക് പറ്റിയ ഏറ്റവും മോഡേൺ ചികിത്സാ രീതിയാണ് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. കോക്ലിയർ ഇംപ്ലാന്റ് ട്രീറ്റ്മെന്റ് വളരെ എക്സ്പെൻസീവ് ആണ്. കോക്ലിയർ ഇംപ്ലാന്റിന് മാത്രം തന്നെ 600,000 മുകളിൽ വില വരും. പിന്നെ ശസ്ത്രക്രിയ ചെലവുകളും, ശസ്ത്രക്രിയ കഴിഞ്ഞാലും 2-3 വർഷത്തോളം കുട്ടികൾക്ക് ഓഡിയോ വെർബൽ ട്രീറ്റ്മെന്റ്, സ്പീച്ച് തെറാപ്പി കൊടുത്താലും മാത്രമേ അവർ ആ സംസാരം കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതിനും കുറച്ച് ചെലവേറിയതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ADIP സ്കീം, കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ആണ്, അസിസ്റ്റൻസ് ടു ഡിസേബിൾഡ് പേഴ്സൺസ് ഫോർ പെർച്ചേസ് ഓഫ് ഹിയറിംഗ് എയ്ഡ്. അപ്പോൾ ആ ADIP സ്കീം വഴി ഇവർക്ക് സൗജന്യമായിട്ട്, 100% സൗജന്യമായിട്ട് കുട്ടികൾക്ക്, ജനിച്ച നാൾ മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ADIP സ്കീം വഴി ഈ കോക്ലിയർ ഇംപ്ലാന്റ് സൗജന്യമാണ്. അതിൽ ശരിക്കും 600,000 വിലയുള്ള കോക്ലിയർ ഇംപ്ലാന്റ്, ശസ്ത്രക്രിയ ചെലവുകൾ, പിന്നെ അതിനുശേഷമുള്ള സ്പീച്ച് തെറാപ്പി, അതിൻ്റെ ബാറ്ററി, സ്പെയർ പാർട്സ്, അതിനൊക്കെയുള്ള സർവീസ് ഇതിൽ ഈ സ്കീം വഴി ലഭ്യമാണ്. അപ്പോൾ അതിനെല്ലാം ആദ്യം അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഒരു ID കാർഡ് വേണം. യുണീക്ക് ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ്, UDID കാർഡ് ആണ് എല്ലാ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനും ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ്, നമ്മുടെ ഒരു ആധാർ കാർഡ് പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ID കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് UDID.gov.in എന്ന ആപ്പിലോ swalambhan.gov.in എന്ന സൈറ്റ് വഴിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ആക്കുളത്തുള്ള നിഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ അവരുടെ വഴിയും നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴിയും നമ്മൾക്ക് ഈ കാർഡിന്, UDID കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നോ മെഡിക്കൽ കോളേജിലോ അപേക്ഷിച്ചിട്ട് ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടാം. അപ്പോൾ ഈ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, അവർക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചാലും കേൾക്കാൻ പറ്റാത്ത കുട്ടികളാണ്, 2 ചെവിയും കേൾവി ഇല്ലാത്തവരാണ്. അവർക്ക് മാസ വരുമാനം 22,500 താഴെയാണെങ്കിൽ ഹിയറിംഗ് എയ്ഡും ഈ കോക്ലിയർ ഇംപ്ലാന്റും എല്ലാം 100% സൗജന്യമായിട്ട് ലഭിക്കും. പിന്നെ ആ സ്കീം വഴി തന്നെ നമ്മൾക്ക് ഹിയറിംഗ് എയ്ഡ് കേടുവന്നാൽ അത് റീപ്ലേസ് ചെയ്ത് നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് കേരള സർക്കാരിൻ്റെ ശ്രുതി തരംഗം എന്ന് പറഞ്ഞ പദ്ധതി. 2012 കേരള സർക്കാർ സ്റ്റാർട്ട് ചെയ്തതാണ് ശ്രുതി തരംഗം. അതിലും ഇതുപോലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയും അതിനുശേഷമുള്ള സ്പീച്ച് തെറാപ്പി, പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നത് വരെ, 18 വയസ്സ് വരെ അത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നതും ഈ ശ്രുതി തരംഗം. അപ്പോൾ അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലെ ENT ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഓഡിയോമെട്രി ബേറ ടെസ്റ്റുകൾ നടത്തുക. എന്നിട്ട് ഡോക്ടർ അസസ് ചെയ്തതിനു ശേഷം ഇവർ കോക്ലിയർ ഇംപ്ലാന്റിന് യോഗ്യരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ADIP ഫോം ഫില്ല് ചെയ്ത് കേന്ദ്ര സർക്കാരിന് അപേക്ഷിക്കാം. എന്നിട്ട് അവിടെ നിന്ന് കൺഫർമേഷൻ വരുന്നതിനനുസരിച്ചിട്ട് ഇവർ ശസ്ത്രക്രിയ തീയതി നിശ്ചയിക്കും. അത് ശരിക്കും ഒരു 2-3 മാസം വരെയൊക്കെ കാലതാമസം വരാം. അപ്പം മാസ വരുമാനം 22,500 താഴെയും, ശ്രുതി തരംഗത്തിലാണെങ്കിൽ വാർഷിക വരുമാനം 2,00,000 താഴെയാണെങ്കിലാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾക്ക് എലിജിബിലിറ്റി കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ഈ വിലയേറിയ ചികിത്സ പലർക്കും അഫോർഡ് ചെയ്യാൻ പാടാണ്. അപ്പം ആ ചികിത്സ അവർക്ക് സൗജന്യമായിട്ട് നടത്തി അവരെയും മറ്റു കുട്ടികൾക്കൊപ്പം മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ഒരു സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്. അപ്പം എല്ലാവരും ഇതെല്ലാം പ്രയോജനപ്പെടുത്തണം. ഈ കേൾവി കുറവുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്കീമുകളെ പറ്റി എല്ലാം അന്വേഷിച്ചിട്ട്, എനിക്ക് തോന്നുന്നു ആക്കുളത്തുള്ള നിഷിൽ ചെന്നാൽ എല്ലാ മാസവും ADIP ക്യാമ്പ് നിഷിൽ നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്ന് അവിടെ വിളിച്ച് അന്വേഷിച്ചാൽ ക്യാമ്പ് നടത്തുന്ന തീയതി അറിയാൻ പറ്റും. ആ ക്യാമ്പിൽ പങ്കെടുത്ത് കേൾവി ചെക്ക് ചെയ്തിട്ട് അവർ നിശ്ചയിക്കും ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ മതിയോ എന്ന്. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും പ്രയോജനപ്പെടാത്ത കുട്ടികളെ അവർ മെഡിക്കൽ കോളേജിലെ ഈ ഇംപ്ലാന്റിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ സ്കീം പ്രയോജനപ്പെടുത്തി കുട്ടികളെ നേരത്തെ തന്നെ, താമസിക്കാതെ എപ്പോഴും ആ സ്പീച്ച് ഡെവലപ്പ്

0: എന്നാൽ ആ സ്പിരിഡ് തന്നെ പ്രയോജനപ്പെടുത്തി ഈ സർജറി നടത്തിയാൽ വളരെ പ്രയോജനമായിരിക്കും കുട്ടികൾക്ക്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

തീവ്രവാദത്തെയും തടയുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനുമുള്ള ദൃഢനിശ്ചയം ബിംസ്റ്റെക് രാജ്യങ്ങൾ ആവർത്തിച്ചു. പരസ്പര ബന്ധിതവും സുരക്ഷിതവും വികസിതവും സമൃദ്ധവുമായ ബിംസ്റ്റെക് മേഖല കെട്ടിപ്പടുക്കുന്നതിന് സംഘടനയ്ക്കുള്ളിൽ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധതയും നേതാക്കൾ വ്യക്തമാക്കി. അംഗരാജ്യങ്ങളിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഇരകളായവരോടും അവരുടെ കുടുംബങ്ങളോടും യോഗം അനുശോചനവും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, കാനഡയുടെ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി

മനീന്ദ്ര സിദ്ധുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ചാണ് ഇരു നേതാക്കളും ചർച്ച ചെയ്തത്. വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാര നിക്ഷേപ മേഖലകളിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരവും സന്തുലിതവുമായ കരാറിലെത്താനാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പങ്കുവച്ച സാമൂഹിക മാധ്യമത്തിൽ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും 50 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികളും അംബാസഡർമാരും പണ്ഡിതന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക വീഡിയോ സന്ദേശത്തിലൂടെ സദസ്സിനെ അഭിസംബോധന ചെയ്യും. 1926 ഒക്ടോബർ 14 കൊൽക്കത്തയിൽ ഒരു കൂട്ടം ഇന്ത്യൻ പണ്ഡിതന്മാർ ചേർന്ന് രൂപീകരിച്ച ഗ്രേറ്റർ ഇന്ത്യ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന വഴി വീടുകളിലും സ്ഥാപനങ്ങളിലും സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് ഗണ്യമായി വർദ്ധിച്ചു. പുരപ്പുറ വൈദ്യുതി നിലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് KCB യുടെ സേവാസേതു ക്യാമ്പുകൾക്കും തുടക്കമായി. സംസ്ഥാനത്ത് ഇതുവരെ 371 പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകളാണ് കമ്മീഷൻ ചെയ്തത്. സൌരോർജ്ജ പ്ലാന്റുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദനം 2000 MW ഉയർത്തുകയാണ് ലക്ഷ്യം. PM സൂര്യഘർ മുഫ്തി ബിജലി യോജന വഴി ഈ മാസം വരെ സംസ്ഥാനത്ത് 2,395 കോടി രൂപ ഉപയോക്താക്കൾക്ക് സബ്സിഡിയായി അനുവദിച്ചു. ഈ പദ്ധതിയിൽ 2 ലക്ഷം സൌരോർജ്ജ നിലയങ്ങളാണ് ലക്ഷ്യമിടുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിച്ചേക്കും. ഹർജികൾ ഇന്നലെ ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ മെട്രോ ട്രെയിൻ, റോഡ് ഗതാഗതം എന്നിവ നിയന്ത്രിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി നൽകാൻ കേന്ദ്ര ഗവൺമെന്റിന് നാളെ വരെ സുപ്രീംകോടതി സമയം അനുവദിച്ചിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്ത ആഴ്ച ഇന്ത്യ സന്ദർശിക്കും. ഈ മാസം 17 മുതൽ 22 വരെ ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡ്, ഇന്ത്യയിലെ മുംബൈ, ജാംനഗർ എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ 2-ാമത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണിത്. US ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പ്രാദേശിക ആഗോള കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നതിനും അദ്ദേഹം ഉന്നത ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തും. ന്യൂഡൽഹി തീൻമൂർത്തി ഭവനിലെ പ്രധാനമന്ത്രിമാരുടെ മ്യൂസിയം, ലൈബ്രറി, പുതിയ സന്ദർശക കിയോസ്ക് ഇന്ന് തുറക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സംഗ്രഹാലയത്തിലേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായ സാഹചര്യത്തിലാണ് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് വൈകിട്ട് 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ന് ഇന്ത്യ 2-1 മുന്നിലാണ്. കോഴിക്കോട് തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 2 പ്രധാന റൂട്ടുകളിൽ KSRTC പ്രിയദർശിനി സർവീസ് ഇന്ന് ആരംഭിക്കും. കൊടിയത്തൂർ, ചെറുവാടി, മാവൂർ വഴി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കും മണ്ണാശ്ശേരി MAMO കോളേജ് വഴി കോഴിക്കട്ടുമാണ് ബസ് സർവീസ് ആരംഭിക്കുന്നതെന്ന് CK കാസിം MLA അറിയിച്ചു. നെടുമ്പാശ്ശേരിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട ഗോപികയുടെയും ദേവികയുടെയും കുടുംബാംഗങ്ങളുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫോണിൽ സംസാരിച്ചു. ഗോപികയുടെ പിതാവ് പ്രദീപ് കുമാറിനെയും ദേവികയുടെ പിതാവ് സന്തോഷിനെയും ഫോണിലൂടെ ബന്ധപ്പെട്ട് കുടുംബങ്ങളുടെ അവസ്ഥയും നിലവിലെ സാഹചര്യങ്ങളും അദ്ദേഹം അന്വേഷിച്ചു. കുടുംബങ്ങൾക്ക് നീതിയും ആവശ്യമായ സഹായങ്ങളും ഉറപ്പാക്കുന്നതിന് വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ സ്രാമ്പി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരെയാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മർദ്ദനമേറ്റാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വീട്ടിൽ നിന്ന് 30,000 രൂപ വില വരുന്ന ടാപ്പുകളും വാൽവുകളും മോഷ്ടിച്ച കേസിൽ 2 പേരെ എറണാകുളം ഏലൂർ പോലീസ് പിടികൂടി. അസം സ്വദേശി ആദം അലി, പശ്ചിമബംഗാൾ സ്വദേശി ബിഷാൽ മജൂന്ദർ എന്നിവരാണ് പിടിയിലായത്. മുൻ MLA CPIM നേതാവുമായിരുന്ന മത്തായി ചാക്കോയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് തിരുവമ്പാടിയിൽ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MK ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജപ്പാനിൽ ട്രെയിൻ
തട്ടിമരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം

0: നാളെ തിരുവനന്തപുരത്ത് എത്തിച്ചതിനു ശേഷം ദേവികയുടെ വീട്ടിലെത്തിക്കും. മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അനുവാദത്തോടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസി, ജപ്പാനിലെ മലയാളി സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ സഹായത്തോടെ ജപ്പാനിലാണ് സംസ്കരിച്ചത്. പിണറായി വിജയനെതിരായ FIR നടപടികളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയ ഒത്തുകളിയുടെയും ഇരട്ടത്താപ്പിന്റെയും തെളിവാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കേസുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ സംശയം ശക്തമാക്കുന്നുവെന്നും അന്വേഷണം സംസ്ഥാന മന്ത്രിസഭയിലെ ചില അംഗങ്ങളിലേക്ക് എത്തുമെന്നും ഭയമാണ് കോൺഗ്രസിനെ പിന്നോട്ട് വലിക്കുന്നതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, കോഴിക്കോട് നിന്നുള്ള വാർത്താ റിലേ പ്രക്ഷേപണത്തിന്റെ തുടക്കത്തിൽ അല്പസമയം തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കുടുംബസമേതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ബോംബെ ജയശ്രീയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

കുടുംബസമേതം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. യേശുദാസും ബോംബെ ജയശ്രീയും പാടിയത്. ആകാശവാണി കണ്ണൂർ.

ആയിരത്തി തൊള്ളായിരത്തി 1961 8-ാമത് മലയാള സിനിമയിലേക്കും ആ ചിത്രത്തിലെ ഗാനങ്ങളിലേക്കും പ്രവേശിക്കുകയാണ് ഈ അധ്യായം മുതൽ. ചിത്രം നീല പ്രൊഡക്ഷൻസിന്റെ ഭക്തകുചേല.

0: നിഷ്കാമ ഭക്തിയുടെയും ഉദാത്ത സൗഹൃദ ബന്ധത്തിന്റെയും പ്രതീകമായി ഭാഗവത പുരാണത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കഥാപാത്രമാണ് കുചേലൻ. സുദാമ എന്ന പേരിലാണ് വടക്കേ ഇന്ത്യയിൽ കുചേലൻ അറിയപ്പെടുന്നത്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുലവാസത്തിനിടെ സതീർത്ഥ്യരും സ്നേഹിതരുമായിരുന്നു കൃഷ്ണനും കുചേലനും.
1: അയ്യോ വേണ്ട, മനനഞ്ഞ കുതിർന്ന അവരാണ്.
0: ഗുരുകുല വിദ്യാഭ്യാസത്തിനു ശേഷം വേർപിരിഞ്ഞിരുന്ന ഇവർ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന വികാര തീവ്രമായ സന്ദർഭമാണ് കുചേല കഥയുടെ കാതൽ.
2: അതെ, ആ കൃഷ്ണൻ തന്നെ നമുക്ക് അവലംബം. ഒന്നു പോയി കാണരുത്, ബാല്യമിത്രമല്ലേ.
3: സുശീലെ, കൃഷ്ണൻ സദാ ഉള്ളിലുണ്ട്, ഇനി എന്തിനു പോയി കാണണം? കണ്ടാൽ തന്നെ ഞാൻ എന്ത് ചോദിക്കും?
2: നമുക്ക് വേണ്ടിയല്ല, ഒരു പാപവും അറിയാത്ത ഈ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നത് കണ്ട് പെറ്റ വയറെങ്ങനെ സഹിക്കും?
3: എങ്കിലും സുശീലെ, ആ പരമാത്മാവിന്റെ മുമ്പിൽ ഈ നിസ്സാര കാര്യങ്ങൾ
2: നിസ്സാരമോ? അല്ല, എനിക്കിത് നിസ്സാരമല്ല. ഞാനൊരു അമ്മയാണ്, എന്റെ കുഞ്ഞുങ്ങൾ വിശന്ന് പറയുന്നത് നിസ്സാരമല്ല
3: സുശീലെ.
0: ദാരിദ്ര്യവും പ്രാരാബ്ധവും ചൂഴ്ന്നു നിന്നിരുന്ന ഗൃഹസ്ഥാശ്രമിയായിരുന്ന കുചേലൻ സഹായ അഭ്യർത്ഥനയുമായി പ്രതാപശാലിയായ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തുകയാണ്.
3: എന്റെ
2: കൃഷ്ണ, സ്വപ്നവുമായി
3: രണ്ടുമല്ല സത്യം.
0: പ്രിയ സ്നേഹിതന് കൊടുക്കാൻ ഒരു പിടി അവൽ മാത്രമേ കുചേലൻ കരുതിയിരുന്നുള്ളൂ.
4: ആകട്ടെ, എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ?
3: ഞാനെന്ത് കൊണ്ടുവരാനാണ്?
4: ഒരിക്കലും വെറും കൈയോടെ അങ്ങയുടെ ധർമ്മപത്നി അയക്കുകയില്ല. എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? വേഗം തരും.
3: സകലാധീശനായ അങ്ങേക്ക് ഞാനെന്ത് തരാനാണ്?
4: ആ തുണിക്കെട്ടെന്താണ്? ഇത് തരും.
3: വേണ്ട കൃഷ്ണ.

0: വേണ്ട, തരുന്നോ തട്ടിപ്പറിക്കണോ?
1: എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം, എത്ര നാളായി അവൾ തിന്നാൻ കൊതിക്കുന്നു, ഓർമ്മയുണ്ടോ? ഒരു കുലത്തിൽ വെച്ച് വിറകിന് പോയ രാത്രിയിൽ കുചേലൻ എനിക്ക് തരാതെ അവൾ തിന്നത്.
2: വർഷങ്ങൾക്ക് ശേഷമുള്ള സ്നേഹ സമാഗമത്തിന്റെ വികാരത്തള്ളിച്ചയിൽ തന്റെ ആഗമനോദ്ദേശ്യം പറയാൻ മറന്നുപോയി കുചേലൻ.

0: തിരിച്ചെത്തുമ്പോൾ കുചേരൻ കാണുന്നത് തന്റെ കുടിലിനു പകരം കൊട്ടാര സദൃശമായ മാളികയാണ്. പറയാതെ തന്നെ സതീർത്ഥ്യന് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുകയാണ് കൃഷ്ണൻ. അതിപരിചിതമായ ഈ പുരാണകഥ ദൃശ്യകലാരൂപങ്ങളിലൂടെയും വാമൊഴി വരമൊഴി സാഹിത്യത്തിലൂടെയും ഭാരതമെങ്ങും പ്രചരിച്ചു പോന്നിട്ടുണ്ട്.
1: വൈകുണ്ഠത്തെ ഇവ്വളവ് സുലഭമായി പാർപ്പേരെന്ന് നിലയ്ക്കില്ലേ. നാനേ പുണ്യശാലി, അനന്തകോടി നമസ്കാരം.

മലയാളത്തിൽ കുചേലകഥയെ ആസ്പദമാക്കി സംഗീത നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതായി അറിയില്ല. എന്നാൽ തമിഴിൽ ഈ കഥ സംഗീത നാടകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. തമിഴ് നാടകമായ ഭക്തകുചേല ഉദാഹരണം.

ഭാഗവതത്തിലെ മറ്റ് കഥകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുചേലകഥ സിനിമാവിഷ്കാരത്തിന് സ്വീകരിച്ചത് അപൂർവം സന്ദർഭങ്ങളിലാണ്. എങ്കിലും നിശബ്ദ സിനിമയുടെ കാലഘട്ടം മുതലേ കുചേലന്റെ കഥ ചലച്ചിത്രാവിഷ്കാരത്തിന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1927 റിലീസായ ഭക്തസുദാമ എന്ന നിശബ്ദ സിനിമയാണ് വെള്ളിത്തിരയിൽ കുചേലകഥ ആദ്യമായി പറയുന്നത്. ഹിന്ദുസ്ഥാൻ സിനി ഫിലിം കമ്പനി നിർമ്മിച്ച ഈ ചിത്രം ഒരു വിജയ ചിത്രമാണ്. 1933 റിലീസായ ഹിന്ദി ചിത്രം കൃഷ്ണ സുദാമയാണ് ഇന്ത്യൻ ശബ്ദ സിനിമയിലെ ആദ്യ കുചേല ചിത്രം. ജയൻ ദേശായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഭഗവാൻ ദാസ്, മാധുരി, മെഹ്താബ് എന്നിവരാണ് മുഖ്യവേഷങ്ങളിലെത്തുന്നത്. ഈ സിനിമ ശരാശരി വിജയത്തിൽ ഒതുങ്ങിപ്പോയി. കൃഷ്ണസുദാമ എന്ന പേരിൽ ഹിന്ദിയിൽ 1947 1957 ഓരോ സിനിമകൾ ഇറങ്ങി. 1947 കൃഷ്ണസുദാമയിൽ കിരൺ ദിവാൻ, ബാലക്രാം, ദുലാരി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമേറ്റുവാങ്ങി. 1957 ഹിന്ദി ചിത്രം കൃഷ്ണസുദാമയിൽ നിരൂപാറോയ്, പ്രേമദീപ്, ബൽരാജ് സാനി, രാജ്കുമാർ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങളിൽ. ഈ വിജയ ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ഹുസൻലാൽ ഭഗത്റാം. ദക്ഷിണേന്ത്യൻ സിനിമയിലെ പ്രധാന കുചേല കഥകളെ പരിശോധിക്കുമ്പോൾ 1936 കുചേല എന്ന ചിത്രമാണ് ആദ്യം തെളിഞ്ഞുവരുന്നത്. മദ്രാസ് യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷന്റെ ബാനറിൽ കെ സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഈ ചിത്രത്തിൽ എസ് ടി സുബ്ബലക്ഷ്മി രണ്ട് വേഷങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. കുചേലപത്നിയായി സ്ത്രീവേഷത്തിൽ വരുന്ന എസ് ടി സുബ്ബലക്ഷ്മി തന്നെയാണ് ശ്രീകൃഷ്ണ വേഷത്തിലും എത്തുന്നത്. കുചേലനായി വരുന്നതാകട്ടെ പ്രശസ്ത വാഗേയകാരൻ പാപനാശം ശിവൻ. ചിത്രത്തിലെ ഗാനരചനയും സംഗീതവും ഒരുക്കിയതും ഇതേ പാപനാശം ശിവൻ തന്നെ. അഭൂതപൂർവമായ വിജയമാണ് കുചേല നേടിയെടുത്തത്.

1943 മറ്റൊരു കുചേല ചിത്രം കൂടി തമിഴിലിറങ്ങി, കുബേര കുചേല. ജൂപ്പിറ്റർ പിക്ചേഴ്സിന്റെ ബാനറിൽ ആർ എസ് മണിയും വി എസ് രാമയ്യയും ചേർന്ന് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പി യു ചിന്നപ്പ, പാപനാശം ശിവൻ, ടി ആർ രാജകുമാരി എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. പാപനാശം ശിവനായിരുന്നു കുചേലൻ. ചിത്രത്തിന് സംഗീതമൊരുക്കിയത് കുന്നക്കുടി വെങ്കട്ടരാമയ്യരും എൻ എസ് ബാലകൃഷ്ണനും. ഗാനങ്ങൾ ഏറെ ജനപ്രീതി നേടിയെടുത്തു. ചിത്രത്തിൽ ടി ആർ രാജകുമാരി പാടിയ ഗാനം. സംഗീതം കുന്നക്കുടി വെങ്കട്ടരാമയ്യർ.

ഈ ചിത്രം കഥയിൽ ഭാഗവത പുരാണത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി കാണാം. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ കുബേര പദവിയിലേക്കുയർന്ന കുചേലനോട് അസൂയ പൂണ്ട ദേവഗണങ്ങൾ ഉപജാപങ്ങൾ നടത്തുന്നതായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം നേടിയെടുക്കാനായില്ല. എന്നാൽ ചിത്രത്തിലെ ഗാനങ്ങൾ സർവരാലും പ്രകീർത്തിക്കപ്പെട്ടു.

സി നാരായണമൂർത്തി സംവിധാനം ചെയ്ത ഈ ചിത്രം നേടിയെടുത്ത വിജയമാണ് മലയാളത്തിൽ തുടരെ തുടരെ രണ്ട് കുചേല കഥകൾ അണിയിച്ചൊരുക്കാൻ പ്രേരകമായത്. 61 തന്നെ ഭക്തകുചേല, കൃഷ്ണകുചേല എന്നീ സിനിമകൾ മലയാളത്തിൽ അടുത്തടുത്തായി പുറത്തിറങ്ങി.

തെലുങ്കിലെ കൃഷ്ണകുചേരയിൽ കുചേലനായി തിളങ്ങിയ സി എസ് ആർ ആഞ്ചനേയലുവിനെ തന്നെയാണ് മലയാളത്തിലെ ഭക്തകുചേലയിൽ കുചേലനായി കാസ്റ്റ് ചെയ്തത് എന്ന വസ്തുത ഈ തെലുങ്ക് ചിത്രത്തിന്റെ സ്വാധീനം വെളിവാക്കുന്നു.

61 നവംബറിൽ അടുത്തടുത്ത് റിലീസായ രണ്ട് സിനിമകൾ ഒരേ പുരാണകഥയെ അവലംബിച്ചാണ് അണിയിച്ചൊരുക്കിയത് എന്ന കൗതുകകരമായ വസ്തുത ശ്രദ്ധേയമാണ്. 1961 നവംബർ 9 റിലീസായ ഭക്തകുചേലയും നവംബർ 18 തീയതി റിലീസായ കൃഷ്ണകുചേലയും ഭാഗവത പുരാണത്തിലെ കൃഷ്ണകുചേല സൌഹൃദ കഥയെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചത്. ഇതേ വർഷം തെലുങ്കിലിറങ്ങിയ കൃഷ്ണകുചേല എന്ന ചിത്രത്തിന്റെ വൻവിജയമാണ് ഈ മലയാള ചിത്രങ്ങളുടെ ധൃതി പിടിച്ചുള്ള നിർമ്മാണത്തിന് അണിയറക്കാരെ പ്രേരിപ്പിച്ചത് എന്ന് കാണാം. മലയാളത്തിലെ രണ്ട് പ്രധാന ചലച്ചിത്ര നിർമ്മാണ കമ്പനികൾ തമ്മിലുള്ള കിടമത്സരത്തിന്റെ പശ്ചാത്തലവും ഇതിലുണ്ട്. നീല പ്രൊഡക്ഷൻസാണ് ഭക്തകുചേല നിർമ്മിച്ചത്. ഉദയ പിക്ചേഴ്സിന്റേതാണ് കൃഷ്ണകുചേല. ഈ രണ്ട് ബാനറുകൾ തമ്മിലുള്ള മത്സരം മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ പ്രധാന ചരിത്ര വസ്തുതയാണെന്നിരിക്കെ ഈ സിനിമകളുടെ പ്രദർശന വിജയം നിർണായകമാവുന്നു. ഇവിടെ ഭക്തകുചേല വൻ വിജയം നേടിയപ്പോൾ കൃഷ്ണകുചേല ബോക്സ് ഓഫീസിൽ തകർന്നടിയുക

ഒരേ പുരാണ കഥയെ അവലംബിച്ച് മത്സരബുദ്ധിയോടെ അണിയിച്ചൊരുക്കുന്ന സിനിമകൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇതിനു മുൻപുമുണ്ടായിട്ടുണ്ട്. 1933 പ്രഹ്ലാദ എന്ന പേരിൽ തമിഴിൽ രണ്ട് ചിത്രങ്ങൾ ഇറങ്ങി. കൽക്കട്ട ന്യൂ തിയേറ്റേഴ്സ് നിർമ്മിച്ച പ്രഹ്ലാദ വൻ വിജയം നേടിയപ്പോൾ ഈസ്റ്റ് ഇന്ത്യ ഫിലിം കമ്പനിയുടെ പ്രഹ്ലാദ സാമാന്യ വിജയം നേടി.

1934 സീതാ കല്യാണം എന്ന പേരിൽ ഒരേ കഥയുമായി രണ്ട് തമിഴ് ചിത്രങ്ങൾ എത്തി. പൂന പ്രഭാത് ഫിലിം കമ്പനിയുടെ സീതാ കല്യാണത്തിൽ എസ് ബാലചന്ദ്രും കുടുംബാംഗങ്ങളുമായിരുന്നു മുഖ്യവേഷങ്ങളിൽ. ചിത്രം വൻ വിജയം നേടി. ഇതേ പേരിൽ ഈസ്റ്റ് ഇന്ത്യ ഫിലിം കമ്പനി നിർമ്മിച്ച തമിഴ് സിനിമ പരാജയം ഏറ്റുവാങ്ങി. നാടകരംഗത്തെ താരങ്ങളായ നട്ടണ്ണാജി റാവുവും രുക്മിണിയുമാണ് ശ്രീരാമ സീതാവേഷങ്ങളിൽ ചിത്രത്തിൽ അണിനിരന്നത്. 1935 നല്ലതങ്കാൾ എന്ന പേരിൽ രണ്ട് തമിഴ് സിനിമകൾ ഒരേ കഥയുമായി എത്തി. ഏഞ്ചൽ ഫിലിംസിന്റെ ബാനറിൽ പി വി റാവു സംവിധാനം ചെയ്ത നല്ലതങ്കാളിൽ എം എസ് ദാമോദര റാവു, സി എസ് ജയരാമൻ, കെ ആർ കാന്തിമതി ബായി എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. ചിത്രത്തിന്റെ വിജയം ശരാശരിയിൽ ഒതുങ്ങി. പയനിയർ ഫിലിംസിന്റെ ബാനറിൽ ആർ പത്മനാഭൻ സംവിധാനം ചെയ്ത നല്ലതങ്കാൾ വൻ വിജയം നേടി. എം ആർ കൃഷ്ണമൂർത്തിയും എം എസ് കുമരേശനുമായിരുന്നു പ്രധാന നടന്മാർ. സരസ്വതിഭായ് സഹോദരികൾ എന്ന പേരിൽ പ്രശസ്തരായ സരസ്വതിഭായിയും രത്നാഭായിയുമായിരുന്നു പ്രധാന നടിമാർ. 1936 നളായിനി എന്ന പേരിൽ രണ്ട് പുരാണ ചിത്രങ്ങൾ തമിഴിലിറങ്ങി. ഓറിയന്റൽ സൗണ്ട് പിക്ചേഴ്സിന്റെ നളായിനി ശരാശരി വിജയം നേടിയപ്പോൾ സുന്ദരം ടാക്കീസിന്റെ നളായിനി വൻ വിജയം നേടി. പ്രമുഖങ്ങളായ രണ്ട് ബാനറുകൾ തമ്മിലുള്ള കിടമത്സരം അതിന്റെ പാരമ്യത്തിലെത്തിയ കഥയാണ് 1948 റിലീസായ ജ്ഞാനസൗന്ദരി എന്ന രണ്ട് തമിഴ് സിനിമകൾക്ക് പറയാനുള്ളത്. സിറ്റാഡൽ ഫിലിം കമ്പനി നിർമ്മിച്ച ചിത്രം വൻ വിജയം നേടി. കേരളത്തിലും പ്രശസ്ത വിജയം.

മഹാലിംഗം, എം വി രാജമ്മ ജോഡികൾ അഭിനയിച്ച ചിത്രത്തിലെ സംഗീതവും സൂപ്പർ ഹിറ്റ്. അതേ വർഷം തന്നെ പ്രശസ്ത നിർമ്മാതാക്കളായ ജെമിനി ഫിലിംസ്, എം കെ രാധ, വി എസ് സുശീല എന്നിവരെ നായിക നായകന്മാരാക്കി നിർമ്മിച്ച ജ്ഞാനസൗന്ദരി ദയനീയ പരാജയമേറ്റുവാങ്ങി. ചിത്രത്തിന്റെ ദയനീയ പരാജയത്തിൽ മനം നൊന്ത നിർമ്മാതാവ് എസ് എസ് വാസൻ ചിത്രത്തിന്റെ പ്രദർശനം തന്നെ നിർത്തിവച്ചത്രേ. അദ്ദേഹം ചിത്രത്തിന്റെ പ്രിന്റുകൾ നശിപ്പിച്ചതായും പറയപ്പെടുന്നു. ഇങ്ങനെ ഒരേ കഥയുമായി ഒന്നിലധികം ചിത്രങ്ങൾ ഒരേ സമയത്ത് വന്ന് ജയപരാജയങ്ങൾ ഏറ്റുവാങ്ങിയ സംഭവങ്ങൾ ഇനിയുമുണ്ട്. ഭക്തകുചേല എന്ന 1961 മലയാള ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഗാനലോക വീഥികളിൽ ഇനി അടുത്തയാഴ്ച.

0: ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ബൃഹത്തർ ഭാരത് അന്താരാഷ്ട്ര സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ സാംസ്കാരിക ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വേമ്പനാട് കായലിൽ നിന്ന് കൃത്യമായ നീരൊഴുക്ക് കടലിലേക്ക് ഉണ്ടാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഷയം പരിഹരിക്കാൻ സമയബന്ധിതമായി പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭാ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐയിലെ ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. 5 മാസക്കാലത്തെ UDF ഗവൺമെന്റിന്റെ പരാജയമാണ് കേരളത്തെ അപ്രഖ്യാപിത പവർകട്ടിലേക്ക് നയിച്ചതെന്ന് ജി ആർ അനിൽ. വൈദ്യുതി പ്രതിസന്ധി ഗവൺമെന്റിന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം അടിയന്തര

ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അജിന്ത്യാഷിന്റെ വ്യക്തിഗത ബോണ്ടിൽ വിട്ടയച്ചതായി സിജെപി നിയമകാര്യ മേധാവി രത്നസിംഗ് അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അനുവാദത്തോടെയാണ് ജപ്പാനിൽ സംസ്കരിച്ചത്. കോഴിക്കോട് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ രണ്ട് പ്രധാന റൂട്ടുകളിൽ കെഎസ്ആർടിസി പ്രിയദർശിനി ബസ് സർവീസ് ഇന്ന് ആരംഭിക്കും. കൊടിയത്തൂർ ചെറുവാടി മാവൂർ വഴി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കും മണാശേരി എംഎഎംഒ കോളേജ് വഴി കോഴിക്കോട്ടേക്കുമാണ് സർവീസ്. എഫ്എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ, അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളിലെ വയറുവേദന, ഇതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടിയുണ്ട് 9496569321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് അവരിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വയറുവേദന. മിക്കവാറും ഇത് സാധാരണ ഗ്യാസോ ദഹനക്കേടോ മലബന്ധമോ മൂലം ഉണ്ടാകുന്നതാണെങ്കിലും മറ്റു ചില സമയങ്ങളിൽ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന അപ്പൻഡിസൈറ്റിസ്, കുടൽ ചുരുക്കം തുടങ്ങിയ ഗൌരവകരമായ രോഗങ്ങളുടെ തുടക്കവുമാകാം. കുട്ടികളിലെ ഇത്തരം വയറുവേദനകളെ എങ്ങനെ തിരിച്ചറിയാം? ഏതെല്ലാം ലക്ഷണങ്ങളാണ് അടിയന്തരമായി ഡോക്ടറെ കാണിക്കേണ്ട മുന്നറിയിപ്പുകൾ? കുട്ടികളിലെ ശസ്ത്രക്രിയകളെക്കുറിച്ചുള്ള ഭയവും സംശയങ്ങളും എങ്ങനെ മാറ്റിയെടുക്കാം? ഇവയെക്കുറിച്ചെല്ലാം കൃത്യമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി ബി ആണ്. ഡോക്ടറോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. അതിനു മുന്നേ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565631, ഇനിയൊരു നമ്പർ കൂടിയുണ്ട് 9496569631. ഇപ്പോൾ കുട്ടികളുടെ വയറുവേദനയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾ 12 മണിവരെ ഡോക്ടറുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടറെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സാർ.
2: നമസ്കാരം.
1: അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടികളുടെ വയറുവേദന എന്നൊരു ടോപ്പിക് എടുത്തപ്പോൾ മിക്കവാറും ശ്രോതാക്കൾക്ക് സംശയമാണ്.

0: ഉണ്ടാകാം. ഈ കുട്ടികളുടെ വയറുവേദന ഇത്രയും ഒരു ലൈവ് ചെയ്യാനും മാത്രമുള്ള ഒരു ടോപ്പിക്കാണോ എന്നുള്ളത്. അപ്പോൾ കുട്ടികളിൽ വയറുവേദന ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളുടെ വയറുവേദന ഇത്രയും ശ്രദ്ധയോടെ സംസാരിക്കേണ്ട ഒരു വിഷയമായി മാറിയത് എന്നും കൂടെ ഡോക്ടർ പറയാമോ?
1: തീർച്ചയായിട്ടും. കുട്ടികളുടെ വയറുവേദന എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കുഞ്ഞു ജനിച്ച ശേഷം അത് വളർന്നു വരുന്ന വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വയറുവേദനയാണ്. അപ്പം നമുക്കറിയാൻ പറ്റും, തുടക്കത്തിൽ കുഞ്ഞു ജനിച്ച് വളർന്നു വരുന്ന സമയങ്ങളിൽ അതിന് പ്രകടിപ്പിക്കാൻ പോലും അറിയത്തില്ല വയറുവേദനയാണെന്ന്. പലപ്പോഴും കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ കരയുന്നതിൽ നിന്ന് കുഞ്ഞിനെന്തോ പ്രശ്നമുണ്ടായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിന് ഒരു കാര്യം വയറുവേദനയായിരിക്കും. പലപ്പോഴും ജലദോഷം വന്ന് ചെവിക്കകത്ത് പഴുപ്പ് തുടങ്ങുന്നതിൻ്റെ താപം. പക്ഷേ വയറുവേദനയെ നിസ്സാര കാര്യങ്ങൾ തൊട്ട് വളരെ ഗൗരവമുള്ള, അതായത് അടിയന്തര ചികിത്സ, അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വയറുവേദനയിൽ ഉൾപ്പെടും. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ കുഞ്ഞിന് ഒരു ദഹനക്കേട്, അപ്പം ഒരു ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന്, ശിശുക്കളിൽ നിന്ന് തന്നെ തുടങ്ങാം. നവജാത ശിശുക്കളിൽ അമ്മമാർ മുലയൂട്ടുമ്പോൾ പാല് കുടിക്കുന്ന കുഞ്ഞ് രാത്രി പെട്ടെന്ന് വാവിട്ട് നിലവിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. നമുക്കറിയാൻ പറ്റും, ഇത്രയും പ്രായം കുറഞ്ഞ നവജാത ശിശുവിനെ പരിചരിക്കാനുള്ള സാഹചര്യങ്ങൾ പല ആശുപത്രിക്കും ഇല്ലാത്തതിനാൽ ഈ പാതിരാത്രിക്ക് അമ്മയും കുഞ്ഞും അതിൻ്റെ ബന്ധുക്കളൊക്കെ ആയിട്ട് വളരെ ആകാംക്ഷയായിട്ട് പല ആശുപത്രികളിൽ കയറിയിട്ടാണ് ഒടുവിൽ കുഞ്ഞുങ്ങളുടെ ചികിത്സാ സൗകര്യമുള്ള കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തുന്നത്. നമ്മൾ പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണുന്നില്ല. എന്തായിരിക്കും അവസാനം നമ്മൾ ചോദിച്ചു വരുമ്പോൾ, അമ്മ പ്രസവ ശുശ്രൂഷകൾ എടുക്കുകയാണ്, അതായത് പല പല പച്ചമരുന്നുകളും പല പല കാര്യങ്ങളും എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള പല കെമിക്കൽ ടോക്സിക് പ്രിൻസിപ്പിൾസ്, ആൽക്കലോയിഡുകളും മറ്റു കാര്യങ്ങളും കുഞ്ഞിൻ്റെ, നവജാത ശിശുവിൻ്റെ കുടലിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അത് ക്വാളിറ്റി പെയിൻ ഉണ്ടാക്കും. കാരണം അമ്മ എന്ത് കഴിക്കുന്നു അതെല്ലാം അമ്മയുടെ പാലിൽ വരും. അമ്മിഞ്ഞപ്പാൽ മാത്രമാണ് ആദ്യത്തെ 6 മാസം നമ്മൾ കൊടുക്കാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഉദരത്തിൽ, കുടലിൽ, ദഹന വ്യവസ്ഥയിൽ അമ്മയുടെ പാല് മാത്രമേ അതിന് സഹിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ക്വാളിറ്റി പെയിൻ, അപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നെയുള്ളു. അപ്പോൾ അവിടെ ഒരു നിസ്സാരമായ കാര്യമാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവരെ ആശ്വസിപ്പിച്ച് നിങ്ങൾ അമ്മ ഇത്തരം കാര്യങ്ങളൊന്നും കഴിക്കരുത്, അമ്മയുടെ പാലിന് വരുന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് കിട്ടും എന്ന് പറഞ്ഞ് നമ്മളവരെ സമാധാനിപ്പിച്ച് വിടുന്നു. ഓക്കെ. പക്ഷേ കുഞ്ഞ് വളർന്നു വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ ആകുമ്പോൾ ഇതാണ് വയറ്റ് വേദന വരുന്നത്. അവിടെ രോഗലക്ഷണങ്ങൾ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് ഛർദ്ദിൽ, പനിയൊക്കെ വരുന്നു, അപ്പൻഡിസൈറ്റിസ് ആണോ എന്ന് സംശയം. അവിടെ വരുമ്പോൾ ഡോക്ടർമാർ സംശയിക്കുകയാണെങ്കിൽ റെഫർ ചെയ്യുന്നു. റെഫർ ചെയ്ത് നമ്മൾ ആശുപത്രി വരുമ്പോൾ കൂടുതൽ പരിശോധനകളൊക്കെ ചെയ്ത ശേഷം അപ്പൻഡിസൈറ്റിസ് ആണ്, ഉടനെ ഓപ്പറേഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന വയറുവേദനകളും നമുക്കുണ്ട്. അപ്പോൾ അവിടെ ഓപ്പറേഷൻ അടിയന്തരമായിട്ട് ചെയ്യണം, നമ്മൾ അസുഖം അത് കണ്ടെത്തണം. അതുപോലെ തന്നെയാണ് കുടലിൽ, കുടലിനകത്തേക്ക് കയറുന്ന ഒരു 3 മാസം മുതൽ 3 വയസ്സ് വരെ കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് വാവിട്ട് നിലവിളിക്കുന്നു, കൈകാലിട്ടടിക്കുന്നു, ഛർദ്ദിക്കുന്നു. ഛർദ്ദിൽ പിത്തരത്ത് മഞ്ഞ, പച്ചയും മഞ്ഞയും നിറത്തിൽ ഛർദ്ദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കുന്ന ഈ കുട്ടിയെ അപ്പോഴും നമ്മൾ ആദ്യം കാണുന്ന ഡോക്ടറിന് ഈ കുടൽ കയറുന്നതായിട്ട് ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് നമുക്ക് റെഫർ ചെയ്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, വ്യാപകമായ അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്. കാരണം അതിന് വലിയ സൈഡ് എഫക്റ്റുകളില്ല, റേഡിയേഷൻ്റെ പ്രശ്നമില്ല, അതിൽ ഒരു പക്ഷേ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവിടെ സ്കാനിങ്ങിലോ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഇൻഡ്യൂസ് സസെപ്ഷൻ എന്നാണ് പറയുന്നത്. കുടലിനകത്തേക്ക് കയറിപ്പോയി, ടെലിസ്കോപ്പ് ചെയ്ത് കയറിപ്പോവും. അപ്പോൾ കുടലിന് തടസ്സം ഉണ്ടാവും. ആ കുടലിൻ്റെ തടസ്സം ഉണ്ടാകുന്നതിൻ്റെ പ്രാധാന്യം, കുടലിനകത്തുള്ള രക്തഓട്ടം കുറയുകയാണ്. അപ്പോൾ അത് എത്രയും വേഗം നമ്മളതിനെ അതിൻ്റെ പൂർവ്വസ്ഥിതി പ്രാപിച്ചില്ലെങ്കിൽ കുടലിൻ്റെ രക്തഓട്ടം പോയിട്ട് കുടലിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട് ഗ്യാംഗ്രീനായി അത് പഴുത്ത് പൊട്ടി കുഞ്ഞിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കും. ഇൻഡ്യൂസ് സസെപ്ഷൻ ആണെന്ന് അതിന് പറയുന്നത്. അപ്പം
0: അങ്ങനെ ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ വയറുവേദന വരുന്നതും നമ്മൾ ഗൗരവതരമായി അത് സമീപിക്കേണ്ടതും. അപ്പോൾ ആദ്യത്തെ കോള് ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
2: നമസ്കാരം,
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: എന്റെ പെങ്ങള് മോളെ കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് മലബന്ധ പ്രശ്നമുണ്ട്, വയറ്റ് തന്നെ ഉണ്ട് ചില സമയത്ത്.
1: ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ രണ്ട് വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ വയറുവേദന, അതാണ് മൂന്ന് വയസ്സ്, അതെ രണ്ട് വയസ്സിന് ശേഷമല്ലേ, ഓക്കെ. അപ്പം രണ്ട് വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾ

0: അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വയറുവേദനയുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധമാണ്. വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന ഈ പ്രശ്നം ഒരു നിരവധി നമ്മൾ കറക്റ്റ് സമയത്ത് അത് കണ്ടെത്തി പരിഹാരം കണ്ടില്ല എങ്കിൽ അത് കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നവും സ്കൂളിലുള്ള ക്ലാസ്സുകളും എല്ലാം നഷ്ടപ്പെടുത്തും. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് മലബന്ധം വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മലം പുറത്തു പോകുന്ന ഒരു സംവിധാനം നന്നായിട്ടുണ്ടെങ്കിൽ ഈ മലബന്ധം ഉണ്ടാവില്ല. അതിനെന്തൊക്കെയാണ് കാര്യങ്ങൾ? ഒന്ന്, ദഹിച്ചതിന് ശേഷമുള്ള ബാക്കി വരുന്ന ഭാഗമാണ്, അതായത് ദഹനം ഇല്ലാത്ത ഫൈബർ നാരുകളടങ്ങിയ സാധനങ്ങളാണ് മലമായിട്ട് പുറന്തള്ളപ്പെടുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളിൽ നാരുകളടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം അത്രത്തോളം ഇല്ലാത്തത് ഒരു കാരണമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ച് ദഹനം വരുമ്പോഴുള്ള ബാക്കി വളരെ കുറച്ചുള്ള കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് വറുത്തതും പൊരിച്ചതുമുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്ക് കുടലിനകത്ത് ദഹനത്തിന് കൂടുതൽ സമയമെടുക്കും. കൊഴുപ്പുള്ള സാധനങ്ങൾ ചെല്ലുമ്പോൾ കുടലിൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനം കുറയും, ദഹിപ്പിക്കണ്ടേ, സമയമെടുക്കും. അപ്പോൾ ആ സമയം എടുക്കുന്നതനുസരിച്ച് വൻകുടലിൽ ഈ ദഹിച്ചു വരുന്ന ബാക്കി വരുന്ന മലത്തിൽ നിന്നുള്ള വെള്ളം അത് തിരിച്ചു പിടിക്കും. മല ഉണങ്ങുന്നതോടുകൂടി കുഞ്ഞിന് കക്കൂസി പോകാനുള്ള ആ ഒരു സ്റ്റിമുലേഷൻ, ആ ഒരു പ്രചോദനം കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിൻ്റെ മലം അവിടെ ഇരുന്ന് ഉണങ്ങും. അങ്ങനെ വരുമ്പോൾ അതിന് ശീലം. പിന്നെ അത് ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം ട്രെയിനിങ്ങാണ്. നമ്മൾ കുഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ എല്ലാ ദിവസവും ട്രെയിനിങ് കൊടുക്കണം. ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് അത് കക്കൂസി പോകാനുള്ള ഒരു ശീലം അവരിൽ ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ ആ മലം അവിടെ ഇരുന്ന് ഉണങ്ങിപ്പോവും. ഓക്കെ. അപ്പം പിന്നെ മരുന്നുകൾക്ക് ഉള്ള റോള് മൂന്നാമതേ ഉള്ളൂ. ആദ്യമേ ഭക്ഷണം, അതായത് മലം ശരിക്ക് വിസർജ്യം ഉണ്ടാകുന്ന രീതിയിലുള്ള നാരുകളുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണം, കൊടുക്കണം, വെള്ളം ധാരാളം കുടിപ്പിക്കണം. ടോയ്ലറ്റ് ട്രെയിനിങ്, അവരെ കൃത്യമായിട്ട് കക്കൂസി പോകുന്ന ഒരു ട്രെയിനിങ് നന്നായിട്ട് കൊടുത്തും കുഞ്ഞിനെ രാവിലെ തന്നെ പോകാൻ അവസരം ഉണ്ടാക്കണം. മൂന്നാമത് ആണ് മരുന്നുകൾ. മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നത് മലം പോകാൻ മാത്രമേ സഹായിക്കൂ, അല്ലാതെ മലം ഉണ്ടാക്കാൻ സഹായിക്കത്തില്ല. അതിന് ബൾക്കുണ്ടാവുക, ആ ഒരു വിഷമില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഈ കുഞ്ഞിന്? ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ഇതിന്റെ അത് പ്രശ്നം എന്ന് വെച്ചാൽ
1: ഈ ഇടയ്ക്ക് ഷുഗർ വന്നായിരുന്നു. പുള്ളിക്കാരന് ഷുഗർ വന്നു, മോനെ 160 ഷുഗർ ഉണ്ടായിരുന്നു. 3 വയസ്സേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഷുഗർ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമുക്ക് അതിനുള്ള ചികിത്സ ഇപ്പൊ നന്നായിട്ടുണ്ട്. എല്ലാ വലിയ ആശുപത്രികളും അതുകൊണ്ട് ഷുഗർ ഇപ്പോഴേ നമ്മൾ ശരിയാക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കണം. കാരണം ഒരു ഒരു പ്രായം ഇത് ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ അത് നിയന്ത്രണം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഷുഗറിൻ്റെ വെച്ചാൽ ഇത് നമ്മളെ ഞരമ്പുകളെയും ചെറിയ രക്തക്കുഴലുകളെയും എല്ലാം ബാധിക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക്. അപ്പം നമുക്ക് സാധാരണ അതി ഒരു 30-35 വയസ്സാവുന്ന ഒരാൾക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കുഞ്ഞ് രക്തക്കുഴലുകളെയും ഞരമ്പുകളെയൊക്കെ പ്രശ്നം വരുമ്പോൾ കണ്ണിനെയും ഹൃദയത്തിനെയും വൃക്കുകളെയൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ കുടലിൻ്റെ ഞരമ്പുകളെയും ബാധിക്കാം. അപ്പോൾ ആ രീതിയിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധ ചെലുത്തണം. മലബന്ധം ഒരു വലിയ പ്രശ്നമാണ് കുട്ടികളുടെ ഇടയ്ക്ക്. സ്കൂളിൽ നിന്ന് പല കുഞ്ഞുങ്ങളും വയറ്റുവേദനയായിട്ട് വരുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വയറ്റിൽ മലം കെട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ
2: ഓക്കെ. സംശയം മാറി എന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഇപ്പോൾ സാർ, നമ്മളിപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 2 വയസ്സിന് ശേഷം ദിവസവും മലം പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ മുതിർന്നവരാണെങ്കിലും ഇപ്പോൾ ചില ആൾക്കാരെങ്കിലും വിശ്വസിക്കുന്നത് 2-3 ദിവസത്തിന് ഒരിക്കൽ പോയാൽ തന്നെ അത് നോർമലാണ് എന്നാണ്. ചില ആൾക്കാർ ഫുഡിന് മുന്നേ ടോയ്ലറ്റിൽ പോകും, ചില ആൾക്കാർ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ടോയ്ലറ്റിൽ പോകാനൊരു ടെൻഡൻസി, അങ്ങനെ ഒരു ഇത് തോന്നിയിട്ട് അങ്ങനെ പോകും. കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങേണ്ടത്? എങ്ങനെയാണ് അത് മുതിർന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്തുടരേണ്ടത്?
0: നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ടോയ്ലറ്റിൽ പോകുന്നത്. നമ്മൾ ഇന്ത്യൻ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ധാരാളം നാരുകളടങ്ങിയ ഭക്ഷണ രീതിയാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം നമ്മൾ നേരായ രീതിയിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ദിവസം 2 നേരം കക്കൂസിൽ പോകും. പക്ഷേ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ലോ റെസിക്യൂ ഡയറ്റാണ്. അതായത് ദഹിച്ചു വരുമ്പോൾ ഒന്നും കാണത്തില്ല. ബിസ്ക്കറ്റ്, ബേക്കറി, ഫ്രൈ ചെയ്ത സാധനങ്ങൾ, ബ്രെഡ് ഇതൊക്കെ ദഹിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നാരിൻ്റെ അംശം കുറവായത് കാരണം അവർക്ക് എല്ലാ ദിവസവും മലം പോവില്ല. അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും പോയാൽ അവർ സംതൃപ്തരാണ്. പക്ഷെ അതിൻ്റെ ഒരു ദൂഷ്യവശം, അത്രത്തോളം ക്യാൻസറിൻ്റെ അളവും കൂടുതലാണ് കുടലിൽ വിദേശ രാജ്യങ്ങളിൽ. പക്ഷെ ആ അഭിമാനിക്കാനുള്ള ആ ഒരു നേട്ടം പോലും നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.

0: കാരണം നമ്മൾ വിദേശ സംസ്കാരത്തിന്റെ ഭാഗമായ ലോ റെസിഡ്യൂ ഡയറ്റ് കഴിച്ചു തുടങ്ങുകയും അതിന്റെ മാറ്റങ്ങൾ നമ്മൾ കാണുകയും ചെയ്യുന്നു. മറ്റേത് ഫൈബർ അടങ്ങിയ ധാരാളം ഫൈബർ ആരുമുള്ള കഴിക്കഴിഞ്ഞാൽ അത് ആഹാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുടലിനെ മുമ്പോട്ട് തള്ളുകയാണ്. അവനവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവൻ ഓടിക്കക്കുസി പോയിക്കൊള്ളും. ഒരു തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ഏത് സമയത്തായിരിക്കും അറ്റാക്ക് ചെയ്യാൻ എളുപ്പം? ഒന്നുകിൽ രാവിലെ അല്ലേ വൈകിട്ട്, കാരണം എല്ലാ പട്ടാളക്കാരും കക്കൂസിലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു ട്രഡീഷനാണ് ഇന്ത്യൻ ട്രഡീഷൻ. അപ്പോൾ ആ ഇന്ത്യൻ ട്രഡീഷൻ ഇപ്പോൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചാൽ ഉടനെ കക്കൂസി പോകണം എന്ന് തോന്നുന്നു, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതിന് ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു റിഫ്ലക്സാണ്. അപ്പം മലം പോകാൻ ഒരു തോന്നലുണ്ടാവും. പക്ഷെ നമുക്ക് പൊതുവെ നല്ല നിയന്ത്രണം ഉള്ളതാണ്, അങ്ങനെ പോയില്ല, ഒരു തോന്നലേ ഉണ്ടാവും.
1: നമുക്ക് അടുത്ത ശ്രോതാവ് ലൈനിൽ ചേരുകയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ. ഡോക്ടർ ഉജ്വൽ സിംഗ് ത്രിവേദിയാണ് നമ്മോടൊപ്പം ഉള്ളത്, സംസാരിച്ചോളൂ.
2: ഹലോ, നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, നമസ്കാരം, പറഞ്ഞോളൂ.
2: എന്റെ കുട്ടിമോൾക്കും വേണ്ടിയാണ്, മൂന്ന് പേരുണ്ട്. രണ്ട് ട്വിൻസും ഒരു അല്ലാതെ ഒരാളും ഉണ്ട്. ഒരു ട്വിൻസിലുള്ള രണ്ട് ജെമ്പല് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അവള്
0: ശരീരത്തിൽ
2: അത് വയസ്സിൽ ആരും കഷ്ടപ്പെട്ടിരിക്കുന്നില്ല. ഒരു മോനാണെങ്കിൽ ആഹാരം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ വയറുവേദന, രണ്ടു ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് മലം പോകുന്നത്. അങ്ങനെ നല്ല വയറുവേദന മൊത്തത്തിലാണ്, വയറ് സൈഡിലായിട്ടല്ല, മൊത്തത്തിൽ വയറുവേദന വരുന്നുണ്ട്.
0: അപ്പൊ
2: അതെന്തുകൊണ്ടാണെന്ന്?
0: ഓക്കെ ഓക്കെ, ഇപ്പൊ രണ്ടുപേർക്ക് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. ആദ്യത്തെ ഒരാളിന് ആഹാരം കഴിച്ചാൽ ഉടനെ കക്കൂസി പോകണം അല്ലേ ഒരാളിന്? അപ്പൊ അത് നമ്മൾ എന്തൊക്കെ ആഹാരങ്ങളാണ് കൊടുക്കുന്നതെന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പൊതുവെ കുടലിന്റെ അനക്കമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയും ദഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന വിസർജ്യമായി തള്ളുകയും ചെയ്യുന്നു മലത്തിന്റെ രൂപത്തിൽ. ഇവിടെ നമ്മൾക്ക് എത്ര വയസ്സുണ്ടോ കുട്ടിക്ക്? ആറ് വയസ്സ്. അപ്പൊ കുഞ്ഞുങ്ങൾ കുറച്ച് വളർന്നു കഴിഞ്ഞു. ഇത് നമുക്ക് മോട്ടിലിറ്റിയുടെ പ്രശ്നം, അതായത് കുടലിന്റെ അനക്കത്തിന്റെ പ്രശ്നമാണോ, അതോ കുഞ്ഞിന്റെ ഒരു ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോകേണ്ട ഒരു തോന്നലാണോ, ഒരു ശീലത്തിന്റെ പ്രശ്നമാണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ആദ്യമേ നമുക്ക് ആഹാരം നമ്മൾ കഴിക്കുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയാണോ കൊടുക്കുന്നത്, അതോ ഈ കൊഴുപ്പടങ്ങിയ കൊഴുപ്പൊക്കെ ഉള്ള ഭക്ഷണ പദാർത്ഥമാണോ കൊടുക്കുന്നത്? എന്ത്
2: ഭക്ഷണങ്ങളാണ്?
0: ആ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുടലിനെ ഒരു ഇറിട്ടബിലിറ്റി, ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം എന്ന് തന്നെ പറയാം. ഇറിട്ടബിലിറ്റി അവന് ഒരു അവന് പിടിക്കത്തില്ല, പിടിക്കത്തില്ലെങ്കിൽ അവൻ ചെയ്യാൻ പോകുന്നത് ഉടനെ കക്കൂസിൽ പോകുന്നത്. അപ്പം നമ്മൾ നോക്കണം എന്തൊക്കെ സാധനങ്ങളാണ് കൊടുക്കുന്നത്, ആ സാധനങ്ങൾ കൊടുക്കുമ്പോഴാണ് ഇവൻ പോകുന്നത് എന്നൊക്കെ നോക്കിയ ശേഷം നമ്മളൊരു കുഞ്ഞുങ്ങളെ ഡോക്ടർ ചിലപ്പോൾ കാണിക്കേണ്ടി വരും. കാര്യം ഒരു മോട്ടിലിറ്റി, കുടലിൻ്റെ അനക്കത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവന് വെയിറ്റ് ഉണ്ടോ, കുട്ടിക്ക് ആവശ്യമുള്ള പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചയും തൂക്കം ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം അവൻ്റെ ശരീരത്തിൽ ദഹനവ്യവസ്ഥയും ആഹാരമൊക്കെ അവൻ ആവശ്യം പോലെ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം കാര്യം. അപ്പോൾ ഏതൊക്കെ ഫുഡ്, ഏതൊക്കെ ആഹാരമാണോ അവന് പ്രശ്നം ഉണ്ടാക്കുന്നത് നോക്കണം. ഓക്കെ, അത് ആദ്യത്തെ കുഞ്ഞിൻ്റെ കാര്യം. ഇനി രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യം മലബന്ധം എന്ന് പറഞ്ഞു. ഈ റേഡിയോ ടോക്ക് കേട്ടോണ്ടിരിക്കുകയായിരുന്നോ? ആ അപ്പൊ മലബന്ധം നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്, അല്ല മലത്തിനായിട്ട് പ്രശ്നമൊന്നും അത് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ആ കുഞ്ഞിന് ഇപ്പൊ ആറ് വയസ്സായപ്പോഴത്തേക്ക് അവൻ എല്ലാ ദിവസവും കക്കൂസി പോകുന്നുണ്ടോ? രണ്ടു ദിവസം കൂടി. അപ്പൊ ഒരു ദിവസം ആ മലം ഇവിടെ നിന്ന് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവന് വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ അവന്റെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ബിസ്ക്കറ്റ്, ബേക്കറി, എണ്ണമയുള്ള സാധനങ്ങൾ വറുത്തത് പൊരിച്ചതൊക്കെ ഉണ്ടോ? അതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ദഹിച്ചു വന്നു കഴിഞ്ഞാൽ താഴെ എത്തത്തില്ല, മനസ്സിലായല്ലോ. ബേക്കറി സാധനങ്ങൾ എണ്ണമയുള്ളതായതുകൊണ്ട് കുടലിന്റെ അനക്കം കുറയ്ക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന ഏറ്റവും നല്ലത് ഉദാഹരണം ഞാൻ ഉദാഹരണത്തിന് പറയാം, ഇഡ്ഡലി സാമ്പാറും, കഷണങ്ങളുള്ള ഇഡ്ഡലി സാമ്പാറും ഇഡ്ഡലിയും കൂടെ നല്ല ഞവടി കഴിച്ചു കഴിഞ്ഞാൽ അത് കുടലിൽ ചെന്നിട്ട് അവൻ ആവശ്യമുള്ള ഗ്ലൂക്കോസും കിട്ടും, ഫൈബറും കിട്ടും. അതോടൊപ്പം തന്നെ അവനോട് പറയാമല്ലോ, വലിയ കുട്ടിയല്ലേ, രാവിലെ നിന്ന് കക്കൂസിൽ പോയിട്ട് ക്ലാസ്സിൽ പോയാൽ മതി. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഏറ്റവും എളുപ്പം അതാണ്. അതുപോലെ ഇല്ലെങ്കിൽ അവൻ ഭാവിയിൽ അവന് ക്ലാസ്സിലിരുന്ന് വയറ്റുവനൊക്കെ വന്നിട്ട് തിരിച്ച് ക്ലാസ് വരും. അപ്പോൾ അവൻ ഇപ്പോഴേ നമ്മൾ പറഞ്ഞ ഭക്ഷണ ക്രിയകൾ ഉണ്ടാക്കുക. ഓക്കെ,
1: ഓക്കെ, സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന്

0: സാർ, ഇപ്പോൾ ഈ സാധാരണ ഗ്യാസോ ദഹനക്കേടോ മൂലമുള്ള വയറുവേദനയും ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന വയറുവേദനയും തമ്മിൽ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുക? കുട്ടി കോമൺ ആയിട്ട് വയറുവേദന എന്ന് മാത്രമല്ലേ പറയൂ, ഇതൊരു പാരന്റിനാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനും ഒക്കെ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാം?
1: അതെ അതെ, ശരി. നമുക്ക് വയറുവേദന രണ്ട് രീതിയിൽ, ഒന്ന് പെട്ടെന്നുണ്ടാവുന്ന വയറുവേദന, അത് അക്യൂട്ട് അബ്ഡമിനൽ കണ്ടീഷൻസ് ആണ്. പെട്ടെന്ന് ആ പെട്ടെന്നുണ്ടാവുന്ന വയറുവേദന നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ അല്ലാത്ത ക്രോണിക് ആയിട്ടുള്ള, ഇപ്പം മലബന്ധം തന്നെ നമ്മൾ പറഞ്ഞു, മലബന്ധം കുഞ്ഞിന് വയറുവേദന ഉണ്ടാക്കും, ശർദ്ദിക്കും, ഉടനെ നമ്മൾ ആശുപത്രിയിൽ വരുമ്പോൾ സ്ഥിരം ശീലമാകുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അവരമ്മ നേരത്തെ വിളിച്ച് അമ്മ പറഞ്ഞില്ല അവന് മലബന്ധമെന്ന്, അത് അവർക്ക് തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഇതൊന്നും അല്ലാതെ പെട്ടെന്നുണ്ടാകുന്ന രോഗലക്ഷണങ്ങളുമായിട്ട് തുടങ്ങുന്നതിനാണ് നമ്മൾ അത്യാവശ്യമായിട്ട് വരുന്നത്. അതിനകത്ത് ഒരെണ്ണം ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയ അപ്പെൻഡിസൈറ്റിസ് തന്നെയാണ്. അത് അതിന് അത് ഇന്നത്തെ കാലത്ത് പോലും അപ്പെൻഡിസൈറ്റിസ് നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ പരിശോധന സംവിധാനങ്ങളൊന്നും വേണ്ട. അതായത് നന്നായിട്ട് കുഞ്ഞിൻ്റെ രോഗലക്ഷണങ്ങൾ കേൾക്കുക, നന്നായിട്ട് അവനെ ഒന്ന് പരിശോധിക്കുക, ഒരു രക്തപരിശോധന നടത്തുക, ഇത്രയും മാത്രം മതി നമുക്ക് അപ്പെൻഡിസൈറ്റിസ് കണ്ടുപിടിക്കാം. അപ്പെൻഡിസൈറ്റിസ് കുഞ്ഞുങ്ങളിൽ എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ ആൾക്കാരിൽ അപ്പെൻഡിസ് പഴുത്തു പൊട്ടുന്നതും കുഞ്ഞുങ്ങളുടെ പഴുത്തു പൊട്ടുന്നതും വ്യത്യാസമുണ്ട്. കാരണം അബ്ഡമിനൽ പോലീസ് മാൻ എന്ന് പറഞ്ഞൊരു മിസ്സെൻട്രി, ഒരു ഗ്രേറ്റ് റൊമെൻറ്റം കിടപ്പുണ്ട് കട്ടൻ പോലെ, ഇത് കുടലിൻ താഴെറങ്ങി കിടക്കുക. എവിടെ പഴുത്ത് പൊട്ടിയാലും ഇവൻ അവിടെ പോയി ചുറ്റി അതിനെ ഒരു കട്ടിയായിട്ട് മാറ്റും. പക്ഷേ കുഞ്ഞുങ്ങളിലെ ഗ്രേറ്റ് റൊമെൻറ്റം ഈ അബ്ഡമിനൽ പോലീസുകാരൻ ചെറുതാണ്, വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ അവിടെ പൊട്ടുന്ന അപ്പൻഡിക്സിൻ്റെ അവിടെ പോയി ചുറ്റി വരിഞ്ഞ് അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല. പഴുപ്പ് പെട്ടെന്ന് അവൻ്റെ ഉദരത്തിലേക്ക് മറ്റവയവങ്ങളിലും ബാധിച്ച് രക്തത്തിലോട്ട് പോയി സെപ്റ്റിസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ, അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന കണ്ടീഷനാകും. ഇതുപോലെ തന്നെയാണ് കുടലിൽ കയറുന്ന ഇൻഡ്യൂസ് സെപ്ഷനും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കണ്ടീഷനിൽ അടിയന്തര ശസ്ത്രക്രിയകൾ നമുക്ക് വേണ്ടി വരും. പിന്നെ പരിശോധനകൾ എന്തുകൊണ്ട്, അത് സ്കാനിങ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ, ഇപ്പോൾ അപ്പൻഡിസൈറ്റിസിന് സ്കാനിങ് ചെയ്തുകൂടെ ചില സ്കാൻ റിപ്പോർട്ടുകൾ നമ്മൾ കാണുമ്പോൾ അവർ അപ്പൻഡിക്സിൻ്റെ സൈസ് വെച്ചാണ് പറയുന്നത്. അപ്പോൾ പോസിബിലിറ്റി, ഒരു സാധ്യത ഉണ്ട് പഴുപ്പ് വെട്ടിക്കിടക്കും, ഇങ്ങനെയൊക്കെ അവർ പറയാം. പിന്നെ ചില ഗുണങ്ങൾ ഉണ്ട്, അത് നമുക്ക് പറയാതിരിക്കാം. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ അപ്പൻഡിക്സ് വലതുവശത്താണല്ലോ ഇരിക്കുന്നത്, ഉദരത്തിൻ്റെ വലതുവശം, അവിടെ തന്നെ പെൺകുട്ടിയുടെ സ്ത്രീകളുടെ ഉൽപാദന വ്യൂഹത്തിൻ്റെ അവയവങ്ങളും അവിടെയുണ്ട്, വലതുവശത്ത്, വലതുവശത്ത് അണ്ടാശയം, വലതുവശത്ത് അണ്ടവാഹിനിക്കുഴൽ. ഇതിനൊക്കെ വരുന്ന അസുഖങ്ങളും അപ്പൻഡിസൈറ്റിസുമായിട്ട് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായാൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാൽ തന്നെയും ഒരു അക്യൂട്ട് അബ്ഡമൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടി തന്നെ വരും. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിന് അവിടെ ഒരു പ്രയോജനമുണ്ട്, ഒരു പ്രയോജനം, നമുക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടിയെന്ന് വരും.
0: നമുക്ക് അടുത്ത ശ്രോതാവ് ലൈനിൽ ചേരുകയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ചോദിച്ചോളൂ.
1: എത്ര വയസ്സായി?
2: മോക്ക് ഇപ്പൊ 12 വയസ്സ്. ഇന്ന്
1: ഓ, ഇന്ന് മോളുടെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞങ്ങളുടെ
2: അവള് ആഹാരം കഴിപ്പ് കുറവാണ്.
1: കഴിപ്പ് കുറവാണ്. ഓക്കെ. വീട്ടിൽ എത്ര മക്കളുണ്ട്?
2: ഒരാളൊരു പെണ്ണ, എന്റെ മോന്റെ മക്കളാ.
1: ശരി ശരി. ഓക്കെ ഓക്കെ. ആ ശരി. ഓക്കെ.
2: ഞങ്ങള് അച്ഛനും അമ്മയും. പിന്നെ ഈ കൂട്ടാൻ കൂട്ടാനൊക്കെ ഭയങ്കര മടിയാ. ഇഡലിയൊക്കെ കൊടുത്ത ആ കഷ്ണമൊക്കെ മാറ്റി വെച്ചു. അത് പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഒന്നും ഇത് ഇഷ്ടമല്ല. എന്ത് ഇഷ്ടമാണ്? കൊറേ അച്ചാറ് ഇഷ്ടവാ, മാങ്ങ അച്ചാറ്. അത് കൂട്ടിയാണ് ചോറൊക്കെ വന്നു. അതുപോലെ വലിയ ഉള്ളി അരിഞ്ഞില്ല. പിന്നെ ആഹാരം കഴിച്ചില്ല. ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഇരുന്നു. എല്ലാ ഫ്രൂട്ട്സും ഇഷ്ടമാ. ആപ്പിള്, ഓറഞ്ച്, പിന്നെ മകള് നാട്ടിന് അതൊക്കെ ഇഷ്ടം പോലെ ഇരുന്നു.
1: അല്ല, അതിന് കുഞ്ഞിന് വെയിറ്റ് ഉണ്ടോ? വെയിറ്റ്, അതിന് വളർച്ചയും തൂക്കം ഉണ്ടോ? വളർച്ചയും തൂക്കം ഉണ്ടോ? തൂക്കം തൂക്കം വളർച്ചയും ഉണ്ടോ?
2: 24 കിലോ.
1: ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. അപ്പൊ നമുക്ക് ഈ ഭക്ഷണത്തില് ഒന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ? ഒന്നും കഴിക്കത്തില്ല.
2: രാത്രി പിന്നെ രാത്രി.
1: അപ്പൊ നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാലേ, കുഞ്ഞുങ്ങൾ ഒന്നും കഴിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവരെന്തുകൊണ്ട് കഴിക്കത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതിന് ഒരു ആഹാരവും അതിനറിയത്തില്ല. നമ്മളാണ് അതിന് ഓരോ ആഹാരങ്ങൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൊടുത്തിട്ട് അവർ

0: ശീലിപ്പിക്കുകയാണ്, അവരെ ട്രെയിൻ ചെയ്യുകയാണ്. അപ്പൊ അവര് നമ്മള് നമ്മളെ നാട്ടുരീതിയിലുള്ള നല്ല നല്ല ഭക്ഷണങ്ങളെല്ലാം, നല്ല ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ദഹിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ബാക്കി വേണം, അതാണ് നല്ല ഭക്ഷണം. അല്ല മറ്റേ ഒന്നും കഴിക്കാതെ ഒന്നും കഴിച്ചു തീരുമ്പോൾ ബാക്കിയില്ലെങ്കിൽ അത് നല്ല ഭക്ഷണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾക്ക് പൊതുവെ നമ്മളെടുത്ത് ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും പറയും കുഞ്ഞ് ഈ കുഞ്ഞൊന്നും കഴിക്കില്ല, ഈ കുഞ്ഞൊന്നും കഴിക്കില്ല. കഴിക്കാൻ നമുക്ക് എന്താ വേണ്ടത്? വിശപ്പ് വേണം അല്ലേ? ഒന്നാമത്തെ കാര്യം വിശപ്പ് വേണം. അപ്പം ചാട്ടോട്ടം കാണും. അപ്പൊ വിശപ്പ് വേണമെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കണം. പെട്ടെന്ന് ദഹിക്കണം. പെട്ടെന്ന് ദഹിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം അരി ആഹാരമാണ്. അരിയിലുണ്ടാക്കുന്ന ആഹാരങ്ങളെല്ലാം പെട്ടെന്ന് ദഹിക്കും. എണ്ണയും കൊഴുപ്പും ഒക്കെ ഉള്ള സാധനങ്ങളാണെങ്കിൽ ഈ കുഞ്ഞിന് ബിസ്ക്കറ്റും ബേക്കറിയും ഒക്കെ കൊടുക്കുന്നുണ്ടോ? ആ അതാണ് ആറ് വയസ്സുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞു
1: കഴിഞ്ഞാൽ.
0: അപ്പൊ ഇപ്പൊ ഇത് ഇതെല്ലാം നമ്മള് കുഞ്ഞിന് ബിസ്ക്കറ്റ് കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ബിസ്ക്കറ്റിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ട്. പെട്ടെന്ന് ദഹിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസ് അങ്ങ് പോവും. അപ്പൊ അവന്റെ വിശപ്പിനുള്ള സ്വിച്ചുകളെല്ലാം ഓഫ് ആവും. വിശക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് താരണം. ഗ്ലൂക്കോസിന്റെ അളവ് താഴ്ന്നാലേ വിശപ്പ് വരുത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമുക്കിവിടെ അവന്റെ ആഹാര രീതിയിൽ ഒരു മാറ്റം വരുത്തിയാൽ മതി. ബിസ്ക്കറ്റ് സോറി ഓക്കെ. അപ്പൊ മോളുടെ ആഹാര രീതിയിൽ പക്ഷെ ഒറ്റയടിക്കുമ്പോൾ മാറ്റാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം കൊടുത്ത് ശീലിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പൊ മെല്ലെ മെല്ലെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം, വിശപ്പുണ്ടാവണേ ബിസ്ക്കറ്റ് മൊത്തം പഞ്ചസാര അല്ലേ, ബിസ്ക്കറ്റ് ബേക്കറി.
1: അപ്പൊ
0: നാല് ബിസ്ക്കറ്റ് ആയപ്പോഴത്തെ കുഞ്ഞിന്റെ ഗ്ലൂക്കോസ് പെട്ടെന്ന് ടക്കെന്ന് പറയാൻ കയറി പോവും. അപ്പോഴും അവന്റെ വിശപ്പ് പോയി. മനസ്സിലായി? പിന്നെ എങ്ങനെ കുഞ്ഞ് കഴിക്കും? കുഞ്ഞ് വിശപ്പുണ്ടാവണം. കുഞ്ഞിന് വിശപ്പുണ്ടാവണേ കുടലിന് നല്ല അനക്കം ഉണ്ടാവണം. ഓക്കെ. അപ്പൊ ശീലമൊക്കെ ഒന്ന് മാറ്റിയാ മതി. ഓക്കെ.
2: വിളിച്ചതിന് നന്ദി സാർ. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് വയറുവേദനയാണെന്ന് പറയുമ്പോ പാരന്റ്സ് നമ്മൾ ആദ്യം ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ ഒരു കാര്യം പറയാം.
0: കുഞ്ഞുങ്ങളുടെ വയറുവേദന നോക്കുമ്പോ നമുക്കറിയാൻ പറ്റും. കുഞ്ഞപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കിടന്ന് കാലിട്ടടിച്ച് കരയത്തേ ഉള്ളൂ. പക്ഷേ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പം നമുക്ക് അവൻ്റെ ലക്ഷണങ്ങൾ വെച്ച് അപ്പോൾ പേരൻസിന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർ പറയുമല്ലോ എനിക്ക് വയറുവേദനിക്കുന്നു വയറുവേദനിക്കുന്നു എന്ന് പറയും. പക്ഷെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ പറയാൻ പറ്റത്തില്ല. പിന്നെ വയറുവേദനയുടെ കൂടെ മറ്റ് ലക്ഷണങ്ങൾ വരുമ്പോഴാണ് വയറുവേദനയ്ക്ക് പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അവന് ഛർദ്ദിൽ വരുന്നു എന്ന് തന്നെ പച്ച നിറത്തിൽ ഛർദ്ദിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കുടൽ തടസ്സമാണ്, കുടലിന് ബ്ലോക്കാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കഴിച്ച ഭക്ഷണമേ ഛർദ്ദിക്കത്തുള്ളൂ. അപ്പോൾ കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ച ശേഷം മഞ്ഞ നിറത്തിൽ ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഗൗരവമായ പ്രശ്നമുണ്ട്. മിക്കവാറും അത് കുടൽ തടസ്സമായിരിക്കും. ഈ കുടൽ തടസ്സം നേരത്തെ പറഞ്ഞാണെങ്കിൽ കുടൽ കുടലിനകത്ത് കയറുന്നതാവും. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജന്മനമുള്ള വൈകല്യങ്ങൾ മെക്കേസ് ഡയബറ്റിക്കലും ബാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ ബാൻഡ് കാണും. പക്ഷെ ചില സമയങ്ങളിൽ ആ ഒബ്സ്ട്രക്ഷൻ തടസ്സം ഉണ്ടാവുന്നതിന് ചിലപ്പോൾ സമയം പ്രായമെടുക്കും.
2: പക്ഷെ സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾ മഞ്ഞ നിറത്തിലാണല്ലോ ഛർദ്ദിക്കുന്നത്. അത് എങ്ങനെയാണ്?
0: അല്ലല്ല, സാധാരണ മഞ്ഞ നിറമല്ല. മഞ്ഞ എന്ന് വെച്ചാൽ മഞ്ഞേക്കാൾ പച്ചയെന്ന് പറയുന്നതാണല്ലോ. ബൈലാണത്, പിത്തരസം.
2: അതല്ല സാർ, ഈ പറഞ്ഞ പ്രശ്നം അല്ലാതെ തന്നെ സാധാരണ കുട്ടികളുടെ ഛർദ്ദിക്ക് ഒരു മഞ്ഞ കളർ ആയിരിക്കുമല്ലോ.
0: ഇളം മഞ്ഞ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഈ പറയുന്ന പച്ച കളറാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ മറ്റു കാര്യങ്ങളൂടെ നമ്മൾ നോക്കണം. ഛർദ്ദിലിന്റെ നിറം പച്ചയാണെന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം സ്മാൾ ഇന്റസ്റ്റൈനൽ കണ്ടൻസ്, ചെറുകുടലിൽ പിത്തരസമാണ് തള്ളുന്നത്. അപ്പൊ പിത്തരസം ഛർദ്ദിക്കുക എന്റെ അർത്ഥം ആ പിത്തരസത്തിന് താഴോട്ട് പോകാൻ പറ്റുന്നില്ല, അവിടെ തടസ്സപ്പെട്ടു. അത് വളരെ അടിയന്തര സാഹചര്യമാണ്. ശസ്ത്രക്രിയ മിക്കവാറും ആവശ്യമായിട്ട് വരുന്നൊരു സാഹചര്യമാണ്. എല്ലായ്പ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ മറ്റു കാര്യങ്ങളുണ്ട്. കുറലിന്റെ ചെറിയ ഒട്ടലൊക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വന്നേക്കില്ല. പക്ഷെ എങ്കിലും ആശുപത്രി കണിശമായിട്ടും കൊണ്ടുവരേണ്ട ഒരു ണെങ്കിൽ
2: അതുപോലെ തന്നെ മറ്റ് വേറെ എന്ത് ലക്ഷണമാണ്?
0: വേറെ നമുക്കിപ്പോ ഒരു മൂത്രത്തിക്കൽ എടുക്കാം. കുഞ്ഞു പെട്ടെന്ന് കിടന്ന് കരയുന്നു, മൂത്രത്തില് രക്തനിറം വരുന്നു, മൂത്രത്തിക്കല്ല് കയറി ബ്ലോക്ക് ആവുന്നു. പക്ഷെ അത് വളരെ അടിയന്തരമായ സാഹചര്യമാണ്. അതിപ്പം നമ്മളവരോട് പറയേണ്ട, അല്ലാതെ ഒരു ആശുപത്രി ഓടിക്കൊണ്ട് വരും. മൂത്രത്തിക്കല്ല് വരുമ്പോഴത്തേക്ക് മൂത്രത്തിനകത്ത് രക്തമയം വരും. കഠിനമായ വേദന ആയിരിക്കും, കുഞ്ഞു വേദന കൊണ്ട് കിടന്നുരുള്ളൂ.
2: ഇത്തരം സാഹചര്യങ്ങളാണ്.
0: ഇത്തരം സാഹചര്യങ്ങളിൽ ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അവര് അടിയന്തരമായിട്ട് ആശുപത്രിയിൽ വരും. ചിലതൊക്കെ ശസ്ത്രക്രിയ ആവശ്യമായി വരും. എല്ലാത്തിനും ആവശ്യമായി വരണമെന്നില്ല.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഒരിടവേളയ്ക്ക് ശേഷം തുടരും.

0: ഒക്ടോബർ 14 വിശ്വമാനക ദിനം. ഗുണമേന്മ, സുരക്ഷ, വിശ്വാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സ്റ്റാൻഡേർഡൈസിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്ന ആഗോള ദിനം. ഇന്ത്യയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ ദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ. നിങ്ങൾക്കറിയാമോ, പ്രഷർ കുക്കർ, ഇലക്ട്രിക്കൽ സ്വിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ISI അടയാളം അവ BIS കർശന പരിശോധനകൾ വിജയിച്ചതിന്റെ തെളിവാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഗുണമേന്മയുടെ അടയാളമായ ISI മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. സ്റ്റാൻഡേർഡ്സിനെ അറിയൂ, വിശ്വാസ്യത ആസ്വദിക്കൂ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: കുട്ടികളിലെ വയറുവേദന, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി തുടരുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്വൽ സിംഗ് ത്രിവേദി ബി. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. 12 മണിവരെയാണ് പരിപാടിയുടെ സമയം.
4: ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ശ്രോതാവിനോട് സംസാരിച്ചിട്ട് പരിപാടിയിലേക്ക് വരും. ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
5: ഞാൻ ആലപ്പുഴ പുന്നമട തോമസ് വിളിക്കുന്നത്.
4: ഓക്കെ, സംസാരിച്ചോ
5: ഡോക്ടറെ. എന്റെ മോള് മിഡിൽ ഈസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. മോടെ കുഞ്ഞിന് 6 വയസ്സ് പ്രായം കഴിഞ്ഞ ആൺകുട്ടിയാണ്. അവന് സാധാരണ നമ്മുടെ കേരളീയ ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. ചോറും തൈരും പച്ച സാധനം ബേക്കറി പലഹാരമൊന്നും കൊടുക്കാറില്ല. അവൻ കൃത്യമായിട്ട് വയറ്റിന്ന് പോയിക്കൊണ്ടിരുന്നതാണ്. സ്കൂളിലാക്കി കഴിഞ്ഞപ്പോൾ പാമ്പേഴ്സ് ഇട്ട് വിട്ട് കഴിയുമ്പോൾ സ്കൂളിൽ പോയിട്ട് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പാമ്പേഴ്സ് ഇടണമെന്ന് പറയും. ടോയ്ലറ്റിൽ പാമ്പേഴ്സ് മാറ്റിക്കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ വയറ്റിന് പോകത്തില്ല. 2-3 ദിവസം കഴിയും മാത്രമേ വയറ്റിലെ അംശം പോകുന്നുള്ളൂ. പിന്നെ തീരെ നിവൃത്തിയിൽ വരുമ്പോൾ എന്തെങ്കിലും ലാക്സേറ്റ് കൊടുക്കും. ആ ഒരു ശീലം മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുന്നത്?
6: അപ്പൊ ഈ പാമ്പേഴ്സ് എത്ര വയസ്സുള്ള കുട്ടിയാണ്?
5: 6 വയസ്സ് കഴിഞ്ഞപ്പോ.
6: ഈ 6 വയസ്സ് കഴിഞ്ഞ കുട്ടി അവിടെ പാമ്പേഴ്സ് ഇട്ട് പോണോ?
5: ചെറുപ്പത്തിൽ അവനെ സ്കൂളിൽ പോകാൻ നേരത്ത് LKG ചേർത്തപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തതാണ്.
6: അത് നമുക്ക്
5: തുടരുകയാണ്.
6: അയ്യോ, തുടരാൻ പാടില്ല. അത് അത് നമ്മള് നേരത്തെ തന്നെ, കാരണം പാമ്പേഴ്സ് അപകടകാരിയാണ്. നമ്മളിപ്പം പാമ്പേഴ്സിനുള്ള അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവനേക്കാൾ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അതിന് മൂത്രം ഒഴിച്ചോണ്ടിരിക്കുമ്പോ ആ മൂത്രത്തിൽ നിന്ന് അണുക്കൾ കയറി മൂത്രത്തിൽ പഴുപ്പും കിഡ്നിക്കിലെ പ്രവർത്തനം വരെ തടസ്സപ്പെടുന്ന കിഡ്നിയിലെ പഴുപ്പുണ്ടാവും. പാമ്പേഴ്സ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പൊ ഇവനെ വലിയ കുട്ടിയാണ് പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് അവന് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മലം പോകാതിരിക്കുന്നത്. ഈ പാമ്പേഴ്സുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഏതാണ്, പാമ്പേഴ്സുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മൂത്രം പോലും ഒഴിക്കില്ല. നമ്മളെ തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ജെറ്റ് പോലെ മൂത്രം, കാരണം പേടിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാമല്ലോ മൂത്രത്തിനകത്ത് എല്ലാവിധ വേസ്റ്റ് സാധനങ്ങളും ലവണങ്ങളും ഇറിറ്റന്റ് ആയിട്ടുള്ള സാധനങ്ങളുമാണ്. അത് നനഞ്ഞു കിടക്കുമ്പോൾ ആ കുഞ്ഞ് അത്രത്തോളം അസ്വസ്ഥത ഉള്ളത് കാരണം അവൻ മൂത്രം പിടിച്ചു വെച്ചിരിക്കും. അപ്പൊ അത് കുഞ്ഞിന് എല്ലാ രീതിയിലും ദോഷം ചെയ്യും. അപ്പൊ ഇതിവിടെ മലസഞ്ചി, മൂത്രസഞ്ചിക്ക് മലസഞ്ചിയാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അവനെ പറഞ്ഞു, അവനിപ്പോ ആൾറെഡി ട്രെയിൻഡ് ആണ്. നമ്മളിപ്പോ ഒരു ഈ ആന ചങ്ങല കിടക്കുന്ന കണക്കാണ്. ആന ചങ്ങല പൊട്ടിച്ചോടുന്ന മതവിളമ്പോ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അവന് ട്രെയിൻഡ് ആയതുകൊണ്ടാണ്. ആനയ്ക്ക് ശക്തി മനസ്സിലാവുന്നില്ല. അവനെ കുഞ്ഞിനാളിലെ അവനെ ചെയിനിൽ ഇട്ടിരിക്കുന്ന കാരണം അവൻ അറിയത്തില്ല അവൻ ഭയങ്കര ശക്തനാണെന്ന്. പക്ഷെ അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിനെയും. അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ചോറും തൈരുവേ പറഞ്ഞോളൂ. പച്ചക്കറികളുടെ കാര്യം പറഞ്ഞില്ല. പച്ചക്കറികളും കൂടെ കൊടുക്കണം.
5: പച്ചക്കറികളും.
6: അപ്പൊ നമ്മളെ ശീലത്തിന്റെ പ്രശ്നമുള്ളതായിട്ട് നമുക്ക് വിചാരിക്കാം. കാരണം അതിന് മുന്നോടിയായിട്ട് മലബന്ധവും മറ്റു കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ശീലം തന്നെ ആവാം. അപ്പൊ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും നമുക്ക് ഡോക്ടറെ കണ്ടാൽ മതി. ഓക്കെ
4: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാറെ, ഹെർണിയ മൂലം കുട്ടികളിൽ വയറുവേദന ഉണ്ടാകാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വരാറുണ്ടോ?
6: വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്, ഹെർണിയ. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളിൽ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത് ഹെർണിയയുടെ ഓപ്പറേഷനാണ്. പക്ഷേ അത് അടിയന്തര ശസ്ത്രക്രിയ അപൂർവമായിട്ടേ ചെയ്യാറുള്ളൂ.

0: ഉള്ളൂ. കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവിടെ അടിവയറിൽ മുഴയും ആയിട്ട് വരുമ്പോഴേ തന്നെ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരുവിധം ധാരണയുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ അവർ വരുന്നു, ഒടുവിൽ അത് കുട്ടികളുടെ സർജറി വിഭാഗത്തിൽ തന്നെ സർജനെ കാണിക്കാൻ വരുന്നു. ഹെർണിയ കുഞ്ഞുങ്ങളിൽ എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ ആൾക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും ഹെർണിയ തമ്മിൽ വ്യത്യാസമുണ്ട്. കുഞ്ഞുങ്ങളിൽ ഇത് ജന്മന ഉള്ളൊരു വൈകല്യമാണ്. അവൻ്റെ വൃഷണങ്ങൾ വയറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വൃഷണങ്ങൾ അത് ജനിക്കുന്ന സമയമാകുമ്പോൾ താഴെ എത്തും. അപ്പോൾ അണ്ടാശയം വയറിൻ്റെ ഉള്ളിലാണ്, പക്ഷേ വൃഷണങ്ങൾ താഴെ എത്തും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃഷണങ്ങൾക്ക് പ്രവർത്തനം വേണമെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ താപനിലയേക്കാൾ 2 ഡിഗ്രിയോളം താഴെയാണെങ്കിൽ മാത്രം നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ വയറിനകത്തിരിക്കുന്നത് അത് ഒരു താഴെ കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ താഴോട്ട് വരുന്നതിനകത്ത് വയറിൻ്റെ ആവരണങ്ങളും കൂടെ വരും, അതിൻ്റെ കവറിങ്. ആ കവറിങ് പൊട്ടി അങ്ങ് പോവും ജനിച്ചതിന് ശേഷം. ജനിക്കുന്ന സമയമാകുമ്പോൾ ഇത് ഒട്ടിപ്പോവും, പക്ഷേ അത് ചിലതിൽ തുറന്നിരിക്കും. സ്ത്രീകളിലും കുഞ്ഞുങ്ങളിലും ഇതിൻ്റെ രീതിയിലുണ്ട്. അപ്പോൾ പെൺകുട്ടികളിലും ഹെർണിയ വരാം. എന്താണ് ഇവിടുത്തെ അപകട സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളിലെ ഹെർണിയ അതോടൊപ്പം തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുടലുകളാണ് ഇതിനകത്ത്, കുടൽ അല്ലെങ്കിൽ അണ്ട കുഞ്ഞിന് പെൺകുട്ടിയാണെങ്കിൽ കുടലിന് പുറമെ അണ്ടാശയൊക്കെ ഇതിലിറങ്ങി വരും. അതിന് തടസ്സം ഉണ്ടായാൽ, അതിൻ്റെ രക്തോട്ടം നിലച്ചു പോയാൽ അതിൻ്റെ പ്രവർത്തനം പോയി ഗാംഗ്രിനായിട്ട് അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. അത് കാരണം നമ്മൾ ഹെർണിയ കുഞ്ഞുങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് 2 മാസം 3 മാസമൊക്കെയാണ് ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും. കാരണം അതിന് തടസ്സം, തടസ്സം എന്ന് പറഞ്ഞാൽ ഇറഡ്യൂസിബിലിറ്റി, തിരിച്ചു പോകില്ല. ആദ്യമൊക്കെ കുടലിറങ്ങുന്നു, തിരിച്ചു പോകും, ചില സമയങ്ങളിൽ കാണാതെയും പോകും, പക്ഷേ പിന്നെ അത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരോട് പറയും എത്രയും വേഗം നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യണം. കാരണം വലിയ ആൾക്കാരുടെ കണക്കല്ല, കുട്ടികളിൽ ഇത് തടസ്സം ഉണ്ടാക്കുന്നതിനാൽ നമ്മളവരോട് പറയും. പിന്നെ ഇതിനകത്ത് ഒന്നുകിൽ ഡോക്ടറെ കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഡേറ്റുകളൊക്കെ താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തടസ്സം വരികയാണെങ്കിൽ എമർജൻസി ആയിട്ട് നമ്മൾ തുറക്കും. അത് തുറന്ന് കുടലിനെയൊക്കെ തിരിച്ച് പഴയ കണക്കാക്കിയിട്ട് റിപ്പയർ ചെയ്യും.
1: അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ജന്മ വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, ഇപ്പം മലദ്വാരമില്ലായ്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് സർജറി ചെയ്യുകയാണോ ചെയ്യുന്നത്, അല്ല വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ അത് ചില ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അറിയണമെന്നില്ലല്ലോ, അപ്പം അതെങ്ങനെയാണ്?
0: ഓക്കെ, ജന്മ വൈകല്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പലതും നമ്മൾ ആശുപത്രിയിൽ നിന്ന് പോകുന്നുമ്പോൾ ഇത് കണ്ടെത്തും. അതായത് ഗൗരവമുള്ള വിഷയങ്ങൾ, ചെറിയ വിഷയങ്ങൾ നമ്മൾ അറിയപ്പെടാതെ പോകും. ഇപ്പം നമ്മൾ പറയപ്പെട്ട പന്തിരികുലത്തിൽ ചോദിക്കുന്നുണ്ട് കുഞ്ഞിന് വായുണ്ടോ കുഞ്ഞിന് വായുണ്ടോ എന്ന്. നമ്മൾ പീഡിയാട്രിക് സർജറിയിൽ നമ്മൾ വായക്കഴി നമ്മൾ നോക്കുന്നവന് മലദ്വാരം ഉണ്ടോ എന്നാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരം കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, ആ കുഞ്ഞ് ഒരിക്കലും വീട്ടിൽ അന്നേരം പോവില്ലല്ലോ. കാരണം വയറുടനെ പെരുകയാണ്, നേരത്തെ പറഞ്ഞാണെങ്കിൽ കുടൽ തടസ്സം വന്നിട്ട് താഴ്ത്തു പോകാനില്ലല്ലോ, ഛർദ്ദിക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളവൻ്റെ എക്സ്റേയും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് അടിയന്തരമായിട്ട് അവനെ ശസ്ത്രക്രിയ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു വൈകല്യമാണ് അന്നനാളം. അന്നനാളം ചുരുങ്ങി അന്നനാളം ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അപ്പോൾ അന്നനാളം ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയാണ്. അപ്പോൾ ജനിക്കുന്ന കുഞ്ഞിന് ജന്മവൈകല്യങ്ങൾ, കുഴൽ സംബന്ധമായ പ്രശ്നങ്ങൾ, ആന്ത്രമൂലം, ഡ്യുവോഡിനം, ടിഷ്യൂ അടിച്ചിരിക്കുക, അതൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കണ്ടുപിടിക്കാത്ത ചില ജന്മവൈകല്യങ്ങൾ പറയാം. ഉദാഹരണം, ടെസ്റ്റിസ് വൃഷണം താഴെ എത്തി. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ വൃഷണം താഴെ എത്തിയൊന്നൊന്നും നോക്കാതെ ഒക്കെ ചിലപ്പോൾ പോകാറുണ്ട്. അത് ഞാൻ പറയുന്ന അപൂർവമായിട്ട് അപൂർവമാണ്, പണ്ടൊക്കെ ഉള്ള കാലഘട്ടങ്ങളിലാണ്. ഇപ്പോഴേ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരു പീഡിയാട്രിഷ്യൻ ഇതെല്ലാം നോക്കും. അപ്പം വൃഷണം ഇല്ലെന്ന്, പക്ഷേ ഉടനെ നമുക്ക് സർജറി ഉണ്ട്, 1 വയസ്സാകുമ്പോഴത്തേക്ക് മതി, 1 വയസ്സാവുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ 1 വയസ്സിനുള്ളിൽ താഴെ എത്തിയെന്നും ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താമസം വരും. പക്ഷേ ഈ കുടൽ സംബന്ധമായ ജന്മവൈകല്യങ്ങൾ ആശുപത്രിയിൽ വെച്ച് തന്നെ കണ്ടുപിടിക്കപ്പെടുകയും ഓപ്പറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും.
1: ഓക്കെ, നമുക്ക് അടുത്ത ശ്രോതാവ് ചേരുകയാണ്. ഹലോ.
2: ഹലോ മാഡം, ഞാൻ തിരുവനന്തപുരത്ത് പച്ചിൽ വരുന്ന സ്ഥലത്തു നിന്നാണ്, പേര് അക്ഷര.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം, പറഞ്ഞോളൂ.
2: എന്റെ മോൾക്ക് 4 വയസ്സുണ്ട് സാറേ. ആ കുഞ്ഞ് എന്ത് ആഹാരം കഴിച്ചിരുന്നാലും ഉടനെ വൊമിറ്റ് ചെയ്യും. വൊമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് അവൾ എന്തിനെങ്കിലും, അവള് കൃത്യതയുള്ള കൂട്ടത്തിലുള്ളതാണ്, എന്തെങ്കിലും കഴിച്ച് വൊമിറ്റ് അവൾ സ്വല്പം ഒന്ന് കരയുക ചെയ്യണമെങ്കിൽ ഉടനെ അത് വൊമിറ്റ് ചെയ്യും. അത് സ്ഥിരം അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ വേറെ ഏറ്റവും കൊണ്ട് കാണിച്ചപ്പോ ചെറുതിന് ഇതുണ്ട്, കരഞ്ഞ ഉടനെ ചുമക്കി, ചെറുതായി ചുമച്ചു കഴിഞ്ഞാൽ ഈ ഫുഡ് അത്രയും പുറത്തു.
0: ഓക്കെ, അപ്പൊ ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇത് മേളിലോട്ട് തള്ളി വിടാത്തതിന് നമ്മൾ അന്നനാളത്തിന്റെ താഴെ ഒരു അടപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ട്, ഗ്യാസ്ട്രോഇസോഫേഗൽ സ്ഫിങ്ക്ടർ എന്ന് പറയാം. അത് വളരെ മുറുകി ഇരിക്കുന്ന കാരണമാണ് ഇത് മുകളിലോട്ട് വരാത്തത്. നമ്മൾ കാര്യം ആമാശയത്തിന്

0: കപ്പാസിറ്റി ഉള്ളത് കാരണം അവിടെ നിറഞ്ഞു വരുന്ന സാധനം മേളിലോട്ട് തെക്കെട്ടി വരാം. അത് അത് പ്രായങ്ങളൊക്കെ ചെല്ലുന്ന ആൾക്കാരിൽ അതിൻ്റെ സ്പിൻറ്ററിൻ്റെ സ്റ്റോൺ കുറയുന്നു, വണ്ണം കൂടിയ ആൾക്കാരിൽ അത് വലുതാകുമ്പോൾ അവിടുത്തെ പിടുത്തം കുറയുന്നു. അങ്ങനെയുള്ള ആൾക്കാരിൽ പുളിച്ച് തെക്കെട്ടി വായിലേക്ക് വരും. കുനിയുമ്പോഴും മറ്റേ കുഞ്ഞുങ്ങളിൽ ഇത് കണക്ക് ഈസോഫാഗിയൽ റിഫ്ലക്സ് എന്ന് പറയും. അതായത് താഴെ ഈ പിടുത്തത്തിൻ്റെ ശക്തി കുറവുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ റിഫ്ലക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞിനെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന് വെയിറ്റ് ഒക്കെ എങ്ങനെയുണ്ട്, തൂക്കം വളർച്ചയൊക്കെ കറക്റ്റാണോ?
1: വെയിറ്റ് 13.4.
0: എത്ര വയസ്സുള്ള കുട്ടിയാണ്?
1: 3.25.
0: അപ്പൊ ഇതിപ്പോ അതിനനുസരിച്ച് ഈ പറയുന്ന കണക്കുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ശരദിൽ കാണുന്നില്ല. പക്ഷെ കഴിച്ച് പിന്നെ ശരദിന്റെ വേറൊരു ആവശ്യമുണ്ട്. ഞാനിപ്പോ ശർദിക്കും എന്നും പറഞ്ഞൊരു മാനസികാവസ്ഥയുള്ള ആൾക്കാർക്ക് ശർദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കുഞ്ഞിനോട് ഛർദിക്കുവോ ഛർദിക്കുവോ അല്ലെങ്കിൽ ആ ഒരു ഒരു ടെൻഡൻസിയിലോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ശരദിന് ഞാൻ പറഞ്ഞില്ല ഒരുപാട് തലങ്ങളുണ്ട്. അതിനകത്ത് റിഫ്ലക്സ് ആണ് ഇപ്പം നമ്മൾ ഈ കുഞ്ഞിന് കുഞ്ഞ് എസ് ഐ ടിയിൽ വന്നപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു റിഫ്ലക്സിന്റെ വല്ലതും പറഞ്ഞോ? അതാണ് അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ അതിനകത്ത് അപ്പൊ കുഞ്ഞിനുള്ള ഒരു ചെറിയൊരു ആകാംക്ഷയും നമ്മുടെ ഒരു ആകാംക്ഷയും പിന്നെ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഈ പുളി എരിയൊക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ടോ? എരിവുള്ള സാധനങ്ങളും അങ്ങനെയാണ്
1: ആഹാരങ്ങൾ തന്നെ വീട്ടിലോ
0: കഴിച്ച ഉടനെ കിടക്കുന്ന സ്വഭാവമുണ്ടോ? കഴിച്ച ഉടനെ പരമാവധി കുഞ്ഞുങ്ങളല്ല വലിയ ആൾക്കാർ ആരാണെങ്കിലും കഴിച്ച ഉടനെ നമ്മൾ കിടക്കാതിരിക്കണം. കാരണം കിടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ മേളിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്പിൻറ്റർ റിലാക്സ് ചെയ്ത് മേളിലോട്ട് പുളിച്ചു കെട്ടി വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഒരിക്കലും കിടക്കരുത്. ഭക്ഷണത്തിന് ശേഷം നമ്മൾ ചെറുതായിട്ട് നടക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പൊ കുഞ്ഞുങ്ങളെ കിടന്ന് കളിക്കാനുള്ള അത് കൊടുക്കരുത്. അപ്പൊ ആശുപത്രിയിൽ പരിശോധിച്ച സ്ഥിതിക്ക് ഇത് നമുക്ക് ആകാംക്ഷപ്പെടാനുള്ള കാര്യമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സമാധാനമായിട്ട് നിൽക്കാം.
2: ഓക്കെ, വിളിച്ചതിനെ നന്ദി സാർ. അതുപോലെ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ അല്ലെങ്കിൽ നവജാത ശിശുക്കൾക്ക് നമ്മൾ മുലയൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ തോളത്ത് കിടത്തിയിട്ട് ഇങ്ങനെ മുതുകത്ത് തട്ടിക്കൊടുക്കണമെന്നും ഈ ഗ്യാസ് പോകണമെന്ന് അല്ലെങ്കിൽ കോളിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നു. കുഞ്ഞുങ്ങൾ സാധാരണഗതിയിൽ നവജാത ശിശുക്കളെ പരിചരിക്കുന്ന എല്ലാ അമ്മമാർക്കും വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ കുഞ്ഞുങ്ങൾ ഈ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്ന കരച്ചിലും പ്രശ്നങ്ങളും. അപ്പോൾ ഇങ്ങനെ ഈ തട്ടി ഗ്യാസ് അത് പോകണം എന്നുള്ള ആ ഒരു പ്രൊസീജിയർ അത് നമ്മൾ നാട്ടുനടപ്പിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണോ അത് മെഡിക്കൽ അഡ്വൈസ്ഡ് ആണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് പ്രോപ്പർലി ചെയ്യേണ്ടത് എന്നും കൂടെ ഒന്ന് പറയാം.
0: വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഓരോ വർഷവും നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ് അമ്മയുടെ പാല് ശ്വാസനാളത്തിൽ കുടിഞ്ഞ് കുഞ്ഞു മരിച്ചു. ചരിഞ്ഞ് കിടന്ന് ഒന്ന് ആലോചിച്ചോളൂ എത്രത്തോളം ദാരുണവും. ഒരു പാല് കുടുങ്ങി മറ്റ് കാര്യങ്ങൾ കുടുങ്ങി മരിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് അത്, പക്ഷെ അമ്മയുടെ പാല് കുടുങ്ങി ഓരോ വർഷവും നമ്മൾ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ വാർത്തകളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇപ്പം ഈ പറഞ്ഞാണ് പല ആൾക്കാരും തെറ്റായ രീതിയിൽ പാല് കൊടുക്കുക. അപ്പോൾ പാല് കൊടുക്കുന്ന പഴയ ഒരു നാട്ടുരീതി എന്ന് പറയുന്നത് അതിനൊരു ശാസ്ത്രീയ വശവും കൂടെ ഉണ്ട്. കാരണം കുഞ്ഞിൻ്റെ ആമാശയം എന്നുള്ളത് വളരെ കപ്പാസിറ്റി കുറവാണ്, 30 ml ജനിക്കും 30 ml. അപ്പോൾ അതിനകത്ത് നമ്മൾ പാലങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് ശരീരത്തിലെ നാഡീവ്യൂഹത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതായത് വേഗസ് നെർവ് എന്നുള്ള നെർവ് വെച്ച് സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്യാസ്ട്രോ ഈസോഫാഗൽ സ്ഫിൻക്റ്റർ റിലാക്സ്ഡ് ആവും. കാരണം അവിടുത്തെ പിടുത്തം കുറയും. അവിടുത്തെ പിടുത്തം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് കിടത്തുമ്പോഴത്തേക്ക് മേലോട്ട് വരികയാണ്. പിന്നെ ഒരു കുറച്ച് പാല് ചെല്ലുന്നതനുസരിച്ചാണ് എയർ പുറത്തോട്ട് പോകുന്നത്. എം ടി ആയിട്ടുള്ള നമുക്കറിയാൻ പറ്റും, ഒരു കുപ്പി നമ്മൾ നിറയ്ക്കുമ്പോൾ അതിനകത്ത് ബാക്കി എയറാണ്. അപ്പോൾ പാല് അല്ലെങ്കിൽ എന്തൊരു ഫ്ലൂയിഡ് നിറയ്ക്കുന്നതനുസരിച്ച് പൊങ്ങി വരുന്ന വെച്ച് എയർ വെളിയിലോട്ട് പോവാണ്. അപ്പോൾ ഈ എയർ അവിടെ കിടക്കുന്ന എയർ ഈ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ട്രാപ്ഡായി വരികയും ചെയ്യും. ട്രാപ്ഡ് ആകുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ചേമ്പലേ വെള്ളം വീഴുന്നതാണ്, എയറും പാലും എല്ലാം കൂടെ മിക്സായി അതിന് കിടക്കും. അപ്പോഴേ നമ്മൾ തോളിൽ വെച്ചിട്ട് ബർപ്പ് ചെയ്യുമ്പോൾ, ബർപ്പ് ചില ആൾക്കാർ ബർപ്പ് ചെയ്യും എന്ന് പറയും, പക്ഷെ ബർപ്പ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ തട്ട് തട്ടി അവരും കിടത്തും എന്ന് വെച്ചാൽ ഒരു ചടങ്ങ് പോലെ. പക്ഷെ എയർ നല്ല കളയണം എന്നുള്ള പ്രാധാന്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എയർ നല്ല കളയുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ബർപ്പ് ചെയ്ത് ആ എയർ കളഞ്ഞില്ലെങ്കിൽ കുഞ്ഞ് കവിട്ടുകയാണ്. കുഞ്ഞ് കവിട്ടുമ്പോൾ പെട്ടെന്ന് അമ്മമാരെന്ത് ചെയ്യും, എടുത്ത് നൂത്ത് വെക്കും. അത് എടുത്ത് നേരെ വെക്കുമ്പോൾ അടുത്ത അപകടമാണ്, കുഞ്ഞ് കരയുകയും ആ പാലകത്ത് പോവുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പാല് കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ പാല് കൊടുക്കുമ്പോൾ ബർപ്പ് ചെയ്യുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ എയർ നന്നായിട്ട് പോയ ശേഷമേ കുഞ്ഞിനെ കിടത്താവും, അല്ലാതെ തോളി രണ്ടും തട്ടും തട്ടി ശരി ബർപ്പ് ചെയ്തു പറഞ്ഞ് കിടത്തരുത്. ഏറെ പോകുന്നത് നമ്മൾ ഉറപ്പാക്കിയ ശേഷം കുഞ്ഞിനെ

0: പെടുത്താം.
1: അതുപോലെ തന്നെ കുഞ്ഞിനെ തോളത്ത് ഇതുപോലെ കിടത്തുമ്പോൾ വയറ് അമരുന്ന തരത്തിൽ തന്നെ കിടത്തണമെന്നുണ്ടോ?
0: വയറല്ല, തോളിൽ നമ്മൾ ചേർത്ത് കിടത്തുകയാണ്. ഇപ്പൊ ജനിച്ച കുഞ്ഞിനെ തന്നെ അതിന്റെ അമ്മയോട് കമഴ്ത്തി കിടത്തുക, കങ്കാരു എന്ന് പറഞ്ഞാണ്. കാരണം അമ്മയുടെ ചൂടും മറ്റു അത് ഒരു പ്രശ്നമേ അല്ല, അത് നന്നായിട്ട് തട്ടിക്കൊടുക്കാം.
1: അത് തട്ടുന്നതിന്റെ ക്രമത്തിന് വ്യത്യാസമുണ്ട്, മുകളിൽ നിന്ന് അങ്ങനെ
0: നമ്മുടെ കൈ വരുമ്പോഴത്തേക്ക് ശരീരം മൊത്തം ആൾമോസ്റ്റ് ആവും. എത്ര കുഞ്ഞ്?
1: അതെ അതെ. നമുക്ക് അടുത്ത ശ്രോതാവിലോട്ട് പോകാം. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ ലത, തമല.
1: സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ ലത, കമലം പറഞ്ഞോളൂ.
2: ആ സാറേ, എന്റെ മോളെ കുഞ്ഞിന് വേണ്ടിയാണ്, അവന് 4 വയസ്സായി. അവന് ഈ ഇടയ്ക്ക് ഇങ്ങനെ മലം പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? അങ്ങനെ ഞങ്ങള് ഒരു ഗവൺമെന്റ് ആശുപത്രി തന്നെ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പൊ ഒരു സറപ്പിനൊക്കെ എഴുതി കൊടുത്തു. എങ്കിലും അവനെ പിന്നെ ചിലപ്പോഴൊക്കെ 3-4 ദിവസം കൂടുമ്പോഴാണ് ഇങ്ങനെ പോണത് മലം. ഇപ്പൊ 4 വയസ്സായി. ഇപ്പൊ ശരിക്കും ഇങ്ങനെ പോണുണ്ടെങ്കിലും ഈ മലദ്വാരത്തിന്റെ അവിടെ ഒരു അല്പം ഇങ്ങനെ ഒരു ചത ഇങ്ങനെ തള്ളിയിരിക്കുന്നു.
0: അപ്പൊ അത് ഗൗരവമുള്ള വിഷയങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചത തള്ളിയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളില് ഒരു പൊട്ടലുണ്ട്, ഫിഷർ. മലം ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് താഴോട്ട് വരുമ്പോൾ കുഞ്ഞ് മുക്കി പോകുമ്പോൾ നമ്മളെ ഗ്ലാസിന്റെ പീസ് പോലെ ഇരിക്കും ഉണങ്ങിയ മലം. അവന്റെ മലദ്വാരം കീറിക്കൊണ്ടാണ് വരുന്നത്. ബ്ലഡ് വന്നിട്ടുണ്ടോ? രക്തം?
2: ബ്ലഡ് അങ്ങനെ
0: കണ്ടിട്ടില്ല. അപ്പൊ ഇത് കേട്ടിട്ട് ഒരു ഫിഷർ ഉണ്ടായിട്ടു. ഫിഷർ എന്ന് വെച്ചാൽ വളരെ അവന് വേദന പറയുന്നുണ്ടോ മലം പോകുമ്പോൾ?
2: ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, വിഷമവും കരയുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. എങ്കിലും ഈ സാധനം ഇങ്ങനെ പുറത്തിരിക്കാണ് മലം പോകുമ്പോ.
0: അത് അത് അത് തള്ളി വരുന്ന സാധനം അതിന്റെ മുകളില് മിക്കവാറും ഒരു ഫിഷർ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കണം. അതുപോലെ ഒരു കാര്യം പറഞ്ഞില്ലേ, മരുന്ന് കൊടുക്കുന്നു. പല ആൾക്കാരും മരുന്ന് കൊടുക്കുമ്പോ മലം പോകുന്നു. പക്ഷെ നമ്മളത് 3-ാമത്തെ കാര്യമാണ്. ആദ്യത്തെ കാര്യം മലം നല്ല രീതി ഉണ്ടാവാനുള്ള ഒരു ഭക്ഷണ ക്രമീകരണം വേണം.
2: ഞാൻ
0: ബിസ്ക്കറ്റ് ബേക്കറി കൊടുക്കുന്നുണ്ടോ?
2: ബിസ്ക്കറ്റ് അങ്ങനെ അങ്ങനെ ഒരു ശീലമൊന്നുമില്ല. എല്ലാ ഭക്ഷണവും കഴിക്കും.
0: വറുത്തത് പൊരിച്ചത് എണ്ണമയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുടലിനുള്ള അനക്കം കുറയും, കക്കൂസി പോകുന്ന ശീലം കുറയും. ശീലം കുറയുന്നതനുസരിച്ച് മലം മുറും, ഉണങ്ങും. അപ്പൊ അങ്ങനെ കുട്ടി ഇരിക്കാണ്. അവനെ എല്ലാ ദിവസവും കക്കൂസി പറഞ്ഞു വിടുവോ? പോയി നോക്കുവോ? നമ്മൾ പോയി നോക്കുവോ? അവന്റെ മലമൊക്കെ പോകുമ്പോ അവൻ പോയി അല്ല,
2: അമ്മ കൊണ്ടുപോകുന്നത്.
0: അമ്മ മലം കാണുന്നുണ്ടോ? കക്കൂസില് അവൻ ഫ്ലഷ് ചെയ്യുന്നതിന് മുമ്പ് പോയി നോക്കുന്നുണ്ടോ? അല്ല, അത് നോക്കണം അമ്മ. കാരണം പല കുഞ്ഞുങ്ങളും മലം പോയി ഒരു അല്പം കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ എഴുന്നേറ്റ് തിരിച്ചു വരും. ഓരോ ദിവസവും അങ്ങനെ ഇരുന്നിട്ട് വയറിനകത്ത് മലം കെട്ടുന്ന ഒരു ശീലമാവും. ഇപ്പൊ ഇവന്
2: പോകുമ്പോ നല്ല ശരിക്കും പോകണുണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു ചില ദിവസം അങ്ങനെ 2 ദിവസം കൂടുമ്പോഴേക്ക് പോകുന്നുള്ളൂ.
0: ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു എന്തോ ഒരു ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. അത് ശീലമായിട്ട് ബന്ധപ്പെട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ആഹാരത്തിൽ ബിസ്ക്കറ്റ് ബേക്കറിയും മറ്റു സാധനങ്ങളും വറുത്തും പൊരിച്ചൊക്കെ തൽക്കാലം ഒന്ന് നിർത്തുക. എന്നിട്ട് എല്ലാ ദിവസവും മലം പോകാനായിട്ട് അവനോട് പറയും, ധാരാളം വെള്ളം കുടിക്കണം. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഒരു ഗ്ലാസ് ചൂടുവെള്ളമൊക്കെ കൊടുക്കാൻ, വലിയ കുട്ടിയായല്ലോ, ഒരു ഗ്ലാസ് ചൂടുവെള്ളവും ഒക്കെ കൊടുക്കുന്ന നല്ലതായിരിക്കും. അതുപോലെ
2: ഇങ്ങനെ ചത പോലെ ഇരിക്കുന്നത് നമ്മൾ കാണിക്കണ്ടേ?
0: തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ എന്തായാലും കാണിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിഷറിനൊക്കെ വേറെ ചികിത്സകളുണ്ട്, മനസ്സിലായില്ലേ? ഡോക്ടറെ നമ്മൾ എന്തായാലും കാണിക്കണം. ഡോക്ടറെ കാണിക്കണം തുടങ്ങിയ കുറെ അസുഖങ്ങൾ വന്നിട്ട് അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ അമ്മ പറയുന്നത്. അവിടെ നമുക്ക് അടുത്ത ആശുപത്രിയൊക്കെ ഇല്ലയോ? എവിടെ സ്ഥലം?
2: ഞങ്ങൾ തമലോ.
0: ഓക്കെ. അപ്പൊ നമുക്ക് തിരുവനന്തപുരം ആണെങ്കിൽ എസ് ഐ ടിയിലോട്ട് വരൂ, കുട്ടികളുടെ സർജറി ഭാഗത്ത് തന്നെ വന്നോളൂ. ഓക്കെ.
1: നന്ദി സാർ. ഇപ്പൊ നമുക്ക് കുട്ടികളുടെ ശസ്ത്രക്രിയ വേണ്ടി വരുന്ന പല സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പൊ ഈ ശസ്ത്രക്രിയക്ക് മുന്നോടിയായിട്ട് നമ്മൾ അനസ്തീഷ്യയൊക്കെ കൊടുക്കുമല്ലോ. ഇപ്പൊ പല പാരന്റ്സിനും ഒരു ചെറിയ പേടിയാണല്ലോ. മുതിർന്നവർക്കാണെങ്കിലും അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ ചെറിയ ഭയമൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ കുഞ്ഞുങ്ങളുടെ അനസ്തീഷ്യയായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ചോദ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓരോ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളും അതിൻ്റെ വിഭാഗങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് വരുന്നതനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ, അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കുഞ്ഞുങ്ങളിലാണ്. ഒരു ഒരു വിഭാഗം കുട്ടികളിലാണ്. കാരണം വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, നവജാത ശിശുക്കൾക്ക് അനസ്തീഷ്യ വളരെ പരിമിതമായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ നമ്മൾ പല മേജർ സർജറികളും ലോക്കൽ അനസ്തീഷ്യ, ലോക്കൽ അനസ്തീഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ അവിടെ മാത്രം മരവിപ്പിച്ച്, കാരണം വെച്ചാൽ കുഞ്ഞിൻ്റെ ശ്വാസം നിന്നുപോകും, ഹൃദയടിപ്പ് നിന്നുപോകും, നമുക്കൊന്നും നോക്കാനുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ വളരെ പ്രിമച്ചറായിട്ടുള്ള വളരെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ, അപ്പം നവജാത ശിശുക്കളിൽ ശസ്ത്രക്രിയ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു കണക്ക് മരുദ്വാരമില്ലാതെ ജനിക്കുന്ന കുഞ്ഞു.

0: അതിനെ നമ്മൾ രണ്ടാം ദിവസം വരെ നോക്കിയിട്ട് ശസ്ത്രക്രിയ ചെയ്യണം. അതുപോലെ അന്നനാളത്തിൽ എമർജൻസി ശസ്ത്രക്രിയകളെല്ലാം നവജാത ശിശുക്കൾ ഇന്നിപ്പോൾ ജനറൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്. അപ്പം ആ ജനറൽ അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളിനെ മൊത്തത്തിൽ നമ്മൾ മയക്കുകയാണ്. അപ്പോൾ അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻസും റിസ്ക്കും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എങ്കിൽ തന്നെയും സാധാരണ നിലയിൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ അതിൻ്റെ ഒരു ആകാംക്ഷ നമ്മൾക്ക് പണ്ടത്തെ അത്രയും ഇല്ല. നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കി, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻസും എല്ലാ വിവര സാങ്കേതിക വിദ്യകളും എല്ലാം ഇത്രയും വ്യാപകമായി എല്ലാവർക്കും അറിയാം. അപ്പോൾ കൺസെൻ്റ് ഉണ്ട്, കൺസെൻ്റ് ഈസ് ദയർ. കാരണം വെച്ചാൽ അനസ്തേഷ്യയിലെ റിസ്ക് ഉണ്ട്, അനസ്തേഷ്യ റിസ്ക് അപൂർവമായിട്ടൊക്കെ ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ അവരറിഞ്ഞുകൊണ്ട് അത് ഇൻഫോംഡ് റിട്ടേൺ കൺസെൻ്റ് എന്ന് പറയും. നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവരുടെ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവരവരുടെ ഭാഷയിൽ എഴുതി ഒപ്പിടുമ്പോഴാണ് ഇൻഫോംഡ് റിട്ടേൺ കൺസെൻ്റ് ആവുന്നത്. അതായത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി. പക്ഷേ അത് നമുക്കൊരു എന്താ പറയുന്ന ഒരു അവരെ അറിയിക്കുക എന്നുള്ളൊരു നിയമപരമായ ഒരു കാര്യമാണ് നമ്മളിതിവിടെ ചെയ്യുന്നത്. പക്ഷെ എത്രയോ സർജറികൾ നമ്മുടെ നടക്കുന്നു, നവജാത ശിശുക്കൾ ഉൾപ്പെടെ എല്ലാവരും നന്നായിട്ട് പോകുന്നു.
1: അപ്പോൾ അടുത്ത ശ്രോതാവ് കൂടെ ഉണ്ട്. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക്.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
1: നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണം.
2: എനിക്കൊരു സംശയം മാത്രമേ ഉള്ളൂ. സാർ ഇതിന്റെ ഇടയ്ക്കായിട്ട് ഒരു അപ്പൻഡിക്സിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഉള്ള സംശയമാണ് എന്റെ. സാറേ, ഇപ്പൊ അപ്പൻഡിക്സ് ഓപ്പറേഷന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, അത് കേട്ടപ്പോൾ ഉള്ള സംശയമാണ്. എന്റെ മോൾക്ക് 7 വയസ്സിൽ അപ്പൻഡിക്സിന്റെ സർജറി ഉണ്ടായിരുന്നു. ഇപ്പൊ അവൾക്ക് 12 വയസ്സായി. ഇപ്പൊ വയറുവേദനയായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. എനിക്കിപ്പൊ ഈ പ്രോഗ്രാം കേട്ടപ്പോ എനിക്കൊരു സംശയം വന്നത്, ഇവരുടെ ഇങ്ങനെ അണ്ടാശയം അങ്ങനെയുള്ള അവയവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് വേറെ വല്ല പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാകുമോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ.
0: നമുക്ക് അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞതുകൊണ്ടും ഒരു അമ്മയുടെ സംശയം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൻഡിക്സിന്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അപ്പൻഡിക്സ് പഴുത്ത് വരുമ്പോഴേ നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യാണ്. പക്ഷെ അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടി വയറിനകത്തൊക്കെ വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അണ്ടാശയത്തിലും ഈ അണ്ടവാഹിനി കുഴലിലൊക്കെ വരാം. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഒരു ട്യൂബിനൊക്കെ തടസ്സങ്ങൾ വളരെ അപൂർവമായിട്ട് വരാം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങ് ഇപ്പോഴേ അതിന് വേണ്ടി പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? വളരെ അപൂർവമായിട്ട് വരാം. കാരണം വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാത്ത ദമ്പതികളെ പരിശോധിച്ചുകൊണ്ട് വരുമ്പം ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ ട്യൂബൽ അഡിഷൻസ് എന്നൊക്കെ പറഞ്ഞ് അപൂർവമായിട്ട് വന്നേക്കാം. അതിനായിട്ട് നമ്മൾ ആകാംക്ഷപ്പെടുകയേ വേണ്ട. കാരണം അപ്പൻഡിസെക്ടമി ചെയ്യുന്ന പെൺകുട്ടികളിൽ ഒരു സാധാരണ നിലയിൽ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് നമ്മളൊന്ന് വ്യക്തമാക്കുന്നു എന്നേ ഉള്ളൂ. അപൂർവമായിട്ട് വേണേൽ ട്യൂബൽ അഡിഷൻസ്, അത് കോംപ്ലിക്കേറ്റഡ് പ്രശ്നങ്ങളുള്ള അപ്പൻഡിക്സിൽ വേണ്ടി വന്നാൽ അപൂർവമായിട്ട് വന്നേക്കാം. അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് നമ്മളിപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സമാധാനം.
2: സർജറി ചെയ്തു കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിരീഡ് അതും ആദ്യത്തെ പിരീഡും ആയി കഴിഞ്ഞു.
0: ഓക്കെ ഓക്കെ.
2: അപ്പൊ എനിക്കൊരു ഇത് കേട്ട് ഞാൻ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുവായിരുന്നു.
0: ഓക്കെ,
2: അപ്പോ എനിക്കൊന്ന് സംശയം.
0: താങ്ക് യു സർ. സമാധാനം.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണല്ലോ, പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുന്നേ അമ്മയുടെ വയറ്റിൽ കിടന്ന് തന്നെ മലം പോകുന്ന ഒരവസ്ഥ. അത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം എത്ര സമയത്തിനകം മലം പോകണം എന്നുണ്ടോ, അഥവാ ഈ വയറ്റിൽ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മലം പോകുന്നത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ്?
0: ഇത് രണ്ട് വിഷയമാണ്. കുഞ്ഞ് മലം പോകുന്ന ഫീറ്റൽ ഡിസ്ട്രസ് ആണ്, അത് ഗൈനക്കോളജി വിഷയമാണ്. അതിന്റെ കുഞ്ഞിന് അസ്വസ്ഥതകളാണ് ലക്ഷണമാണ്, അത് ഉടൻ തന്നെ അവർ കൊണ്ടുപോയി സിസേറിയൻ ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, കുഞ്ഞിന് എപ്പോഴും മലം പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആശുപത്രിയിൽ റെഫർ ചെയ്ത് വരും കുഞ്ഞിന് മലം പോയില്ല എന്ന്. അപ്പോൾ കുഞ്ഞിന് മലം പോയില്ല എന്നുണ്ടെങ്കിൽ മഷി, കറുത്ത മഷി എന്നാണ് പറയുന്നത്, മെക്കോണിയം. അപ്പോൾ അത് പോയില്ല എന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോഴേ

0: ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ
1: ഞരമ്പില്ലാത്ത അവസ്ഥയെ നമ്മൾ എന്താണ്,
0: ഞരമ്പില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ആ ഞരമ്പുള്ള കുടലിൻ്റെ ഭാഗം കുടലിൻ്റെ വയറിന് പുറത്ത് കൊണ്ടുവച്ചിരിക്കും. അതിന് കൊളോസ്റ്റമി എന്ന് പറയും. അതിനുശേഷം ബയോപ്സിക്ക് നമ്മൾ വിടും. ആ ബയോപ്സി എടുത്തിട്ട് ഞരമ്പുള്ള ഭാഗമാണോ ഇല്ലയോ നമുക്കറിയണമല്ലോ. ഞരമ്പുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ പുറത്ത് വച്ചിരിക്കുന്ന ആ കൊളോസ്റ്റമിയെ വയറിൻ്റെ പുറവശത്ത്, അതായത് നടലിൻ്റെ മുമ്പിൽ കൂടെ നേരത്തെ ഉള്ള കുടലിൻ്റെ പുറകെ കൂടെ താഴോട്ട് വലിച്ചുകൊണ്ട് വന്ന് പഴയ രീതിയിലാക്കും. ആ ഓപ്പറേറ്റ് ചെയ്യുന്ന കുഞ്ഞ് പഴയ സാധാരണ ഒരു കുഞ്ഞ് എങ്ങനെയാ മലം പോകുന്നു അതുപോലെ ആയി വരും.
1: അതുപോലെ തന്നെ ആദ്യത്തെ കുഞ്ഞിൻ്റെ ആദ്യത്തെ മലത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത് കളറ് ബ്ലാക്ക് തന്നെയാണോ, അത് അതിൽ കളറിന് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം.
0: സാധാരണഗതിയിൽ മെക്കോണിയം തന്നെ ആയിരിക്കും. അതല്ലാതെ അപൂർവമായിട്ട് ബ്ലീഡിങ്ങും മറ്റു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രക്തസംബന്ധമായ പ്രശ്നങ്ങളോ ജന്മനുള്ള പ്രശ്നങ്ങളാണ്. സാധാരണ നില ബ്ലാക്ക് തന്നെ ആയിരിക്കും. ബ്ലീഡിങ് ആണ്, വേറെ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ട്.
1: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന വയറുവേദനകളെ എപ്പോൾ നിസ്സാരമായി കാണണം, എപ്പോൾ ഒരു പീഡിയാട്രിക് സർജൻ്റെ സേവനം അടിയന്തരമായി തേടണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ ലളിതമായും വ്യക്തമായും സംസാരിച്ച് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എസ് ഐ ടി ആശുപത്രിയിലെ പീഡിയാട്രിക് സർജൻ ക്യാപ്റ്റൻ ഡോക്ടർ ഉജ്ജ്വൽ സിംഗ് ത്രിവേദി അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടിയിലോട്ട് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികൾ വയറുവേദന എന്ന് പറയുമ്പോൾ കൃത്യമായ വൈദ്യസഹായം തേടാനും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വേദന സംഹാരികൾ നൽകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആരോഗ്യ വിഷയമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
2: ആകാശവാണി കണ്ണൂർ. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. കീർത്തി ചക്ര എന്ന ചിത്രത്തിൽ കാർത്തിക്, ആശ മേനോൻ എന്നിവർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോഷ്വ ശ്രീധർ.

കീർത്തി ചക്ര എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: important in the global semiconductor value chain alongside cost considerations. Speaking at the Bloomberg New Economy Forum in New Delhi today, Mr. Vaishnav said that India aims to position itself as a trusted partner in semiconductor design, manufacturing and testing of finished products. The minister emphasized that developing a complete ecosystem is essential for sustainable manufacturing.
1: Materials are very important because that ecosystem takes a lot of time and effort to build. So we have to put in that extra effort to get that capability in our country in terms of understanding of the materials, handling of the materials, manufacturing them, processing them, storing them, using them in the chips or any other manufacturing process, and making sure that we develop an ecosystem which becomes good for us, good for the world.
0: India has recorded a 21% decline in new tuberculosis cases between 2015 and 2024, compared to a 12% global decline. The country's TB treatment coverage has reached 92% against the global average of 78%. The government has intensified efforts towards eliminating tuberculosis through expanded screening, advanced technology and community participation. Under the TB Mukt Bharat Abhiyan, more than 28 crore people have been screened, over 20 lakh individuals have received TB preventive treatment, and 5,70,000 new Nikshay Mitras have joined the initiative. Defence Minister Rajnath Singh has emphasized that India and ASEAN share a clear interest in a peaceful, stable, and open Indo-Pacific region. Addressing the ASEAN-India Defence Think Tank Forum in New Delhi this morning, Mr. Singh said that ASEAN is central to India's Indo-Pacific vision and that India's Act East policy is a long-term commitment to working with Southeast Asia as an equal partner.
2: For India, ASEAN is central to our Indo-Pacific vision. India's Act East policy, Sagar and Mahasagar vision, advocate open multipolar cooperation, and we align these approaches through ASEAN-led mechanism. Our Act East policy is a long-term commitment to working with Southeast Asia as an equal partner. Our collective objective should be to build trust, respect for each other's sovereignty, and keep channels of dialogue open.
0: Mr. Singh highlighted that the Indian Ocean and the waters of Southeast Asia constitute a single connected maritime space, making its safety a shared responsibility. Delhi's Special Executive Magistrate Court today has remanded Cockroach Janata Party leaders Saurav Das and Ashutosh Ranka to 5 days of judicial custody, while another leader, Ajinkya Shinde, has been released on a personal bond. The three were detained by Delhi police over allegations of attempting to enter Jantar Mantar a day after it was denotified as a protest site. Union Minister of Ports, Shipping and Waterways Sarbanand Sonowal has announced two specialized credit risk insurance products to support India's shipbuilding industry under the National Shipbuilding Mission. Addressing the 21st Maritime State Development Council meeting in Mumbai, Mr. Sonowal said the shipbuilding project credit risk insurance policy will cover export projects, while the business credit shield policy shipbuilders will protect domestic projects. Describing shipbuilding as a massive multi-year undertaking, Mr. Sonowal said the government would subsidize insurance premiums and provide direct support to insurers in the event of claims by shipyards. In men's cricket, India will face West Indies in the 4th T20 International in Hyderabad today. The match will begin at 7 p.m. Indian Standard Time. India lead the 5-match series 2-1 after defeating West Indies by 14 runs in 3rd T20I in Indore last Sunday. In badminton, Tanvi Sharma and Kidambi Srikanth progressed to the second round of the Denmark Open 2026 after securing hard-fought victories in their opening matches. And benchmark domestic equity indices were trading marginally down in the forenoon session today. Sensex lost 39 points to 72,995, while Nifty dipped 30 points to 22,692 when reports last came in. On the sectoral front, housing finance, banking and healthcare were the biggest drags, while chemicals, IT and FMCG emerged as the top gainers. And that is the end of this news bulletin.
3: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമിയുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അറിയിച്ചു. കർഷകർക്ക് അഗ്രിസ്റ്റാക്ക് പോർട്ടൽ അല്ലെങ്കിൽ ആപ്പ് വഴി സ്വയമോ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, CSC, കൃഷിഭവനുകൾ എന്നിവ മുഖേനയോ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂസർ മാനുവൽ വെബ്സൈറ്റ് കേരള അഗ്രികൾച്ചർ .gov.in, ഫോൺ നമ്പർ 0495 2370386, 0495 2370386. പട്ടികജാതി വികസന വകുപ്പിന്റെ ട്രേസ് പരിശീലന പദ്ധതിയുടെ ഭാഗമായി അക്രഡിറ്റഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓവർസിയർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്, എംടെക്, ഡിപ്ലോമ, ITI. പ്രായപരിധി 21-35. അപേക്ഷയും ജാതി, യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഫോട്ടോയും സഹിതം 31-നകം കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-4256-162, 0499-4256-162. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഒക്ടോബറിൽ ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി, പ്ലസ് ടു, SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994-449-314. 7994-449-314. മംഗൽപാടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 16-ാം തീയതി രാവിലെ 10 മണിക്ക് സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കും. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഡിപ്ലോമ. ഫോൺ നമ്പർ 0499-8242-09-8, 0499-8242-09-8. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 23-ാം തീയതി രാവിലെ 10 മണി മുതൽ കൂൺ കൃഷിയിൽ സൌജന്യ പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9447-333-968, 9447-333-968. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഹോസ്റ്റലുകളിൽ മിസ് മാനേജർമാർ, മേട്രൺ എന്നിവരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ 21-ാം തീയതിക്ക് മുമ്പായി കോൺട്രാക്ട് എൻഗേജ് അറ്റ് CUKerala.ac.in എന്ന ഇമെയിലിലേക്ക് ബയോഡേറ്റ സഹിതം അപേക്ഷിക്കണം. സേവന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ.
1: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
2: ഏവർക്കും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഹൃദയം നിറഞ്ഞ വിശ്വ മാനക ദിനാശംസകൾ. BIS ഗുണനിലവാരവും സുരക്ഷയും ഉപഭോക്തൃ സംരക്ഷണവും ഉറപ്പാക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ രൂപപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. ഗുണമേന്മ നമുക്കെല്ലാവർക്കുമുള്ള സംയുക്ത ഉത്തരവാദിത്തമാണ്. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ BIS.gov.in.
0: ഇപ്പോൾ സ്വാമി കേശവാനന്ദ ഭാരതി, ശാരദ ബാർക്കൂർ, എസ് ശ്രീനിവാസമൂർത്തി എന്നിവർ പാടിയ തുളു ഗാനങ്ങൾ കേൾക്കാം.

0: ആകാശവാണി കണ്ണൂർ.
1: സ്വാമി കേശവാനന്ദ ഭാരതി, ശാരദാ ബാർക്കൂർ, എസ് ശ്രീനിവാസമൂർത്തി എന്നിവർ പാടിയ തുളു ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 4 വർഷത്തിനിടെ ഇന്ത്യ 38 വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പു.

വെച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വൈദ്യുതി പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല കരാർ വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെടുമ്പാശ്ശേരി വാഹനാപകട കേസിൽ പോലീസിന് വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം വൈകിട്ട് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. 4 വർഷത്തിനിടെ 38 വികസിത രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്ലൂംബെർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള പങ്കാളികൾക്കായി രാജ്യത്തിന്റെ വിപണികൾ തുറന്നുകൊടുക്കുന്നതിനൊപ്പം ഇന്ത്യൻ ബിസിനസുകൾക്ക് വിപണി സാധ്യതകൾ വിപുലീകരിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. കാനഡ, മെക്സിക്കോ, മെർക്കോസർ, യുറേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായും വ്യാപാര കരാറുകൾക്കായി ഇന്ത്യ ചർച്ചകൾ നടത്തുകയാണെന്നും ഗോയൽ അറിയിച്ചു. നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സിപിഐയിലെ ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. 5 മാസക്കാലത്തെ UDF ഗവൺമെന്റിന്റെ പരാജയമാണ് കേരളത്തെ അപ്രഖ്യാപിത പവർക്കട്ടിലേക്ക് നയിച്ചതെന്ന് ജി ആർ അനിൽ കുറ്റപ്പെടുത്തി. വൈദ്യുതി പ്രതിസന്ധി ഗവൺമെന്റിന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം അടിയന്തര പ്രമേയ നോട്ടീസിൽ പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചതിനെ തുടർന്നാണ് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് വിജയിച്ചെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ വിശദീകരണം നൽകുകയായിരുന്നു മന്ത്രി. 10 വർഷക്കാലം ഉൽപാദനത്തിൽ 150 MW വർധന മാത്രമാണ് ഉണ്ടായതെന്നും അദ്ദേഹം അറിയിച്ചു. അപ്രതീക്ഷിതമായി സംസ്ഥാനത്ത് 26% വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിസന്ധിയുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. പഴയ കരാർ റദ്ദാക്കി പുതിയ ദീർഘകാല കരാർ കഴിഞ്ഞ LDF ഗവൺമെന്റിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല കരാർ ഉണ്ടാക്കണമെന്നും സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ വൈദ്യുതി നയം ഉണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം ഗവൺമെന്റിന്റെ കഴിവുകേടും കെടുകാര്യസ്ഥതയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി നിമിത്തം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രയാസം അനുഭവിക്കുകയാണെന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു. വേമ്പനാട് കായലിൽ നിന്ന് കൃത്യമായ നീരൊഴുക്ക് കടലിലേക്കുണ്ടാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വിഷയം പരിഹരിക്കാൻ സമയബന്ധിതമായി പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭാ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കുട്ടനാട്ടിൽ ഇത് കൃഷിയെ ബാധിക്കുകയും ആളുകൾ പലായനം ചെയ്യുന്നതിനും കാരണമാകുന്നു. വളരെ കൃത്യമായ ശാസ്ത്രീയമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ദ്വിഭാഷാ രീതിയിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് അനുമതി നൽകി. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നിർണായക തീരുമാനം. മലയാളം ഐക്യവേദി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉപജീവന മാർഗം നഷ്ടപ്പെടുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി നൽകി വരുന്ന തുക 2000 രൂപയായി വർദ്ധിപ്പിച്ചത് നടപ്പാക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഇതിലേക്ക് കേന്ദ്രവിഹിതം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന ഹാർബറുകളിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ടൂറിസത്തിനായി പ്രത്യേക ഹാർബർ തുടങ്ങുന്നത് പരിഗണനയിലില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമായി മണൽ വാലലിന് അനുമതി നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. ജല റവന്യൂ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ഇതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭാ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. സംസ്ഥാന നിയമസഭയിൽ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ, കാലഹരണപ്പെട്ട 5 ഭേദഗതി നിയമങ്ങൾ റദ്ദാക്കുന്ന കേരള റദ്ദാക്കലും ഒഴിവാക്കലും ബിൽ എന്നിവയാണ് അവതരിപ്പിക്കുക. ബീഹാറിലെ വൈശാലി ജില്ലയിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
ദുരന്തത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധ

0: ഭക്ഷണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ അതിക്രമിച്ചു കയറിയെന്ന കേസിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളായ സൌരവ് ദാസ്, അശുതോഷ് രാഗ എന്നിവരെ മന്ദിർ മാർഗ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അജന്ത്യ ഷിൻഡയെ വ്യക്തിഗത ബോണ്ടിൽ വിട്ടയച്ചതായി സിജെപി നിയമകാര്യ മേധാവി രത്ന സിംഗ് അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്ത് എത്തിച്ചതിനുശേഷം ദേവികയുടെ വീട്ടിലെത്തിക്കും. മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അനുവാദത്തോടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസി, ജപ്പാനിലെ മലയാളി സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ സഹായത്തോടെ ജപ്പാനിലാണ് സംസ്കരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ മിനി കൂപ്പർ വാഹനാപകട കേസിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. FIR തയ്യാറാക്കുന്നതിലടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അലംഭാവമുണ്ടായി എന്നത് വ്യക്തമാണെന്നും കേസിലെ പ്രതിയെ മാറ്റാൻ ശ്രമമുണ്ടായി എന്ന് സംശയമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആരോപിച്ചു. നെടുമ്പാശ്ശേരിയിൽ മിനി കൂപ്പർ വാഹനാപകട കേസിലെ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് CPIM പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് സംഘടിപ്പിച്ച പ്രവേശന മത്സരങ്ങൾ കോഴിക്കോട്ട് സമാപിച്ചു. കോഴിക്കോട്ട് NCC ഗ്രൂപ്പിന് കീഴിലെ 30 കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിലായിരുന്നു 10 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലെ 5 NCC ഗ്രൂപ്പുകളിലെ കേഡറ്റുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ സ്രാംബി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മർദ്ദനമേറ്റാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം വൈകിട്ട് 7 ഹൈദരാബാദിൽ. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും പാഴ്വസ്തുക്കളിൽ നിന്ന് വരുമാനം നേടാനും ലക്ഷ്യമിട്ട് കട്ടപ്പന നഗരസഭാ ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും പുതിയ പദ്ധതിക്ക് രൂപം നൽകി. പ്ലാസ്റ്റിക് ലോഹങ്ങൾ എന്നിവ തരംതിരിച്ച് വിറ്റഴിക്കുന്നതിനൊപ്പം സാനിറ്ററി പാഡുകൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് ഇന്ധനക്കട്ടകളാക്കി മാറ്റാനും നഗരസഭ നടപടി സ്വീകരിച്ചു വരുന്നു. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: നഗരസഭാ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നിലവിൽ സ്വകാര്യ ഏജൻസികൾക്ക് പണം നൽകുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥിതി മാറ്റി പാഴ്വസ്തുക്കളുടെ വിതരണം ലാഭകരമാക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചെമ്പ്, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ പാഴ്വസ്തുക്കളുടെ ഏകദേശ കണക്കെടുത്ത മൂല്യം തിട്ടപ്പെടുത്തും. കൂടാതെ പുളിയൻമല സ്ലോട്ടർ ഹൌസിന് സമീപം 90 ലക്ഷം രൂപ ചെലവിൽ ജില്ലയിലെ ആദ്യത്തെ ഡബിൾ ചേംബർ സാനിറ്ററി പാഡ് ഇൻസിനറേറ്ററും ഉടൻ പ്രവർത്തന സജ്ജമാകും. സാനിറ്ററി പാഡുകൾ കത്തിച്ചു കിട്ടുന്ന ചാരം പ്ലാസ്റ്റിക് കട്ടകളാക്കി മാറ്റി വലിയ ഫാക്ടറികൾക്ക് ഇന്ധനമായി ഉപയോഗിക്കും. കരമാലിന്യങ്ങൾ പൂർണ്ണമായി തരംതിരിച്ച് വിറ്റഴിക്കുന്നതിലൂടെ നഗരസഭയ്ക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ ആവശ്യമായ ബിന്നുകളും വീടുകളിൽ ലഭ്യമാക്കി വരുന്നു.
0: എറണാകുളം മാർക്കറ്റിലെ കടവുഭാഗം സിനഗോഗിന് സമീപം നഴ്സറിക്ക് തീയിട്ട കേസിൽ പ്രതിയെ പിടികൂടി. പുത്തൻകുരിശ് സ്വദേശി എബിൻ പോൾ ആണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. 4 വർഷത്തിനിടെ ഇന്ത്യ 38 വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വൈദ്യുതി പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല കരാർ വേണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നെടുമ്പാശ്ശേരി വാഹനാപകട കേസിൽ പോലീസിന് വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം വൈകിട്ട് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: ഫ്ലോസ് ചെയ്യുക, അമിതമായ മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക, കൃത്യമായ ഇടവേളകളിൽ ദന്ത ഡോക്ടറെ സമീപിക്കുക എന്നിവ ദന്താരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രാധാന്യമർഹിക്കുന്നു. കുട്ടിക്കാലം മുതൽ ശരിയായ ദന്തപരിചരണ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതും പ്രധാനമാണ്. ദന്ത സംരക്ഷണത്തിനായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മരിയ എം ജോസുമായുള്ള അഭിമുഖം തുടരുന്നു.
1: പല്ലുവേദന വരുമ്പോൾ മാത്രമല്ലല്ലോ ഒരു ഡോക്ടർ ഡെന്റിസ്റ്റിനെ കാണേണ്ടത്, അതിന്റെ ഇടവേളകൾ എങ്ങനെയാണ് ഡോക്ടർ എന്ന് പറയാമോ?
2: 6 മാസത്തിൽ ഒരിക്കൽ ഒരു ദന്ത ഡോക്ടറെ കണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഉചിതമായ രീതി. കാരണം ചെറിയ കേടുകളൊക്കെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് അടച്ച് പല്ലിനെ സംരക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 6 മാസത്തിൽ ഒരിക്കൽ പല്ല് ക്ലീൻ ചെയ്യുന്നത് മോണയുടെ ആരോഗ്യത്തിനും വായയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെ നല്ലതായിരിക്കും.
1: ഇപ്പൊ ഈ മധുര പലഹാരങ്ങൾ പല്ലുകൾക്ക് വളരെ ദോഷം ചെയ്യുന്നെന്ന് കേട്ടിട്ടുണ്ട്, അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ടോ?
2: മധുര പലഹാരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ കഴിക്കുന്ന അളവ്, അതുപോലെ തന്നെ ഫ്രീക്വൻസി, ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് അന്നജം കൂടുതലുള്ള ഭക്ഷണങ്ങൾ, നമ്മളുടെ കേരളീയ ഭക്ഷണ രീതിയിൽ കുറച്ചധികമാണ്. അരിയാഹാരങ്ങൾ വളരെയധികം അന്നജമുള്ള ഭക്ഷണമാണ്. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലില് ഒട്ടിപ്പിടിച്ച് ദീർഘനേരം നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളുടെ കൂടെ ഫൈബർ നിറഞ്ഞ ഭക്ഷണങ്ങൾ കൂടി കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇതുകൂടാതെ പ്രധാന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ പ്രാതൽ, അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷമൊക്കെ മധുരം കഴിക്കുന്നതാണ് നല്ലത്. ഇവയ്ക്ക് ഇടയിലുള്ള സ്നാക്സ്, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്, ഇത്തരം ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
1: ഇടയ്ക്കിടെ കഴിക്കുന്നതിന് പകരം അത് ഭക്ഷണ സമയത്തോട് ചേർത്ത് കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്.
2: തീർച്ചയായും.
1: കുട്ടികളിൽ പല്ലുകളുടെ സംരക്ഷണം എപ്പോൾ മുതലാണ് തുടങ്ങേണ്ടത്?
2: മുതിർന്നവരുടെ പല്ലുകളേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് പാൽ പല്ലുകളുടെ പരിചരണം. കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്നതിന് മുന്നേ തന്നെ മോണകൾ വൃത്തിയുള്ള ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ആദ്യത്തെ പല്ല് വന്നു തുടങ്ങുമ്പോൾ തന്നെ സോഫ്റ്റായ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേച്ചു കൊടുക്കാവുന്നതാണ്. 3-4 പല്ലുകളൊക്കെ വന്നു കഴിയുമ്പോൾ സാവധാനം നമുക്ക് ചെറിയ അളവിൽ ഒരു അരിമണിയോളം വലിപ്പത്തിലാക്കി ടൂത്ത് പേസ്റ്റ് എടുത്ത് പല്ലുകൾ നമുക്ക് തേച്ചു കൊടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളെ പല്ല് തേപ്പിക്കുമ്പോൾ വിഴുങ്ങി പോകുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.
1: ഇപ്പൊ മുതിർന്നവരിൽ തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് രക്തം വരുന്നു എന്നൊക്കെ പറയാറുണ്ട്, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ?
2: മോണയിൽ നിന്ന് രക്തം വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മോണയിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉള്ളതിന്റെ ഒരു സൂചനയാണ് മോണയിൽ നിന്ന് രക്തം വരുന്നത്. അതും അല്ലെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് വളരെ ശക്തിയായി ബ്രഷ് ചെയ്യുമ്പോഴും മോണയിൽ നിന്ന് രക്തം കണ്ടുവരാറുണ്ട്. എന്നാൽ തുടർച്ചയായി മോണയിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പല്ലുകൾ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് നീട്ടിക്കൊണ്ടു പോയാൽ മോണയിലെ ഇൻഫെക്ഷൻ അതിന് താഴെയുള്ള എല്ലുകളിലേക്ക് പടർന്ന് പല്ലുകൾക്ക് ഇളക്കം തട്ടാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ശരിയായ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്.
1: പിന്നെ ഈ വായ്നാറ്റത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഡോക്ടറെ, അതിന്റെ പ്രതിവിധികളെ കുറിച്ചൊന്ന് പറയാമോ?
2: വായ്നാറ്റത്തിന് പല കാരണങ്ങളാണുള്ളത്. പ്രധാനമായിട്ടും വയലെ അഴുക്ക്, പ്ലാക്ക് അല്ലെങ്കിൽ കാൽക്കുലസ്, നമ്മൾ മലയാളത്തിൽ കക്ക എന്നൊക്കെ പറയുന്ന വസ്തു പല്ലിൽ അടിഞ്ഞുകൂടുന്നതാണ് വായ്നാറ്റത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം. അത് കൂടാതെ മോണരോഗം, അല്ലെങ്കിൽ മോണയ്ക്ക് പഴുപ്പുള്ള വ്യക്തികളില്, അതുപോലെ നാവ് ശരിയായി വൃത്തിയാക്കുന്നില്ലാത്ത വ്യക്തികളില്, ഇവരിലൊക്കെ വായ്നാറ്റം കണ്ടുവരാറുണ്ട്. അതുപോലെ ഒരുപാട് പല്ലുകളിൽ കേടുള്ള വ്യക്തികളിലും ഉമിനീരിന്റെ അളവ് വളരെ കുറവുള്ള വ്യക്തികളിലും വായ്നാറ്റം കണ്ടുവരാറുണ്ട്. ഇവയ്ക്ക് പുറമെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് വെളുത്തുള്ളി അല്ലെങ്കിൽ ഉള്ളി അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോഴും വായ്നാറ്റം കണ്ടുവരാറുണ്ട്. ഇവയ്ക്ക് പുറമെ ചില വ്യക്തികളിൽ ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങൾ കാരണമായിരിക്കാം വായ്നാറ്റം വരുന്നത്. അതിനാൽ തന്നെ വായുടെ ശുചിത്വം പാലിച്ചിട്ടും ദന്ത സംബന്ധമായ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടും വായ്നാറ്റം ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഫിസിഷ്യനെ കണ്ട് നിങ്ങൾക്ക് സൈനസിന്റെയോ അല്ലെങ്കിൽ ടോൺസിലിന്റെയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്.
1: ഈ പല്ലുകളിൽ കാണുന്ന കറകൾ എന്തുകൊണ്ടായിരിക്കാം?
2: കറകൾ പല രീതിയിലുണ്ട്, പല കാരണങ്ങൾ കൊണ്ടത് വരാം. ചില കറകള് ഇൻട്രിൻസിക് സ്റ്റെയിൻസ് എന്ന് പറയുന്ന ചില കറകൾ ജനറ്റിക് ആയിട്ട് പല്ലിന്റെ ഉള്ളിൽ വളർച്ചയുടെ സമയത്ത് തന്നെ വരുന്ന കറകളാണ്. ഇവ കൂടാതെ പുകവലി, മദ്യപാനം മൂലവും പല്ലുകളിൽ കറ വരാൻ സാധ്യതയുണ്ട്. ഇത് പല്ല് ക്ലീൻ ചെയ്യുന്നത് വഴി നമുക്ക് മാറ്റാവുന്നതാണ്. ഇവയ്ക്ക് പുറമെ ചില ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലവും പല്ലുകളിൽ കറ വരാൻ സാധ്യതയുണ്ട്. ഇത്തരം വ്യക്തികളിൽ 6 മാസത്തിലൊരിക്കൽ പല്ല് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.
1: ഇപ്പൊ ഈ പല്ല് വെളുപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിലെ ചില പ്രോഡക്ട്സ് ഒക്കെ കണ്ടുവരുന്നുണ്ട്, അത് ശരിക്കും ഉപയോഗിക്കാമോ? അതേക്കുറിച്ച് എന്താണ് ഡോക്ടറുടെ അഭിപ്രായം?

0: പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കടകളിൽ നിന്ന് ലഭിക്കുന്ന ടൂത്ത് വൈറ്റനിങ് കിറ്റ്സ്, പേസ്റ്റ്, അതുപോലെ ജെല്ലുകളൊക്കെ, ഇവയിലൊക്കെ ചെറിയൊരു അളവിൽ ബ്ലീച്ചിങ് ഏജൻസ് ഉണ്ടാവാറുണ്ട്. ചില വ്യക്തികളിൽ ഇത് പല്ലിന് നല്ലൊരു നിറം വരാനൊക്കെ സഹായിക്കും. എന്നാൽ എല്ലാവരിലും ഇത് ഒരുപോലെ ഫലപ്രദമല്ല. അതുപോലെ ഇവയുടെ അമിതമായ ഉപയോഗം മോണയ്ക്കും അതുപോലെ പല്ലിന്റെ ഇനാമലിനും ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്കത് ഉചിതമാണോ എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പല്ലിന് തേയ്മാനമുണ്ട്, അല്ലെങ്കിൽ പല്ലുകളിൽ കേടൊക്കെയുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മോണരോഗമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരം പ്രൊഡക്റ്റുകൾക്ക് പകരമായിട്ട് ഒരു ഡോക്ടർ തന്നെ പല്ല് വെളുപ്പിക്കാനുള്ള ചികിത്സകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ പ്രശ്നം അനുസരിച്ച് ഉചിതമായ ഒരു ചികിത്സാ രീതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നതായിരിക്കും.
1: പല്ലിന്റെ നിറവ്യത്യാസത്തിന്റെ കാരണം മനസ്സിലാക്കിക്കൊണ്ട് ഡെന്റിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം വൈറ്റനിങ് ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതം എന്നുള്ളത് അല്ലേ?
0: തീർച്ചയായും.
1: ഇപ്പൊ ഈ പല്ലുവേദനയ്ക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് മാത്രമാണോ ഡോക്ടറെ ഒരു പ്രതിവിധി?
0: എല്ലാ പല്ലുവേദനകൾക്കുമുള്ള ഒരു സൊല്യൂഷൻ അല്ല റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. വളരെ ആഴമുള്ള കേടുകളിൽ പല്ലിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമായ പൾപ്പിന് ഇൻഫെക്ഷൻ ബാധിക്കുകയും അങ്ങനെ ഒരു പല്ലുവേദന വരികയുമാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് പല്ലിന്റെ വേദന അകറ്റാൻ പറ്റും. എന്നാൽ ചിലപ്പോൾ സൈനസൈറ്റിസ് മൂലമായിരിക്കാം നിങ്ങൾക്ക് മുകൾ നിരയിലെ അണപ്പല്ലുകളിൽ വേദന വരുന്നത്. അതുപോലെ 18 വയസ്സിന് ശേഷം വരുന്ന പല്ലുകൾ വരുന്ന സമയത്തും നിങ്ങൾക്ക് ചിലപ്പോൾ പല്ലുവേദന വരാം. അതുപോലെ മോണയുടെ പ്രശ്നങ്ങൾ കൊണ്ടും പല്ലുവേദന വരാം. ശരിയായ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. ചെറിയൊരു കേടാണെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഫില്ലിംഗ് വെച്ച് പല്ലിനെ സംരക്ഷിക്കാവുന്നതാണ്. എന്നാൽ ആഴത്തിലുള്ള കേടുകളിൽ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പിട്ട് പല്ലിനെ സംരക്ഷിക്കേണ്ടതായിട്ട് വരും.
2: ദന്ത സംരക്ഷണത്തിനായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മരിയ എം ജോസുമായുള്ള അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം നാളെ ഇതേ സമയം.

0: ആരോഗ്യ ദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
2: സുഹൃത്ത്, ഇത് വില കുറവാണ്, നമുക്ക് ഇത് തന്നെ വാങ്ങാം.
3: വേണ്ട, വില കുറവുള്ളത് നോക്കി വാങ്ങരുത്. ശരിയായ ഗുണമേന്മയും സുരക്ഷയും നോക്കിയേ സാധനങ്ങൾ വാങ്ങാവൂ. അതിനായി ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ സ്വീകരിക്കൂ. BIS ഗുണമേന്മ മാർക്കുകൾ, ISI CRS, പിന്നെ ഹോൾമാർക്കും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തൂ. ഒരു സ്മാർട്ട് ഉപഭോക്താവാകൂ. BIS സ്വീകരിച്ച് നിങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൂ.
2: നിലവാരമുണ്ടെങ്കിൽ വിശ്വാസവും ഉണ്ടാകും.
4: ഇന്ന് വൈകിട്ട് 6:50 ഹരിതവേദിയിൽ കർഷകനും എംപാനൽ ഷൂട്ടറുമായ കാസർഗോഡ് കള്ളാറിലെ കെ അരവിന്ദാക്ഷൻ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ കേൾക്കാം. തുടർന്ന് കപ്പയും കാന്താരി. 8 മണിക്ക് ടൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഖരഹര പ്രിയ രാഗത്തിലും അതിന്റെ ചില ജന്യരാഗത്തിലും പെട്ട ഗാനങ്ങളുമായി എത്തുന്നു കൃഷ്ണൻ ഉണ്ണി CS, കൂടെ ദേവപ്രിയ രതീഷ്. 9:30 നവരാത്രി സംഗീത ഉത്സവം. ഇതിൽ പ്രിൻസ് രാമവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. ആവണേശ്വരം ശ്രീ SR വിനു വയലിൻ, ദി ഹരികുമാർ മൃദംഗം, എസ് കാർത്തിക് ഘടം, ശ്രീ രതീഷ് മുഖർശങ്ക്. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിജയവാഡയിലെ കനകദുർഗാ ക്ഷേത്രത്തിൽ വൈകുന്നേരം രാഷ്ട്രപതി ദർശനം നടത്തും. നാളെ ആരംഭിക്കുന്ന ദേശീയ സരസ്മേള 2026 രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 1500ലധികം സ്വയം സഹായ സംഘങ്ങളിലെ വനിതാ അംഗങ്ങൾ മേളയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഇരു നേതാക്കളും ധാരണയായി. സുസ്ഥിരവും സമൃദ്ധവുമായ ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയും കാനഡയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. സമാധാനവും സുസ്ഥിരവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖല എന്ന വിഷയത്തിൽ ഇന്ത്യയ്ക്കും ആസിയാനും ഒരേ താൽപര്യമാണുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ആസിയാൻ ഇന്ത്യ ഡിഫൻസ് തിങ്ക് ടാങ്ക് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെക്കുകിഴക്കൻ ഏഷ്യയുമായി സഹകരിക്കാനുള്ള ദീർഘകാല പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയമെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: For India, ASEAN is central to our Indo-Pacific vision. India Act is policy Sagar and Mahasagar vision. Advocate open multipolar cooperation and we align these approaches through ASEAN-led mechanism. Our Act East policy is a long-term commitment to working with Southeast Asia as an equal partner.
0: ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ ഉൽപാദന ചെലവിനൊപ്പം വിശ്വാസ്യതയ്ക്കും സൈബർ സുരക്ഷയ്ക്കും പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സെമി കണ്ടക്ടർ രൂപകൽപ്പന, നിർമ്മാണം, പരിശോധന എന്നിവയിൽ വിശ്വസ്ത പങ്കാളിയാകാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി സാധ്യതകൾ ആഗോളതലത്തിൽ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ. പരിശോധനകൾ, നൂതന സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയിലൂടെ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിട്ടുണ്ട്. ടിബി മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിക്ക് കീഴിൽ 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്കും വിധേയരാക്കി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ സഹകരണവും തന്ത്രപ്രധാനമായ പങ്കാളിത്തവും സന്ദർശനവേളയിൽ ചർച്ചയാകും. പര്യടനത്തിനിടെ റൂബിയോ മുംബൈ, ജാംനഗറും സന്ദർശിക്കും. യുഎസ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതാണ് ഇക്കാര്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 ജൂലൈ 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. GST ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും GST കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. GST സങ്കീർണമായ നികുതി ശൃംഖലയെ ഒരു ഏകീകൃത ദേശീയ വിപണിയാക്കി മാറ്റാൻ സർക്കാരിന് സാധിച്ചതായി ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ബ്ലൂംബർഗ് ന്യൂ ഇക്കണോമി ഫോറത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വൈദ്യുതി പ്രതിസന്ധിയുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വൈദ്യുതി പ്രതിസന്ധി മുഴുവൻ ജനങ്ങൾക്കും പ്രയാസമുണ്ടാക്കിയതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു.
1: എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം എല്ലാവർക്കും അറിയാം. ആവശ്യകതയിലെ വർധനവാണ് പ്രധാനമന്ത്രി. കഴിഞ്ഞ സെപ്റ്റംബറിനേക്കാൾ ഈ വർഷം സെപ്റ്റംബറിൽ 1200 മെഗാവാട്ടിന്റെ അധിക വർധനവുണ്ടായി. 25നേക്കാൾ 26 26% വർധനവുണ്ടായി. ഈ ആവശ്യകത നമുക്കറിയാം, മഴ കുറഞ്ഞു. മഴ കുറയുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വെള്ള ലഭ്യത കുറയുക മാത്രമല്ല, മഴ കുറയുമ്പോൾ ചൂട് കൂടും. ചൂട് കൂടുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് എയർ കണ്ടീഷൻ ഉപയോഗിക്കും, കൂടുതൽ ഫാൻ ഉപയോഗിക്കും, പുതിയ AC വാങ്ങിയിട്ടുണ്ട്, കൺസംപ്ഷൻ കൂടി.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് മത്സ്യോൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി ഇ.വി. അബ്ദുൽ ഗഫൂർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയും ബ്ലൂ ഇക്കോണമിയിൽ ഉൾപ്പെടുത്തിയുമാണ് മത്സ്യോൽപാദനം കൂട്ടുകയെന്ന് വി.മുരളീധരൻ MLA ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഉൾനാടൻ മത്സ്യമേഖലയിൽ ഉൽപാദനം ഇരട്ടിയാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിയമസഭാ സമ്മേളനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. തൻവി ജപ്പാൻ താരത്തെയും ശ്രീകാന്ത് ഫ്രഞ്ച് താരത്തെയുമാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും പുറത്തായി. പുരുഷ ഡബിൾസിൽ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും ഇന്ന് ക്വാർട്ടറിലിറങ്ങും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് വൈകുന്നേരം 7 ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. CJP നേതാക്കളായ സൌരവ് ദാസിനെയും അശുതഘോഷ് റാങ്കെയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അജിങ്ക്യ ഷിൻഡെയെ ഉപാധികളോടെയാണ് വിട്ടയച്ചത്. നിയമവിരുദ്ധ സംഘം ചേരൽ, ഔദ്യോഗിക ഉത്തരവുകൾ ലംഘിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി 3 പേർക്കുമെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. കേരളത്തിൽ 4 മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. നവരാത്രി മഹോത്സവത്തിന്റെ 4ാം ദിനമായ ഇന്ന് ദുർഗാദേവിയുടെ 4ാമത്തെ ഭാവമായ കൂഷ്മാണ്ഡദേവിയെ സ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും സമൃദ്ധിയും മികച്ച ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്താൻ അനുമതി നൽകി സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി LLB പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകുകയായിരുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഇന്ത്യയും ആസിയാനും മുൻഗണന നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോള സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലയിൽ സൈബർ സുരക്ഷയ്ക്ക് പ്രാധാന്യം ഏറി വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്ത് പുതിയ ക്ഷയരോഗ കേസുകളിൽ 21% കുറവ്. 28 കോടിയിലധികം ആളുകളെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി കേന്ദ്ര സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, BGM പാട്ടിലേക്ക് പല്ലവി അനു

പല്ലവി തത്സമയ ഗാനാന്വേഷണ ഫോണിൻ ആവിഷ്കാരം ജീജ ശ്രീജിത്ത്. പല്ലവി അനുപല്ലവി.

0: വിജയ്ക്കുള്ള സമ്മാനമായ റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജി വി ചന്തുക്കുട്ടി ആൻഡ് സൺസ്, രൂപശ്രീ ജ്വല്ലറി, മെയിൻ റോഡ്, തലശ്ശേരി. ആദ്യത്തെ കോളിലേക്ക്. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: നമസ്കാരം.
0: ആനന്ദൻ തിലാനൂര്. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ വിശേഷങ്ങൾ.
1: ഓക്കെ,
0: സുഖല്ലേ? സുഖമല്ലേ? അപ്പൊ നമുക്കൊരു അനുപല്ലവിയാണ്.
1: ആയിക്കോട്ടെ.

0: പാടിക്കൂ.
1: ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം നീ.
0: അതെ തന്നെ. അപ്പൊ എന്താ പദകമലം കല്ലായി മറിഞ്ഞാലും കരളിൽ തെളിയും നീ കരുണാസാഗരമേ.
1: നല്ലൊരു പാട്ടാണ്.
0: നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിന് പ്രത്യേകമായിട്ടൊരു അനുഭൂതി അല്ലേ നൽകുന്ന ഒരു പാട്ടാണ് ദേവിയെ പ്രകീർത്തിക്കുന്ന ഈ ഗാനം. അപ്പൊ നമുക്ക് ആദ്യത്തെ കോളറ് ഈസി ആയാലും ചിലപ്പം കിട്ടണമെന്നില്ലല്ലോ അല്ലേ. ആനന്ദം മനസ്സിൽ ആവർത്തിച്ച് പാടുന്ന ഒരു വരികളാണ്. അപ്പൊ നമുക്ക് ഈ പാട്ടിപ്പോ കേൾക്കാം, പ്രോഗ്രാം അവസാനം വരെ കേൾക്കാം. ശരി,
1: ഓക്കെ. ഈ നവമി സമയത്ത് എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായി.
0: ശരി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: പ്രദീപ്.
0: പ്രദീപ് കുമാർ. എവിടുന്ന് വിളിക്കുന്നു?
1: എറണാകുളം.
0: എവിടെയാണ്? എറണാകുളത്ത് എവിടെയാ?
1: എറണാകുളം നമ്മുടെ കലൂര്.
0: കലൂരാണ്?
1: കലൂരാണ്.
0: ശരി. അപ്പോ
1: ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കണത്.
0: ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ഹലോ, പ്രിയത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ?
1: ഇതിന് പങ്കെടുത്തേക്കും ആദ്യമായിട്ടാണ്.
0: വേറെ പ്രോഗ്രാമിലൊക്കെ കണ്ണൂർ ആകാശവാണിയുടെ പല പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ട്. പല വേനു പലവിൽ ആദ്യമായിട്ടാണ് അല്ലേ?
1: അപ്പൊ ഇത് ഒരു രണ്ടു മൂന്ന് ആൾക്കാരും വിളിക്കണേ ഞാൻ കേട്ട്. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാല് വിളിക്കണേ ഞാൻ കേട്ട്.
0: ആ, കേട്ടു. കേക്കുന്നുണ്ടല്ലേ ആകാശവാണി കണ്ണൂര്.
1: അപ്പൊ ഇത്
0: അവര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ആ, അപ്പൊ ഇതൊരു അനുപല്ലവി ഇതാണ്. ഇതാ നോക്കൂ. ഇതാ ഇതാ

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

പല്ലവി അനുപല്ലവി തത്സമയം തുടരുന്നു. പങ്കെടുക്കാനായി 0497 2956 0007 എന്ന നമ്പറിൽ ഒരു നമ്പർ കൂടിയുണ്ട്.

0: 9495 99 1015. ഹലോ,
1: ഹലോ,
0: ആരാണ്? നമസ്കാരം.
1: ഓക്കെ,
0: എന്തൊക്കെയാണ്?
1: സുഖമായിട്ട്
0: പോകുന്നു. പ്രത്യേകിച്ച് ഒന്ന് ചോദിക്കും വേണ്ട അല്ലേ, ഞാൻ ഒന്നും പറയൂല. അങ്ങനെയാണ്, അപ്പൊ ഇതാ കേട്ടോളൂ. ഇത് അധികം ഈസിയാണ്. ഒരാൾക്ക് ഈസി ആവുന്നത് ഒരാൾക്ക് ഈസി ആവണമെന്നില്ല. ഓക്കെ, ഇതാ

0: അത് തന്നെ തിരികൂടെ പാടി
1: അത്ര
0: അറിഞ്ഞോടു
1: അറിഞ്ഞോടു
0: നാലമ്പലം അണയാനൊരു പുതുമഴ നനയാതെ കുടനീർത്തിടാം ഞാൻ നീയൻ പൂങ്കുയിലെ അല്ലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നല്ലൊരു പാട്ടാണല്ലേ പരസ്പരം എന്താണ് തുണയാകുമെന്ന ഒരു ഉറപ്പ് നൽകുന്ന ഒരു പാട്ട് ഓ എപ്രൂവല്ലേ എപ്രൂവ്ഡ് കറക്റ്റാണ് ആൻസർ കറക്റ്റാണ് ഇപ്പം ആദ്യം വിളിച്ച ആനന്ദൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് ലാലൂട്ടനും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഓ എന്റെ അന്വേഷണം അങ്ങോട്ട് പറഞ്ഞു എന്താപ്പൊ ഇത്ര തിരക്ക് അങ്ങനെ അങ്ങനെ എന്തോ കാര്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട് അതിന്റെ തിരക്കാണ് അല്ലേ
1: ഓക്കെ
0: ഓക്കെ

0: വിശ്വ മാനക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി.
1: ഒക്ടോബർ 14 വിശ്വ മാനക ദിനം. ഗുണമേന്മ, സുരക്ഷ, വിശ്വാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സ്റ്റാൻഡേർഡൈസിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്ന ആഗോള ദിനം. ഇന്ത്യയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ആണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉൽപ്പന്നങ്ങൾ ദേശീയ നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ. നിങ്ങൾക്കറിയാമോ, പ്രഷർ കുക്കർ, ഇലക്ട്രിക്കൽ സ്വിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലെ ISI അടയാളം അവ BIS കർശന പരിശോധനകൾ വിജയിച്ചതിന്റെ തെളിവാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഗുണമേന്മയുടെ അടയാളമായ ISI മാർക്ക് നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കൂ. സ്റ്റാൻഡേർഡ്സിനെ അറിയൂ, വിശ്വാസ്യത ആസ്വദിക്കൂ.

0: പല്ലവി അനുപല്ലവി തുടരുന്നു. വിളിക്കുക 0497295600 എന്ന നമ്പറിൽ, മറ്റൊരു നമ്പർ 9495991015. ഹലോ ഹലോ
1: ഹലോ,
0: പല്ലവി അനുപല്ലവി ആരാണ്?
1: കുറ്റ്യാട്ടൂരിൽ
0: നിന്ന് സുജാത. ഓക്കെ, അപ്പൊ ചോദ്യം ചോദിക്കാമല്ലേ? ചോദ്യം ചോദിക്കാം. ഇതാ അനുപല്ലവി,

0: ഹലോ,
1: കിട്ടിയോ? പരിചയമില്ലാതിരിക്കാൻ ഒരു വഴിയുമില്ല. അതല്ല, ഇത് ഞാനിനി നിങ്ങൾ കോള് വെച്ച് കഴിയുമ്പോഴേ കിട്ടുള്ളൂ. അതാ കഷ്ടം.
0: വേറെ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നതായി.
1: അത് കിട്ടും, അങ്ങനെയാണ്. രക്ഷയില്ല. മായ, മായ സിനിമ, മായ, മായയിലെ ജാനകി പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം ദക്ഷിണാമൂർത്തി. ഇല്ല,
0: അയ്യോ, കിട്ടുന്നില്ല,
1: കിട്ടുന്നില്ല. ബലം പിരീഷ്.

അത് ശിപ്പൂലരി അറിയില്ലേ? കിട്ടൂല എന്ന് വെച്ചിട്ട് വിളിക്കരുത്, കിട്ടുന്ന് തന്നെ വിചാരിച്ച് വിളിക്കുക. അപ്പോഴടുത്തേല് ശരിയാവും. ഓക്കെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ತುಂಬ ನಮತು ತಗರ
1: സ്ത്രീ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ ചോദ്യം? പാടിക്കോ. അവിടെ എന്താ കേട്ടോണ്ടിരിക്കുന്നത്? അവിടെ എന്തോ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ.
2: ടി
1: വി അപ്പുറമുണ്ട്. പിന്നെ എവിടെയാ കേൾക്കുന്നത്? ഇതാ വരുന്നുണ്ട്.

0: குந்திரியில் சுடு சும்பன மத.
1: കിട്ടുന്നില്ല, ഭയങ്കര ഈസിയാണ്. എല്ലാരും പാടുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇന്ന് റേഡിയോ വെച്ചിരിക്കുന്ന എല്ലാവരും വീട്ടിൽ നിന്ന് പാടുന്നുണ്ടാവും. ഇപ്പൊ ഇതിന്റെ പല്ലവി ഇത്ര ഈസിയാണ്. ഏറ്റവും ഈസി അതെയോ? കണ്ണോട് കണ്ണായ സ്വപ്നങ്ങൾ അറിയില്ലേ?
2: ആ,
1: നല്ല പരിചയമാണ്. ടെൻഷൻ കയറി കഴിഞ്ഞാൽ ഒന്നും അങ്ങോട്ട് തലയിൽ വരില്ല. ശരി, ഇപ്പൊ പാട്ട് കേട്ടോളൂ. ഓക്കെ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. വിളിക്കുക 0497295600 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ 9495991015. ഹലോ.
1: ഹലോ.
0: പേര് പറഞ്ഞേ.
1: എന്റെ പേര് കമലാക്ഷി.
0: കമലാക്ഷി. വീട്
1: മട്ടന്നൂർ
0: എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം

അറിയാമോ? തുടക്കമാണ് എല്ലാവർക്കും പ്രശ്നം. അറിയുന്നു, കിട്ടുന്നില്ല. ഓക്കെ, സംഘർഷം സിനിമയിലെ ഗാനം. സംഘർഷം അറിയില്ല. തൂ മഞ്ഞിൽ മുങ്ങി പൊങ്ങി താത്തേയും തെന്നി തെന്നി, കേട്ടിട്ടുണ്ടോ? പാട്ടാണ്. രക്ഷയില്ല. ശരി, പാട്ട് കേട്ടിരുന്നോ? ശരി.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: ഹലോ, ആരാണ്?
1: വിനോദ് ശ്രീകണ്ഠാപുരം.
0: വിനോദ് ശ്രീകണ്ഠാപുരം, നേരത്തെ വിളിച്ച തങ്കമണിനെ അറിയാമോ?

0: ഇല്ല, അറിയില്ല.
1: കുറേ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ അല്ലേ? ഞാൻ ചോദിച്ചൊന്ന് മാത്രം. എന്ത് ചെയ്യുന്നു വിനോദ്?
0: ഞാന് നാടൻ പണിയാണ്.
1: നാടൻ പണി? ഒരു
0: തട്ടുകടയുണ്ട്.
1: തട്ടുകടയുണ്ട്. ആ, ഇവിടെ വന്നാൽ ഇപ്പൊ എന്തൊക്കെ കിട്ടും? ആ, ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നാൽ എന്തൊക്കെ കിട്ടും? വൈകുന്നേരം മാത്രമാണോ?
0: 4 മണിക്ക്
1: ശേഷമാണ്. അപ്പോ കൂടുതൽ ചോദിക്കുന്നില്ല. അപ്പൊ ഇത് പാട്ട് പാടുമെന്ന് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ അല്ലേ? അപ്പൊ ഇതാണ് പല്ലവി.

0: കിട്ടുമോ? റേഡിയോ ഉറക്കെ ഉറക്കെ വെക്കാണ്. ദൈവം
1: കിട്ടാൻ
0: ബുദ്ധിമുട്ടാണ്. ഇവിടെ എവിടെയോ ഒന്ന് ഒന്നൊന്ന് എന്താ പറയാ, ക്ലച്ച് പിടിക്കുന്നില്ല. തിരക്കഥ സിനിമയിലെ ഗാനമാണ്. റേഡിയോ ഇങ്ങനെ ഉറക്കെ വെക്കരുതേ പ്ലീസ്. കുറച്ച് വോളിയം കുറച്ചിട്ട് കുറച്ച് ദൂരേക്ക് നിൽക്കണം. ഇപ്പം എല്ലാവരും മൊബൈലിലാണല്ലോ വിളിക്കുന്നത്. തിരക്കഥ സിനിമയിലെ പാട്ട്, തിരക്കഥ അറിയില്ലേ? തിരക്കഥ സിനിമ ടെൻഷൻ ആയതുകൊണ്ട് ഇപ്പൊ ഒരു കഥയും ഇല്ല. പാലപ്പൂവിതളിൽ ആ പാട്ടായിരുന്നു.
1: അതെ അറിയാം.
0: പാട്ട് കേട്ടോ കേട്ടോ. ശരി.

0: ഹലോ
1: ഹലോ,
0: പല്ലവിയാണ്. പല്ലവി
1: ആ
0: ആരാണ്?
1: ഞാൻ മുണ്ടക്കെ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്ത് വന്ന ലീല.
0: ആ ഇതിനിടെ ഒരു എപ്പിസോഡിൽ വിളിച്ചിരുന്നു അല്ലേ?
1: ആ വിളിച്ചായിരുന്നു.
0: വിളിച്ചു,
1: ഞാൻ 3 പ്രാവശ്യം പങ്കെടുത്തു, 2 പ്രാവശ്യം ഉത്തരം
0: പറഞ്ഞു,
1: ഒന്നും കിട്ടിയില്ല,
0: സമ്മാനം കിട്ടിയില്ല.
1: ഇല്ല,
0: മുണ്ടക്കയത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ റേഡിയോ വാങ്ങിക്കാൻ?
1: എന്തോ
0: മുണ്ടക്കയത്ത് നിന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ റേഡിയോ വാങ്ങിക്കാൻ? അയക്കൊന്നും പറ്റൂല, കണ്ണൂർ ആകാശവാണിയിൽ വരാനും നിങ്ങളെയൊക്കെ ഞങ്ങൾക്കൊക്കെ എല്ലാം കാണണ്ടേ, അതിനാണ് ഇങ്ങനത്തെ ഒക്കെ അവസരമൊക്കെ വെക്കുന്നത്. അയച്ചു തരുമൊന്നുമില്ല. ഓക്കെ, അപ്പോ നമുക്കിതൊരു അനുപല്ലവി ദാ.

0: അത് തന്നെ കുറച്ചുകൂടെ പാടി.
1: ദേവ

0: പാട്ടല്ലേ അല്ലേ?
1: നിങ്ങളോട്
0: നല്ല നമ്മളെ തോറ്റുപോകുന്ന ലക്ഷണമാണ്, നിങ്ങളോടൊക്കെ നമ്മളെ തോറ്റുപോകുന്ന ലക്ഷണമാണെന്ന്. എന്ത് പാട്ട് കൊടുത്താലും പാടിക്കോളും. ഓക്കെ, അപ്പൊ ഇപ്പം ഞാൻ ഇതിന്റെ ഒറിജിനൽ സോങ് കൊടുക്കാം, ദേവാംഗനെ കേൾക്കാം. ഓക്കെ ശരി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പല്ലവി അനുപല്ലവിയുടെ സമയം തീരുന്നു. അപ്പൊ ഇന്ന് വിളിച്ചവരിലെ ആനന്ദൻ, ലാലൂട്ടൻ, മുണ്ടക്കയത്തുനിന്ന് വിളിച്ചിട്ടുള്ള ലീല, ഇവർ മൂന്നുപേരാണ് ശരിയുത്തരം പറഞ്ഞിരിക്കുന്നത്. ഇവർ മൂന്ന് പേരും പല പ്രാവശ്യം പല്ലവി അനുപല്ലവിയിൽ പങ്കെടുക്കുകയും ചിലപ്പം ഉത്തരം കിട്ടാതിരുന്നിട്ടുണ്ട്. കൂടുതൽ പ്രാവശ്യവും ഉത്തരം കിട്ടിയവരും ഒക്കെയാണ്. ഇപ്പോൾ ഈ ഭാഗ്യപരീക്ഷണത്തിൽ തോറ്റുപോയ ആൾക്കാരാണ്. അപ്പോൾ ഈ പ്രാവശ്യം ആരെയാണ് ഭാഗ്യം കടാക്ഷിക്കുന്നതെന്ന് നോക്കാം. ഇന്ന് സമ്മാനം, അതായത് വിജയിയായി പ്രഖ്യാപിക്കുന്നത് ആനന്ദൻ തിലാനൂരാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ലാലൂട്ടനും ലീലയും. ഇനിയും വിളിക്കുക. അപ്പോൾ ഇന്നത്തെ പല്ലവി അനുപല്ലവി സമാപിക്കുന്നു. നിങ്ങളോടൊപ്പം ജീജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം എം അശോകൻ, പി ഷാജു, കൂടെ അതുൽ. എഫ് എം പ്രധാന വാർത്തകൾ. രാജ്യത്തെ കയർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 305% വർദ്ധിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. 10 വർഷം മുമ്പ് 1,630 കോടി 33 ലക്ഷം രൂപയിൽ നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 6,614 കോടി 40 ലക്ഷം രൂപയായി കയറ്റുമതി തുക വർദ്ധിച്ചതായി കേന്ദ്ര സൂക്ഷ്മ ചെറുകിട സംരംഭ മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അതിക്രമിച്ച് കയറിയെന്ന കേസിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവരെ മന്ദിർ മാർഗ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അജിന്ത്യ ഷിൻഡെയെ വ്യക്തിഗത ബോണ്ടിൽ വിട്ടയച്ചതായി സിജെപി നിയമകാര്യ മേധാവി രത്ന സിംഗ് അറിയിച്ചു. നിയമസഭാ സമ്മേളനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് 3 പേരുകൾ അവതരിപ്പിക്കും. 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, 2026 കേരള മോട്ടോർ വാഹന നികുതി ചുമതൽ ഭേദഗതി ബിൽ, കേരള റദ്ദാക്കലും ഒഴിവാക്കലും ബിൽ എന്നിവയാണ് സഭയുടെ പരിഗണനയിൽ വരുന്നത്. നെടുമ്പാശ്ശേരി വാഹനാപകട കേസിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മരിച്ചവരുടെ കുടുംബത്തിന്റെ പരാതികൾ കേൾക്കാൻ ഐജി നിശാന്തിനിയെ ചുമതലപ്പെടുത്തിയതായും കുടുംബത്തിന്റെ അഭിപ്രായം കൂടി മാനിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. നെടുമ്പാശ്ശേരി കൂപ്പർ അപകട കേസിലെ പ്രതികളെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനും മറ്റുമായി കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ജലാശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നും മണൽ വാരൽ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി മോൻസ് ജോസഫ്. പമ്പാനദിയിലെ മണൽ നീക്കം സംബന്ധിച്ച നടപടികൾ കേന്ദ്ര പദ്ധതികളുമായി ചേർന്ന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം നിയമസഭാ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ 7 പേർ അറസ്റ്റിൽ. ഞായറാഴ്ചയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. എഫ് എം പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലേക്ക്.

0: ആ മുറിയിൽ ചേർന്ന് കിടക്കാം, എനിക്കൊരു കൂട്ടുമാകുമല്ലോ.
1: എനിക്ക് മാത്രം കൂട്ടില്ല ഡോക്ടർ, ആകെ ഉണ്ടായിരുന്നത് എന്റെ ഭാര്യ മാലതിയായിരുന്നു. അവളായിരുന്നു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ട്. ഇന്നിപ്പോ മാലതി ഇരുമ്പ് വാതിൽ അവൾക്ക് മുന്നിൽ കൊളുത്തിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്റെ നേരെ നിസ്സംഗയായി നിന്ന് നോക്കും. ഇടയ്ക്ക് ആ വിളർച്ച ബാധിച്ച കണ്ണുകളിൽ ചൂട് കണ്ണീർ പൊടി. അത് കാണുമ്പോ ഈ സുധാകരന്റെ ചങ്ക് പിടയും ഡോക്ടർ, ചങ്ക് പിടയും.
0: ചേട്ടാ സമാധാനപ്പെട്, നമുക്കവരെ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം. ഞാനല്ലേ പറയുന്നത് സുധാകരേട്ടന്റെ മാലതി സുഖപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വാക്ക് തരുന്നു.
1: ഈ സുധാകരൻ വന്ന് ഡോക്ടറുടെ ഉറക്കം കെടുത്തി അല്ലേ?
0: ഏ അതൊന്നും സാരമില്ല, ചേട്ടൻ പോയി കിടക്ക്. ഓ ആനന്ദ്, ഹലോ ആനന്ദ്, എന്തായി?
2: എല്ലാം ഞാൻ കണക്ക് കൂട്ടിയതുപോലെ ഡോക്ടർ. ആ ഡെവിൾ ധന്യാമേരി അല്ല, സാക്ഷാൽ വസുന്ധരാ ജെയിൻ. നമ്മൾ വിജയിച്ചു ഡോക്ടർ.
0: ആനന്ദ്, നിങ്ങൾ പറയുന്നത് സത്യമോ?
2: സത്യം, 100 അല്ല 101% സത്യം. ഡി എൻ എ ടെസ്റ്റില് അത് തെളിഞ്ഞു ഡോക്ടർ, അത് വസുന്ധരാ ജെയിൻ തന്നെ.
0: ഓ ഗോഡ്. ഇനി എന്താണ് പ്ലാൻ ആനന്ദ്?
2: നാളെ രാവിലെ ക്രൈംബ്രാഞ്ച് DVSP നേതൃത്വത്തിൽ ധന്യ ക്ലിനിക്കെ പോലീസ് സംഘം വളയും ഡോക്ടർ. അത് മാത്രമല്ല, ഇന്ന് രാത്രി തന്നെ അവിടെ ഷാഡോ പോലീസിന്റെ നിരീക്ഷണവും ഉണ്ടാവും. അവള് തന്ത്രശാലിയും ബുദ്ധിമതിയുമാണല്ലോ. സംശയത്തിന്റെ ഒരു നിഴൽ അവൾക്ക് മുന്നിൽ വീണാ പിന്നെ വസുന്ധരയെ നമുക്ക് കിട്ടത്തില്ല ഡോക്ടർ, ഒരിക്കലും കിട്ടത്തില്ല.
0: എനിക്കതറിയാം ആനന്ദ്, എന്നിൽ നിന്ന് ആരും ഒന്നും അറിയാനേ പോകുന്നില്ല. അല്ലെങ്കിലും ഇങ്ങനെയുള്ള കൊടും കുറ്റവാളിയെ ഞാൻ എന്തിനു സംരക്ഷിക്കണം?
2: ഞാൻ ഡോക്ടറെ ഉദ്ദേശമല്ല അങ്ങനെ പറഞ്ഞത്, ഒരു സത്യം പറഞ്ഞതേ ഉള്ളൂ. സോറി ഡോക്ടർ.
0: ഏയ് അതൊന്നും സാരമില്ല,
2: നാളത്തെ പ്രഭാതം നമ്മുടേതായിരിക്കും ഡോക്ടർ.
0: യെസ് അങ്ങനെ തന്നെ ആയിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം ആനന്ദ്. എന്നാ ശരി, ഗുഡ് നൈറ്റ്.
2: ഗുഡ് നൈറ്റ്.
0: എന്റെ ദൈവമേ, പാപി ചെല്ലുന്നിടം പാതാളമെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. അതെത്ര ശരിയാണ്! ഈ നിർഭാഗ്യവാന്റെ കാര്യത്തിൽ അതെത്ര ശരിയാണ്!

0: ലീവ് ഹെസ്പി സാർ, ഞാൻ ആദ്യം മുംബൈ പോകാം സാർ. അവൾ അപകടകാരിയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ പതിഞ്ഞു നിന്നാൽ മതി. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ എല്ലാം പാളും. അതുണ്ടാവാൻ പാടില്ല സാർ, പ്ലീസ്.
1: ശരി,
0: ഞാൻ ക്ലിനിക്കിലേക്ക് പോകാൻ പോവുകയാണ്. ആ കാണുന്ന കെട്ടിടങ്ങളുടെ പിന്നിലായി നിങ്ങൾ നിന്നാൽ മതി സാർ. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ സാറ് തന്നെ ഈ വീസിലൂതി ഞാൻ. അപ്പോഴേക്കും സാറും മറ്റുള്ള ഉദ്യോഗസ്ഥരും വന്നാൽ മതി.
1: ശരി ആനന്ദ്.
0: സാർ, ഒരു പക്ഷേ ഈ ആനന്ദ് കൊല്ലപ്പെട്ടേക്കാം. എന്നാലും എനിക്ക് ദുഃഖമുണ്ടാകില്ല സാർ. ബട്ട് ആ വസുന്ധര ജയൻ രക്ഷപ്പെട്ടാൽ അതെൻ്റെ ആത്മാവിനെ ഏറെ ദുഃഖിപ്പിക്കും സാർ. അതുകൊണ്ട് അവർ രക്ഷപ്പെടരുത് സാർ, രക്ഷപ്പെടരുത്. ഇതെന്റെ അപേക്ഷയാണ്. ഞാൻ വസുന്ധര ജയനെ കാണാൻ പോകുക. അന്നിത ഇവിടെ യു പി നിന്നാൽ മതി.

0: ആരാണ്? മനസ്സിലായില്ല. ഡോക്ടറെ കാണാനാണെങ്കിൽ ഒ പിയിൽ പോയിരിക്കണം.
1: എനിക്ക് ഡോക്ടറെ അല്ല കാണേണ്ടത്, നിങ്ങളെയാ.
0: എന്നെയോ?
1: അതെ, സാക്ഷാൽ വസുന്ധര ജയിൻ എന്ന ധന്യമേരി.
0: ആരാണ് നിങ്ങൾ? ഞാൻ ധന്യമേരിയാണ്. ധന്യമേരി, നിങ്ങൾക്ക് ആള് തെറ്റി. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് ആള് തെറ്റിയെന്ന്.
1: തെറ്റിയത് ഈ ആനന്ദ് പത്മനാഭനല്ല, സാക്ഷാൽ വസുന്ധര ജയിൻ എന്ന നിഷ്ഠൂരയായ നിങ്ങൾക്കാണ്.
0: എടോ, രാവിലെ വീട്ടിൽ കയറി വന്ന അസഭ്യം പുലപ്പുന്നോ? ഞാൻ പോലീസിനെ വിളിക്കും. മര്യാദയ്ക്ക് പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. പോകാൻ
1: അലറിക്കൂ, അലറിക്കൂ. പക്ഷെ ഈ ആനന്ദ് പത്മനാഭൻ നിന്നെ കൊണ്ടേ പോകൂ.
0: ഞാൻ പോലീസിനെ വിളിക്കും.
1: വേണ്ട, നിങ്ങളത് ചെയ്യണമെന്നില്ല. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടവരെ.

0: കഴിഞ്ഞ 2-3 കൊല്ലമായി ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ അലയാത്ത സ്ഥലങ്ങളില്ല. അതിനായി സഹിച്ച കഷ്ടപ്പാടുകൾ, ജയിലറയ്ക്കുള്ളിൽ കിടന്ന് ഏറ്റുവാങ്ങിയ മർദ്ദന മുറകളെക്കാൾ കഠിനമായിരുന്നീ ദുഷ്ട്.
1: എടാ, നീ എന്നെ എടി എന്ന് വിളിക്കുന്നു? റാസ്കൽ, സുധാകര, സുധാകര!
0: ഇല്ല, ആരും വരില്ലടി ഇവിടോട്ട്. നീ ഇവിടെ കിടന്ന് അലറി വിളിച്ചാലോ അലമുറയിട്ട് കരഞ്ഞാലോ ആരും വരില്ല. ഇത്രയും കാലം നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് കബളിപ്പിച്ച നീ ഈ എന്നെ നിയമത്തിന് ഒറ്റിക്കൊടുത്തു. അതിലെനിക്ക് ദുഃഖമില്ല. പക്ഷെ പാവം ജെയിൻ ഡോക്ടറെ കഷ്ണങ്ങളാക്കി പെട്ടിയിലടച്ച നീ, നീ രക്ഷപ്പെട്ട ആ വാർത്ത കേട്ടപ്പോ ഈ ആനന്ദ് വേദനിച്ചു. നെഞ്ചു പൊട്ടിയ വേദന ഉണ്ടായിടി. ഇല്ല, ഇനി നിനക്ക് രക്ഷയില്ല. രക്ഷപ്പെടാൻ ഈ ആനന്ദ് പത്മനാഭൻ സമ്മതിക്കില്ല.
1: നിനക്കോ നിങ്ങളുടെ നിയമത്തിനോ ഈ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ രക്ഷയും സുഖവുമാണ് എനിക്ക് പ്രാധാന്യം. അതിനു വേണ്ടി ഈ വസുന്ധര എന്തും ചെയ്യൂടാ ചെയ്യും. നിനക്കെന്നെ ശരിക്കും അറിയാലോ?
0: അറിയാം, എനിക്കറിയാമടി നിന്നെ. കാട്ടാള സ്ത്രീയെക്കാളും നീചയല്ലേ നീ?
1: അതേടാ, ഞാൻ കാട്ടാള സ്ത്രീയെക്കാൾ നീചയാ. ഈ വസുന്ധരയുടെ നിലനിൽപ്പിന് ആധാരം ആ നീചത്വമാടാ.
0: വസുന്ധര ജെയിൻ?
1: നോ, വസുന്ധര ജെയിൻ അല്ല. വസുന്ധര ജെയിന്റെ തല വെട്ടി മാറ്റിയെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വസുന്ധര, വസുന്ധര മാത്രമാണ് ഞാൻ. നീ ഇത്രയും കാലം അന്വേഷിച്ച സാക്ഷാൽ വസുന്ധര. ആനന്ദ്, നിങ്ങളുടെ പോലീസ് അന്വേഷിക്കുന്ന വസുന്ധരയടായി ഞാൻ. ധന്യമേരി എന്ന എന്റെ പുറംതോല് ഈ നിമിഷം ഇവിടെ നിന്റെ മുന്നിൽ വച്ച് അഴിച്ചു ദൂരേക്കെറിയുന്നു.
0: ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഈ നിമിഷത്തിലും നീ മനസ്സു തുറന്നു ചിരിക്കുന്നു, ദുഷ്ട.
1: യെസ്, അതാണ് വസുന്ധര. ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു ആനന്ദ് പത്മനാഭ, അഭിനന്ദിക്കുന്നു. ഇത്രയും കാലം നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച പോലീസ് സംവിധാനങ്ങളെ കബളിപ്പിച്ച ഈ വസുന്ധരയെ കണ്ടുപിടിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ നീ താൽക്കാലികമായെങ്കിൽ പോലും അതിൽ വിജയിച്ചിരിക്കുന്നു. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ ആദ്യമായുണ്ടായ വിജയത്തിൽ നിനക്ക് അഭിമാനിക്കാം. നിന്റെ ഈ അഭിമാനത്തിൽ ഈ വസുന്ധരയുടെ ആശംസകൾ.
0: ആശംസയും ആർക്ക് വേണമടി നിന്റെ ആശംസയും അഭിനന്ദനവും?
1: നിനക്കൊന്നും വേണ്ടെങ്കിൽ എല്ലാം ഈ വസുന്ധര തിരിച്ചെടുക്കുന്നു. സോറി ഡിയർ.
0: എന്നെ ആ ദുഷ്ട ചവിട്ടി പുറത്തേക്ക് തള്ളി. അവൾ രക്ഷപ്പെടരുത്, രക്ഷപ്പെടരുത്. ഡിവിഎസ്പി സാർ, ആ ദുഷ്ട എന്നെ ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ട ശേഷം വാതിലടച്ച് കുറ്റിയിട്ടു. സാർ, ആ ദുഷ്ട ഒരിക്കലും രക്ഷപ്പെടരുത്, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. പ്ലീസ്, പ്ലീസ് സാർ. സാർ, ഞാൻ ചവിട്ടി തുറക്കാം സാർ. ആ വാതിൽ ഞാൻ ചവിട്ടി തുറക്കാം. അയ്യോ സാർ, അവളത് ചെയ്തു, വെടിവെച്ച. ഓ ദൈവമേ, സാർ കണ്ടില്ലേ, തലക്കാണ് വെടിയേറ്റിരിക്കുന്നത്.
2: ഓ മൈ ഗോഡ്,
0: സുവരെ ഒലിച്ചിറങ്ങുന്നു. വസുന്ധരാജയൻ നമ്മളെ തോൽപ്പിച്ചിരിക്കുന്നു. അവളുടെ കയ്യിൽ നിന്ന് ആ റിവോൾവർ ഇപ്പോഴും പോയിട്ടില്ല. താ കണ്ടില്ലേ സാർ, കണ്ടില്ലേ ആ ചലനമറ്റ കയ്യെ, തോക്ക് അമർത്തി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ സാർ? അതാ ഡോക്ടർ വരുന്നു. ഡോക്ടർ, അത് സംഭവിച്ചു. വസുന്ധര ജെയിൻ ആത്മഹത്യ ചെയ്തു.
3: ഏ, ആത്മഹത്യ ചെയ്തെന്നോ?
0: അതെ.
3: എവിടെയാണ്? എവിടെ?
0: ഓ മൈ ഗോഡ്.

അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. രചന സലീം കുമാർ പട്ടണക്കാട്.

സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, വസുന്ധരാ ജെയിൻ, ശ്രീലേഖാകുമാരി വി എസ്, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഈ നിലയത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 ചെണ്ടമേളം അവതരണം കോറും വി വി ഉണ്ണികൃഷ്ണമാരാരും സംഘവും, 5:30 ലളിതഗാനം, 5:43 ഞാറ്റുവേല, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6 മണിക്കും രാത്രി 7:55 ചലച്ചിത്രഗാനങ്ങൾ, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം, 6:50 ഹരിതവേദിയിൽ കർഷകനും എംപാനൽ ഷൂട്ടറുമായ കാസർഗോഡ് കള്ളാറിലെ കെ അരവിന്ദാക്ഷൻ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും.

വൈകിട്ട് 7:20 അങ്കണം. ഇതിൽ കാവൽ മാലാഖ ഡോളി തോമസ് അവതരിപ്പിക്കുന്ന ചെറുകഥ, കവിത ഹരീന്ദ്രൻ ചൊല്ലുന്ന കവിതകൾ, തനിയെ ഞാൻ ശശീന്ദ്രൻ കണ്ണപുരം അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 7:45 മലയാളത്തിൽ വാർത്തകൾ. 8 ജൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഖരഹരപ്രിയ രാഗത്തിലും അതിന്റെ ചില ജന്യരാഗത്തിലും പെട്ട ഗാനങ്ങളുമായി എത്തുന്നു കൃഷ്ണനുണ്ണി സി എസ്, കൂടെ ദേവപ്രിയ രതീഷ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നവരാത്രി സംഗീതോത്സവം 2026, പ്രിൻസ് രാമവർമ്മയുടെ സംഗീത കച്ചേരി, ആമണീശ്വരം ശ്രീ എസ് ആർ വിനു വയലിൻ, ശ്രീ ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഘടം, തിരുനക്കര ശ്രീ രതീഷ് മുഖർശംഖ്. 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 2003 ഗ്രാമഫോൺ പുറത്തിറങ്ങുന്നത്. സംവിധാനം ചെയ്തത് കമൽ, അഭിനയിച്ചവർ ദിലീപ്, മുരളി, രേവതി, നവ്യ നായർ, മീരാ ജാസ്മിൻ, സലിം കുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, രമ്യ നമ്പീശൻ, ജനാർദ്ദനൻ, ഗീത സലാം, വിജേഷ്, പീയൂഷ് സോണി, ഷാഫി ഖുറേഷി, പൂർണിമ, ബിന്ദു പണിക്കർ, അംബിക നായർ, അംബിക റാവു, സുബ്ബലക്ഷ്മി അമ്മാൾ. സംഗീത സംവിധാനം വിദ്യാസാഗർ, ഗാനരചന ഗിരീഷ് പൂത്തഞ്ചേരി, സച്ചിദാനന്ദൻ പുഴങ്കര. ഗാനങ്ങളിലേക്ക്.

0: ഒക്ടോബർ 14 വിശ്വമാനക ദിനം ആശംസകളോടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കൊച്ചി ബ്രാഞ്ച്.
1: ഒക്ടോബർ 14 വിശ്വമാനക ദിനം ഇന്ത്യയുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാരത്തിന്റെ പാരമ്പര്യം ആഘോഷിക്കുന്നു. നിങ്ങളുടെ ഫാനാകട്ടെ ഗീസറാകട്ടെ അതിലെ ISI മുദ്രണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് BIS കരുതലാണ്. നിങ്ങൾ വാങ്ങുന്നത് സുരക്ഷിതവും വിശ്വസനീയവുമാകാൻ. ഇപ്പോൾ ഒരു പുതിയ മാറ്റം. സിമന്റ്, TMT ബാർ, പ്ലൈവുഡ് പോലുള്ള നിർമ്മാണ ഉൽപ്പന്നങ്ങൾക്ക് ISI മുദ്രണം നിർബന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ ഉൽപ്പന്നത്തിൽ ISI മുദ്രണം കണ്ടാൽ മനസ്സിലാക്കൂ, അത് വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മുദ്രയാണ്. സ്റ്റാൻഡേർഡ്സ് സുരക്ഷ ഉറപ്പാക്കുന്നു ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും.

ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ചിത്രപൂർണിമ തുടരുന്നു. ഇനി മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 2002 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം ലാൽ ജോസ്. അഭിനയിച്ചവർ ദിലീപ്, കാവ്യ മാധവൻ, ജഗതി ശ്രീകുമാർ, ജ്യോതിർമയി, ഇന്ദ്രജിത്ത്, മാള അരവിന്ദൻ, സലീം കുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ അനീഫ, മച്ചാട് വർഗീസ്, സുകുമാരി, കാർത്തിക മാത്യു, യമുന മഹേഷ്, സന്തു കൃഷ്ണൻ, ജെയിംസ് ചാക്കോ, മണികണ്ഠൻ പട്ടാമ്പി, ദിനേശ് പ്രഭാകർ, സനുഷ സന്തോഷ്, വിജയൻ പെരിങ്ങോട്, അംബിക റാവു. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇതോടെ ചിത്രപൂർണിമ സമാപിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59:54. ഇനി 5 മണിക്ക് ഹിന്ദി പാഠം കേൾക്കാം. തിരുവനന്തപുരം റിലേ.

പ്രശ്നം പറ്റുമെന്നായിരുന്നു. പക്ഷേ അവർ കൊടുത്തുവിട്ട 50 രൂപ സെറ്റിന്റെ 2 കപ്പ് അവിടെ പൊട്ടിപ്പോയതിനാലാണ് അദ്ദേഹം കത്തെഴുതാൻ ഇത്രയും വൈകിയത്. അപ്പൊ അതിനുശേഷം അദ്ദേഹം എഴുതിയ കത്തിലെ സംഭവത്തിനെ കുറിച്ച് വളരെ ആമുഖത്തോടു കൂടിയാണ്, അതായത്

0: നിന്നുപോയി. സമച്ചഹി നെഹീം ഭായി, എനിക്ക് മനസ്സിലാവുന്നില്ല. ഏഹ് ക്യാ സേ ക്യാ ഹോ ഗയാ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ജോം ഹി കുച്ച് സമച്ചി മേം ജോർ സേ ഹസ് പടി, ഞാൻ ഉറച്ച് ചിരിച്ചു. കിസി പ്രകാർ മേനെ ബോവാജി കോ സത്യസേ അവഗത് കരായ വഹ് സബ് മേം കോശിഷ് കർണേ ഭി നെഹി ലിഖ് സകൂങ്കി. പർ വാസ്തവികത ജാൻകർ ബുവാജി ഫി രോത്തെ രോത്തെ ഹസ്പടി. വാസ്തവികം അറിഞ്ഞിട്ട്, അതായത് ഇത്രയും ദിവസം എഴുത്തു വരാൻ വൈകിയപ്പോ അവരനുഭവിച്ച ടെൻഷൻ, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ടെൻഷൻ അനുഭവിച്ചിരുന്ന ബുവാജിക്ക് ഇത്രയും ഒരു നിസ്സാര കാര്യമായിരുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞു. അപ്പൊ വാസ്തവികത ജാൻകർ ബുവാജിനെ രോത്തെ രോത്തെ കരഞ്ഞു കരഞ്ഞ് ചിരിച്ചുപോയി. ഷോ ഭർത്താവ് എഴുത്തെഴുതാൻ ഇത്രയും വൈകിയത് രണ്ട് കപ്പ് പൊട്ടി എന്നെ പേടിച്ചിട്ടായിരുന്നു. പാഞ്ചണയ്ക്ക് സുരാഹി തോട് ദേനേപ്പർ, അഞ്ചണയുടെ ഒരു കൂജ പൊട്ടിച്ചതിന് നൌക്കർക്കോ ഭൂരി തരസെ പീട്ടിനെ വാലി ബുവാജി പച്ചാസ് റുപ്യ വാലി സെറ്റ് കെ പ്യാലെ ടോട് ജാനേപ്പർ ഫി ഹസ്രഹി തി. അഞ്ചണയുടെ കൂജ പൊട്ടിച്ചപ്പോ നൌക്കറെ തല്ലിയ നമ്മുടെ ബുവാജി 50 രൂപയുടെ ഗ്ലാസ് രണ്ടെണ്ണം പൊട്ടിച്ചപ്പോൾ, ആ സെറ്റിൽ നിന്നുള്ള രണ്ട് ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ ചിരിക്കുന്നുവെങ്കിൽ, മാനോ ഓ പീപ്പിൾ മുൻഹിയ സ്വർഗകി നിധി മിൽഗെ, സ്വർഗത്തിൽ നിന്നുള്ള നിധി കിട്ടിയതുപോലെ ആയിപ്പോയി എന്നാണ് ഇവിടെ പറയുന്നത്. പത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കി നടത്തിരുന്ന ബുവാജിക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നു. അതിന് അനു ഭർത്താവും എല്ലാം കുറച്ച് സമയം മാറി നിന്നപ്പോ അവരുടെ എഴുത്തൊന്നും വരാതിരുന്നപ്പോൾ ബുവാജി അനുഭവിച്ച ടെൻഷനും അതിനുശേഷം കത്ത് കിട്ടിയപ്പോൾ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന 50 രൂപയുടെ സെറ്റിൽ നിന്നുള്ള രണ്ട് ഗ്ലാസുകൾ പൊട്ടിയതിനെ കുറിച്ചുമാണ് അവിടെ പ്രതിപാദിച്ചിരുന്നത്. അപ്പൊ ഇത് വായിച്ചപ്പോൾ ബുവാജി സ്വയം തന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുകയും ചെയ്തു. ടീക്കെ ബച്ചു സംശയമാകിയ
1: ഹാജി
0: അർപ്പിതാവ് പഠിയേ ഈ സനിച്ചേത്
1: ഹാജി ഏക് മിനിറ്റ് തക് മേ അധബുദ്ധി സേ കടി രഹി സമജ് ഹി നഹീം ഭായി യഹ് ക്യാ സേ ക്യാ ഹോ ഗയാ ജോ ഹി കുച്ച് സമജി മീം സോർ സേ ഹസ് പടി കിസ് പ്രകാർ മേനെ ബുവാജി കോ സത്യ സേ അവഗത് കരായ വഹ് സബ് മീം കോശിഷ് കർക്കേ ബി നഹീം ലിഖ് സകൂങ്കി പർ വാസ്തവികത ജാൻകർ ബുവാജി ബി രോത്തെ രോത്തെ ഹസ് പടി പാഞ്ച് ആനേ കി സുരായി തോട് ദേനേ പർ നൌക്കർക്കോ ബുരി തര പീട്ടിനെ വാലി ബുവാജി പച്ചാസ് റുപ്യ വാലി സേട്ട് കെ പ്യാലെ ടൂട്ട് ജാനേ പർ ബി ഹസ് രഹീതി മാനോ ഉൻഹെ സ്വർഗ കി നിധി മിൽ ഗൈ ഹോ.
0: ടീക്ക് ബച്ചു ഇസ്മേ ഏക പ്രശ്ന ഓർ ഉത്തർ ഹേ ഇസ് കഹാനി സമജ് മേ ആ ഗയാ ബച്ചു
1: ഹാ ജി.
0: ഇസ് കഹാനി ക സന്ദേശ് ഏ ഹേ കി മനു ഭണ്ഡാരി ജി നെ ഇസ് കഹാനി മേ കഹതി ഹേ സയാനി ബുവാ കാ മുഖ്യ സന്ദേശ് ഏ ഹേ കി അതി അനുശാസൻ കഠോർ നിയമ അവർ നിർജീവ ചീസും സേ അധികം മോഹ മനുഷ്യക്കെ ഇൻസാനി രിസ്തേ അവർ ഭാവനാവും കോ മാർ ദേത്താ ഹെ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അധികമായിട്ട് സ്ട്രിക്റ്റ് ആവാൻ പാടില്ല. ആവശ്യത്തിലുപരി ഒരു കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്, അതിലുപരി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് മനു ഭണ്ഡാരി ഈ സയാനി ബുവ എന്ന് പറയുന്ന കഹാനിയിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. സമജ്മെ ആഗ്യാ ബച്ചോ
1: ഹാജി.
0: ചാന്ദിനി ആ ബത്തായേ ഈ കഹാനി കാ സന്ദേശ്.
2: ഹാജി മനു ഭണ്ഡാരി കി കഹാനി സയാനി ബുവ കാ മുഖ്യ സന്ദേശ് യഹ് ഹേ കി ആദി അനുഷാൻ കടോർ നിയം ഓർ നിർജീവ് ചീസോം കെ അധിക് മോഹ് മനുഷ്യ കെ ഇൻസാനി രിഷ്ടോം ഓർ ഭാവനാവും കോ മാർ ദേതാ ഹേ.
0: ഇസ് പാഠഭാഗമേ ആനേ വാലെ ശബ്ദാർത്ഥ പഹല അർപ്പിത ആ പടിയേ.
3: ചകിത് അത്ഭുതം അസ്തവ്യസ്ത് ശരിയായിട്ടല്ലാത്ത ഇൻകാർ നിഷേധിച്ചു സതർക് കർത്തവ്യനിഷ്ഠത പ്യാർ ദുലാർ സ്നേഹവും വാത്സല്യവും.
0: ടീക്ക് അഭി ആകെ ചാന്ദിനി ആ പടിയേ.
2: ഹാജി സ്വാഗത് സ്വാഗതം പ്രൗഡ് മുതിർന്നവർ കിരി രഹിത്തി ചുറ്റപ്പെട്ടിരിക്കുക ഹസി ഖുഷി ചിരിയും സന്തോഷവും സുരാഹി തോടുതി പാത്രം പൊട്ടിച്ചു പീട്ട അടിയേൽക്കുക തോട്ട് കോട്ട് നശീകരണം സഖ്യത് കഠിനമായ വികട് സമസ്യ ഗുരുതരമായ പ്രശ്നം ആനാകാരി പരിഗണനയില്ലാത്ത.
3: ചീക്കുകർ അലറുന്നു ഹിദായത് നിർദ്ദേശങ്ങൾ ആക്കിർ എല്ലാത്തിനും ഉപരി കഠോരത കാഠിന്യം മൗഖിക് വാക്കാലുള്ള.
0: ടീക്ക് അർപ്പിത ആ പടിയേ ആകെ ശബ്ദാർത്ഥ
3: ധൈര്യപൂർവിക് ധൈര്യത്തോടെ സതർക്കത കർത്തവ്യനിഷ്ഠത ഹിസ്സേ ഭാഗങ്ങൾ ഹതബുദ്ധി ആശയക്കുഴപ്പത്തിലായ വാസ്തവികത യാഥാർത്ഥ്യം പ്യാലെ കപ്പുകൾ.
0: ടീക്ക് ഇസ്മയം ഓർക്കുച്ച പ്രശ്നം ഉത്തര ഹേ സയാനി ബുവാക്കോ ലോക ക്യോ ഐസാ നാം ദിയ അർപ്പിത ബതായേ.
3: ഹാജി സയാനി ബുവാ കാ നാം വാസ്തവ മേം ഹീ സയാനി താ യാ ഉൻകെ സയാനേപ്പൻ കോ ദേഖ് കർ ലോക ഉൻഹേം സയാനി കഹനേ ലഗേ ദേ.
0: ടീക്ക് പഹാഡ് ജാനേ പർ സയാനി ബുവാനെ കിൻ കിൻ ചീസോം കി ലിസ്റ്റ് ബനി ചാന്ദിനി ആ बताइए।
2: हाँ जी, जूतों की, मोसों की, गर्म कपड़ों की, औटने बिछाने के सामान की, बर्तनों की।

0: ഹിന്ദി ചലച്ചിത്രഗാനം പൂർണ്ണമാകുന്നു.
1: ആകാശവാണി കണ്ണൂർ.
2: ഒക്ടോബർ 14 വിശ്വമാനക ദിനം. ഇന്ത്യയുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാരത്തിന്റെ പാരമ്പര്യം ആഘോഷിക്കുന്നു. നിങ്ങളുടെ ഫാനാകട്ടെ, ഗീസറാകട്ടെ, അതിലെ ISI മുദ്രണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് BIS കരുതലാണ്. നിങ്ങൾ വാങ്ങുന്നത് സുരക്ഷിതവും വിശ്വസനീയവുമാകാൻ. ഇപ്പോൾ ഒരു പുതിയ മാറ്റം. സിമന്റ്, TMT ബാർ, പ്ലൈവുഡ് പോലുള്ള നിർമ്മാണ ഉൽപ്പന്നങ്ങൾക്ക് ISI മുദ്രണം നിർബന്ധമാക്കിയിരിക്കുന്നു. അതിനാൽ ഉൽപ്പന്നത്തിൽ ISI മുദ്രണം കണ്ടാൽ മനസ്സിലാക്കൂ, അത് വിശ്വാസത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മുദ്രയാണ്. സ്റ്റാൻഡേർഡ്സ് സുരക്ഷ ഉറപ്പാക്കുന്നു ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കോറോം VV ഉണ്ണികൃഷ്ണമാരാറും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം കേൾക്കാം.

0: കോറവും വി വി ഉണ്ണികൃഷ്ണനാരാരും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
5: ആ പറയൂ.
4: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
5: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
4: എങ്ങനെ ചെയ്യേണ്ടത്?
5: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
4: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
5: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
4: ഇത്രയുള്ളൂ?
5: ഇത്രയുള്ളൂ.
4: ഇപ്പോൾ മനസ്സിലായി.
5: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
7: പിന്നല്ലാതെ LIC ജീവൻ ഉത്സവം.
6: അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
7: ഒരു സംശയവും വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
6: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
7: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
11: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
12: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
11: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
12: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
11: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
12: ഏറ്റവും പുതിയ റിലീസുകൾ,
11: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
12: നമുക്ക് ആസ്വദിക്കാം.
11: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
12: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
13: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി.

0: എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ജയചന്ദ്രൻ പാടിയ ഗാനമാദ്യം. കണ്ണിൽ പ്രേമഗംഗ എന്നാരംഭിക്കുന്നു.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ വിശ്വമാനക ദിനത്തിൽ ഒക്ടോബർ 14 നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുന്ന സ്റ്റാൻഡേർഡിന്റെ ശക്തിയെ ഓർക്കാം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BIS ഇന്ത്യയിലുടനീളം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ, ഗുണമേന്മ ഒരു ഓപ്ഷനല്ല, അത് അനിവാര്യതയാണ്. ISI മുദ്രണം പോലുള്ള BIS സർട്ടിഫിക്കേഷനുകൾ സുരക്ഷയുടെയും വിശ്വാസ്യതയുടെയും അടയാളമാണ്. ഇപ്പോൾ ഒരു പ്രധാന വാർത്ത. സാനിറ്ററി നാപ്കിൻ, ബേബി ഡയപ്പർ പോലുള്ള വ്യക്തിഗത ഉപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ QCOകൾ അഥവാ ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതായത്, ഇനി ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ BIS-ന്റെ ISI മുദ്രണം നിർബന്ധമായിരിക്കണം. സ്റ്റാൻഡേർഡ്സ് പ്രാധാന്യമർഹിക്കുന്നു, നിങ്ങളുടെ സുരക്ഷയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: കുട്ടിക്കാലം മുതൽ തന്നെ കൃഷിയെ നെഞ്ചിലേറ്റുകയും റിട്ടയർമെന്റിന് ശേഷം പച്ചക്കറി കൃഷിയിലും മറ്റു കൃഷികളിലൂടെയും ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു വനിതയാണ് ഞാറ്റുവേലയിലെ ഇന്നത്തെ അതിഥി. തിരുവനന്തപുരം ജില്ലയിലെ മരുതൻകുഴി PTP നഗർ പടയണി റോഡ് PRA 145A നെസ്റ്റ് എന്ന വീടിന്റെ മട്ടുപ്പാവ് ഹരിത മനോഹാരിതയണിഞ്ഞു നിൽക്കുകയാണ്. കുലകുലയായി നിറയെ കായ്ച്ചു നിൽക്കുന്ന മുന്തിരിവള്ളികൾ, പൂത്തു നിൽക്കുന്ന മാവുകൾ, കൂടാതെ വിവിധയിനം കത്തിരി, വെണ്ട, വഴുതന, പയർ, അങ്ങനെ പച്ചക്കറികളാൽ സമൃദ്ധം. വിഷമില്ലാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തന്റെ കുടുംബത്തിന് നൽകണം എന്ന ഒരു വീട്ടമ്മയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പരിണിത ഫലമാണ് ഈ മട്ടുപ്പാവ്. അതെ, ശ്രീമതി നദീറ ജലാലിന്റെ സ്വപ്ന സാക്ഷാത്കാരം. നാട്ടിൻപുറ നന്മകൾ നഗരത്തിലൊരുക്കിയ ശ്രീമതി നദീറയുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: എപ്പോഴാണ് ഈ കൃഷി എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നത്?
1: കുട്ടിക്കാലം മുതലേ കൃഷിയോട് വലിയ താല്പര്യമായിരുന്നു. വളരെ ചെറുപ്പത്തിലെ ചെടികളും പൂക്കളും ഒക്കെ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ട്രിവാൻഡ്രം സിറ്റിക്കകത്തേക്ക് താമസം വന്നതിന് ശേഷം ഞങ്ങൾ വാടക വീടുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കൃഷി ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന പച്ചമുളക്, കറിവേപ്പില, അങ്ങനത്തതൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. ഇപ്പം ഈ വീട്ടിൽ താമസിക്കാൻ വന്നിട്ട് ഇപ്പം 22 വർഷമായി. അപ്പം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കൃഷി കുറച്ചുകൂടെ വലുതാക്കാൻ പറ്റിയത്. സർവീസ് ഇരിക്കുന്ന കാലത്ത് കുറച്ച് ചെടികളും പൂക്കളും ഒക്കെ നട്ടുവളർത്തും, കൂടെ പച്ചക്കറികളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ അതിനെ വിപുലമാക്കിയത്. പിന്നീട് കൃഷി ഗ്രൂപ്പുകളിലൊക്കെ സജീവമായി. അവിടെ നിന്ന് കിട്ടുന്ന നല്ല നല്ല അറിവുകൾ, കൃഷി പരിചയമുള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾ, അവരുടെ എക്സ്പീരിയൻസൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കൃഷിഭവൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ല സപ്പോർട്ടാണ് തരുന്നത്. എല്ലാ കൃഷിക്കാർക്കും അവർ വേണ്ടുന്ന സാധനങ്ങളായാലും അഡ്വൈസ്

0: ആയാലും തരുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് കൃഷി ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ ഞാനിപ്പം വിവിധ വെറൈറ്റികൾ ചെയ്യാൻ തുടങ്ങി. 10-15 ചട്ടികളിൽ തുടങ്ങിയിരുന്ന എനിക്കിപ്പോൾ ഏതാണ്ട് 300-350 ചട്ടികളോളം ഉണ്ട്. ചട്ടിയിലും ഗ്രോ ബാഗിലുമായിട്ട് കൃഷി ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ, പിന്നെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ, അങ്ങനെ വളം അതുപോലെയുള്ള മറ്റു സാധനങ്ങൾ, പിന്നെ ഞാനല്ലാതെ തന്നെ കാണുന്നിടത്തുനിന്നൊക്കെ ഇഷ്ടപ്പെട്ട പലതും വാങ്ങിവെച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും ചെടികളായാലും അങ്ങനെ ഇപ്പം എൻ്റെ ചുറ്റു പരിസരം എല്ലാം കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് എനിക്കൊരു നല്ല സന്തോഷം തന്നെയാണ്. നമ്മളിപ്പം പിള്ളേരൊന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒരൊറ്റപ്പെട്ട ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് സമയം കണ്ടെത്താൻ ഇത് വളരെ നല്ല ഒരു ഉപാധിയെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കൂടെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി, അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടാകുന്ന ദോഷങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അത് എപ്പോഴാണ് നമ്മളെ ബാധിക്കുന്നതെന്ന്. അപ്പോൾ അതിനൊരു മരുന്ന് കണ്ടുപിടിക്കുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് നോക്കുമ്പം നമ്മളിപ്പോൾ ഈ ചെറിയ അധ്വാനം ഒന്നുമല്ല. വിഷമില്ലാത്ത പച്ചക്കറി കഴിച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പറ്റാവുന്ന മാക്സിമം, ഇപ്പോൾ ആരോഗ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ അതിനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ നെയ്ബേഴ്സിന്, ബന്ധുക്കൾക്കും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. വിത്തായാലും ചെടികളായാലും ഫലങ്ങളായാലും അത് അവർക്കും ഒരു സന്തോഷം, മനസ്സിന് സന്തോഷം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്ന കൃഷി തന്നെയാണ്. കൃഷി എന്ന് പറയുന്നത് തന്നെ അഗ്രികൾച്ചറല്ലേ, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൃഷിയിൽ വരിക, കൃഷി നല്ല രീതിയിൽ ചെയ്ത് നമ്മുടെ വീട്ടിലും വീട്ടിൻ്റെ പരിസരത്തുള്ളവരെയും ആരോഗ്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് വലിയൊരു സന്ദേശമായിട്ട് എനിക്ക് പറയാനൊന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുന്നതാണ്. ഓരോ ചെടിയും വളരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉണർവ്, അതിൻ്റെ ഒരു പ്രതീക്ഷ, നാളെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് ആ അതിലാണ് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്. നാളെ അതിലൊരു പൂ വരുമോ, ഒരു കായ വരുമോ, അതൊക്കെ കാണുമ്പോൾ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മറക്കും. മനസ്സിനുണ്ടാകുന്ന സമ്മർദ്ദങ്ങളായാലും അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ഈ കൃഷി നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്.
1: എന്തൊക്കെ പച്ചക്കറികളാണ് മട്ടുപ്പാവിലുള്ളത്?
0: പച്ചക്കറികൾ ഇപ്പം പ്രധാനമായിട്ടും പച്ചമുളക്, വഴുതന, വഴുതന തന്നെ പല വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ പാവല്, വെണ്ട, 3-4 വെറൈറ്റി പയറ് തന്നെയുണ്ട്. പിന്നെ ചീര, കുമ്പളം, ടൊമാറ്റോ. ടൊമാറ്റോ തന്നെ നമ്മുടെ നാട്ടിലുള്ളത് കൂടാതെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന വെറൈറ്റി ടൊമാറ്റോകൾ, പുതിയ പുതിയ വെറൈറ്റികൾ വെച്ച് പിടിപ്പിക്കാനും ഒരു സന്തോഷമാണ്. ചീര തന്നെ 7-8 വെറൈറ്റി ചീരയുണ്ട്. ഒരുപാട് തരം ഇലക്കറികൾ എൻ്റെ കയ്യിലുണ്ട്. പാലക്ക്, അതേപോലെ രംഭ, പുതിന, മല്ലി, സെലറി. സെലറി നല്ല ഒരു മണമുള്ള ഒരു ചെടിയാണ്. അപ്പം അത് അങ്ങനെ കിട്ടുന്ന ഇലക്കറികളും എല്ലാം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പടർന്നു വരുന്ന ചെടികൾ വളർത്താൻ വേണ്ടി മട്ടുപ്പാവി തന്നെ ഞാൻ ഈ പൈപ്പൊക്കെ ചെയ്ത് അതിൻ്റെ പുറത്ത് പന്തലിട്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചക്കറികൾ കൂടാതെ കൂൺ കൃഷിയുമുണ്ട് എൻ്റെ ഇവിടെ. കൂണിലും എനിക്ക് കൃഷി ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടാണ്. 2-3 ബെഡ് ഉണ്ടാക്കിയപ്പോൾ നല്ല വിളവ് കിട്ടി. അപ്പം കൂൺ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകൾ പങ്കെടുക്കാൻ പറ്റി. അതിൽ നിന്നും കിട്ടുന്ന അറിവ് വെച്ചിട്ട് നമ്മളൊരു മെഡിസിനായിട്ട് വേണമെങ്കിൽ കൂൺ കൃഷിയെ നമുക്ക് കൊണ്ടുപോകാം. അത്രയ്ക്കും നമുക്ക് ആരോഗ്യത്തിന് ഉപയോഗമുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഇപ്പം ഞാനൊരു 3-4 ബെഡ് കൂടെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല വിളവും കിട്ടുന്നുണ്ട്.
1: ഇവിടെ ഇപ്പോൾ പച്ചക്കറി കൂടാതെ മില്ലറ്റ് കൃഷിയും ഉണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: നമുക്ക് മില്ലറ്റ് കൃഷി ചെയ്യാനുള്ള ഒരുപാട് സഹായങ്ങൾ നമ്മുടെ കൃഷി ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പം ചോളത്തിൻ്റെ പല വിത്തുകൾ, അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ചലഞ്ചും വെച്ചിട്ടുണ്ട്, മില്ലറ്റ് ചലഞ്ച്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചധികം വിത്തുകളൊക്കെ തന്നു, 3 തരം ചോളം തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി എനിക്കിപ്പോൾ എൻ്റെ വീട്ടിനകത്ത് സ്ഥലമില്ലാത്തത് കാരണം ഞാൻ എൻ്റെ അടുത്ത നെയ്ബറിൻ്റെ പറമ്പിലാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 2 കൂട്ടരും കൂടെ സഹകരണത്തിൽ അത് ചെയ്തു പോവുകയാണ്. മില്ലറ്റ് കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ഫലപ്രദമായ ഒരു സാധനമാണ്. അരിയുടെയും ഗോതമ്പിൻ്റെയും ഉപയോഗം കുറയ്ക്കാൻ പറ്റും. ചെയ്തിരിക്കുന്നത് പേൾ മില്ലറ്റിന് 2 എണ്ണം, വെള്ളയും ചുവപ്പും, കമ്പം എന്ന് പറയുന്ന ഒരു മില്ലറ്റും, 3 ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിനി ചോളത്തിൻ്റെ വിത്ത് തന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ടുടനെ അത് ചെയ്യുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി മില്ലറ്റിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു നാഷണൽ വൈഡ് ഒരുപാട് പരിപാടികൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും കൃഷിയിലേക്ക് ഇത് മില്ലറ്റും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ അതെല്ലാവരും ചെയ്യുന്നത് ഇത് വലിയ പ്രയോജനമുള്ള കാര്യമെന്ന് മാത്രമല്ല, വളർത്തുന്നതിനും വലിയ പാടൊന്നുമുള്ള കാര്യമല്ല. അതിനകത്ത് നമുക്ക് വലിയ വളപ്രയോഗങ്ങളൊന്നും വേണ്ട. കീടങ്ങളെ പ്രതിരോധിക്കാനും ഒക്കെ ഒരു ശേഷിയുള്ള ഒരു സസ്യമാണ്. അധികം വെള്ളം ഉണ്ടെങ്കിലും നിൽക്കും, വേനലിലും നിൽക്കും. അങ്ങനത്തെ ഒരു സസ്യം ആയത് കാരണം

0: അത് വളർത്തിയെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് പില്ലറ്റ് കൃഷി എല്ലാവർക്കും ആദായകരം ആയിരിക്കും. എന്നാൽ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്കും പറയാനുള്ളത്. ഓരോന്നും കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉൽപ്പാദനം മാത്രമല്ല അതിനെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും കൂടെ അറിയണം. അപ്പോൾ ഇപ്പോൾ കൂൺ കൃഷിക്ക് ഞാനൊരു പ്രത്യേക പരിശീലനവും കൂടെ ചെയ്തിരുന്നു. കൃഷിഭവനിൽ നിന്ന് തന്നെ കൂൺ കൃഷിക്ക് വേണ്ടിയിട്ട് RITTCയിൽ ട്രെയിനിങ്ങിനും വിട്ടിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഇതനുസരിച്ച് കൂണിൻ്റെ പുതിയ പുതിയ റെസിപ്പികൾ ചെയ്യാൻ പഠിച്ചു. അതൊക്കെ ഒരു വലിയ ഒരു അനുഭവമാണ്. നമുക്ക് കിട്ടുന്ന ഒരു അവസരങ്ങളാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക, എല്ലാവരും കൃഷിയിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. എനിക്കതിൽ നിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നല്ല നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു കോൺഫിഡൻസും ഉണ്ട്. ഈ കൃഷിയോടൊപ്പം തന്നെ ഫലവൃക്ഷങ്ങളും നട്ടു വളർത്തണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷെ നമുക്ക് സ്ഥലക്കുറവ് കാരണം നമുക്ക് വലിയ മരങ്ങളൊന്നും നട്ടു വളർത്താനുള്ള സാഹചര്യമില്ല. നമ്മുടെ ആഗ്രഹം സാധിക്കണം. നമുക്കുള്ള സ്ഥലപരിമിതിക്കകത്ത് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രമ്മിൽ കുറച്ച് ഫലവൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ കാലാപ്പാടി മാവ്, ഒരു മല്ലിക മാവ്, കോട്ടുകുണം മാവിൻ്റെ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തനതായ മാവിൻ്റെ ബഡും വാങ്ങി നട്ട് അതും ആയി വരുന്നുണ്ട്. അതിൽ ആദ്യമായിട്ടിപ്പം കാലാപ്പാടി മാവിൽ പൂ വിരിഞ്ഞപ്പോൾ അത് വളരെ സന്തോഷം തരുന്നുണ്ട്. കൂടാതെ മാതളം, പേര രണ്ട് വെറൈറ്റി, വെരിഗേറ്റഡ് പേര, കൊടംപുളി, പിന്നെ എപ്പോഴും നമുക്ക് വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഗ്രേപ്സ്. അത് ഞാനൊരു ഇതായി നട്ട് എനിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് കായ പിടിച്ചു. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം അത് നല്ലവണ്ണം നിറഞ്ഞ് പൂവും കായും ഒക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഫലവൃക്ഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദും അതിൻ്റെ സന്തോഷവും വിലയിടാനും പറ്റുന്നതല്ല.
1: ഇത്രയും സമ്പൽ സമൃദ്ധമായ വിളവ്, അപ്പോൾ അതിനു വേണ്ടി നൽകുന്ന വളങ്ങൾ എന്തൊക്കെയാണ്?
0: ഞാൻ പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം നമുക്ക് സംസ്കരിക്കാൻ വേണ്ടി ഞാൻ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന സ്ലറി നേർപ്പിച്ച് ഞാൻ എൻ്റെ കൃഷികൾക്ക് മിക്കവാറും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കൊടുക്കാറുണ്ട്. പിന്നെ ഇത് കൂടാതെ ബയോഗ്യാസിൽ ഇടാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചൺ ബിന്നും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലേയും കമ്പോസ്റ്റ് ആക്കി എടുക്കാനുള്ള സംവിധാനമുണ്ട്. ആ കിച്ചൺ കമ്പോസ്റ്റും ഞാൻ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, അങ്ങനത്തെ മറ്റു വളങ്ങളെല്ലാം ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. തികച്ചും ജൈവ രീതി, അല്ലാതെ നമ്മുടെ വീട്ടിൽ യാതൊരു കെമിക്കൽ ഫെർട്ടിലൈസറും ഞാൻ എൻ്റെ കൃഷിക്ക് ഉപയോഗിക്കാറേ ഇല്ല. എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ ഇപ്പം എന്നിൽ നിന്നും പ്രചോദനം കൊണ്ട് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട്. അവർക്ക് ഞാൻ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൊടുക്കാറുമുണ്ട്. സംശയങ്ങൾ ചോദിച്ചാൽ എൻ്റെ അറിവിൽ പരിമിതിക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള വിത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരാനും ഞാൻ എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ട് വിത്തുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുക, പിന്നെ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ, അത് നമുക്ക് എപ്പോഴും ഒരാൾ നമ്മളെ സഹായിക്കാനുണ്ടെങ്കിലേ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതും പുതിയതായി വരുന്നവർക്ക്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ കീടബാധ ചെടികളിൽ വളരെ പ്രശ്നമാണ്. അപ്പോൾ അതിനെ അതിജീവിച്ച് കൊണ്ടുപോകാൻ ചിലപ്പം നമ്മൾ മടുത്ത് കൃഷി നിർത്തിപ്പോവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, ഇത് പ്രശ്നമില്ല നീ ഇത് ചെയ്യ് എന്ന് പറഞ്ഞ് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്കതൊരു ഭയങ്കര കാര്യമാണ്. അങ്ങനെ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കാറുണ്ട്.
1: ഇതുപോലെയുള്ള വീട്ടമ്മമാർക്ക് മേഡത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ മനപ്രയാസങ്ങളും നമ്മുടെ അലസതയും രോഗങ്ങളും ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ പറ്റുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ചെറിയ ചെറിയ ചെടികൾ, പൂക്കൾ, അല്ലെങ്കിൽ പച്ചക്കറികൾ തന്നെ എന്തെല്ലാം തരത്തിൽ നമുക്ക് നടാൻ പറ്റുമോ അതൊക്കെ ഉള്ള സ്ഥലത്ത് വലിയ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ കിട്ടുന്ന പാഴ്വസ്തുക്കളിൽ നിന്ന് തന്നെ നമുക്ക് പലതും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചെറിയ ചെറിയ ചട്ടികളിലോ ചെറിയ കവറുകളിലോ ഒക്കെ പോലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഒരു മുളകോ ഒരു വെണ്ടയോ വഴുതനയോ ഒക്കെ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യണമെന്ന് തോന്നും. ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാതെ എല്ലാവരും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യുക. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിച്ച് നമ്മളെ കുടുംബത്തെ ആരോഗ്യപരമായി കൊണ്ടുപോവുക, അതാണ് എനിക്ക് പറയാനുള്ളത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. ഭിന്നശേഷി പെൻഷൻ ജനനം മുതൽ ബാധകമാക്കിയതിനു പുറമെ PM സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തുന്നതിനുവേണ്ട അംഗപരിമിതിയുടെ പരിധി 80-ൽ നിന്ന് 40% കുറച്ചു. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ബോണസായി അനുവദിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. IDBI ബാങ്ക് പുനഃസംഘടനയ്ക്കും മന്ത്രിസഭയുടെ അംഗീകാരം. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രത്യാശ പങ്കുവച്ചു. സംസ്ഥാനത്ത് നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക യാർഡുകൾ തുടങ്ങുന്നതുൾപ്പെടെ വ്യവസ്ഥ ചെയ്യുന്ന മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി CP ജോൺ നിയമസഭയിൽ അവതരിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. തിരുവനന്തപുരം ഡിവിഷനിലെ യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പൂജാ അവധിയോടനുബന്ധിച്ച് സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു. സ്പെഷ്യൽ ട്രെയിനുകളിലേക്ക് മുൻകൂട്ടിയുള്ള റിസർവേഷൻ നാളെ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തുലാവർഷം നാളെയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് ഹൈദരാബാദിൽ. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: energy infrastructure, conserve cultural heritage and enhance water security in the region. India's Anand Kumar Velkumar won a silver medal in the men's 1,000-meter sprint category at the World Skating Games being held at Asuncion in Paraguay. Notably, the time difference between the gold medalist and Anand Kumar was just 4 milliseconds. In men's cricket, India will face the West Indies in the 4th T20 International in Hyderabad today. The match will begin at 7 p.m. IST. Benchmark domestic equity indices ended in the negative zone today. The Sensex dropped 252 points to close at 72,782. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനും തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ 31 വരെ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേര് ചേർക്കുന്നതിനും അവസരമുണ്ടാകും. ജില്ലയിലെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. മുൻപുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഫോം ഒഴിവാക്കിയിട്ടുണ്ട്. അതിനാൽ അപേക്ഷകർക്ക് ഫോം 6 മാത്രം പൂർത്തിയാക്കി സമർപ്പിക്കാം. തിരുവനന്തപുരം ജില്ലയുടെ പുതിയ ജില്ലാ കളക്ടറായി അഞ്ജു KS ചുമതലയേറ്റു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. വിഴിഞ്ഞം തുറമുഖം പ്രോജക്ട് പുനരധിവാസ ചുമതല കൂടി പുതിയ കളക്ടർ വഹിക്കും. പെരിന്തൽമണ്ണ സബ് കളക്ടർ, ആലപ്പുഴ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ, ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അവർ KSBCDC MD, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ, കൃഷി കർഷകക്ഷേമ വകുപ്പ് ഡയറക്ടർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഹമാരി അംഗൻവാടി ഹമാരി ജിമ്മേദാരി അഥവാ നമ്മുടെ അംഗൻവാടി നമ്മുടെ ഉത്തരവാദിത്വം എന്ന സന്ദേശമുയർത്തി ICDS തിരുവനന്തപുരം ജില്ലാ പ്രോഗ്രാം ഓഫീസിന്റെ നേതൃത്വത്തിൽ പോഷൺ അഭിയാൻ രാഷ്ട്രീയ പോഷൺ മാ പരിപാടി സംഘടിപ്പിച്ചു. വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 9 മുതൽ ഒക്ടോബർ 8 വരെയാണ് രാഷ്ട്രീയ പോഷൺ മാ 2026 ആചരിച്ചത്. മാനവീയ വീഥിയിൽ നടന്ന പരിപാടിയിൽ മുൻ ജില്ലാ കളക്ടർ അനുകുമാരി വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. തമിഴ്നാട്ടിലെ പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെയാണ് തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറിയത്. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വിഗ്രഹ ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ എത്തിയ ശേഷം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപ്രകാരം വരവേറ്റു. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതീദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജക്കിരുത്തി. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ മരുതംകുഴി ചിറ്റാറ്റിൻകര പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമത്തിന് ശാശ്വത പരിഹാരം. പ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്വാസമായി പുതിയ ട്രാൻസ്ഫോമർ പ്രവർത്തനം ആരംഭിച്ചു. മരുതംകുഴി കേരള വാട്ടർ അതോറിറ്റി ക്വാർട്ടേഴ്സിന് മുൻവശത്ത് സ്ഥാപിച്ച 160 kV ട്രാൻസ്ഫോമറിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപശി ഉത്സവത്തിന് കൊടിയേറി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന അൽപശി ഉത്സവത്തിന്റെ ഭാഗമായി മുളപൂജ, ശ്രീഭൂതബലി, ഉത്സവശ്രീബലി തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. ഈ മാസം 18 വലിയ കാണിക്ക. 9 ദിവസമായ ഈ മാസം 19 രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. പള്ളിവേട്ടയ്ക്ക് ശേഷം ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപശി ഉത്സവം സമാപിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ ആര്യനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എ പി അനിൽകുമാർ നിർവഹിച്ചു. 45 ലക്ഷം

0: രൂപ ചെലവഴിച്ചാണ് ആര്യനാട് സ്മാർട്ട് വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടമൊരുക്കിയത്. വട്ടിയൂർക്കാവിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. മന്ത്രി കെ മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം. 6:50 ഹരിതവീതി. കർഷകനും എം പാനൽ ഷൂട്ടറുമായ കാസർഗോഡ് കള്ളാറിലെ കെ അരവിന്ദാക്ഷൻ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 അങ്കണം. കാവൽ മാലാഖ. ഡോളി തോമസ് അവതരിപ്പിക്കുന്ന ചെറുകഥ. കവിത ഹരീന്ദ്രൻ ചൊല്ലുന്ന കവിതകൾ. തനിയെ ഞാൻ ശശീന്ദ്രൻ കണ്ണപുരം അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 7:45 മലയാളത്തിൽ വാർത്തകൾ. 8:00 ട്യൂൺ ഇൻ സ്റ്റാർസ്. ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഖരഹരപ്രിയ രാഗത്തിലും അതിന്റെ ചില ജന്യരാഗത്തിലുംപെട്ട ഗാനങ്ങളുമായി എത്തുന്നു കൃഷ്ണൻ ഉണ്ണീസിയസ്, കൂടെ ദേവപ്രിയ രതീഷ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നവരാത്രി സംഗീതോത്സവം 2026. പ്രിൻസ് രാമവർമ്മയുടെ സംഗീത കച്ചേരി. ആവണീശ്വരം ശ്രീ എസ് ആർ ബീനു വയലിൻ, ശ്രീ ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, തിരുനക്കര ശ്രീ രതീഷ് മുഖർശംഖ്. 11:00 സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി വി ലക്ഷ്മണൻ മാസ്റ്റർ. 6:00 എഫ് എം പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. വള്ളത്തോൾ എഴുതിയ പുരാണങ്ങൾ എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ. ആലാപനം സി വി ജി ഷാമേരി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. കോച്ചിനകത്തെ റെസ്റ്റോറന്റ്, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ കോച്ച് റെസ്റ്റോറന്റിനെക്കുറിച്ചുള്ള പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 എഫ് എം ഡയറി തുടരുന്നു. ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ധനസഹായ പദ്ധതികൾ, ഇതേക്കുറിച്ച് തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ് സംസാരിക്കുന്നു. തൊഴിൽ വാർത്തകൾ. തുടർന്ന് വടക്കൻ വിശേഷങ്ങൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 എൻ എച്ച് എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 നാടൻ പാട്ട്, ഓ നാരായണിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, ദന്തസംരക്ഷണത്തിന്റെ പ്രാധാന്യം. എൻഡോഡോണ്ടലിസ്റ്റ് ഡോക്ടർ മറിയ എം ജോസുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഉച്ചയ്ക്ക് 1:00 2:30 വാട്സ്ആപ്പ് പ്രീഗീതങ്ങൾ. തത്സമയം 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. വൈകിട്ട് 5:00 6:40 രാത്രി 8:00 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 കുറുങ്കുഴൽ പറ്റ് അവതരണം രാമദാസൻ ശ്രീകൃഷ്ണപുരം. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, കരിയർ സാധ്യതകൾ, പ്രവേശന നടപടികൾ. നിഫ്റ്റ് കണ്ണൂർ ടെക്സ്റ്റൈൽ ഡിസൈൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും

0: അഡ്മിഷൻ നോഡൽ ഓഫീസറുമായ ജ്യോതി ശിവാനന്ദ് സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നവരാത്രി സംഗീതോത്സവം 2026 വിദുഷി അമൃത വെങ്കടേഷിന്റെ സംഗീത കച്ചേരി, ശ്രീ എൽ രാമകൃഷ്ണൻ വയലിൻ, ശ്രീ എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, പയ്യന്നൂർ ശ്രീ ഗോവിന്ദപ്രസാദ് മുഖർഷം. ശ്രോതാക്കളെ, ഞങ്ങൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 19:56. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലീസ് ചെയ്യുന്നു.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധിഹി ജാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. കേന്ദ്രീയ മന്ത്രിമണ്ഡലസ്യ മഹതീ സ്വീകൃതിഃ. 11.40 റെയിൽ കർമ്മചാരിഭ്യഃ 78 ദിനാനാം പാരിതോഷികം അനുമോദിതം. രാഷ്ട്രീയ സാമാജിക സഹായതാ കാര്യക്രമഃ ച 31-2000 വർഷ പര്യന്തം വിസ്താരിതഃ. വിത്തീയക്ഷേത്രെ മന്ത്രിമണ്ഡലസ്യ ഐതിഹാസികഃ നിർണയഃ. സൂക്ഷ്മ ലഘു മധ്യമ ഉദ്യമാനാം നൂതന ഉദ്യമാനാം ച സംവർദ്ധനായ IDBI ബാങ്ക് സംസ്ഥായാഃ രണനീതിക പുനർ സംരചനായൈ മന്ത്രിമണ്ഡലസ്യ സ്വീകൃതിഃ. ജാഗതിക ജ്ഞാന സാംസ്കൃതിക ആദാന പ്രദാനേഷു ഭാരതസ്യ ഐതിഹാസികം അവദാനം അദ്യ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന സപ്രശ്രയം സമുദ്ഘോഷിതം. ഭാരത് കാനഡാ ദേശയോഃ രണനീതിക സഹഭാഗിതായാഃ നൂതനഃ അഭ്യുദയഃ. വാണിജ്യ ഊർജാ രക്ഷാ ശിക്ഷാ ക്ഷേത്രേഷു പരസ്പര സഹയോഗസ്യ ദൃഢീകരണായ സങ്കല്പഃ. അപി ച ഹൈദരാബാദ് നഗരെ അദ്യ ഭാരത് വെസ്റ്റിൻഡീസ് ദലയോഃ ചതുർത്ഥ T20 അന്താരാഷ്ട്രീയ സമ്മുഖീകരണം ഭവിഷ്യതി. അഥ വാർത്താഃ വിശദീകൃത്യ. ഉത്കൃഷ്ട പ്രദർശനായ 40,000 റെയിൽ കർമ്മചാരിണഃ 78 ദിനാനാം വേതനാതുല്യം ഉത്പാദകതാ സംബദ്ധ പാരിതോഷികം ലപ്സ്യന്തെ. മന്ത്രിമണ്ഡലസ്യ നിർണയം ശ്രാവയതാ അശ്വിനി വൈഷ്ണവേന പ്രോദീരിതം യത് പർവണഃ പ്രാഗ് ദീയമാനമേതത് പാരിതോഷികം കർമ്മചാരിണാം കാര്യപ്രേരണാം ഉത്കർഷയിഷ്യന്തി.
2: रेलवे के करीब 11,40,770 कर्मचारियों के लिए परफॉर्मेंस लिंक्ड बोनस 78 दिनों का बोनस आज कैबिनेट ने अप्रूव किया. ये दीपावली का उपहार है रेलवे के सभी कर्मठ कर्मचारियों के लिए जो दिन रात मेहनत करते हैं. करीब 2,009 करोड़ रुपए का टोटल बोनस है.
1: केंद्रीय മന്ത്രിമണ്ഡലിന് രാഷ്ട്രീയ സാമാജിക സഹായതാ കാര്യക്രമസ്യ ആഗാമി 5 കൃത്തെ 28,43,50 കോടി രൂപ്യകാണാം വ്യയേന വിസ്താരഃ സ്വീകൃതഃ. അനേന ദിവ്യാംഗജന പെൻഷൻ രാശിഃ വർദ്ധിതാ. ദിവ്യാംഗതായാഃ മാനദണ്ഡസീമ 80% ന്യൂനീകൃത്യ 40% യാവത് വിഹിതാ. തഥാ ഹി ന്യൂനതമ വയഃ സീമ ജന്മതഃ ഏവ നിർധാരിതാ ഇതി സൂചനാ മന്ത്രിണ അശ്വിനി വൈഷ്ണവേന സമാഖ്യാതം.
2: दिव्यांगजनों के लिए जो पहले 80% थ्रेशोल्ड था डिसेबिलिटी पेंशन में एलिजिबिलिटी के लिए, उसको आधा करके 40% पर भी अब दिव्यांग पेंशन दिया जाएगा. पहले दिव्यांग पेंशन 18 साल से ऊपर के व्यक्ति को ही दिया जाता था. अब जन्म से ही दिव्यांगजन को पेंशन में कवर किया जाएगा. 27 लाख दिव्यांगजन लाभार्थी होंगे. टोटल लाभार्थियों की संख्या बढ़ के करीब 3,20,00,000 हो जाएगी.
1: കേന്ദ്രീയ മന്ത്രിമണ്ഡലസ്യ മഹതീ സ്വീകൃതിഃ. IDBI ബാങ്ക് സംസ്ഥായാഃ രണനീതിക പുനർസംരചന ച നിർണീത. മന്ത്രിമണ്ഡലസ്യ ഉപവേശനാനന്തരം നവദെഹല്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണ മന്ത്രിണ അശ്വിനി വൈഷ്ണവേന സമാഖ്യാതം യത് ദേശസ്യ സൂക്ഷ്മ ലഘു മധ്യമ ഉദ്യമാനാം തഥാ നൂതന ഔദ്യോഗിക ഉപക്രമാണാം സമഭ്യുദയേ അസ്യാഃ സംസ്ഥായാഃ മഹതീ ഭൂമിക.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി 53,428 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് നൽകാനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഭിന്നശേഷി പെൻഷൻ ജനനം മുതൽ ബാധകമാക്കിയതിനു പുറമെ പിഎം സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തിയതിനു വേണ്ട അംഗപരിമിതിയുടെ പരിധി 80-ൽ നിന്ന് 40% കുറച്ചു. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ബില്ലിലുണ്ടെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ചർച്ചകൾക്കുശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുൾപ്പെടുത്തിയുള്ള 2026 കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നിയമസഭയിൽ തുടർച്ചയായ 3-ാം ദിവസവും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂളിയക്കോട്.
2: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല സബ്മിഷന് മറുപടിയായി പറഞ്ഞു. ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വേമ്പനാട് കായലിൽ നിന്ന് നീരൊഴുക്ക് കുറയുന്ന വിഷയം പരിഹരിക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
1: സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി നിലവിലെ ഭവന പദ്ധതികൾ ഏകോപിപ്പിച്ച് സമഗ്രമായ പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31

0: വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകൻ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. ഇന്ന് രാത്രിയോടെ ഭൌതിക ശരീരം വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മുതൽ 12 വരെ കമ്മന നവോദയ LP സ്കൂളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ വെൽത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാർഷിക രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങളെ മാനിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. ചെറുവയൽ രാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർവോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ വൈകുന്നേരം ഗതാഗത നിയന്ത്രണത്തിന്റെ റിഹേഴ്സൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016 നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും വളർത്തിയെടുക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നവേഷൻ മിഷൻ. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. വൈദ്യുതി കണക്ഷന്റെ നിരക്കുകളിൽ 90% വരെ കുറവ് വരുത്തിക്കൊണ്ട് പെർ KVA നിരക്കുകൾ പ്രകാരമുള്ള പുതിയ കോസ്റ്റ് ഡേറ്റ നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സെപ്റ്റംബറിലെ ഉത്തരവ് പ്രകാരമാണ് KSEB ഉപഭോക്താക്കളുടെ വൈദ്യുതി കണക്ഷൻ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചത്. ഈ മാസം 12 മുതൽ പണമടയ്ക്കുന്നവർക്ക് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശബരിമല പൂങ്കാവനത്തിലെ നിർദ്ധരനായ 20 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തകയും കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവുമായ സുനിൽ ടീച്ചർ. പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ശ്രീജിയ ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: റാന്നി ളാഹ നിലയ്ക്കൽ റോഡിന് സമീപമുള്ള വനമേഖലയിൽ മഞ്ഞത്തോടൂരിലെ ആദിവാസി വിഭാഗമായ 20 കുടുംബങ്ങൾക്കായുള്ള വീടുകളുടെ നിർമ്മാണമാണ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഒരു വർഷത്തിനിടെ 3 വീടുകളുടെ പണി പൂർത്തിയാക്കി താക്കോൽ നൽകി. വനത്തിനുള്ളിൽ പട്ടയഭൂമിയിൽ 2 നിലകളിലായി 3 മുറികളും ശുചിമുറിയും വരാന്തയും അടങ്ങിയ പരിസ്ഥിതി സൌഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു വരുന്നത്. വനപ്രദേശത്തെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസീൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഒരു മാസം നീണ്ടുനിന്ന ഹിന്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നടന്നു. NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റിട്ടയർഡ് ഡയറക്ടർ കേണൽ PT രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ AG ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർത്താ വിഭാഗം മേധാവി ലെമിജി നായർ, പ്രോഗ്രാം മേധാവി PA ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ കൊല്ലപ്പെട്ട കേസിലെ പ്രതി സുഹൈൽ സജീവ്, കാറിൽ കൂടെയുണ്ടായിരുന്ന നിനവ്, ജോയൽ അമീൻ എന്നിവരെ നെടുമ്പാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ എറണാകുളം റൂറൽ SPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത്

0: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. തിരുവനന്തപുരം പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ അരവണ നിർമ്മാണം ആരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരികയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് അരവണ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടത്തിയ വാക്കൌട്ട് ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധക്ഷണിക്കൽ, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണവേളയും ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. 2 ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും 12 സബ്മിഷനുകളും ഇന്ന് സഭയുടെ മുന്നിലെത്തി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, മോട്ടോർ വാഹന നികുതി ചുമത്തൽ ബിൽ എന്നിവ സഭ പരിഗണിച്ചു. കേരള ഒഴിവാക്കൽ ബില്ലിന്റെ അവതരണവും സഭയിൽ നടന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചെയർപേഴ്സണായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച കമ്മിറ്റിയുടെ 1 മുതൽ 7 വരെയുള്ള റിപ്പോർട്ടുകളും ഇന്ന് സഭയിൽ സമർപ്പിക്കപ്പെട്ടു. വൈദ്യുതി പ്രതിസന്ധിയും പവർകട്ടും വിഷയമാക്കിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് ഇപ്പോഴും അപ്രഖ്യാപിത പവർകെട്ട് തുടരുകയാണെന്ന് നോട്ടീസ് നൽകിയ സിപിഐ അംഗം ജി ആർ അനിൽ ആരോപിച്ചു. 10 വർഷം പവർകെട്ട് എന്തെന്നറിയാത്തവരെ യുഡിഎഫ് സർക്കാർ അത് പഠിപ്പിച്ചു. വൈദ്യുതി പ്രതിസന്ധി തീർക്കാനായി കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും കെഎസ്ഇബിയെ സ്വകാര്യവൽക്കരിക്കാനുള്ള വ്യക്തമായ അജണ്ടയുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സർക്കാർ വിജയിച്ചെന്നും ഒക്ടോബറിൽ നിയന്ത്രണം ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ മറുപടി. പവർകട്ടുണ്ടായ ദിവസങ്ങളിലെ കണക്കുകൾ സണ്ണി ജോസഫ് സഭയിൽ അവതരിപ്പിച്ചു. 10 വർഷം ഭരിച്ചിട്ടും ആകെ 150 മെഗാവാട്ടിന്റെ വൈദ്യുതി ഉൽപാദനത്തിനെ കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ. വൈദ്യുതി ഉപഭോഗം കൂടിയതും മഴക്കുറവും എൽനിനോ പ്രതിഭാസവും ദേശീയതലത്തിലുണ്ടായ വൈദ്യുതി ക്ഷാമവുമാണ് ഇത്രയേറെ പ്രതിസന്ധിയുണ്ടാക്കിയത്. 4 രൂപ 29 പൈസയ്ക്ക് 25 വർഷത്തേക്ക് വൈദ്യുതി ലഭിക്കുമായിരുന്ന കരാർ കഴിഞ്ഞ സർക്കാർ റദ്ദാക്കിയത് സംസ്ഥാനത്തിന് തിരിച്ചടിയായി. ഇതിലൂടെ 465 മെഗാവാട്ട് വൈദ്യുതി നഷ്ടപ്പെടുത്തിയതിനു പുറമെ 500 മെഗാവാട്ട് വൈദ്യുതി കടം വാങ്ങി ആ കടഭാരം യുഡിഎഫ് സർക്കാരിന്റെ തലയിലിട്ടുവെന്നും വൈദ്യുതി മന്ത്രി വിശദീകരിച്ചു. വിഷയത്തിലിടപെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്ത് കൃത്യമായ വൈദ്യുതി നയം ഉണ്ടാക്കുമെന്ന് സഭയെ അറിയിച്ചു. 2030 ആകുമ്പോഴേക്കും 11,000 മെഗാവാട്ടായി കേരളത്തിന്റെ ഉപഭോഗം വർദ്ധിക്കും. അത് മുന്നിൽ കണ്ട് 5,000 മെഗാവാട്ട് വൈദ്യുതിയെങ്കിലും സംസ്ഥാനം ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. കെഎസ്ഇബിയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും മികച്ച സ്ഥാപനമാക്കി മുന്നോട്ടു കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇരുവരുടെയും മറുപടിയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ദീർഘകാല വൈദ്യുതി കരാർ ഇടത് സർക്കാർ റദ്ദാക്കിയെന്നത് ശുദ്ധനുണയാണ്. കരാർ അംഗീകരിക്കാതിരുന്നത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും വൈദ്യുതി മന്ത്രിയുടേത് കുറ്റസമ്മതമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ റെഗുലേറ്ററി കമ്മീഷനിലേക്ക് ഇടത് സർക്കാർ നിയോഗിച്ച പാർട്ടിക്കാരാണ് കരാർ റദ്ദാക്കിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരിച്ചടിച്ചു. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനസംഖ്യയും രോഗികളുടെ അനുപാതവും കണക്കിലെടുത്ത് തിരൂർ ആസ്ഥാനമായി പുതിയ മെഡിക്കൽ കോളേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് അംഗം കുറുക്കോളി മൊയ്തീൻ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. പക്ഷേ ഈ ആവശ്യം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തള്ളി. നിലവിൽ മഞ്ചേരി ആസ്ഥാനമായി ഒരു മെഡിക്കൽ കോളേജ് ഉള്ളതിനാൽ 2-ാമതൊരെണ്ണത്തിന് സ്കോപ്പില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് കേന്ദ്ര അനുമതിയോടെയാണ് 2-ാമത്തെ മെഡിക്കൽ കോളേജ് അനുവദിച്ചത്. അന്ന് 100 മെഡിക്കൽ സീറ്റ് കൂടുതലായി കേന്ദ്രം അനുവദിച്ചിരുന്നു. ഇതാണ് തിരുവനന്തപുരത്ത് 2-ാമത് മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ കാരണമെന്നും

ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ജി സ്റ്റീഫനും സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചു. ഇതിനു മറുപടി നൽകിയ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ബജറ്റിൽ നിന്ന് അനുവദിച്ച പണവും കെ എസ് ഐ ഡി സിയുടെ ഫണ്ടും ഉപയോഗപ്പെടുത്തുമെന്ന് സഭയെ അറിയിച്ചു. ഫാർമസ്യൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലെ ചില ഉൽപ്പന്നങ്ങൾ കൂടി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും 30 കോടി രൂപ സമാഹരിച്ച് ടൈറ്റാനിയത്തിന്റെ പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ തേടുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. നെടുമ്പാശ്ശേരിയിൽ ലഹരി ഉപയോഗിച്ച് 19-കാരൻ ഓടിച്ച മിനി കൂപ്പർ കാറിടിച്ച് 3 പേർ മരിച്ച ദാരുണമായ സംഭവത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ആദ്യ സബ്മിഷൻ അവതരിപ്പിച്ചത്. അപകടം നടന്നയുടൻ തന്നെ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടും കേസെടുക്കാൻ കാലതാമസമുണ്ടായതായി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് വ്യക്തമായിട്ടും മോട്ടോർ വാഹന നിയമം ഉൾപ്പെടുത്തിയില്ല. എഫ്ഐആറിൽ പ്രതിയുടെ പേര് ചേർക്കാൻ വൈകിയത് പ്രതിയെ സംരക്ഷിക്കാനാണെന്ന ആരോപണം ശക്തമാണെന്നും പിണറായി വിജയൻ സഭയിൽ ഉന്നയിച്ചു. നടന്നത് കേവലം അപകടമല്ലെന്നും ക്രൂരമായ കൊലപാതകമായി കണക്കാക്കണമെന്നും സ്ഥലം എംഎൽഎ അൻവർ സാദത്തും ആവശ്യപ്പെട്ടു. പ്രതി സുഹൈലിന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കണം. വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുത്തത് സമൂഹത്തിന് നൽകുന്ന നല്ലൊരു സന്ദേശമാണ്. മദ്യപിച്ച ആളുടെ കൂടെ യാത്ര ചെയ്യാൻ മറ്റുള്ളവർ മടിക്കുന്ന സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുമെന്നും പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും കേസ് നടത്താൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാർ തയ്യാറാണെന്നും സഭയെ അറിയിച്ചു. മരിച്ചവരുടെ സുഹൃത്ത് പ്രിയാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ പ്രതിയുടെ പേര് അറിയാതിരുന്നതിനാലാണ് അത് ചേർക്കാതിരുന്നത്. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ പ്രതി സുഹൈൽ മദ്യപിച്ചതായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനമോടിക്കുന്നവർക്കെതിരെയുള്ള നിയമം കൂടുതൽ കർശനമാകും. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രത്യേക പരിശോധനയിൽ മാത്രം മദ്യപിച്ച് വാഹനമോടിച്ചതിന് 959 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം നെടുമ്പാശ്ശേരി അപകടത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും അത് മനുഷ്യത്വരഹിതമാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയെ പ്രതിപക്ഷ നേതാവും പിന്തുണച്ചു. ഇത്തരം വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി തന്നെ മുൻകൈയെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഒരു അപകടത്തെ വർഗീയാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്നത് ദൌർഭാഗ്യകരമാണെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വ്യക്തമാക്കി. കോന്നി മെഡിക്കൽ കോളേജിനെ മികച്ച ആരോഗ്യ സ്ഥാപനമാക്കി മാറ്റുമെന്ന് മന്ത്രി കെ മുരളീധരൻ കെ യു ജനീഷ് കുമാറിന്റെ സബ്മിഷന് മറുപടി നൽകി. സഭാസമ്മേളനം അവസാനിച്ച ശേഷം താൻ നേരിട്ടെത്തി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ സഭയിൽ പ്രഖ്യാപനം നടത്തി. നേരത്തെ 14 ലക്ഷം രൂപയായിരുന്നു നഷ്ടപരിഹാരം. ഇതിന്റെ 25% വർദ്ധനവ് നൽകുന്നത്. വന്യജീവി ആക്രമണത്തിലൂടെയുണ്ടാകുന്ന കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം ഇരട്ടിയാക്കുമെന്നും മന്ത്രിസഭായോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ജ്യോതികുമാർ ചാമക്കാലിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി. സംസ്ഥാനത്തെ തുറമുഖങ്ങളുടെയും അനുബന്ധ മേഖലകളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 2026 കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. പുതിയ നിയമ ഭേദഗതിയിലൂടെ മാരിടൈം ബോർഡിന് കീഴിൽ പ്രത്യേക തുറമുഖ വികസന അതോറിറ്റി രൂപീകരിക്കും. ഇതിനു പുറമെ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമി കൃത്യമായി വിനിയോഗിക്കുന്നതിനായി ഭൂബാങ്കും സജ്ജമാക്കും. ഇതോടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി വികസന ആവശ്യങ്ങൾക്കായി മാറ്റാൻ സർക്കാരിന് എളുപ്പത്തിൽ സാധിക്കും. കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ ഗതാഗതമന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. പോലീസും മോട്ടോർ വാഹന വകുപ്പും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് യാർഡ് സജ്ജീകരിക്കുന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ. വാഹനങ്ങൾ ഇനി സ്റ്റേഷൻ വളപ്പിലോ റോഡ് വക്കിലോ തള്ളില്ല. ഇത്തരം വാഹനങ്ങൾ നിർത്തിയിടാൻ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ പാർക്കിംഗ് യാർഡുകൾ സ്ഥാപിക്കും. പരമാവധി 6 മാസം വരെ ദിവസാടിസ്ഥാനത്തിൽ പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തും. വാഹനം തിരിച്ചെടുക്കുന്ന സമയം വാഹന ഉടമ ഈ തുക പാർക്കിംഗ് യാർഡിന് നൽകണം. ഈ തുകയുടെ നേർപ്പകുതി സംസ്ഥാന സർക്കാരിന് ലഭിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. സ്വകാര്യ വ്യക്തിയുടെ നിശ്ചിത ഭൂമിയാണ് ഇത്തരത്തിൽ പാർക്കിംഗ് യാർഡുകളാക്കുക. വാഹനത്തിന്റെ സ്വഭാവമനുസരിച്ച് 25 രൂപ മുതൽ 250 രൂപ വരെയാണ് പ്രതിദിന പാർക്കിംഗ് ഫീസ്. കീഴ്വഴക്കങ്ങൾ മാറ്റി നിർത്തി ചോദ്യോത്തരവേളയിൽ സ്പീക്കർ ചോദ്യവുമായി രംഗത്തുവന്നത് ഇന്ന് സഭാതലത്തിൽ കൌതുകമുണർത്തി.
അണക്കെട്ടുകളിലെയും നദികളിലെയും മണലും ചെളിയും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ മറുപടി പറയുന്നതിനിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യമുന്നയിച്ചത്. നേരത്തെ യാതൊരു തടസ്സമില്ലാതെ കടലിലേക്ക് വെള്ളമൊഴുകിയിരുന്ന വേമ്പനാട് കായലിലെ ഒഴുക്ക് തടസ്സപ്പെട്ടു.

അതിനാൽ കുട്ടനാട് വെള്ളക്കെട്ടിലാണെന്നും പരിഹാരം കാണാൻ ഇടപെടുമോ എന്നായിരുന്നു സ്പീക്കറുടെ ചോദ്യം. ഇതിനു മറുപടി നൽകിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ ഉന്നയിച്ചത് മധ്യകേരളത്തെ ആകെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടി. മധ്യകേരളത്തിലെ പ്രളയ സാഹചര്യങ്ങൾക്കും കുട്ടനാട്ടിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്കും ശാശ്വത പരിഹാരമായി വേമ്പനാട്ടുകായൽ നവീകരണത്തിനായി സമയബന്ധിതമായി സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ലക്ഷ്മി ശ്രീ വിജയ.

0: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കൃഷിയിടങ്ങളിൽ അധ്വാനിച്ച് വളർത്തിയ വിളകൾ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കപ്പെടുക, കർഷകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വേദനയാണ്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുമ്പോൾ കൃഷിയിടങ്ങളുടെ സംരക്ഷണം കർഷകർക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ്. കാട്ടുപന്നികളുടെ ആക്രമണം മൂലം കൃഷിനാശം പതിവാകുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് കൈത്താങ്ങാകുകയാണ് എംപാനൽഡ് ഷൂട്ടർമാർ. കർഷകന്റെ പ്രയാസങ്ങൾ നേരിട്ടറിയുന്ന ഒരാൾക്ക് ആ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ മറ്റൊരു വിശദീകരണവും വേണ്ട. സ്വന്തം കൃഷിയിടത്തിലും ഇത്തരം പ്രതിസന്ധികൾ നേരിടുന്ന കർഷകനാണ് കാസർഗോഡ് കള്ളാറിലെ ശ്രീ കെ അരവിന്ദാക്ഷൻ. കർഷകർക്ക് ആശ്വാസമാകണമെന്ന ചിന്തയോടെ എംപാനൽഡ് ഷൂട്ടർമാരുടെ സംഘത്തിൽ ചേർന്ന അദ്ദേഹം ഈ ദൌത്യത്തിലെ വെല്ലുവിളികളും സ്വന്തം അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു.
1: കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ ശ്രീ അരവിന്ദാക്ഷനെ പറ്റി പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് കേട്ടത് അദ്ദേഹം ഒരു എംപാനൽഡ് ഷൂട്ടർ ആണെന്നുള്ളതാണ്. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കൃഷിയും വന്യമൃഗശല്യവും ഇങ്ങനെ നെറുക്കുന്ന കൃഷി വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും, അതുപോലെ തന്നെ ഒരു നല്ല കർഷകനാണ്, കാസർഗോഡ് പോലുള്ള ഒരു സ്ഥലത്ത് കൃഷിയിൽ പാരമ്പര്യം കൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമില്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ?
2: അതെ അതെ അതെ, എന്റെ അച്ഛൻ കൃഷിക്കാരായിരുന്നു, പാരമ്പര്യ കൃഷിക്കാരാണ്. ഞാൻ 45 വർഷമായി കൃഷിയിൽ വ്യവസായമാണ്, പിന്നെ മെയിനായിട്ട് കവു കൃഷിയാണ് നടത്തുന്നത്. അതുകൂടാതെ ഇപ്പോൾ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു എംപാനൽ ഷൂട്ടർ എന്നുള്ള ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോക്ക് ലൈസൻസ് ഉള്ളവരാണ്, എനിക്കുമുണ്ട് ലൈസൻസ്. അത് ഉപയോഗിച്ച് ഞങ്ങളെ എംപാനൽ ഷൂട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തി ഞങ്ങൾ കർഷകരെ സഹായിക്കാൻ വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും, കാസർഗോഡ് ജില്ലയിലും മിക്കവാറും പഞ്ചായത്തുകളിലും ഞങ്ങൾ പോകാറുണ്ട്. അവിടെ റെയ്ഡ് നടത്താറുണ്ട്, പന്നി ഷൂട്ട് ചെയ്യാറുണ്ട്. എന്റെ അച്ഛന് തോക്കുണ്ടായിരുന്നു, അപ്പോൾ 10 വയസ്സ് മുതലേ ഞങ്ങൾക്ക് വെടിവെക്കാൻ അന്ന് വലിയ എക്സ്പീരിയൻസ്, ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ തോക്ക് ഞാൻ ലൈസൻസ്, എൻ്റെ ഇൻഡിവിജ്വലായി ലൈസൻസ് എടുത്ത് ഒരു 10 വർഷം മുമ്പാണ്. അപ്പോൾ അന്നൊന്നും ഈ പന്നി ശല്യം ഉണ്ട്, എംപാനൽ ഷൂട്ടേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല,
1: വ്യാപകം
2: അല്ല, അന്ന് അന്ന് റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു, പന്നി എവിടെ 15 വർഷം മുമ്പെല്ലാം അങ്ങനെയായിരുന്നു. ആഴ്ചയിൽ നന്നായിട്ടാക്കും, അത് നിരോധിച്ചതിന് ശേഷം പിന്നെ പന്നികളുടെ ക്രമാതീത വർദ്ധനവ്, പിന്നെ ഉപദ്രവകാരികളായ പന്നികൾ, പിന്നെ മനുഷ്യരെ ആക്രമിക്കുന്നു, വിളകൾ നശിപ്പിക്കുന്നു. ഈ ഇത് ഭയങ്കര പെരുകലാണ്. ഇതിന്റെ ഒരു
1: പ്രസവത്തിൽ തന്നെ 10-12 കുട്ടികൾ,
2: 12-15 കുട്ടികളുണ്ടാവും. അത് അടുത്ത വർഷമാകുമ്പോൾ ആ കുട്ടികൾ എത്ര പെണ്ണുണ്ട് അതെല്ലാം 15 പ്രസവിക്കും. അപ്പൊ അങ്ങനെ കണ്ടമാനം പെരുകിയപ്പോ കൃഷിക്കാരെ നിവൃത്തിയില്ല, ഒരു വാഴ വെക്കൂല, കവുങ്ങ് വെക്കൂല, തെങ്ങും തീ വെക്കൂല, എല്ലാം പറിച്ചോളി, പച്ചക്കറി ഒന്നും വെക്കൂല, കുറച്ച് വീടിന് ചുറ്റിനാണെങ്കിൽ മാത്രം, അല്ലാതെ കപ്പയൊന്നും കിട്ടുകയില്ല, കപ്പ കൃഷിയൊന്നും, വാഴയെല്ലാം കിളച്ച് കളയും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോൾ ജനങ്ങളുടെ വർഷം വന്നപ്പോൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ, ഗവൺമെന്റും ഫോറസ്റ്റ് തമ്മിലെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾക്ക് എംപാനൽ ഷൂട്ടേഴ്സ് കാസർഗോഡ് ജില്ലയിൽ ആദ്യം തന്നെ ഒരു 1100 പേർക്ക് എംപാനൽ ഷൂട്ടേഴ്സ് ലൈസൻസ് കൊടുത്തിരുന്നു. അത് ഇപ്പോൾ നിലവിലുണ്ട്. പിന്നെ പഞ്ചായത്തിനാണ് അധികാരം, ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡനിലെ അധികാരം പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ അവരും നമുക്ക് അനുമതി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് ഓരോ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നമ്മൾ വിളിക്കും. പനത്തേരി പഞ്ചായത്ത്, കള്ളാർ പഞ്ചായത്ത്, ബിലിക്കോട് പഞ്ചായത്ത്, വെസ്റ്റ് എളരി, ഈസ്റ്റ് എളരി, വളാർ പഞ്ചായത്ത്, കോടമ്പള്ളൂർ, ഇവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഷൂട്ട് ചെയ്യാറുണ്ട്. എപ്പോഴും പോകാൻ പറ്റില്ല, നമ്മളും കൃഷിക്കാരല്ലേ, നമുക്ക് കൃഷി ഉണ്ട്, ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലും പോകും. അപ്പോൾ

0: അങ്ങനെ പോയി ചെയ്യാറുണ്ട്. അത് ഫോറസ്റ്റുകാരുടെ അനുമതിയോടുകൂടി പഞ്ചായത്ത് മെമ്പർമാർ വന്ന് കാണിച്ചു തരുന്ന ലൊക്കേഷനിൽ ഞങ്ങൾ റെയ്ഡ് ചെയ്തിട്ട് പിടിക്കും.
1: എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഒന്നാണ്, ഇപ്പൊ പന്നി വെടിവെക്കാൻ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ഷൂട്ടേഴ്സ് വരുന്ന സമയത്ത് പന്നിയെ കാണില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ്, എങ്ങനെയാണ്
0: ഞങ്ങൾക്ക് അതിനെ അറിയാം? ഒരു പറമ്പിൽ കയറിയാൽ എന്താ എവിടെ ഏത് ഭാഗത്ത് പന്നി വന്നതെന്നും അതിന്റെ എങ്ങോട്ടാ പോയതെന്നും ഞങ്ങളെ പ്രത്യേക പരിശീലനങ്ങൾ ആൾക്കാരുണ്ട് നമ്മളത്, അവരത് അതിന്റെ കാൽപ്പാട് ചുവട് നോക്കിട്ട് പോകും.
1: അതിന്
0: നമ്മള് ഹെൽപ്പേഴ്സിനെ കൂട്ടി. ഞങ്ങള് ഏത് കാട്ടിലാണ് അത് ക്യാമ്പ് ചെയ്തിരുന്ന ആ പന്നി കൂടിയിരിക്കുന്ന ആ കാട്ടിന്റെ ചുറ്റിനായിട്ട് ഞങ്ങൾ ഷൂട്ടേഴ്സ് നോക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കും അറിയാം എങ്ങോട്ടാ ഓടും എങ്ങോട്ട് ഓടില്ല എന്നാൽ. അപ്പൊ ആ ഓടുന്ന ഭാഗത്ത് ഞങ്ങൾ ഷൂട്ടേഴ്സ് വന്നിട്ട് വെടിവെക്കലാണ്, കൃത്യമായിട്ട് വെടിവെക്കാൻ പറ്റും.
1: ഇപ്പൊ നിങ്ങളൊരു ടീം എന്ന് പറയുമ്പോ എത്ര പേരുണ്ടാവും ഒരു സ്ഥലത്തേക്ക്?
0: അത് ഞങ്ങൾ 10 തോക്കുമായിട്ട് പോകുന്നവരുണ്ടാവും, അതിന് 5 തോക്കുമായിട്ട് പോകുന്നുണ്ടാവും. എല്ലാവർക്കും എല്ലാ സമയത്തും കിട്ടുമല്ലോ, ചില സമയം 40-50 ആൾക്കാരുണ്ടാവും. 10-20 തോക്കും പിന്നെ 20 കാട്ടുകാരെന്ന് പറയും, അതായത് കാട് അടിക്കുന്നവർ കയറുന്നത് ഹെൽപ്പേഴ്സിനാ. അങ്ങനെ പോകും. അത് ഇത്ര ആളൊന്നുമില്ല, നമ്മള് എംപാനൽ ഷൂട്ടേഴ്സിന് മാത്രമേ നമ്മളെ ഇതിൽ കൂടുതലും, എംപാനൽ അല്ലാതെ ഷൂട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മളില്ല, നമ്മൾ എംപാനൽ ഷൂട്ടേഴ്സ് മാത്രമായിട്ട് പോകും. അത് ഷൂട്ട് ചെയ്യും, അധികാരികളെ അയക്കും, ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഫോറസ്റ്റിന് അയക്കും. അവർ വരും, അവർ വന്നിട്ട് ഇത് സംസ്കരിക്കുന്ന പ്രൊസീജിയർ ഉണ്ട്. അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണം. അതുവരെ ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോ അടക്കം എടുത്ത് അവരെ കാണിച്ചിട്ട് പോകും. ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും പോയിട്ട് ഇത് സേവനം നടത്താൻ പറ്റുന്നില്ല. നമ്മൾക്ക് നമ്മൾ കൃഷിക്കാരല്ലേ, അങ്ങനെ ആഴ്ചയിൽ 1-2 ഒക്കെ പോകും. അത് ചെയ്യാറുണ്ട്, എല്ലാ പഞ്ചായത്തുകളിലും പോകാറുണ്ട്
1: പകൽ സമയത്ത്. അത്
0: പന്നി കുറേ ഉണ്ടാവും, 10-15 ചിലപ്പോ ഒന്നുണ്ടാവും.
1: അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഉള്ളിലേക്ക് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് പുറത്തു വരുന്നത്?
0: ഈ അതാണ് ഞാൻ ഈ ഹെൽപ്പേഴ്സ് ഉണ്ടല്ലോ, ഇവര് കണ്ണിനകത്ത് കയറും. ചിലപ്പോ പട്ടി ഉണ്ടാവും, അത് കയറുമ്പോ അത് പുറത്തിറങ്ങും, പന്നി പുറത്തിറങ്ങും. പുറത്തിറങ്ങുമ്പോഴാണ് ഞങ്ങൾ വെടിക്കുന്നത്. ചിലപ്പോ 10 എണ്ണം ഉണ്ടെങ്കിൽ 1-2 എണ്ണം വെടിക്കും, ചിലപ്പോ 4-5 എണ്ണം വെടിക്കും. അത് പറയാനില്ല, എത്ര എണ്ണം വെടി എല്ലായിട്ടും കൊള്ളുന്നില്ല. എല്ലാരും വെച്ച് എല്ലാരും വെടിയും കൊള്ളണമെന്നില്ല, ഷാർപ്പ് ആയിട്ട്. ഇതിന് ഭയങ്കര സ്പീഡാണ്, ഭയങ്കര സ്പീഡ് എന്നാൽ ഭയങ്കര സ്പീഡ്, ഹൈ സ്പീഡിൽ പോകുന്ന കാരണക്കാണ് സ്പീഡാണ്. അത് വെടിച്ചു കൊള്ളിക്കണ കുറച്ച് എക്സ്പീരിയൻസ് തന്നെ, പാട് തന്നെ എക്സ്പീരിയൻസ്. വെടിവെച്ച് തന്നെ പഠിച്ചു തന്നെ പഠിക്കണം, അല്ലാതെ വായി കൊണ്ട് പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ വലിയ പഠിക്കാറുന്നതല്ല. അത് ചെയ്തു പഠിക്കണം. അങ്ങനെയാണ് ആ എക്സ്പീരിയൻസ്. ആണല്ലേ ഇത്ര സ്പീഡിൽ ഓടുന്ന ഇത്ര മുമ്പേക്ക് ഓടിച്ചാൽ അതിന് കൊള്ളും, ഇന്ന സ്ഥലത്ത് കൊള്ളും എന്നുള്ള ഒരു എയിമുണ്ട് നമുക്ക്. അങ്ങനെ പിന്നെ എല്ലാം നോക്കണല്ലോ, പരിസരം നോക്കണം. ഇപ്പൊ അധികം വീടുകളിലുണ്ട്, കന്നുകാലികളുണ്ടാവും, അപ്പുറത്തെ പറമ്പിൽ ആരും പണിക്കാറുണ്ടാവും. അതെല്ലാം നോക്കിയിട്ട് സുരക്ഷിതമായി ഞങ്ങൾ വെടിവെച്ച്. ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല.
1: അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ട്, നമ്മളിപ്പോ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഓർമ്മിക്കാനുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും
0: വ്യത്യസ്തമായിട്ട്? ഒരു പ്രാവശ്യം തന്നെ ഒരു പന്നി ആക്രമിച്ചിരുന്നു, ആക്രമിച്ച്
1: ഷൂട്ടിങ്ങിന് നിന്ന സമയത്ത്.
0: അത് ഒരു പന്നി വെടി കൊണ്ടുപോയപ്പോ നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോ ഈ പന്നി ഇത് ഒരു മീറ്റർ ഹൈറ്റിലെ കെട്ടിന്റെ മുകളിൽ കിടന്നുണ്ട്. ഞാൻ താഴ്ന്ന കയറിയിട്ട് ചാടി ചാടിയപ്പോ ഞാനൊരു ഒരു മരത്തിന്റെ കമ്പിൽ പിടിച്ച് തൂങ്ങി. ആ പൊട്ടി വീണു, പൊട്ടി വീണപ്പോ വന്നി എന്നെ ആക്രമിച്ചു. വന്നി വാങ്ങിയപ്പോ ഞാൻ വീഴുമ്പോ തോക്കും തെറിച്ചു, ഒരു 9 മുറി 9 മുറി. ആ എന്നിട്ട് ഞാൻ വിട്ടില്ല, ഞാൻ ഷൂ ഇട്ടിട്ടുണ്ട്, ചവിട്ടി. എന്നെ ചവിട്ടുമ്പോ ഷൂ ഒക്കെ കയറി, ഷൂ ഒക്കെ അതിന്റെ കൊമ്പ് കൊണ്ട് കയറി. ഞാൻ മറ്റുള്ള വിളിച്ചു എന്നെ പന്നി ആക്രമിക്കുന്ന എല്ലാവരും പറയുന്നത് ഈ പന്നി ഭയങ്കര ശബ്ദം അലറിക്കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ പേടിച്ച് അവരാരും വരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ എന്റെ തൂക്ക് ഞാൻ എടുത്തിട്ട് അടുത്തന്നെ വിളിച്ചു, ഈ പന്നി കുത്തിക്കൊണ്ടിങ്ങോട്ട് വിളിച്ചു
1: വിളിച്ചു.
0: അത് റിയൽ ആയിരുന്നു, അത് ഒരു വായും കൊണ്ട് രക്ഷപ്പെട്ടേ. ഞാൻ വീണത് കൊണ്ട് വയറ്റിൽ നിന്ന് കുത്തിട്ടു, അല്ലെ കാലിനായിരുന്നു, തല താഴോട്ടായി കുന്നും പ്രദേശം തല താഴോട്ടായിട്ട് വീണത്. അപ്പോ ഈ പന്നി കുത്തുമ്പോ ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നു, അപ്പൊ മുട്ടിന് താഴെ 9 മുറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ട്
1: വിളിച്ചിട്ടാക്കിയില്ല.
0: ഇത് ഭയങ്കര റിസ്ക്കാണ്, റിസ്ക്കാണ്. പന്നി ഭയങ്കര അക്രമകാരികളാണ്. പിന്നെ പ്രസവിച്ച പന്നി കുഞ്ഞുങ്ങളുടെ പന്നി ആണെങ്കിൽ അവര് ആ പെണ്ണ് പന്നി ഓടിച്ച് കടിക്കലാണ്. മറ്റേ ആൺ പന്നി ആണെങ്കിൽ അതിന് തേറ്റയുണ്ട്, ഒരു 3-4 ഇഞ്ചിലെ തേറ്റയുണ്ട്, അതുകൊണ്ട് കീറിവിടും. കുത്തിയാൽ നമ്മള് നിന്നത്തെ തന്നെ ഈ വയറിന് കുത്തിയ കുടൽ മണല് പുറത്ത്, അങ്ങനത്തെ റിസ്ക്കാണ്, വേനൽ റിസ്ക്കാണ്. അപ്പൊ അതിനെല്ലാം അതിജീവിച്ച് നമ്മളിങ്ങനെ പോകുന്നു. ഇതൊരു വലിയ അപകടമൊന്നുമില്ല, അന്തൊരു അപകടം സംഭവിച്ചാണ്ട് വേറെ ഒന്നും വന്നില്ല.
1: അഡ്വഞ്ചേഴ്സിനോടുള്ള താല്പര്യം കൂടി ഉണ്ടോ ഇതിന്റെ പിന്നിൽ?
0: ഇത് നമ്മള് പണ്ടേ തോക്ക് നായാട്ട് എന്നുള്ള ആ ഒരു ക്രൈസ് ഉണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ഇപ്പോഴത്തെ തലമുറ ആരും അങ്ങനെ പോകുന്നില്ല, കുറവാണ്. ഇപ്പോഴത്തെ പുതിയ തലമുറ എല്ലാം ഐ ടി മേഖലയെല്ലാം ഉദ്യോഗസ്ഥനായിട്ട് അങ്ങനെ അതുകൊണ്ട് പോകുന്നതല്ലേ. ഇപ്പൊ എന്റെ മക്കൾ രണ്ടുപേരുണ്ട്, അവരണ്ട് വെളിയിലാന്ന്, ഒരാൾ പുറത്താന്ന്. അപ്പൊ അവർക്കൊന്നും ഇതിനൊരു താല്പര്യമില്ല, നിങ്ങൾ തോക്ക് എടുക്കണ്ടെന്ന് ഉപദേശം കൂടെ പറഞ്ഞു. വരുത്താൻ ഒരു മോൻ അഡ്വക്കേറ്റ് ആണ്, അപ്പൊ അവൻ കൂടുതൽ.
1: അപ്പൊ ഈ സംഭവത്തിന് ശേഷം തീർച്ചയായിട്ടും നിയന്ത്രണങ്ങൾ വീട്ടിൽ നിന്നൊക്കെ എതിർപ്പുണ്ടായിട്ടുണ്ടാവില്ലേ?
0: വീട്ടിലറിഞ്ഞിട്ടില്ല, ഞാൻ പണി സ്ഥലത്ത്.

0: അതെ, വൈഫ് ശരിക്കും അറിഞ്ഞില്ല. പിന്നീട് മനസ്സായിരുന്നു, ആരോ പറഞ്ഞിട്ട് അറിഞ്ഞെന്നു. രണ്ടു മാസം വീട്ടിൽ കിടപ്പിലായിരുന്നു, 3 മാസമല്ല, 1 മാസത്തോളം കിടപ്പിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മരത്തിന്റെ ചവറ് കിട്ടുമ്പോൾ വീണെന്നാ പറഞ്ഞു, അതുകൊണ്ട് ആ കുറ്റി കാലിന് കുത്തി കയറിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ നായാട്ട് വേല റിസ്ക് ആണ്, എന്നാലും ചില ആൾക്ക് ഇതിനൊരു ക്രൈസ് ഉള്ളതുകൊണ്ട് ഇതുപോലെ പലരും വിളിക്കുമ്പോൾ, പഞ്ചായത്ത് പ്രസിഡന്റും ഫോറസ്റ്റ് അധികാരിയും വിളിക്കുമ്പോൾ ഞങ്ങൾ പോയി സഹായിക്കുന്നുണ്ട്. കാട്ടുപന്നികളെ മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളൂ, വേറെ ഒരു മൃഗത്തെയും ഷൂട്ട് ചെയ്യാറില്ല.
1: അത് ഈ കാടളക്കുന്ന സമയത്ത് ഈ പന്നി തന്നെ വരണം എന്നില്ലല്ലോ, മറ്റേതെങ്കിലും ജീവികളൊക്കെ വരുമ്പോൾ അതും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം.
0: അത് ചെയ്യണം, അത് ഇതെല്ലാം നമ്മൾ അതിന് ഐഡന്റിഫൈ ചെയ്തിട്ടേ വിളിക്കാൻ വേണ്ടൂ. വേറെ മാനോ മാനല്ല, ഇവിടെ ഇല്ല, വേറെ എന്തെങ്കിലും വരും, മുള്ളം പന്നി വരും, അതിനൊന്നും വെടിയേക്കാറില്ല. കാരണം അതിനെ വെടിയേക്കാൻ നമുക്ക് അധികാരമില്ല, ഉപദ്രവകാരികളെ കാട്ടുപന്നികളെ മാത്രമേ നമുക്ക് വെടിയേക്കാനുള്ള അധികാരമുള്ളൂ.
1: ശരിക്കും എങ്ങനെയുള്ള ഏരിയകളിലാണ് ഇവര് സാധാരണ കൂടുന്ന കാടുകൾ?
0: അതായത് ഇപ്പോൾ ഈ റബ്ബർ മരങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യാതിരിക്കും, അതായത് കൃഷി ചെയ്യാതെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പ്രത്യേകം ഈ ജനങ്ങൾ അത്യാവശ്യം ആൾക്കാർ സഞ്ചാരമില്ലാത്ത സ്ഥലത്താണ് ഇവർ തമ്പടിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം ഏത് ഏരിയയിൽ പന്നിയുണ്ട്, ഒരു പറമ്പിൽ പോയാലും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം. അപ്പോൾ ഈ പുൽപ്രദേശം, പുല്ല്, തെരുവപ്പുല്ല്, തെരുവപ്പുല്ല് എന്ന സ്ഥലത്ത് അതിൽ പുല്ല് എന്ന് പറയും, തെരുവവാറ്റെന്ന് പറയും, അതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പന്നിയുണ്ടാവും, അവിടെ കൂട് കിട്ടും, കുഞ്ഞുങ്ങളുണ്ടാവും. അങ്ങനത്തെ സ്ഥലത്താണ് ഇവർ അധിവസിക്കുന്നത്. അതറിഞ്ഞ് ഞങ്ങൾ പോയി റെയ്ഡ് ചെയ്യും, റെയ്ഡ് ചെയ്യുന്ന കാട്ടിൽ കയറി ഇളക്കി വിടുകയൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്.
1: പൊതുവെ ഇപ്പൊ ഒരു പഞ്ചായത്ത് ആണല്ലോ നിങ്ങൾ വിളിക്കുന്നത്, അതിന്റെ ശരിക്കുള്ള പ്രൊസീജിയർ എന്താണ്? ഇപ്പൊ ഒരു പഞ്ചായത്തിലേക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്?
0: ഇപ്പൊ നമ്മളുടെയൊക്കെ നമ്പർ അവരുടെ അടുത്തുണ്ട്, പഞ്ചായത്തിന്റെ ഫോറസ്റ്റിന്റെ അടുത്ത് അധികാരിയുടെ അടുത്തുണ്ട്. അപ്പൊ നമ്മൾ വിളിച്ച് പറയും ഇങ്ങനെ ഒരു ഏരിയയിൽ ഭയങ്കര ശല്യമുണ്ട്, അവിടെ നിങ്ങളൊന്ന് ചെയ്യണം. അപ്പൊ നമ്മൾ ബാക്കി ലൈസൻസിലെ ആൾക്കാരനെ വിളിച്ചിട്ട് അവരെ സമയം നോക്കിയിട്ട് അവരുടെ ടൈം, അവരുടെ കൃഷിക്കാരായിരിക്കുമല്ല, അവരുടെ ടൈമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അവർ ദിവസം അറേഞ്ച് ചെയ്ത് അവിടെ പോയി അവരെയും കൂട്ടി പഞ്ചായത്ത് മെമ്പർ കാണിച്ചു തരുന്ന സ്ഥലത്ത് നമ്മൾ പോകും. അപ്പോൾ ഫോറസ്റ്റ് അധികാരികളെ അറിയിച്ച് അഥവാ ഞങ്ങളിങ്ങനെ റെയ്ഡ് ചെയ്യുന്നുണ്ട് പറയും, ഏത് ഏരിയ എന്ന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇത് വെടിവെച്ച് കഴിഞ്ഞാൽ ഉടനെ അവരെ വിളിക്കും, ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരെ വന്ന് ഫോട്ടോ എടുത്ത് അതിൻ്റെ പ്രൊസീജിയർ വിളിച്ച് സംസ്കരിച്ച് പോകും.
1: എങ്ങനെയാണ് അതിന്റെ പേയ്മെന്റ്? എങ്ങനെയാ ചെയ്യുന്നത്? പഞ്ചായത്താണ്
0: പേയ്മെന്റ്? പഞ്ചായത്താണ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മള് അങ്ങനെ പേയ്മെന്റ് നിക്കാറില്ല.
1: ആ
0: അതറിഞ്ഞാല് പിന്നെ അതെ, ഞങ്ങൾ കുറെ വിളിച്ചു കൊടുത്തു, നമ്മൾ അങ്ങനെ നിക്കാറില്ല, നമ്മൾ ഒരു സേവനം എന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ.
1: സാധാരണ ഇപ്പൊ
0: പന്നിയെ വെടിവെച്ചാൽ 1500 രൂപ ഇനാം ഒരാൾക്ക് കൊടുക്കും, പിന്നെ അതിന് സംസ്കരിക്കാൻ 2000 രൂപ. അപ്പൊ 3500 രൂപയാണ് ഒരു പന്നിയെ വിളിച്ചാൽ
1: ഒരാൾക്ക്
0: കൊടുക്കണം.
1: നിങ്ങളിപ്പോ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും വേണോ? അങ്ങനെയാണ്?
0: ഇല്ല ഇല്ല ഇല്ല, ഒരാൾക്കേ കൊടുക്കുള്ളൂ.
1: അങ്ങനെയാണ്,
0: ഒരു ആൾക്ക് ഒരു പന്നിക്കേ കൊടുക്കണം, അങ്ങനെ എത്ര ആളുണ്ടെന്നല്ല.
1: ഒരു പന്നിയെ വെടിവെച്ചാൽ ഇത്ര.
0: ചില പഞ്ചായത്തുകളിൽ നമ്മൾ പോകുമ്പോൾ ഭക്ഷണം ഒരുക്കി തരും, അതിനുള്ള സൗകര്യമാക്കി തരും, വേറെ ഒരു സൗകര്യം ഉണ്ടാവില്ല. അത് നമ്മള് വണ്ടിയാക്കി പോകണം, നമുക്ക് എക്സ്പെൻസീവ് ആണ്, നമ്മള് റിസ്ക് ആണ്, എക്സ്പെൻസീവ് ആണ്.
1: സേവനമായിട്ടാണ്
0: ചെയ്യുന്നത്, ആ കർഷകർക്ക് വേണ്ടി, നമ്മൾ കർഷകരായതുകൊണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ പന്നിയുടെ ശല്യം നമുക്ക് വ്യക്തമായി മനസ്സിലായി അറിയുന്നുണ്ട്. വിൽക്കോട് പോയപ്പോഴും ഓസ്ട്രേലിയ പോയപ്പോഴും അവരെ നല്ല ട്രീറ്റ് ചെയ്തിരുന്നു, എല്ലാ പഞ്ചായത്തുകളും കിട്ടുന്നില്ല.
1: പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു സമയം, നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ.
0: അത് പറ്റൂല, ഒരിക്കലും പറ്റില്ല. ഇന്ന് ഇത്ര സമയം ഇന്ന് ഏരിയ എന്ന് പറയാനില്ല, പന്നി എങ്ങോട്ടാ ഓടുന്ന അതിന്റെ പിറകെ പോകും. ചിലപ്പോൾ ഒരു പഞ്ചായത്ത് നിന്ന് മറ്റേ വാർഡിലെത്തും, മറ്റേ പഞ്ചായത്തിലെത്തും, 3rd പഞ്ചായത്തിലെത്തും. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഓടി രക്ഷപ്പെടാൻ നോക്കും, ഞാൻ പിന്തുടരും, കുറെ ഒക്കെ പിന്തുടരും. പിന്നെ അത് ചിലപ്പോൾ ഫോറസ്റ്റിലൊക്കെ കയറി, ഫോറസ്റ്റ് ഏരിയയിൽ ഞങ്ങൾ പോകില്ല, ഫോറസ്റ്റ് ഏരിയയിൽ വെടിയേക്കാനുള്ള പെർമിഷൻ ഇല്ല ഇല്ല ഇല്ല. ഫോറസ്റ്റിൽ പോയി കയറി കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് ഒഴിവാക്കി വിടും, അടുത്തൊക്കെ പ്രദേശങ്ങളിൽ ഞങ്ങൾ പിന്നെയും അതിന്റെ പിന്തുടർന്ന് വെടിവെക്കും. അങ്ങനെയാണ്.
1: പിന്നെ ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണോ നിങ്ങളുടെ ഒരു?
0: ഞങ്ങള് ഈ കാസർഗോഡ് ജില്ലയിൽ എല്ലായിടത്തും എത്താൻ പറ്റുന്നില്ല. ഇപ്പോ പുതിയ ഓർഡർ, ഗവൺമെന്റ് ഓർഡർ പ്രകാരം കേരളം മുഴുവൻ പോവാം, എല്ലാ പഞ്ചായത്തുകളിലും ലൈസൻസ് ഒക്കെ ഉണ്ടാവണമെന്നില്ല, എംബാൻ ഷൂട്ടേഴ്സ് ഉണ്ടാവുന്നില്ല. അപ്പോൾ എല്ലായിടത്തും പോവാം, നമ്മളെ പരിമിതി കൊണ്ട്, നമ്മളെ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല എന്നേ ഉള്ളൂ. എല്ലായിടത്തും പോവാം. ഇപ്പോൾ ഗവൺമെന്റ് ഓർഡർ അങ്ങനെയാണ്, പുതിയ ഓർഡർ അങ്ങനെ, കേരളത്തിൽ എവിടെ വേണമെങ്കിൽ പോയി വെടിവെക്കാമെന്ന്.
1: അപ്പൊ പൊതുവേ ഇപ്പം എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾ പോയി ചെയ്ത് ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള പിന്നീടുള്ള ഒരു അനുഭവം അവരെ പങ്കുവച്ചിട്ടുണ്ടോ?
0: ഞങ്ങള് പല പ്രദേശം പോയി കഴിഞ്ഞാൽ ഇത് വെടി കഴിഞ്ഞാൽ, അയ്യോ നിങ്ങളെ നമ്മളെ രക്ഷിച്ചു, നമ്മളെ കൃഷി രക്ഷിച്ചു, നമ്മൾ ഭയങ്കര ആശ്വാസമാണ്, നിങ്ങൾ ചെയ്ത് വലിയ ഉപകാരമെന്നൊക്കെ പലരും പല കോംപ്ലിമെന്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ശല്യമുണ്ടോ, പിന്നെ അവരാദ്യം വിളിക്കും. ഒരു ഏരിയ പോയാലും എന്തായാലും ഒരു 2 മാസത്തേക്ക് അവിടെ ഉണ്ടായില്ല, അവിടുത്തെ പന്നിയെ ഫുള്ള് വെടിയെക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ അത് ഓടിക്കഴിഞ്ഞാൽ പിന്നെ 2 മാസത്തേക്ക് അവിടെ ശല്യം ഉണ്ടാവില്ല.
1: അങ്ങനെ ഒരു ഉപദ്രവം മാറുമല്ലോ.
0: മാറും, മാറും. അതെ അതെ, അവർ ഓടിപ്പോയാലും ഇപ്പോൾ പഞ്ചായത്ത് തന്നെ മാറിക്കളയും, കുറെ കിലോമീറ്ററുകളിൽ ഓടും അവർ. കുറച്ച് ഞങ്ങൾ പിന്തുടരും, പിന്നെ അതിനെ പോകും, പിന്നെ ഫോറസ്റ്റ് ലെവലിൽ കയറി പോകും, പിന്നെ അത് വേറെ ഏതെങ്കിലും വഴിക്ക് പോകും, വേറെ ഏതെങ്കിലും ഏരിയയിലേക്ക് പോയി അവിടെ ഉപദ്രവം തുടങ്ങും.
1: അപ്പൊ ഇതൊക്കെയാണ് ഒരു ഷൂട്ടറിന്റെ കഥ നമ്മൾ പറയുമെങ്കിലും ഒട്ടും എളുപ്പമല്ല കാര്യങ്ങളൊന്നും. ഇപ്പൊ
0: വളരെ റിസ്ക് ആണ്, റിസ്ക് ആണ്. പിന്നെ സമൂഹത്തിലൊരു നല്ലതല്ല, ഒരു
1: തീർച്ചയായിട്ടും ഒരു ജീവിയെ ഇല്ലാതാക്കുക.

0: അതെ,
1: നമുക്ക്
0: ആരും നമ്മള് ഫാമിലി എല്ലാം ഫുള്ള് എതിർപ്പാണ്. എങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മൾ കർഷകനായതുകൊണ്ട് കൃഷി നശിപ്പിക്കുന്ന ആ മൃഗമായതുകൊണ്ട് മാത്രം നമ്മളതിന് മുൻപിട്ടിറങ്ങുന്നത്. പിന്നെ ക്രൂരമായി വെടിച്ചു കൊല്ലുന്നതാണ് ശരിക്കും.

0: തോട്ടങ്ങൾ കാട് കയറി
1: ആനയും
0: പന്നിയും വിലസിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അതുകൊണ്ടാണ് ഈ കൂടുതൽ ശല്യം വരാൻ കാരണം. കൃഷിക്കാര് കുറഞ്ഞുകൊണ്ടാണ്.
1: എന്ത് തന്നെയാണ് ഈ പന്നിയുടെ ഒരു ഒരു സ്വഭാവം എന്ന് പറയുന്നത്? ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണോ? ഇപ്പൊ കാട് കുറവായതുകൊണ്ടാണ് അല്ലെ, കാട്ടിലെ ഭക്ഷണം കുറയുന്നതുകൊണ്ടാണ് നാട്ടിലേക്ക് എത്തുന്നതെന്ന് പറയും. പക്ഷെ അതാണോ ശരി? ശരിക്കും
0: പന്നി അറിഞ്ഞാല് പന്നിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും, പന്നി എവിടെയും വേണം പോകും.
1: പണ്ട് വളരെ പണ്ടും ഈ പന്നി ശല്യം ഉണ്ടായിരുന്നല്ലോ,
0: നാടൻ
1: ഏരിയയിലൊക്കെ നല്ലോണം
0: എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന അന്ന് ഇഷ്ടംപോലെ പച്ചക്കറികൾ, ഈ കിഴങ്ങു വർഗ്ഗങ്ങളിലും കൃഷി ചെയ്യുന്നു. അവിടെ വന്ന് നെൽകൃഷി, പച്ചക്കൃഷി, കൃഷി ഇതെല്ലാം ഉണ്ടായിരുന്നു. അവർ കുറേശ്ശെ കുറച്ച് കുറച്ച് കുറച്ച് തിന്നുമ്പോൾ അവർക്ക് തിന്നാൻ ഭക്ഷണമുണ്ട്. ഇപ്പൊ കൃഷി കുറഞ്ഞു. അപ്പോൾ എത്ര ദൂരമായാലും അവർ അന്വേഷിച്ച് വരും. തീറ്റ തീറ്റ കുറഞ്ഞു. ഈ കാടുകളിൽ അങ്ങനെ ഉണ്ടായാലും മണ്ണിര പിടിക്കാൻ്റെ ചെറിയ കിഴങ്ങു വർഗ്ഗങ്ങൾ, ഈ കപ്പ, പിന്നെ അതുപോലെ ചേന, ചേമ്പ് ഇതൊക്കെ കിട്ടണത് കുറച്ചും കൂടെ ആൾവാസം ഇല്ല ഏരിയയിലേക്ക് വരണം. അതുകൊണ്ടാണ് കൂടുതൽ പന്നി വരുന്നത്. പിന്നെ കണ്ടമാനം പെരുകിപ്പോയി ഇത്. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ആ ജനനത്തിന്റെ ഒരു റേഷ്യോ ഭയങ്കര കൂടുതലാണ്. ബാക്കിയെല്ലാം മൃഗത്തിനെ അപേക്ഷിച്ചും ഒരു 10 മടങ്ങ് കൂടുതലാണ്.
1: ഈവൻ ചിലപ്പോൾ കാട്ടിലെ മറ്റ് വന്യജീവികൾ കുറവായത് ഒരു കാരണമാവാം അല്ലേ? ഒരു ജന്തുജാലങ്ങൾ പെരുകുന്ന സമയത്ത് അതിൽ വലിയത് അതിനേറെയാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ.
0: അത് ഇവിടെ പുലികളൊക്കെ ഇവിടെ പണ്ടേ കുറവായിരുന്നു. പണ്ട് വല്ലപ്പോഴും ഓരോ പുലി അങ്ങനെ വന്നു പോകുന്നല്ലാണ്ട് ഇവിടെ ഈ നമ്മുടെ നാട്ടിലും പുലി കുറവായിരുന്നു. സ്ഥിരമായിട്ട് പുലിയില്ല, കാടില്ല. അങ്ങനെ ഞാൻ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീട്ടിൻ്റെ മുമ്പെന്ന് പട്ടിയെയും പശുക്കിടാവിനെയൊക്കെ പുലി കൊണ്ടുപോയിട്ടുണ്ട്. അത് വല്ലപ്പോഴും ഒരു പുലി വരും, ആ ഒരു ഏരിയ ഇവരെ പോകും, പിന്നെ പോകും, പിന്നെ അങ്ങനെ വരില്ലായിരുന്നു. അത് പുലിയുണ്ടാവും, പന്നി കുഞ്ഞുങ്ങളെല്ലാം പിടിക്കും, കുറേയൊക്കെ നിയന്ത്രിക്കും. അതൊരു ചക്രം ഉണ്ട്, ജീവചക്രം. ഒരു പുൽച്ചാടീനെ ഒരു പക്ഷി പിടിക്കുമ്പോൾ പക്ഷീനെ പേരന്ത് പിടിക്കുമ്പോൾ പേരന്തിനെ അതെ അതെ അത് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം.
1: അപ്പൊ നമ്മള് കൃഷിയിലേക്ക് വരുമ്പോ അപ്പൊ രണ്ടും ഒരു ക്ഷമ വേണ്ടുന്ന ഒരു ജോലിയാണ് അല്ലേ? കൃഷിക്കും ക്ഷമ വേണം, ഈ ഷൂട്ടിങ്ങിനും ക്ഷമ വേണം. എങ്ങനെയാണ് ഇപ്പൊ കൃഷിയുടെ കാര്യം?
0: കൃഷി ഞങ്ങൾ പറഞ്ഞില്ല, എന്റെ അച്ഛനും പാരമ്പര്യ കൃഷിയാണ്. ഞാൻ 42 വർഷമായിട്ട് കൃഷിയിലുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്യായിരുന്നു, അതൊക്കെ പിന്നെ ശാശ്വതല്ല, ചെറിയ ചെറിയ സൈഡ് ബിസിനസ്. കൃഷിയാൻ ഞാനിപ്പോൾ കവുങ്ങാണ് എനിക്ക് മെയിൻ കൃഷി. ഒരു 1000 വലിയ കവുങ്ങും കായ്ക്കുന്നവങ്ങും, 1000 ചെറിയ കവുങ്ങും ഉണ്ട്. പിന്നെ ഒരു 100 തെങ്ങുണ്ട് കായ്ക്കുന്നത്. പിന്നെ കുറേ വാഴകൃഷി ചെയ്യും ഞാൻ. പണ്ടേ ചെറുപ്പത്തിൽ ഞാൻ 5 പഠിക്കുമ്പോൾ വാഴകൃഷി ചെയ്യും. അത്യാവശ്യം ഈ കഴിഞ്ഞ വർഷം ഒരു 200 വാഴ വെച്ചിട്ട് മേട്ടുപാളയം വിത്ത് കൊണ്ടുവന്ന് വെച്ചാണ് അദ്ദേഹം ഈ സപ്ലൈ ചെയ്ത കൃഷി എനിക്ക് സ്വർണ്ണമുഖി തന്നു.
1: അത്
0: അയ്യോ, അത് 1.5 വർഷം 16 കഴിഞ്ഞു കായ്ക്കും. 18 കായ്ക്കുമ്പോൾ കൊലക്കുമ്പോൾ കൊലച്ച് നല്ല കൊലയായിരുന്നു കേട്ടോ. 35 ഒക്കെ കൊല ശരാശരി കിട്ടിയിരുന്നു എനിക്ക്. കുറേ പിണ്ടിപ്പുഴു എന്ന സംഭവം ഉണ്ടായിരുന്നു, അതെല്ലാം കയറിയിട്ട് ഒരു 100 വാഴകൾ കൊല അടക്കം പോയി. ഒരു 10-15 വാഴ കിട്ടി. ഒരു 25 വാഴകളും പന്നി നശിപ്പിച്ചു. മുള്ളം പന്നി അതാണ് നശിപ്പിച്ചു, കാട്ടു പന്നിയല്ല. മുള്ളം പന്നി വന്നിട്ട് വാഴ എൻ്റെ ചുവടിലെ കിഴങ്ങ് തിന്നാണ്. അപ്പം അതിനെ കൊല്ലാൻ പറ്റില്ല, അതുകൊണ്ട് അത് തിന്നിട്ട് പോയി. അത് തിന്നിട്ട് പോയി, ഇപ്പോഴും അതിലെ വരുന്നുണ്ട്. പിന്നെ 100 വാഴ ഈ പിണ്ടിപ്പുഴു എന്ന സാധനം വന്നിട്ട് ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. നല്ല വാഴയായിരുന്നു അല്ലേ. 35 എല്ലാം കൊല കിട്ടുന്നത് എനിക്ക് ഒരു ഇപ്പോഴത്തെ വില എനിക്ക് 2000 ഒരു കൊലക്ക്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് കിട്ടിയില്ല, ഒരു 40-30 എല്ലാം വില കിട്ടി. അതുകൊണ്ട് വിമാന നഷ്ടമായിരുന്നു. പിന്നെ തെങ്ങ് കാലകാലങ്ങളിലായിട്ട് അതിന് ഒരു നിശ്ചിത വരുമാനം കിട്ടുന്നുണ്ട്. കുരുമുളക് പല പ്രാവശ്യം നട്ടുകൊണ്ടേയിരിക്കും, എല്ലാ വർഷവും നട്ടുകൊണ്ടേയിരിക്കും. കുറേ പോയിക്കൊണ്ടിരിക്കും. 100 തൈ നടുമ്പോൾ ഒരു 10-20 ബാക്കിയാവും.
1: അത്രയും നഷ്ടങ്ങളുണ്ട്.
0: കുരുമുളക് പിന്നെ ശാസ്ത്രീയമായിട്ട് ശരിക്ക് പരിചയിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെ ട്രൈക്കോഡർമ, പിന്നെ കുമ്മായം, തുരിശ് ഇതൊക്കെ അടിച്ചാല് ശരിക്കും നോക്കിയാലേ ആവുള്ളൂ.
1: അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണ് കുരുമുളകിന് അനുയോജ്യമല്ല, അങ്ങനെ ഉണ്ടോ?
0: ഈ ഒന്നും അല്ല എന്നല്ല, ഞങ്ങളവിടെ എല്ലാം ഞങ്ങളെ ഒരു 25 മുമ്പല്ലോ 25-30 ക്വിന്റൽ കുരുമുളക് നമുക്ക് കിട്ടുമായിരുന്നു ഒരു സീസണിൽ. ഈ ഏരിയ താഴ്ന്ന പ്രദേശം അല്ലാതെ ഇന്ന് കാണുന്ന റബ്ബർ തോട്ടങ്ങളെല്ലാം അന്ന് കുരുമുളക് തോട്ടമായിരുന്നു. എല്ലാവരും കുരുമുളക് തോട്ടമായിരുന്നു ഇവിടെ. ഇവിടെ കുരുമുളകിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഇവിടെ. അത് നശിച്ച് നശിച്ച് റബ്ബർ കയറി കശുമാവ് കെട്ടി അങ്ങനെയാണ്. എൻ്റെ ഏട്ടനൊക്കെ വലിയ കൃഷി ചെയ്തതാണ്. അതൊക്കെ ഇപ്പം നശിച്ച് കിലോയിലെത്തി. 25 കിട്ടുന്ന 20 അങ്ങനെ നശിച്ചു. രണ്ടാമത് ഞങ്ങൾ കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ആയിക്കൊണ്ടേ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് 100 തൈ വെച്ചാൽ അടുത്ത വർഷം മുമ്പ് അത് ഒരു 20-30 ചുവടെ ഉണ്ടാവുള്ളൂ.
1: മണ്ണിനെ പരിശോധിക്കാറില്ലേ?
0: മണ്ണ് പരിശോധിക്കാറുണ്ട്.
1: സാധാരണ ഇതിൽ അങ്ങനെ പറയല്ലോ, നമ്മള് മണ്ണറിഞ്ഞിട്ട് വേണം ചെയ്യാന്നുള്ളത്. അപ്പൊ മണ്ണിൽ ആവശ്യമുള്ള സാധനം കുറവുകളുള്ളത് പരിഹരിക്കുമ്പോഴല്ലേ കൃഷി നന്നാക്കാൻ പറ്റുള്ളൂ.
0: അത് നന്നാക്കാൻ പറ്റില്ല. അത് ശാസ്ത്രീയമായിട്ട് ഇവിടെ അങ്ങനെ കൃഷി ചെയ്യുന്ന ആൾക്കാർ കുറവ്. നമ്മളെല്ലാം ഇതുവരെ രാസവളം എന്നില്ല, ആ രീതിയിൽ എത്തില്ല. രാസവളം ചെയ്യാറില്ല, എല്ലാം ജൈവവളങ്ങളാണ്. ആകെ ചെയ്യുന്നത് ബോഡോ മിശ്രിതം മഹാളിക്ക് അടിക്കും. അത് 3-4 പ്രാവശ്യം അടിക്കും. അതിന് മുമ്പേ ഒരു കവുങ്ങ് പിഞ്ചടക്ക വീഴുന്നതിന് ഒരു ഡേത്തേനം 45 മാംഗോ സിപ്പതിൻ്റെ അതും കൂടെ അടിക്കും. അത് മാത്രമേ അടിക്കുള്ളൂ. രാസവളത്തിൽ നമ്മൾ ഞാൻ അറിഞ്ഞിട്ടില്ല, കുരുമുളകിനോ രാസവളം ചെയ്തിട്ടില്ല.
1: എങ്ങനെയുണ്ട് ഉൽപാദനം കവുങ്ങിലായാലും തെങ്ങിലായാലും?
0: കവുങ്ങിനൊക്കെ ഒരു മിതമായ ഉൽപ്പാദനം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 20 ക്വിന്റൽ അടക്കം കിട്ടും, ഒരു 700 750 കവുങ്ങ് കായ്ക്കും.

0: കായ്ക്കുന്നുണ്ട്. ആയത്തോള ഉണ്ട്, എല്ലാം കായ്ക്കണമെന്നില്ല, ഒരു 600 എല്ലാം കായ്ക്കുന്നുണ്ട്. കായ്ക്കുന്നത് തന്നെ എല്ലാറ്റിലും അടക്കേണ്ടാവില്ല, ഒരു 20 അടക്ക കിട്ടും. തെങ്ങിനാണെങ്കിലും ഒരു ഒരു 3-4 പ്രാവശ്യം പറിക്കുമല്ലോ, ഒരു പ്രാവശ്യം പറിക്കുമ്പോൾ 2000 തേങ്ങ കിട്ടും. ഒരു 70 തെങ്ങ് കായ്ക്കുന്നുണ്ട്, ഒരു 10-30 പറിക്കാനില്ലാതുണ്ട്. അങ്ങനെയാണല്ലോ. പിന്നെ കുരുമുളകാണെങ്കിൽ ഞാൻ ഫുള്ള് കമ്പനി വെച്ച് കഴിഞ്ഞാൽ ഓരോ സീസണിലും ഒരു ഭാഗത്ത് നിന്ന് ഫുള്ള് തീർത്ത് വനിഷായി പോകും. ഇന്ന് കണ്ട നാളെ കാണില്ല. അങ്ങനെയാണ് ഈ ധൃതവാട്ടെന്നുള്ള രോഗം വരുന്നത്.
1: ധൃതവാട്ടത്തെ ചെറുക്കുന്ന ഇപ്പൊ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ഉണ്ടല്ലോ, നോക്കിയിട്ടുണ്ടോ?
0: ഇല്ല, നോക്കിയിട്ടില്ല. അത്
1: നോക്കൂ, ഈ ഇടവേളയായിട്ട് ചെയ്ത ഇപ്പൊ നല്ല വിലയുള്ള ഒരു സാധനം.
0: അതെ അതെ, നല്ല വിലയുള്ള സാധനമാണ്. ഞാനിപ്പോ ഈ വർഷം തന്നെ ഒരു 10-200 ജോഡി കുരുമുളക് വെട്ടിട്ടുണ്ട്, 200 കൂടുതൽ ഇട്ടിട്ടുണ്ട്. നാടൻ തല മുറിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ ഓരോ ചോട്ടിലും 5 തല വരെ വെക്കും. അതിൽ 1-2 പോയാലും 3 നിൽക്കുന്നില്ല, ആ ഒരു കണ്ടീഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ റബ്ബർ കൃഷി എനിക്ക് സക്സസ് ആയിട്ടില്ല. ഞാൻ കുറച്ച് ഹൈറ്റിലെ മല ഏരിയയിലാണ്. അവിടെ ഈ സമുദ്രനിരപ്പുന്ന ഒരു പരിധി കഴിഞ്ഞാൽ ഈ റബ്ബർ വളർച്ച കുറയും. അങ്ങനെ സമുദ്രനിരപ്പുന്ന ഇത്ര അടി കഴിഞ്ഞാൽ വളർച്ച കുറയും. അതുകൊണ്ട് അവിടെ സക്സസ് ആയിട്ടില്ല. ഒരു ഉഷാറില്ല, ഇത് റബ്ബറുണ്ട്, അതൊരു സക്സസ് ആയിട്ടില്ല. അതിനൊക്കെ ഞാനിപ്പോൾ മുളകൊടി വെച്ചുകൊണ്ടിരിക്കുന്നത്, ആ റബ്ബറിന്റെ തല വെട്ടി മുളകൊടി വെച്ചിരുന്നു, ഇടയ്ക്ക് കൗമം തീം വെച്ചു. അങ്ങനെയാണ് കൃഷി.
1: പിന്നെ ജീവിതമാർഗം കൃഷിയാണോ?
0: പിന്നെ ഞാൻ വാനില കൃഷി ഒരു 10 വർഷം മുമ്പ് ചെയ്തിരുന്നു, വേഗമായിട്ട് ചെയ്തിരുന്നു. ഈ
1: നല്ല വിലയുള്ള സമയത്താണ്,
0: നല്ല വിലയുള്ള സമയത്ത്
1: 4,000-3,000
0: രൂപ. പക്ഷേ യീൽഡിങ് നമ്മളെ പോയി, നമ്മൾ യീൽഡിങ് കിട്ടുമ്പോഴേ അല്ല വില പോയി. അത്
1: അതിന്റെ
0: കിട്ടിയില്ല, ചെലവാക്കിയ ചെലവാക്കി മാത്രമേ ഉള്ളൂ.
1: നിങ്ങൾ ആ വിലയുള്ള സമയത്ത് നട്ടു
0: നട്ടു
1: അപ്പോഴേക്ക് പോയി. വനലേക്ക് വന്ന പരാജയം അതാണല്ലേ ശരിക്കും. നമുക്ക്
0: ശരിക്കും മാർക്കറ്റില്ല, മാർക്കറ്റ് കമ്പോളം എവിടെയും ഇല്ലാതെ.
1: ഓക്കെ, മറ്റെന്തൊക്കെയാണ് ഈ പറഞ്ഞ കവുങ്ങ്, കുരുമുളക്, തെങ്ങ്, വാഴ, ഇതല്ലാതെ മറ്റ് സ്വന്തം ആവശ്യത്തിനുള്ള കൃഷി എന്ന് പറയുമ്പോൾ?
0: പച്ചക്കറിയെല്ലാം ആക്കുമായിരുന്നു, അത്യാവശ്യം വീട്ടിൽ വന്ന എന്തെങ്കിലും പച്ചക്കറി തോട്ടം ചെറുത് അത്രേ ഉള്ളൂ, കൂടുതൽ നോക്കാറില്ല. കഴിഞ്ഞ വർഷം ഒരു 2,000 ചോട് കപ്പ ഇട്ടിരുന്നു, അതിൽ പകുതി പന്നി കൊണ്ടുപോയി. അത് ആ ഭാഗത്ത് വിട്ടു. വാഴ എന്ന് അങ്ങനെ പോയി. അതുകൊണ്ട് സൈഡ് കൃഷിയായിട്ട് ഇങ്ങനെ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് വിജയിക്കുന്നില്ല, പരാജയമാണ്, നഷ്ടമാണ്. അതാണ് കൃഷിക്കാർ ഇന്നും പിന്തിരിയാൻ കാരണം. 2,000 ചോട് കപ്പിട്ടപ്പോൾ ഞങ്ങൾ 3 പേരോട് കൂടിയിട്ട് ഇങ്ങനെ ഒന്നിച്ചിട്ടാണ്. ഒരു 1,000 ചോട് കപ്പ വന്നുകൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. നമുക്ക് നമ്മളെ മുതലിലും കൂടുതൽ നഷ്ടപ്പെടും. നമുക്ക് ഇതിൽ കിട്ടുന്ന ഫുള്ള് ഈൽഡിങ് കണക്കുകൂട്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പകുതി പോയി കഴിഞ്ഞാലേ നമുക്ക് നഷ്ടമല്ലേ. അങ്ങനെ ഈ വർഷം അത് വേണ്ട വെച്ചു. വാഴയും അതുപോലെ, വാഴ കഴിഞ്ഞ വർഷം വെച്ചതിന്റെ കുറച്ച് വാഴയുണ്ട്, ഒരു 10-100 വാഴയുണ്ട്.
1: നമ്മളിപ്പോ സാധാരണ പന്നികള് തുരത്താൻ പറയുന്ന ചില മാർഗങ്ങളുണ്ടല്ലോ, വേലി കെട്ടുക, കമ്പിവേലി. കമ്പിവേലി ഒരു നല്ല ഇതാണോ?
0: കമ്പിവേലി SNC അല്ലേ ഒരു കർഷകനെ ഇതിന് മാത്രം ഈ കമ്പിവേലിന്ന് കെട്ടാന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ശരിയാവും? ഒരു കർഷകനെ സംബന്ധിച്ചോളം ഒരു കമ്പിവേലിന്ന് കെട്ടാൻ സാധാരണ കർഷകന് നടക്കൂല. അതെല്ലാം വലിയ പ്ലാന്റേഷൻ അതുപോലത്തെ മൾട്ടി ആർക്കേ പറ്റുള്ളൂ. ഒരു കമ്പി വലിയ ഭയങ്കര ചെലവ്, ഭീമമായ ചെലവാണ്. അത് ഇതിന് അതിനേക്കാളും നല്ല ഇത് ചെയ്യാതിരിക്കുന്നത് അതൊന്നും നടക്കുന്ന കമ്പി വേലിയിൽ നമുക്ക് പ്രാക്ടിക്കൽ അല്ല, എക്സ്പെൻസീവ് ആയതുകൊണ്ട് പ്രാക്ടിക്കൽ അല്ല. അല്ലാതെ നമ്മൾ സാധാരണ മുള്ളുവേലിയൊക്കെ കിട്ടും, ഇല്ലി മുളയുടെ ഇതൊക്കെ വെച്ചിട്ട്, മുരിക്കിൻ്റെ മുള്ളൊക്കെ വെച്ചിട്ട് അതാണ് പാരമ്പര്യ രീതിയിൽ ചെയ്യും. പിന്നെ കമ്പി വലിച്ചു കെട്ടും, വെറുതെ കമ്പി വലിച്ചു കെട്ടും, നൂൽക്കമ്പി പോലത്തെ കമ്പി വെച്ച് അതൊക്കെ ചാടി വരും. പിന്നെ പഴയ തുണികളൊക്കെ സാരിയൊക്കെ,
1: പിന്നെ നമ്മള് മണക്കുന്ന ഫിനൈൽ പോലത്തെ സംഭവം,
0: അത് ഞാൻ നോക്കിയിരുന്നു. അത് ഈ മുള്ളം മന്നിക്ക് എഫക്റ്റീവ് ആണ്, മുള്ളം മന്നി അതിന്റെ സ്മെല് വരുന്നില്ല. അത് ഞാൻ ലാസ്റ്റ് ഈ വാഴക്ക് ഞാൻ പറഞ്ഞു, ഞാൻ വാഴ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏത് ദിവസം ഉപയോഗിച്ചപ്പോ പിന്നെ അവിടെ വന്നിട്ടില്ല.
1: ഇനിയിപ്പോ എന്താണ് ഒരു കൃഷിയുടെ മേഖലയിൽ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട്, ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതുണ്ടോ, ഭാവി പദ്ധതികൾ എന്ന് പറയുമ്പോ?
0: ചെയ്യണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പിന്നെ 2 മക്കളെ ഉള്ളൂ, അവർ ഒരു പൊസിഷനിലെത്തി. ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ അഡ്വക്കേറ്റ് ആണ്. രണ്ട് ഫീൽഡിൽ പോയി, വൈഫും ഞാനും. അപ്പൊ ഇല്ല, കൃഷി കുറച്ചില്ലോണ്ട് ഇങ്ങനെ അവിടെ ഒതുങ്ങി ജീവിക്കാന്നുള്ളൊരു കണക്കൂട്ടില്ല, ടെൻഷൻ ഒന്നും വേണ്ട. പിന്നെ പണിക്കാരെ ആശ്രയിച്ചിട്ട് ചെയ്യണം, നമ്മൾക്കായിട്ട് അങ്ങനെ എല്ലാം എടുക്കാൻ പറ്റില്ല. പണിക്കാരെ ആശ്രയിക്കുമ്പോൾ കൂലി വർദ്ധന നല്ല കൂലിയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത്ര ബെനിഫിറ്റ് അതിൽ കിട്ടുന്നില്ല. പണി എടുപ്പിച്ചിട്ട് ലാഭം കിട്ടാൻ വളരെ കുറവാണ്. നമ്മൾ തന്നെ അധ്വാനമാണ് മെയിനായിട്ട് വേണ്ടത്. 2 പണിക്കാരെ വിളിക്കുന്ന പണി നമുക്ക് ഒരാൾക്ക് എടുക്കാൻ പറ്റും.
1: കൃഷി തന്നെയല്ലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപാധി ആയിരുന്നില്ലേ? അപ്പൊ മക്കളിപ്പോ പഠിപ്പിച്ചതൊക്കെ അത് തന്നെയായിരുന്നല്ലോ.
0: അതെ, അങ്ങനെയാണ്.
1: രണ്ട് മേഖലയും ഇപ്പൊ ചെയ്തു പോകുന്ന, സേവന മേഖല ആയിക്കോട്ടെ, സ്വന്തം കൃഷി മേഖല ആയിക്കോട്ടെ, എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
2: കർഷകരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന മനസ്സോടെ എംപാനൽഡ് ഷൂട്ടർമാരുടെ ദൗത്യത്തിൽ പങ്കാളിയായ ശ്രീ അരവിന്ദാക്ഷന്റെ അനുഭവങ്ങൾ കേട്ടില്ലേ? കർഷകന്റെ കൃഷിയും ജീവനും സംരക്ഷിക്കപ്പെടുന്ന

മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം കുറയുന്ന ഒരു സാഹചര്യം എന്നുണ്ടാകും എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. കാസർഗോഡ് കള്ളാറിലെ കർഷകനും എംപാനൽഡ് ഷൂട്ടറുമായ ശ്രീ കെ അരവിന്ദാക്ഷൻ പങ്കുവച്ച അനുഭവങ്ങളാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്.

0: സീമേ, സീമേ,
1: ആ ഷീനച്ചി എപ്പോ വന്നേ?
0: ഞാൻ ഇന്നലെ രാത്രിയായി എത്തുമ്പോ.
1: രാവിലെ അപ്പുറത്തുനിന്ന് ഒരു ഒച്ചയനക്കെല്ലാം കേട്ടപ്പോ എനിക്ക് തോന്നി ഷീനച്ചി വന്നു കാണുമെന്ന്. അമ്മക്കിപ്പോ എങ്ങനെ ഷീനച്ചി?
0: ഓ, അമ്മ ഇപ്പൊ ഉഷാറായി. ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കും, പിന്നെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തനിയെ എണീറ്റിരിക്കും
1: തന്നെ. അന്ന് ഞാൻ വന്നപ്പോ വല്ലാത്ത ക്ഷീണായിരുന്നു കേട്ടോ.
0: ഓ, അതിൽ നിന്നൊക്കെ എത്രയോ മാറിയടി. ഇന്നലെ നീതുവിന്റെയും വാവയുടെയും കാര്യമൊക്കെ ചോദിച്ചു.
1: ആണോ? ഇനി ക്ഷീണിച്ച് പോകുമ്പോ ഞാനും വരുന്നുണ്ട്.
0: നീതു രാഹുലും വരുന്നുണ്ട് അടുത്തയാഴ്ച. അപ്പൊ പോകാം. അല്ലടി, നീ നല്ലോണം മെലിഞ്ഞോ.
1: ക്ഷീണിച്ചക്ക് കണ്ടിട്ടെന്താ തോന്നുന്നേ?
0: ഒരു 2-3 കിലോ കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് കേട്ടാ.
1: എന്നാ കേട്ടോ, 2 അല്ല 3 അല്ല, ഞാൻ 5 കിലോ കുറഞ്ഞു.
0: അതെങ്ങനെ? നീ വിനുവിന്റെ കൂടെ ജിമ്മിൽ പോകുന്നുണ്ടാ?
1: ബെസ്റ്റ്, എന്നെ കൊണ്ടുപോയത് തന്നെ.
0: പക്ഷെ സീമേ, നീ മെലിഞ്ഞെങ്കിലും മുഖത്തിന് വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടാ.
1: എന്റെ ഷീനച്ചി, ഞാൻ പറയാം, ഞാനിപ്പോ രാത്രിയില് റാഗി സൂപ്പാ കഴിക്കുന്നത്.
0: അതെന്താടി റാഗി സൂപ്പ്?
1: നമ്മള് സൂപ്പാക്കൂലേ ഷീനച്ചി, അതുപോലെ തന്നെ അതിന്റെ കൂടെ റാഗിയും കൂടി ചേർക്കുന്നു മാത്രം.
0: സത്യം പറഞ്ഞ ഞാൻ ഈ സൂപ്പിന്റെ പണിക്കൊന്നും നിക്കലില്ലടി. ബാബുട്ടിനെപ്പോഴും പറയൂ, നീ എങ്ങനെ ഇതാക്കല്?
1: ഒരു പണിയില്ല ഷീനച്ചി, കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് ഒന്ന് ചൂടാക്കുക.
0: പച്ചമുളക് ഒന്നും മതിയാ? സവാള വേണ്ട? അപ്പോ
1: ഒരു ചെറിയ പച്ചമുളക് മതി. പേരിന് ഇതിനങ്ങനെ വലിയ എരിവൊന്നും വേണ്ടല്ലോ.
0: അതെ അതെ.
1: ആ, സവാള വേണം. ഒരു ചെറിയ ഒന്ന് കൊത്തി അരിഞ്ഞത് അതും ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി അധികം മൂക്കണ്ട. ഒരു 2 മിനിറ്റ് ഇളക്കിയ ശേഷം അതിലേക്ക് ഈ പച്ചക്കറികൾ മുറിച്ചു വെച്ചെല്ലാം കൂടി ചേർക്കുക.
0: എല്ലാ പച്ചക്കറിയും ചേർക്കുക?
1: ഞാൻ സാധാരണ ചേർക്കാറുള്ളത് ക്യാരറ്റ്, ബീൻസ്, കാബേജ്, പിന്നെ പുഴുങ്ങിയ ചോളം ഉണ്ടല്ലോ അതും ചേർക്കും. പിന്നെ ചിലര് ബ്രൊക്കോളിയും കോളിഫ്ലവറും ഒക്കെ ചേർക്കലുണ്ട്, ഉണ്ടെങ്കിൽ അതും ചേർക്കാം.
0: അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളക് ഒന്ന് ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച പച്ചക്കറി ഇടണം അല്ലേ?
1: ആ, എന്നിട്ട് കുറച്ച് സമയം ഇളക്കി ഒരു 2 ഗ്ലാസ് വെള്ളം പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം തിളപ്പിക്കുക. അതായത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോ ഒരു 3 ടേബിൾ സ്പൂൺ ഈ റാഗി പൊടി ഉണ്ടല്ലോ അത് നന്നായിട്ട് വെള്ളത്തിൽ കലക്കി ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിക്കുക.
0: സാധാരണ സൂപ്പിന് സീമേ കോൺഫ്ലവർ അല്ലേ ഉപയോഗിക്കല്?
1: ആ, അതും നല്ലതാ. പക്ഷെ ഇതാകുമ്പോഴുണ്ടല്ലോ നമ്മുടെ വിശപ്പും മാറും, മെലിയും ചെയ്യും. പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ ഷീനച്ചി.
0: ഇനി ഇടയ്ക്ക് രാത്രിയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കണം. അതിനെവിടെയാ? ഒരുറക്കം കഴിയുമ്പോ വിശക്കുന്നൊന്നും പറഞ്ഞ് ഉള്ളത് മുഴുവൻ എടുത്തു തിന്നു.
1: ആര്?
0: ബാബേട്ടനല്ലാണ്ടാരാ? അപ്പൊ നിന്റെ തടി പൊളിഞ്ഞതിന്റെ കാര്യം ഇതാണല്ലേ?

0: ശ്രീകാന്താരി.
1: അവതരണം കെ ആർ ശ്രീജ, കെ കെ ശ്രീജ. ഹരിതവേദി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ
2: നീത ഷാജി,
1: രമ്യ രാജു.

എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ അർഗസാദ്. അപകട സാധ്യതാ ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.

0: ഇന്നത്തെ അങ്കണം പരിപാടിയിൽ ആദ്യം ഒരു ചെറുകഥ കേൾക്കാം. കാവൽ മാലാഖ. കഥ പറയുന്നു ഡോളി തോമസ്.
1: ആകാശത്ത് നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുകയാണ്. കലുങ്കിന്റെ തണുപ്പിൽ മലർന്നുകിടന്ന് മഹേഷ വെള്ളി നക്ഷത്രങ്ങളെ നോക്കി. ഭൂമിയിലും അസംഖ്യം നക്ഷത്രങ്ങൾ. വീടുകളുടെ ഉമ്മറത്തും പള്ളിഗോപുരങ്ങളിലും വർണ്ണാഭമായ നക്ഷത്രവിളക്കുകൾ മിന്നിത്തിളങ്ങുന്നു. ഒരു ക്രിസ്മസ് രാവ് കൂടി. ദുഃഖിതരെയും കഷ്ടപ്പെടുന്നവരെയും ചേർത്ത് പിടിക്കാൻ ഒരു രക്ഷകൻ പിറന്നു വീണ രാത്രിയെന്ന് സുഹൃത്ത് ഷിനോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആ രക്ഷകൻ തന്റെ വിധിയിൽ മാത്രം എന്റെ കരുനിഴൽ വീഴ്ത്തുന്നു. അകലെ എവിടെയോ പടക്കങ്ങൾ പൊട്ടുന്ന ശബ്ദം, കാറ്റിലൊഴുകിയെത്തുന്ന കരോൾ ഗാനങ്ങൾ. മഹേഷിന്റെ ഉള്ളിൽ മിന്നുമോളുടെ മുഖം തെളിഞ്ഞുവന്നു. ഇക്കൊല്ലത്തെ ക്രിസ്മസ് നമുക്കും ആഘോഷിക്കണമേട്ടാ. മിനിയുടെയും ഷെറിന്റെയും വീട്ടിൽ പുൽക്കൂടും കേക്കും ഒക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞത്. അന്നത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ വിരിഞ്ഞ ആ പ്രകാശം അവന്റെ ഉള്ളിൽ തട്ടി. തന്റെ വാലായി നടന്ന് ഏട്ടാ എന്ന് വിളിക്കുന്ന ആ കുഞ്ഞു ജീവന്റെ കൊച്ചുമോഹങ്ങൾ താനല്ലാതെ ആര് സാധിച്ചു കൊടുക്കാൻ? വല്ലപ്പോഴും ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹിച്ചു മാറ്റിവെച്ച നാണയത്തൊട്ടുകൾ എണ്ണിയപ്പോൾ ഒരു ചെറിയ കേക്കിനുള്ള വകയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അച്ഛനോട് ചോദിച്ചിട്ട് കാര്യമില്ല. മദ്യലഹരിയിൽ എന്നാണ് അയാൾ സ്വബോധത്തോടെ വീട്ടിലെത്തുക എന്ന് ആർക്കും നിശ്ചയമില്ല. എങ്കിലും മിന്നുമോളെ നിരാശയാക്കിയില്ല. പറമ്പിലെ പുല്ലുവെട്ടി ചെറിയൊരു പുൽക്കൂട് അവൻ നെയ്തെടുത്തു. സുഹൃത്ത് സെബാസ്റ്റ്യൻ നൽകിയ കൈപൊളിഞ്ഞു നിറം മങ്ങിയ ഒരു കൊച്ചു ഉണ്ണീശോയുടെ രൂപം അതിൽ പ്രതിഷ്ഠിച്ചു. സാം നൽകിയ ബലൂണുകൾ ഊതി വീർപ്പിച്ച് ചുറ്റും കെട്ടി. സൈമൺ ചേട്ടന്റെ ബേക്കറിയിൽ നിന്നും വാങ്ങിയ ചെറിയൊരു ക്രീം കേക്ക് അമ്മയ്ക്കും അനിയത്തിക്കുമൊപ്പം മുറിച്ചു കഴിക്കുമ്പോൾ മിന്നുമോളുടെ മുഖത്തുണ്ടായ ആ സംതൃപ്തിയായിരുന്നു മഹേഷിന് ലഭിച്ച ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം. പക്ഷെ ആ ചിരിക്ക് ആയുസ് കുറവായിരുന്നു. ഇരുട്ടിൽ ആടിയുലഞ്ഞ് അച്ഛൻ ഉമ്മറത്തെത്തി. ആ അലങ്കാരങ്ങളും പുൽക്കൂടും കണ്ടതും അയാളുടെ ഉള്ളിലെ മൃഗം ഉണർന്നു. ഇതെന്താടാ ഇവിടെ ഒരു പുതുക്കം? അയാളുടെ അലർച്ച ആ വീടിന്റെ സ്വസ്ഥത കെടുത്തി. അച്ഛാ, അത് മിന്നുമോൾക്ക് ആഗ്രഹം തോന്നിയിട്ട് ഞാൻ... അവൻ വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ അയാൾ പുൽക്കൂടിന് നേരെ ആക്രോശിച്ച് പാഞ്ഞെടുത്തു. തടയാൻ ശ്രമിച്ച മഹേഷിനെയും മിന്നുമോളെയും ആ കരുണയില്ലാത്ത കരങ്ങൾ ദൂരേക്ക് തെറിപ്പിച്ചു. ബലൂണുകൾ പൊട്ടിത്തീർന്നു. മണിക്കൂറുകൾ അധ്വാനിച്ചുണ്ടാക്കിയ ആ കൊച്ചു പുൽക്കൂട് അയാളുടെ ചവിട്ടടിയിൽ തകർന്ന് മണ്ണോട് ചേർന്നു. മിന്നുമോളുടെ കരച്ചിൽ ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. അവളെ മാറോടണച്ച് ചേർത്ത് പിടിക്കുമ്പോൾ മഹേഷിന്റെ ഉള്ളിലും വിങ്ങലായിരുന്നു. സാരമില്ല മോളെ, കരയണ്ട. അടുത്ത വർഷം ഇതിലും വലിയൊരു പുൽക്കൂട് നമുക്കുണ്ടാക്കാം. അവനവളെ ആശ്വസിപ്പിച്ചു. അടുക്കളയിൽ അച്ഛന്റെ പരാക്രമം അപ്പോഴേക്കും പരിധി ലംഘിച്ചിരുന്നു. പാത്രങ്ങൾ നിലത്ത് വീണ് ചിതറുന്ന ശബ്ദം, അമ്മയുടെ ശപിക്കലുകൾക്കും വിലാപങ്ങൾക്കും മുകളിലൂടെ മദ്യലഹരിയിലുള്ള പുലഭ്യം പറച്ചിലുകൾ മുഴങ്ങിക്കേട്ടു. നീ കണ്ടവന്റെ വീട്ടിൽ നിന്നും ഇരന്നു കൊണ്ടുവന്നത് എനിക്ക് വേണ്ട. ഇവിടെ നിനക്കൊക്കെ തിന്നാൻ തരുന്നില്ലെന്നാണോ നിന്റെ വിചാരം? അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും കൊടുത്തുവിട്ട ഭക്ഷണമായിരുന്നു അന്നത്തെ കലഹത്തിന് കാരണം. അമ്മയുടെ ഉള്ളിലെ സങ്കടം കനലായി കത്തി. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങോട്ട് വാങ്ങി തന്നൂടെ? കുടിച്ച് ലെക്കില്ലാതെ നാലുകാലിൽ കയറി വരും. ബാക്കിയുള്ളവനും ആ കൊച്ചും പണിയെടുത്തുണ്ടാക്കുന്ന നാല് കാശുകൊണ്ടാണ് ഇവിടെ അടുപ്പ് പുകയുന്നത്. എന്നിട്ടും അങ്ങേരുടെ അഹങ്കാരത്തിന് കുറവില്ലല്ലോ. അറയ്ക്കൽ വീട്ടിൽ ജോലി ചെയ്താണ് ലത കുടുംബം പോറ്റുന്നത്. ഒഴിവു ദിവസങ്ങളിൽ റബ്ബർ പാലെടുക്കാൻ സഹായിക്കാൻ മഹേഷും കൂടും. എന്തു പറഞ്ഞടി നീ? അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാൻ കയ്യോങ്ങുന്നത് കണ്ടതും മഹേഷ് അനിയത്തിയെ മാറ്റി നിർത്തി അകത്തേക്ക് ഓടിക്കയറി. അമ്മയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴയ്ക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ നിയന്ത്രണം വിട്ട മഹേഷ് അയാളെ ശക്തിയായി തള്ളി. അപ്രതീക്ഷിതമായ ആഘാതത്തിൽ അയാൾ പിന്നിലേക്ക് തെറിച്ച് ഭിത്തിയിൽ ചെന്നിടിച്ചു. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ അയാൾ മഹേഷിനു നേരെ തിരിഞ്ഞു. നീ എന്നെ തള്ളിയിടാനായോടാ എന്ന ആക്രോശത്തോടെ അവന്റെ

പ്രഹരങ്ങൾ വർഷിച്ചു. തടയാൻ വന്ന അമ്മയ്ക്കും ലഭിച്ചു ക്രൂരമായ മർദ്ദനം. ഒടുവിൽ മഹേഷിനെ വീടിന് പുറത്താക്കി അയാൾ വാതിലടച്ചു. വീടിനുള്ളിൽ മിന്നുമ്പോൾ ഭയന്ന് നിലവിളിക്കുന്നത് കേൾക്കാം. തകർന്നുപോയ മനസ്സുമായി ലക്ഷ്യമില്ലാതെ മഹേഷ് നടന്നു. രാത്രിയായതിനാൽ നിരത്തുകൾ ശൂന്യമായിരുന്നു. ആരും കാണാനില്ലാത്തത് തന്റെ ഭാഗ്യമെന്ന് അവൻ കരുതി. അല്ലെങ്കിൽ സഹതാപത്തോടെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവൻ മടുത്തേനെ. വഴിയിലെ ഒരു കലുങ്കിൽ തളർന്നിരിക്കുമ്പോൾ ആകാശത്തെ നക്ഷത്രങ്ങൾ അവനെ നോക്കി കണ്ണിറുക്കി. സങ്കടങ്ങൾക്കിടയിലും അവന്റെ മനസ്സ് വീട്ടിലായിരുന്നു. കരഞ്ഞു തളർന്നുറങ്ങുന്ന മിന്നുമോളുടെ സമീപം ചോർച്ച മാറ്റാൻ പ്ലാസ്റ്റിക് പുതച്ച ആ കൊച്ചുകൂരയിൽ അമ്മ തന്നെ കാത്തിരിക്കുന്നുണ്ടാകും. കള്ളുകുടിയന്മാരായ എല്ലാവരുടെയും വീടിന്റെ ഗതി ഇതുതന്നെയാകും മോനെ. മോൻ പഠിച്ചു മിടുക്കനായി നല്ല നിലയിലെത്തണം. ഒരിക്കലും അച്ഛനെപ്പോലെ ആകരുത് എന്ന അമ്മയുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ മുഴങ്ങി. നന്നായി പഠിച്ച് ജോലി നേടി അമ്മയെയും അനുജത്തിയെയും പൊന്നുപോലെ നോക്കണമെന്നാണ് അവന്റെ സ്വപ്നം. ആ ചിന്തകൾക്കിടയിലാണ് എവിടെ നിന്നോ ഒരു കുഞ്ഞിന്റെ നിലവിളി കേട്ടത്. മഹേഷ് കാതോർത്തു. കരച്ചിലിനൊപ്പം നായ്ക്കളുടെ കുരയും കേൾക്കാം. കലുങ്കിനടിയിൽ നായെ പ്രസവിച്ചു കിടക്കുന്നതാകുമെന്ന് ആദ്യം കരുതിയെങ്കിലും വീണ്ടും ഉയർന്ന ആ ശബ്ദം അവനെ പിടിച്ചുലച്ചു. അതൊരു പട്ടിക്കുഞ്ഞിന്റേതല്ല, മനുഷ്യക്കുഞ്ഞിന്റെ കരച്ചിലാണ്. മിന്നുമോൾ ജനിച്ച സമയത്തെ ആ കരച്ചിൽ മഹേഷിന്റെ ഓർമ്മയിൽ മിന്നിമറഞ്ഞു. അവൻ ആവേശത്തോടെ കലുങ്കിനടിയിലേക്ക് ഇറങ്ങി. കയ്യാലയിലെ തൊട്ടാവാടി മുള്ളുകൾ കൈകാലുകളിൽ കൊളുത്തി വലിച്ച് രക്തം പൊടിഞ്ഞു. അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ കലുങ്കിനടിയിലേക്ക് കുനിഞ്ഞു നോക്കി. അവിടെ ഒരു ബിക്ഷോപ്പർ. അതിനുള്ളിലെ വെളുത്ത തുണി ഒരു പട്ടി കടിച്ചു വലിക്കുന്നു. മഹേഷ് അടുത്തുകണ്ട വടിയെടുത്ത് നായയെ ഓടിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ ആ ബാഗ് തുറന്ന മഹേഷ് ഞെട്ടിപ്പോയി. എന്റെ ഈശ്വര, ഇതൊരു കുഞ്ഞല്ലേ? സ്വന്തം സങ്കടങ്ങളെല്ലാം ആ നിമിഷം മാഞ്ഞുപോയി. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക അവനെ പൊതിഞ്ഞു. ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ തെരുവുനായ്ക്കൾ ഈ പിഞ്ചു ജീവനെ കടിച്ചു കീറും. ദൂരെ നിന്ന് നായ്ക്കൾ അപ്പോഴും ഓരിയിടുന്നുണ്ടായിരുന്നു. വരുന്നത് വരട്ടെ, അവൻ ഉറപ്പിച്ചു. സർവധൈര്യവും സംഭരിച്ച് ആ ഷോപ്പർ കയ്യിലെടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ജീവൻ രക്ഷിക്കുക. ബാഗിനുള്ളിൽ നിന്ന് ഒരു നേർത്ത ഞരക്കം മാത്രം ഇടയ്ക്കിടെ ഉയരുന്നുണ്ട്. അനിയത്തി ജനിച്ചപ്പോൾ ആശുപത്രിയിൽ അമ്മയുടെ അടുത്ത് കിടന്നത് അവൻ ഓർത്തു. അന്ന് അവളുടെ കുഞ്ഞുകവിളിൽ ഉമ്മ കൊടുത്തപ്പോൾ തോന്നിയ അതേ കുളിരാണ് ഇപ്പോൾ അവന്റെ ഉള്ളിൽ. ആ ബിക്ഷോപ്പർ നെഞ്ചോട് ചേർത്ത് വെച്ച് മഹേഷ് വേഗത്തിൽ നടന്നു. വീട്ടിലെത്തിയപ്പോൾ വരാന്തയിൽ അമ്മയുണ്ട്. മുഖത്ത് വിരിഞ്ഞ ആഹ്ലാദത്തോടെ കയ്യിലിരുന്ന ആ വലിയ നിധി അവൻ അമ്മയ്ക്ക് നേരെ നീട്ടി. ഇതെന്താടാ? അമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. പാടത്തിനടുത്തുള്ള കലുങ്കിനടിയിൽ നിന്ന് കിട്ടിയതാ, നോക്കമ്മേ. ഒരു വലിയ കളിപ്പാട്ടം കിട്ടിയ കുട്ടിയുടെ ആവേശമായിരുന്നു അവന്. അവർ ധൃതിയിൽ ബാഗ് തുറന്നു. അകത്തെ കാഴ്ച കണ്ടതും ഞെട്ടിപ്പോയി. അയ്യോ, ഇതിനെ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇതിന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ടല്ലോ. എന്റെ ഈശ്വര, ഇതൊരു പുലിവാലാകുമല്ലോ. അമ്മേ, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ആ തെരുവുനായ്ക്കൾ ഇതിനെ കടിച്ചു കൊന്നേനെ. മഹേഷിന്റെ ശബ്ദം സങ്കടത്താൽ വിറച്ചു. എന്നാലും എന്റെ മോനെ, ഇത് വല്ലാത്ത കുഴപ്പമാണ്. ഇതൊരു വലിയ കേസാവില്ലേ? നമ്മൾ ആരോടൊക്കെ മറുപടി പറയണം? നിന്റെ അച്ഛൻ എണീറ്റു വന്നാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കിയേ. ഏത് പാപിയാ ഈ കുഞ്ഞിനെ കലുങ്കിനടിയിൽ ഉപേക്ഷിച്ചത്? അമ്മയുടെ പരിഭ്രമം കണ്ടപ്പോൾ അവനും പേടിയായി. അമ്മേ, ഇനിയിപ്പോ എന്തു ചെയ്യും? എന്റെ മോനെ, പോലീസ്, കോടതി, എനിക്ക് വയ്യ. ഇവിടെ സമാധാനമായി ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അമ്മ തലയ്ക്ക് കൈകൊടുത്ത് നിലത്തിരുന്നു. അമ്മയുടെ വിലാപം മഹേഷിന്റെ ഉള്ളിലെ ഭയം ഇരട്ടിപ്പിച്ചു. പോലീസ് എന്ന വാക്ക് കേട്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു മിന്നൽപ്പിണർ പാഞ്ഞു. അമ്മേ, നമുക്ക് നിർമ്മല ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താലോ? ചേച്ചി പോലീസല്ലേ? എനിക്കറിയില്ല മോനെ. ഏതായാലും ഞാൻ നിർമ്മലയെ വിളിച്ച് കാര്യം പറയാം. രാത്രിയായത് നന്നായി, വേറെ ആരും അറിഞ്ഞില്ലല്ലോ. നിർമ്മലയ്ക്കന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ലത കാര്യങ്ങൾ വിശദമായി ഫോണിലൂടെ പറഞ്ഞു. ദാ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരുന്നു. നിർമ്മലയുടെ ഉറച്ച മറുപടി കേട്ടപ്പോൾ അമ്മയ്ക്ക് അല്പം ആശ്വാസം തോന്നി. പക്ഷേ പോലീസ് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ മഹേഷ് വിറയ്ക്കാൻ തുടങ്ങി. അമ്മേ, അവർ നമ്മളെ പിടിച്ചുകൊണ്ടു പോകുമോ? വരട്ടെ മോനെ, നിർമ്മല കൂടെയുണ്ടല്ലോ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പ് മുറ്റത്തെത്തി. വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ നിർമ്മലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മഹേഷിനോട് ഗൗരവത്തിൽ ചോദിച്ചു, നീ എങ്ങനെയായി പാതിരാത്രിയിൽ അവിടെ എത്തിയത്? ഇപ്പോൾ രാത്രിയാണെന്ന് നിനക്കറിയില്ലേ? പേടിച്ചു വിറച്ച മഹേഷ് സത്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു. നിസ്സഹായാവസ്ഥയോടെ അമ്മയും അതേന്ന് തലയാട്ടി. അയാളെവിടെ? ഉദ്യോഗസ്ഥന്റെ അടുത്ത ചോദ്യം കേട്ട് അകത്തുണ്ടെന്ന് മറുപടി നൽകി. ഉദ്യോഗസ്ഥൻ നേരെ അകത്തേക്ക് ചെന്നു. ഉറക്കത്തിനിടയിൽ നിന്ന് വിളിച്ചുണർത്തിയതിന്റെ അമ്പരപ്പിൽ മുണ്ടും വാരിപ്പിടിച്ച് പുറത്തേക്കിറങ്ങി വന്ന മഹേഷിന്റെ അച്ഛൻ കണ്ടത് മുറ്റത്ത് കാത്തു നിൽക്കുന്ന

0: പോലീസുകാരെയാണ്. പകപ്പോടെ അയാൾ ആ കാഴ്ച നോക്കി നിന്നു. എന്തിനാ സാറേ എന്നെ കൊണ്ടുപോകുന്നത്? അയാൾ വിറയലോടെ ചോദിച്ചു. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ മർദ്ദനം അഴിച്ചുവിടുന്നത് കുറ്റകൃത്യമാണെന്ന് തനിക്കറിയില്ലെങ്കിൽ വണ്ടിയിലേക്ക് കയറ്, ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം, പോലീസുകാരൻ കടുപ്പത്തിൽ പറഞ്ഞു. അവർ അയാളെ ജീപ്പിലേക്ക് പിടിച്ചു കയറ്റി. നിർമ്മല ആ കുഞ്ഞിനെ നെഞ്ചോടണച്ചു. മഹേഷിനെയും പോലീസ് കൂടെ കൂട്ടി. ലതയും കൂടെ വരാമെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും നിർമ്മല സമ്മതിച്ചില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി നടപടികൾ പൂർത്തിയാക്കി ഉടനെ ഇവനെ കൊണ്ടുവരാം ചേച്ചി, കരയാതിരിക്കൂ. നിർമ്മല അവരെ ആശ്വസിപ്പിച്ചു. യാത്രയ്ക്കിടയിൽ കുഞ്ഞിനെ കണ്ടുകിട്ടിയ കലുങ്ക് മഹേഷ് കാണിച്ചു കൊടുത്തു. പോലീസ് അവിടെ ഇറങ്ങി വിശദമായി പരിശോധിച്ചപ്പോൾ ഒരു തുണിക്കഷ്ണം തെളിവായി ലഭിച്ചു. ആ പിഞ്ചുകുഞ്ഞിനെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ ഏൽപ്പിച്ച ശേഷം അവർ സ്റ്റേഷനിലെത്തി. ചില നിയമപരമായ നടപടികൾക്ക് ശേഷം നിർമ്മലയും മറ്റൊരു പോലീസുകാരനും ചേർന്ന് മഹേഷിനെ തിരികെ വീട്ടിലാക്കി. വീട്ടിലെത്തിയപ്പോൾ അമ്മ ഉറങ്ങാതെ വഴിയിലേക്ക് നോക്കി കാത്തിരിക്കുകയായിരുന്നു. എന്റെ മോനെ, എന്തെല്ലാം മേടാകൂടങ്ങളാണ് നീ ഉണ്ടാക്കി വെച്ചത്! എന്നാലും സാരമില്ല, നീ ചെയ്തത് വലിയൊരു പുണ്യമാണ്. അമ്മ അവനെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി. അച്ഛൻ എവിടെ മോനെ? അമ്മ തിരക്കി. അച്ഛനെ അവർ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. കുറച്ചു ദിവസം ജയിലിൽ കിടക്കട്ടെ, അപ്പോൾ തലയ്ക്ക് വെളിവ് വരും എന്നാണ് അവർ പറയുന്നത്. അത്രയും പറഞ്ഞ് മഹേഷ് തൻ്റെ മുറിയിലേക്ക് നടന്നു. ഭയവും സങ്കടവും ഉറക്കമില്ലായ്മയും ചേർന്ന് മഹേഷ് ആകെ തളർന്നിരുന്നു. അനിയത്തിയുടെ അരികിൽ അവൻ പതുക്കെ ചുരുണ്ടുകൂടി കിടന്നു. രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു സ്വപ്നം പോലെ അവൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതിയപ്പോൾ ഒരു കുഞ്ഞുമാലാഖ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ അരികിലെത്തി. വെളുത്ത സുതാര്യമായ ചിറകുകളും പഞ്ഞിത്തുണ്ടുകൾ പോലുള്ള മേഘങ്ങളും ചുറ്റും. എവിടെ നിന്നോ നേർത്ത സംഗീതം ഒഴുകി വരുന്നു. ആ മാലാഖയ്ക്ക് പിന്നാലെ ഒരുപാട് മാലാഖമാർ എല്ലാവരും കൂടി തങ്ങളുടെ കുഞ്ഞിക്കൈകൾ കൊണ്ട് അവൻ്റെ മുഖത്ത് തലോടുന്നു. സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുന്നു. ആ ഇക്കിളിയിൽ മഹേഷ് അറിയാതെ ചിരിച്ചുപോയി. എന്തൊരനുഭൂതിയായിരുന്നു അത്! മാലാഖമാർ മഹേഷിനെ കൈകളിൽ ഉയർത്തി ആകാശത്തേക്ക് കൊണ്ടുപോയി. തൂവലിന്റെ ഭാരം പോലും ഇല്ലാതെ മേഘങ്ങൾക്കിടയിലൂടെ ഒഴുകി നടക്കുമ്പോൾ തന്റെ എല്ലാ വേദനകളും അവൻ മറന്നുപോയി. ഭൂമിയിൽ അപ്പോൾ ഒരു തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾക്കായി പുതിയൊരു പുലരി വിരിയുകയായിരുന്നു. മണ്ണിലുടഞ്ഞ നക്ഷത്രങ്ങൾക്ക് പകരമായി ആകാശത്ത് വിരിഞ്ഞ പുതിയൊരു പുണ്യം പോലെ അവന് ആ സ്വർഗീയ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്നു.
1: കാവൽ മാലാഖ, ഡോളി തോമസ് അവതരിപ്പിച്ച ചെറുകഥ കേട്ടല്ലോ. ഇനി കവിതകളിലേക്ക്. ചൊല്ലുന്നത് കവിത ഹരീന്ദ്രൻ. ആദ്യം പൂർണതയില്ലാതെ എന്ന കവിത.
2: അലിവാർന്ന വിരലിനാൽ ചായികയാലൊരു ചെമ്പനീർ ചിത്രം വരക്കെ, ഒരു കൊച്ചുമുള്ളിനാൽ തട്ടി എൻ വിരലിന്റെ അറ്റത്ത് രക്തം പൊടിഞ്ഞു. ഒരു പെൺപിറാവിനെ കോറിയിടാൻ എന്റെ തൂലിക മെല്ലെ ചലിക്കെ, ഒരു കൊച്ചുതൂവൽ പൊഴിഞ്ഞൻ കരങ്ങളെ ചെറുതായി മെല്ലെയുലച്ചു. ഒരു മയിൽപ്പീലി ഒളിച്ചു വെക്കാൻ ഞാനൻ മനസ്സിന്റെ താളും മറിക്കെ, മയിൽപ്പീലിത്തുണ്ടിലെ വർണ്ണങ്ങൾ കൊണ്ടെന്റെ താളിലെ അക്ഷരം മാഞ്ഞു. ഹിന്ദോളരാഗത്തിൽ ശ്രുതി ചേർത്തു ഞാനെന്റെ തമ്പുരു മീട്ടാൻ ശ്രമിക്കെ, ഒരു തെന്നലെത്തി അപശ്രുതി ചേർത്തെന്റെ ഹൃദയം നുറുക്കി അടർത്തി. ഒരു ദിവാസ്വപ്നത്തിൽ പുളകിതയായി ഞാൻ ആകാശഗംഗയെ പുൽകെ, ഒരു ചില്ലു വീഴ്ത്തിയ ആ സ്വപ്നം മുറിച്ചുകൊണ്ട് ആനന്ദമെങ്ങോ അകന്നു. ഞാൻ എന്റെ മുറ്റത്തിൻ കോണിൽ വളർത്തിയ മുല്ലയിൽ പൂക്കൾ വിരിയെ, ആർത്തിപൂണ്ടെത്തിയ വണ്ടിണ ഇന്നെന്റെ മിഴികളിൽ യവനിക തീർത്തു. ആർത്തു പെയ്യുന്നൊരു വർഷം തടുക്കുവാൻ ജാലകം മെല്ലെ അടക്കെ, എന്തിനായെന്ന് ചൊന്നെന്റെ മിഴികളിൽ വർഷം നിറഞ്ഞു തുളുമ്പി. ഒരു പാട്ടുപാടുവാൻ ഞാൻ എൻ സ്വരത്തിന് മുക്തതയേകാനൊരുങ്ങെ, ഞാൻ അറിയാതെ എൻ സ്വനതന്ത്രിയിലൊരു ഗദ്ഗദം വന്നു പിടഞ്ഞു. ഒരു ഗാനമെഴുതുവാൻ അക്ഷരപ്പൂക്കളെ ഭംഗിയിൽ കോർക്കാൻ ശ്രമിക്കെ, കെട്ടുപിണഞ്ഞൊരാ തന്ത്രി മുറിഞ്ഞെന്റെ അക്ഷരം പാടേ ചിതറി.
1: ശ്രുതിഭംഗമില്ലാതെ

കണ്ണുകളും സാക്ഷിയായി നിന്നൊരാ ചെമ്മണ്ണുപാതയിൽ പൊട്ടിച്ചിതറിയ കരിവളത്തുണ്ടിലും മുത്തടർന്നാടിയ വെള്ളിച്ചിലമ്പിലും പറ്റിപ്പിടിച്ചൊരാ സ്വപ്നരേണുക്കളെ കണ്ടെടുക്കാനായി കഴിഞ്ഞുവെങ്കിൽ വർത്തമാനത്തിന്റെ യാഥാർത്ഥ്യബോധത്തിൽ തപ്പിത്തടഞ്ഞങ്ങു നീങ്ങുന്നുവെങ്കിലും കൈവിട്ടുപോയൊരാ നഷ്ടസ്വപ്ന

0: ഇതിൽ സംതൃപ്തയായവൾ നീ നിശാഗന്ധി. തപ്തനാം സൂര്യന്റെ ചുടുനിശ്വാസത്തിന് വിധിയില്ലാതായവൾ നീ നിശാഗന്ധി. എങ്കിലും നിന്റെയാ സൗന്ദര്യ പൂർണിമ കാത്തു സൂക്ഷിച്ചവൾ നീ നിശാഗന്ധി.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് കവിത ഹരീന്ദ്രൻ. അങ്കണം പരിപാടിയിൽ ഒരു ചെറുകഥ കൂടി കേൾക്കാം. തനിയെ ഞാൻ, അവതരിപ്പിക്കുന്നത് ശശീന്ദ്രൻ കണ്ണപുരം.
2: നിർമ്മിത ബുദ്ധി എന്ന അടിക്കുറിപ്പോടെ താജ്മഹലിന്റെ പശ്ചാത്തലത്തിൽ അവന്റെ രൂപത്തിൽ മാറ്റം വരുത്തി ഞാൻ അയച്ച ഫോട്ടോ അവനിൽ ഇത്രമാത്രം ഓളങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്റെ അനുവാദമില്ലാതെ എന്തിന് എന്റെ മുഖത്തിനും ഇട്ടിരിക്കുന്ന ഡ്രസ്സിനും മാറ്റങ്ങൾ വരുത്തി? അവൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ജനിച്ചപ്പോൾ മുതൽ പരസ്പരം അറിയുന്ന, ശ്വാസനിശ്വാസങ്ങൾ പോലും പങ്കുവയ്ക്കുന്ന നീ തന്നെയാണോ ഇത്? തെല്ലൊരു വിഷമത്തോടെ ഞാനും എഴുതി അയച്ചു. എന്ത് പറ്റി എന്റെ കൂട്ടുകാരനെ? ഒരേ മാസം ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് നമ്മൾ ജനിച്ചതെന്ന് ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 10th കഴിഞ്ഞപ്പോൾ രണ്ടാളും രണ്ട് വഴിക്കായി. പിന്നീട് അവൻ മുംബൈയിലേക്കും അവിടുന്ന് വിദേശത്തേക്കും ജോലിയാർത്ഥം ചേക്കേറി. ഫോൺ ഇല്ലാതെ ആ കാലത്ത് അവൻ പേപ്പറുകൾ നിറയെ വിശേഷങ്ങൾ എഴുതി അയച്ചു. പണ്ട് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും വാതോരാതെ സംസാരിക്കുമായിരുന്നു അവൻ. ഒരിക്കൽ സ്കൂൾ വിട്ടു വരുമ്പോൾ മിഠായിയുടെ റാപ്പറിൽ ഒരു ചെറിയ കല്ല് പൊതിഞ്ഞ് തമാശക്ക് മിഠായിയാണെന്നും പറഞ്ഞ് അവന്റെ വായിലിട്ട് കൊടുക്കുകയും ഒടുവിൽ കല്ല് കടിച്ച് എന്നെ പൊതിരെ തല്ലുകയും ചെയ്തത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നി. മാസങ്ങളോളം പിണങ്ങി നിന്ന അവനെയും എന്നെയും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒന്നിപ്പിക്കാൻ കൂട്ടുകാർ

0: നന്നേ പാടുപെടേണ്ടി വന്നു. പിന്നീടൊരിക്കലും ദേഷ്യം പിടിക്കാതിരുന്ന അവനെ ഇന്നെന്തു പറ്റി? അസ്വസ്ഥമായ എൻ്റെ മനസ്സിനെ തിരികെ കൊണ്ടുവരാൻ എനിക്ക് മണിക്കൂറുകൾ വേണ്ടി വന്നു. ഈയിടെയായി അവൻ സൈലൻ്റായിരുന്നു, സൂര്യഗ്രഹണമുള്ള ഒരു പകലറുതി പോലെ. എന്തടാ, എന്താ എന്നൊക്കെ പലതവണ ചോദിച്ചാലേ എന്തെങ്കിലുമൊക്കെ പറയാറുള്ളൂ. ഒരു തരം ആബ്സെന്റ് മൈൻഡഡ്. അവന് മേലെ ആകാശം എപ്പോഴും കറുപ്പണിഞ്ഞതുപോലെ. ഇടയ്ക്കെപ്പോഴോ ക്ഷണിക്കാതെ വന്ന ഫിറ്റ്സ് എന്ന വില്ലൻ അവനെ ആകെ തളർത്തിക്കളഞ്ഞു. സ്വന്തം അസുഖം ഒരിക്കൽ പോലും സ്വബോധത്തിൽ കാണാൻ പറ്റാത്ത വൃത്തികെട്ട രോഗം എപ്പിലെപ്സി. വർഷങ്ങളായി ടാബ്ലറ്റുകളിൽ ഒതുക്കി അസുഖത്തെ പിടിച്ചു നിർത്തുന്നുവെങ്കിലും പലപ്പോഴും ഒരു മയവുമില്ലാതെ രോഗം പത്തി വിടർത്തുന്നു. കൂടാതെ ദീർഘകാലത്തെ പ്രവാസ ജീവിതം സമ്മാനിച്ച ബൈപ്പാസ് സർജറിയും. തോരാതെ പെയ്യുന്ന മഴയുള്ള ഒരു റെഡ് ലെറ്റർ ഡേ ആയിരുന്നു അന്ന്. നല്ല പനി വന്ന് വീട്ടിൽ മൂടി പൊതിച്ച് കിടക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് ഒരു തണുത്ത കൈ എൻ്റെ നെറ്റിയിൽ സ്പർശിക്കുന്നത് പോലെ തോന്നി. കണ്ണ് പാതി തുറന്നപ്പോൾ അവനായിരുന്നു എൻ്റെ ബെഡിനരികിൽ. ഈ മഴയത്ത് വരണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ നെറ്റിയിൽ പതിഞ്ഞ കൈ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും കൺമണികൾ കണ്ണിൽ നിന്നും ഭീതിയോടെ ഓടിയൊളിച്ച് വാടിയ താളിൻ തണ്ടുപോലെ അവൻ നിലത്തെ കൂർന്നു വീണു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നു ഞാൻ. ഒടുവിൽ രണ്ട് കൈകൊണ്ടും അവനെ താങ്ങിയെടുത്ത് റിക്കവറി പൊസിഷന് വേണ്ടി എന്റെ ബെഡിൽ ഇടതുവശം ചിരിച്ചു കിടത്തി. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വായിൽ നിന്ന് നുരയും പതയും മുഴുവൻ പോയപ്പോൾ പതിയെ ബോധം വന്നു. എന്റെ അസുഖം അറിയാൻ വന്നയാൾ എന്റെ ബെഡിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ നിറഞ്ഞുപോയ കണ്ണുനീർ അവൻ കാണാതെ ഞാൻ തുടച്ചു. രക്തയോട്ടം കുറഞ്ഞ് കാലുകൾ കരുവാളിച്ചതും വെരിക്കോസിന്റെ അസഹനീയ വേദന സഹിച്ചതും അതിലൂടെ സ്വന്തം ശരീരം വിരൂപമായതും അവനിൽ നിരാശയുടെ വിത്തുകൾ പാകിയിരുന്നു. പിന്നീടെപ്പോഴോ വിദേശത്ത് നിന്നുള്ള പണത്തിന്റെ വരവില്ലാതായതും അവന്റെ അനാരോഗ്യവും കാരണം ഭാര്യ പതുക്കെ അകലാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ ഒരു നിറകൊണ്ട പാതിരാത്രിക്ക് ഒന്നും പറയാതെ അവൾ പടിയിറങ്ങി. ഒറ്റപ്പെടലിന്റെ വേദന കൂടി വന്നതാകാം അവന് ദേഷ്യം നിയന്ത്രിക്കാനാകാത്തത്. മനസ്സ് തളരുമ്പോൾ ശരീരവും. സോറി, ഒരു തമാശക്ക് എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ അവനെ അയച്ചെങ്കിലും ബ്ലൂ ടിക്ക് കാണാത്തതുകൊണ്ട് ഞാൻ ഫോണിൽ തന്നെ നോക്കിയിരുന്നു.
1: തനിയെ ഞാൻ. നിങ്ങൾ കേട്ട ചെറുകഥ അവതരിപ്പിച്ചത് ശശീന്ദ്രൻ കണ്ണപുരം. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. കരഹരപ്രിയ രാഗത്തിലും അതിന്റെ ചില ജന്യരാഗത്തിലും പെട്ട ഗാനങ്ങളുമായി എത്തുന്നു കൃഷ്ണനുണ്ണി സിഎസ്, കൂടെ ദേവപ്രിയ രതീഷ്. ഇന്ന് രാത്രി 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസിൽ. ഇന്ന് രാത്രി 9:30 നവരാത്രി സംഗീതോത്സവം 2026 പ്രിൻസ് രാമവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. ആവണീശ്വരം ശ്രീ എസ് ആർ വിനു വയലിൻ, ശ്രീ ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഘടം, തിരുനക്കര ശ്രീ രതീഷ് മുഖർശങ്ക്. രാത്രി 9:30 നവരാത്രി സംഗീതോത്സവം.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 44:57. 7:45 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരത്തുനിന്ന് റിലേ ചെയ്യുന്നു
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ബോണസായി അനുവദിക്കാനും തീരുമാനം. നൂറ്റാണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബില്ലും മോട്ടോർ വാഹന നികുതി ഭേദഗതി ബില്ലും സഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. 53,428 കോടി രൂപ ചിലവിലാണ് ഇത് നടപ്പാക്കുകയെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സുമുതൽ 625 രൂപയുമായിരിക്കും. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചതായും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഭിന്നശേഷി പെൻഷനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി ജനനം മുതലാക്കിയിട്ടുണ്ട്.
2: റെയിൽവേക്ക് കരീബ് 11,40,770 കർമ്മചാരിയോ കെ ലിയേ പെർഫോമൻസ് ലിങ്ക്ഡ് ബോണസ് 78 ദിനോ കാ ബോണസ് സാജ് കാബിനറ്റ് നെ അപ്രൂവ് കിയാ. യേ ദീപാവലി കാ ഉപഹാര ഹൈ റെയിൽവേ കെ സഭി കർമ്മഠ കർമ്മചാരിയോ കെ ലിയേ ജോ ദിൻ രാത് മെഹനത് കർതേ ഹൈ. കരീബ് 2,009 കറോഡ് രൂപയെ കാ ടോട്ടൽ ബോണസ് ഹൈ.
1: 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസായി നൽകുന്നതിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. IDBI ബാങ്കിന്റെ തന്ത്രപരമായ പുനഃസംഘടനയ്ക്കും കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഇതുവഴി ബാങ്കിലേക്ക് കൂടുതൽ മൂലധനം ലഭ്യമാക്കുമെന്നും പുതിയ ഘടനയിൽ കേന്ദ്ര സർക്കാരിനും LIC യ്ക്കുമായി 34% ഓഹരി പങ്കാളിത്തം ഉണ്ടായിരിക്കുമെന്നും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. നൂറ്റാണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിന്റെ ആഗോള സാംസ്കാരിക ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന സന്ദേശത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. നാഗരികതയുടെ സ്വാധീനത്തെ ഭൂമിശാസ്ത്രപരമായ അതിർത്തി കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ലെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്രസിംഗ് ശെഖാവത് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 38 വികസിത രാഷ്ട്രങ്ങളുമായി ഇന്ത്യ മുൻഗണനാ വ്യാപാര കരാറുകൾ ഒപ്പുവച്ചതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപണി സാധ്യതകൾ ആഗോളതലത്തിൽ വികസിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: Relationship with the US is very substantive. It's about trade, it's about defense partnership, it's our technology partnership, it's our critical minerals partnership, it's our people to people engagement, and we continue to engage with them on so many tracks. The US and India have a very, very consequential relationship, and it's only going to get better. I don't think the rest of the world needs to worry about it.
1: കാനഡയുമായി ക്രിയാത്മകമായ നയതന്ത്ര ബന്ധം ഉറപ്പുവരുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കനേഡിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ ഇന്തോ കാനഡ സഹകരണത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സിവിൽ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ഇവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ വക്താവ്

0: രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സൌദി അറേബ്യൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കുമൊപ്പമാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുമായി റിയാദ് എംബസി നിരന്തരം ബന്ധപ്പെട്ടുവരികയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. റിയാദ് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവച്ചത് ഇന്ത്യൻ വിമാന കമ്പനികളെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തെ തുറമുഖ നഗരമായി മാറ്റാൻ ലക്ഷ്യമിടുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. വൈദ്യുതി പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു. ഇന്ത്യയിൽ 2015 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ക്ഷയരോഗ ബാധിതരുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായി ലോകാരോഗ്യ സംഘടന. ഇതേ കാലയളവിൽ ആഗോളതലത്തിൽ 12% കുറവ് മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നും ആഗോള ക്ഷയരോഗ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: ആഗോളതലത്തിൽ ക്ഷയരോഗ ചികിത്സാ കവറേജ് 78%, ഇന്ത്യയിലിത് 92%ത്തിലെത്തിക്കാനായതായി WHO റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രോഗനിർണയ പരിശോധനകൾ വിപുലീകരിച്ചതിന് പുറമെ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടത്തിയ ക്ഷയരോഗ നിർമ്മാർജ്ജന ശ്രമങ്ങളും ഈ മുന്നേറ്റത്തിന് കാരണമായി. രാജ്യത്ത് ക്ഷയരോഗമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി 28 കോടിയിലധികം ആളുകളെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. 20 ലക്ഷത്തിലധികം പേർക്ക് പ്രതിരോധ ചികിത്സയും ഇതിന്റെ ഭാഗമായി നൽകി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതി വഴി എല്ലാ സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സ്വകാര്യ ആശുപത്രികളിലും സൌജന്യ പരിശോധനയും ചികിത്സയും ലഭ്യമാക്കിയിട്ടുണ്ട്. ക്ഷയരോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജനപങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് അഥവാ ജോഷ് പദ്ധതിക്കും കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി സംഗ്രഹാലയ പോലുള്ള പദ്ധതികൾ ജനജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി സംഗ്രഹാലയം രാജ്യത്തിന്റെ വികസനത്തിൽ ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാർ നൽകിയ സംഭാവനകളെ ജനങ്ങൾക്ക് മുന്നിൽ വിശദമാക്കുന്നു. രണ്ട് കെട്ടിടങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന ഈ ആധുനിക ഡിജിറ്റൽ മ്യൂസിയം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചും ജനാധിപത്യ പാരമ്പര്യങ്ങളെക്കുറിച്ചും വികസനയാത്രയെക്കുറിച്ചും സന്ദർശകർക്ക് അറിവ് നൽകുന്നു. ഡൽഹി ജന്തർമന്ദിറിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കേസിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളായ സൌരവ് ദാസിനെയും അശുതോഷ് റാങ്കയും ഡൽഹിയിലെ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മറ്റൊരു നേതാവായ അജിങ്ക്യ ഷിൻഡെയെ വ്യക്തിഗത ജാമ്യത്തിൽ വിട്ടയച്ചു. CJP നേതാക്കളെ ഇന്നലെയാണ് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ നാളെയോടെ എത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് നിലവിൽ 11ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇന്ത്യ വെൻഡീസിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണമടക്കം 85 മെഡലുകൾ നേടി ഇന്ത്യ 4ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക ബോണസായി അനുവദിക്കാനും തീരുമാനം. നൂറ്റാണ്ടുകൾ നീണ്ട സാംസ്കാരിക വിനിമയത്തിലൂടെയും അറിവുകളുടെ പങ്കുവയ്ക്കലിലൂടെയുമാണ് ഭാരതത്തിന്റെ നാഗരികത രൂപപ്പെട്ടതെന്ന് പ്രധാനമന്ത്രി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബില്ലും മോട്ടോർ വാഹന നികുതി ഭേദഗതി ബില്ലും സഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഹൈദരാബാദിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ടൂൺ ഇൻസ്റ്റാസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. സംഗീതത്തിൽ വ്യക്തവും സുനിശ്ചിതവുമായ സ്വരസ്ഥാനങ്ങളിലൂടെയുള്ള ശബ്ദ സഞ്ചാരത്തെയാണ് രാഗം എന്ന് പറയുന്നത്. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ പ്രധാന അടിത്തറ രാഗങ്ങളാണ്. മറ്റ് രാഗങ്ങൾക്ക് ജന്മം നൽകുന്ന അടിസ്ഥാന രാഗങ്ങളെയാണ് ജനകരാഗങ്ങൾ, മേളകർത്താ രാഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ജനകരാഗങ്ങളിൽ നിന്നും ജനിക്കുന്ന രാഗങ്ങളെയാണ് ജന്യരാഗങ്ങൾ എന്ന് വിളിക്കുന്നത്. മാതൃരാഗത്തിലെ സ്വരങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ഇവ ഉണ്ടാക്കുന്നത്. ജനകരാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ജന്യരാഗങ്ങൾ രൂപപ്പെടുന്നു.

പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ കേൾക്കാം ഖരഹര പ്രിയ രാഗത്തിൽപ്പെടുന്ന സിനിമാ ഗാനങ്ങളും അതിന്റെ ജന്യരാഗത്തിൽപ്പെടുന്ന ചില സിനിമാ ഗാനങ്ങളും. ആലപിക്കുന്നു കൃഷ്ണനുണ്ണി CS, കൂടെ ദേവപ്രിയ രതീഷ്.

കർണാടക സംഗീതത്തിലെ 22-ാമത്തെ മേളകർത്ത രാഗമാണ് ഖരഹരപ്രിയ. കരുണാപൂർണമായ ഭാവവും സങ്കടവും ഉണർത്തുന്ന ഒരു രാഗം. പവിത്രം എന്ന ചിത്രത്തിലെ ശ്രീരാഗമോ തേടുന്നു നീ എന്ന എവർഗ്രീൻ ഹിറ്റ് ഖരഹരപ്രിയ രാഗത്തിലാണ് ചിട്ട ചെയ്തിരിക്കുന്നത്. ഗാനത്തിന്റെ മധ്യത്തിൽ വരുന്ന അതിവേഗത്തിലുള്ള സ്വരപ്രസ്ഥാനങ്ങൾ ഖരഹരപ്രിയയുടെ സൗന്ദര്യം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. ശ്രീരാഗമോ തേടുന്നു നിൻ. ചിത്രം പവിത്രം. സംഗീതം ശരത്. വരികൾ ONV കുറുപ്പ്.

രീതിഗൗള. ഖരഹരപ്രിയയുടെ പ്രധാന ജന്യരാഗമാണ് രീതിഗൗള. രീതിഗൗള കേൾക്കുന്നവരിൽ ഭക്തി, ശാന്തത, പ്രണയം, വിരഹം എന്നീ ഭാവങ്ങൾ ജനിക്കുമെന്ന് പറയുന്നു. ഈ രാഗത്തിൽ നമുക്ക് പരിചയമുള്ള ഒട്ടനവധി ഗാനങ്ങളുണ്ട്. തൂവാനത്തുമ്പികളിലെ ഒന്നാം രാഗം പാടി എന്ന പാട്ട് ഇതിൽ ഏറെ പ്രശസ്തമാണ്. ഒന്നാം രാഗം പാടി, ചിത്രം തൂവാനത്തുമ്പികൾ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, വരികൾ ശ്രീകുമാരൻ തമ്പി.

മാമാങ്കം പലകുറി കൊണ്ടാടി. മലയാളികൾ നെഞ്ചിലേറ്റിയ 1987 പുറത്തിറങ്ങിയ വസന്തഗീതങ്ങൾ എന്ന ഉത്സവഗാനങ്ങളുടെ ആൽബത്തിലെ ഏറ്റവും പ്രശസ്തമായ ലളിതഗാനം. ചരിത്രപ്രസിദ്ധമായ മാമാങ്കോത്സവത്തിന്റെ പശ്ചാത്തലത്തിലും നിളയുടെ തീരങ്ങളുടെ ഓർമ്മകളിലുമാണ് ഈ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലളിതഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ആഭോഗി രാഗത്തിലാണ്, ഖരഹരപ്രിയയുടെ മറ്റൊരു ജന്യരാഗം. കേൾക്കാം മാമാങ്കം പലകുറി കൊണ്ടാടി. സംഗീതം രവീന്ദ്രമാഷ്, വരികൾ ബിച്ചു തിരുമല.

യദുകുലരതി ദേവനിവിടെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ വരമഞ്ഞളാടിയ കരിമിഴിക്കുരുവിയെ കണ്ടില്ല എത്രയോ ജന്മമായി. ഓ പ്രിയേ അനുരാഗ വിലോചനമായി. അങ്ങനെ തുടങ്ങിയാൽ പ്രിയപ്പെട്ട പാട്ടുകൾ പലതും പൂത്തിരിക്കുന്നത് കാപ്പിയിലാണ്.

മിനി ട്യൂണിംഗ് സ്റ്റാർസിൽ കേൾക്കാം തുമ്പിവാ തുമ്പക്കുടത്തിൽ എന്ന പാട്ട്. ഇളയരാജയുടെ സംഗീത സ്പർശം ഒ എൻ വിയുടെ വരികളെ തഴുകി. ഈ ഗാനത്തിന്റെ ജനപ്രീതി കാരണം ഇളയരാജ തന്നെ ഇത് തമിഴിൽ സംഘത്തിൽ പാടാത കവിത, തെലുങ്കിൽ മൗനമേ നീ ഭാഷ, ഹിന്ദിയിൽ ആയേ ജീവൻ മേം ഏസേ പൽ എന്നിങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സ് തുമ്പികളെ പോലെ പറന്നു നടക്കട്ടെ ഈ പാട്ടിന്റെ അകമ്പടിയോടെ.

കർണാടക സംഗീത കച്ചേരികൾ അവസാനിപ്പിക്കുമ്പോൾ പാടുന്ന മംഗള കീർത്തനങ്ങൾ, കൃതികൾ മധ്യമാവധിയിലാണ്. അന്തരീക്ഷത്തിൽ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ഈ രാഗത്തിന് സാധിക്കും.

ശബരിമല ക്ഷേത്രത്തിൽ രാത്രി നടയടക്കുന്നതിന് മുൻപ് ആലപിക്കുന്ന ഹരിവരാസനം മധ്യമാവധിയിലാണ്. ചിത്രം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഈറൻ മേഘം എന്ന ഗാനമാണ് ട്യൂണിംഗ് സ്റ്റാർസിൽ ഇനി. പ്രണയഭാവം ഈ ഗാനത്തിന് നൽകിയത് കണ്ണൂർ രാജൻ എന്ന അനശ്വര പ്രതിഭ.

കർണാടക സംഗീതത്തിലെ പ്രൗഢമായ മേളകർത്ത രാഗമാണ് ഹരഹരപ്രിയ. ശാസ്ത്രീയ സംഗീതത്തിന്റെ കടുംപിടുത്തങ്ങളുള്ള കീർത്തനങ്ങളും ഹൃദയം കവരുന്ന ലളിത ഗാനങ്ങൾക്കും ചലച്ചിത്ര ഗാനങ്ങൾക്കും ഒരുപോലെ വഴങ്ങുന്ന ഹരഹരപ്രിയ രാഗവും അതിന്റെ ചില ജന്യരാഗത്തിൽപ്പെട്ട ഗാനങ്ങളുമാണ് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേട്ടത്. ആലപിച്ചത് കൃഷ്ണനുണ്ണി സി എസ്, കൂടെ ദേവപ്രിയ രതീഷ്, പിന്നണിയിൽ കൃഷ്ണനുണ്ണി സി എസ്. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, രാഗാർദ്രമായ ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ആതിര രാജൻ, ഉഷ വിനീത്.

0: നിങ്ങൾ കേട്ട ഗാനം സർഗം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,420

0: 8 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സുമുതൽ 625 രൂപയും ആയിരിക്കുമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുന്നതിനുവേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രായപരിധി ജനനം മുതൽ ബാധകമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ വേതനത്തിന് തുല്യമായ തുക പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസായി നൽകുന്നതിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. IDBI ബാങ്കിന്റെ പുനഃസംഘടനയ്ക്കും അംഗീകാരമായി. കേരളത്തെ തുറമുഖ നഗരമായി മാറ്റാൻ ലക്ഷ്യമിടുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി CP ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. വൈദ്യുതി പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് സഭയെ അറിയിച്ചു. സൌദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സിവിൽ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ഇവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. സൌദി അറേബ്യൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കുമൊപ്പമാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുമായി റിയാദ് എംബസി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. റിയാദ് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവച്ചത് ഇന്ത്യൻ വിമാന കമ്പനികളെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ് ഡെസ്കുകളും സജ്ജീകരിക്കും. ബാങ്ക് പെൻഷൻകാരെ ലക്ഷ്യമാക്കി പുതിയ സൈബർ തട്ടിപ്പ് സജീവമാകുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. വിരമിച്ച ബാങ്ക് ജീവനക്കാരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി സമർപ്പിക്കാമെന്ന വ്യാജേനയാണ് തട്ടിപ്പുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യാജ പരസ്യങ്ങളും ലിങ്കുകളും പ്രചരിക്കുന്നുണ്ട്. ബാങ്കിന്റെ ഔദ്യോഗിക പേരും ചിഹ്നവും ദുരുപയോഗം ചെയ്ത് വിശ്വാസം നേടിയെടുക്കുന്ന തട്ടിപ്പുകാർ തുടർന്ന് വ്യാജ മൊബൈൽ ആപ്ലിക്കേഷനായ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചാണ് അക്കൌണ്ടുകളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നത്. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കമ്മന നവോദയ LP സ്കൂളിൽ നാളെ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം ഉച്ചതിരിഞ്ഞായിരിക്കും സംസ്കാരം. ശബരിമലയിൽ അരവണ നിർമ്മാണം ഇന്ന് രാവിലെ മുതൽ പുനരാരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്ലാന്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ മാസം 20 ശേഷം പ്ലാന്റ് പൂർണ്ണ ഉൽപാദനശേഷി കൈവരിക്കുന്നതോടെ പ്രതിദിനം 3 ലക്ഷത്തിലധികം ടിൻ അരവണ ഉൽപാദിപ്പിക്കാനാകും. കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രഥമ സർഗ കേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ചലച്ചിത്ര നടൻ പ്രേം നസീറിന്റെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാൻ മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗത്തിൽ തീരുമാനം. December 11 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രേം നസീറിന് ആദരമർപ്പിച്ചുകൊണ്ടായിരിക്കും ആഘോഷങ്ങളുടെ തുടക്കം. 2027 ഏപ്രിൽ 7 അദ്ദേഹത്തിന്റെ 100-ാം ജന്മദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികളോടെയാവും ആഘോഷങ്ങൾക്ക് പരിസമാപ്തിയാവുക. സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരമായ കേരള പുരസ്കാര സമർപ്പണം ഈ മാസം 22 ലോക്ഭവനിൽ നടക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ പുരസ്കാരം സമ്മാനിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്ത.

വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഫാർമർ ഐ ഡി നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമിയുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. കർഷകർക്ക് അഗ്രി സ്റ്റാക്ക് പോർട്ടൽ അഥവാ ആപ്പ് വഴി സ്വയമോ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, CSE, കൃഷിഭവനുകൾ എന്നിവ മുഖേനയോ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂസർ മാനുവൽ വെബ്സൈറ്റ് കേരള അഗ്രികൾച്ചർ .gov.in, ഫോൺ നമ്പർ 0495-2370-368. പട്ടികജാതി വികസന വകുപ്പിന്റെ ട്രെയ്സ് പരിശീലന പദ്ധതിയുടെ ഭാഗമായി അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്, എംടെക്, ഡിപ്ലോമ, ITI. പ്രായപരിധി 21-35. അപേക്ഷയും ജാതി, യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും പകർപ്പും ഫോട്ടോയും സഹിതം 31-നകം കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-2561-62. വിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഒക്ടോബറിൽ ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി, പ്ലസ് ടു, SSLC യോഗ്യതകളുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994-44-9314. മംഗൽപാടി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 16-ന് രാവിലെ 10 മണിക്ക് സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കും. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ യോഗ്യത. ഫോൺ നമ്പർ 0499-2420-98. പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ 23-ന് രാവിലെ 10 മണി മുതൽ കൂൺ കൃഷിയിൽ സൌജന്യ പരിശീലനം നൽകുന്നു. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9447-33-3968. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഹോസ്റ്റലുകളിൽ മെസ് മാനേജർമാർ, മേട്രൺ എന്നിവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ 21-ന് മുൻപായി കോൺട്രാക്ട് .engage@cukerala.ac.in എന്ന ഇമെയിലിലേക്ക് ബയോഡാറ്റ സഹിതം അപേക്ഷിക്കണം. കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ 24-ന് രാവിലെ 10:15 മുതൽ വൈകുന്നേരം 5 മണി വരെ കാടവളർത്തൽ വിഷയത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 22-ന് വൈകുന്നേരം 4 മണിക്ക് മുൻപ് പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0497-2763-473. കണ്ണൂർ ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിലേക്കും കരാറടിസ്ഥാനത്തിൽ വുമൺ കാറ്റിൽ കെയർ വർക്കർമാരെ നിയോഗിക്കുന്നതിനുള്ള അപേക്ഷ 19-ന് വൈകുന്നേരം 5 മണി വരെ സമർപ്പിക്കാം. അതാത് ക്ഷീരവികസന സർവീസ് യൂണിറ്റ് പരിധിയിൽ സ്ഥിരതാമസമുള്ളവരും SSLC പാസ്സായവരുമായ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2707-59. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ MBA ഡിപ്പാർട്ട്മെന്റിൽ ഡയറക്ടർ ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്രായപരിധി 63 വയസ്സ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം നാളെ രാവിലെ 10 മണിക്ക് മുൻപായി കോളേജിൽ നേരിട്ട് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9446-3701-90. സേവന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44:53. നേരത്തെ 45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: നമസ്കാർ, ആകാശവാണി സമാചാർ സന്ധ്യ മുനീഷ് ശർമ്മ.

നമുക്ക് പുതിയ വഴികൾ കാണിച്ചു തരും. ആ വഴികൾ പരിസ്ഥിതിക്കും സമൂഹത്തിനും പ്രയോജനകരമാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നത് നമ്മുടെ ശാസ്ത്രീയ മനോഭാവമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഊർജത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ വൈദ്യുതി, ഇന്ധനം, ചൂട് എന്നിവയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും വാഹനങ്ങൾ ഓടിക്കാനും വ്യവസായം നടത്താനും ഊർജം കൂടിയേ തീരൂ. എന്നാൽ ഇന്ന് ലോകം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയുണ്ട്. അത് ഊർജത്തിന്റെ ആവശ്യകത വർദ്ധിക്കുമ്പോൾ പരിസ്ഥിതിയെ മലിനമാക്കാതെ എങ്ങനെ ഊർജം ഉൽപ്പാദിപ്പിക്കാം എന്നതാണ്. കൽക്കരി, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ പുറത്തുവരുന്നു. ഇവ ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ സാഹചര്യത്തിൽ ലോകം പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു ശുദ്ധ ഊർജ സാങ്കേതിക വിദ്യയാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഇന്ന് ഗ്രീൻ ഹൈഡ്രജന്റെ ശാസ്ത്രവും പ്രാധാന്യവും ഭാവിയിലെ സാധ്യതകളും നമുക്ക് പരിചയപ്പെടാം. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. അറ്റോമിക നമ്പർ 1 പ്രതീകം H എന്നതുമാണ്. ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകമാണ്. എന്നാൽ സാധാരണയായി ജലം പോലുള്ള സംയുക്തങ്ങളിലാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജനെ പ്രധാന ഊർജവാഹകമായി ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാന ആശയം. കുട്ടികളെ, ഗ്രീൻ ഹൈഡ്രജൻ എന്ന പേര് കേൾക്കുമ്പോൾ പച്ച നിറത്തിലുള്ള ഹൈഡ്രജൻ വാതകമാണെന്ന് കരുതരുത്. ഇവിടെ ഗ്രീൻ എന്നത് പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പാദന രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. ജലത്തെ വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് എന്ന പ്രക്രിയയിലൂടെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കാം. ഈ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി, സൌരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി തുടങ്ങി പുനരുപയോഗിക്കുന്ന ഊർജസ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജനെ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നു. അതാ ഒരു കുട്ടിയുടെ സംശയം. ശരിയാണ്, ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മറ്റു നിറത്തിലുള്ള ഹൈഡ്രജനും ഉണ്ടാകുമോ? ഉണ്ട്. ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയും അതുമായി ബന്ധപ്പെട്ട കാർബൺ പുറന്തള്ളലും വ്യക്തമാക്കാൻ വിവിധ നിറപ്പേരുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവ യഥാർത്ഥത്തിൽ വാതകത്തിന്റെ നിറങ്ങളല്ല. ഗ്രേ ഹൈഡ്രജൻ പ്രകൃതിവാതകം പോലുള്ള ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് സാധാരണയായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രക്രിയയിൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. ബ്ലൂ ഹൈഡ്രജൻ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോൾ പുറത്തുവരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത് സംഭരിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കും. ഗ്രീൻ ഹൈഡ്രജൻ പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി ഉപയോഗിച്ചുള്ള ജലവൈദ്യുത വിഘടനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഓർക്കുക, ഹൈഡ്രജന്റെ ഉൽപ്പാദന രീതി, ഊർജ സ്രോതസ്, കാർബൺ പുറന്തള്ളൽ എന്നിവയാണ് പ്രധാനപ്പെട്ടത്. ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ജലത്തിന്റെ രാസസൂത്രം H2O എന്നാണ്. ഒരു ജലതന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവുമുണ്ട്. ജലത്തിലൂടെ അനുയോജ്യമായ വൈദ്യുത പ്രവാഹം കടത്തിവിടുമ്പോൾ ജലതന്മാത്രകൾ വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കുന്നു. ഈ പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ്. ഈ പ്രക്രിയയിൽ സൌരോർജം എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് നോക്കാം. സൌരപാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ച് ഇലക്ട്രോലൈസറുകൾ പ്രവർത്തിപ്പിക്കാം. ഇലക്ട്രോലൈസറാണ് ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിക്കുന്നത്. ഇങ്ങനെ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ പിന്നീട് ആവശ്യാനുസരണം ഉപയോഗിക്കാനായി

0: സംഭരിച്ചു വയ്ക്കാം. അതായത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജത്തെ ഹൈഡ്രജന്റെ രൂപത്തിൽ സംഭരിക്കാനുള്ള ഒരു മാർഗമാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഇനി നമുക്ക് ചിന്തിക്കാം, ഗ്രീൻ ഹൈഡ്രജൻ ഭാവിയിലെ ഊർജസ്രോതസ്സായി പരിഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമതായി, ഇതിൻ്റെ ഉൽപ്പാദനത്തിൽ പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി ഉപയോഗിക്കാം. അതുവഴി ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയും. രണ്ടാമതായി, ഹൈഡ്രജനെ സംഭരിച്ചു വയ്ക്കാനും മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാനും കഴിയും. സൗരോർജവും കാറ്റിൽ നിന്നുള്ള ഊർജവും എല്ലായ്പ്പോഴും ഒരേ അളവിൽ ലഭിക്കണമെന്നില്ല. ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയുടെ ഒരു ഭാഗം ഹൈഡ്രജന്റെ രൂപത്തിൽ സംഭരിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ പ്രയോജനകരമാണ്. ഗ്രീൻ ഹൈഡ്രജൻ പെട്രോളിയം ഡീസലിനും പകരമാകുമോ? ഇല്ല, ചില മേഖലകളിൽ പകരമായി ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ എല്ലായിടത്തും പെട്രോളിനും ഡീസലിനും പകരമാകുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. ചെലവ്, സംഭരണം, സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവ പരിഗണിച്ചാണ് ഉപയോഗം തീരുമാനിക്കേണ്ടത്. ഭാവിയിൽ കൂടുതൽ കാര്യക്ഷമമായ ഇലക്ട്രോലൈസറുകൾ, ചെലവ് കുറഞ്ഞ കാറ്റലിസ്റ്റുകൾ, സുരക്ഷിതമായ ഹൈഡ്രജൻ സംഭരണ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവശാസ്ത്രജ്ഞന്മാർക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളെ, നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തിൽ ഗ്രീൻ ഹൈഡ്രജന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഗതാഗത മേഖലയിൽ ഹൈഡ്രജൻ ഫ്യുവൽ സെൽ, ബസ്സുകൾ, ട്രക്കുകൾ, ചില ഭാരവാഹനങ്ങൾ എന്നിവയ്ക്ക് വൈദ്യുതി നൽകാൻ ഹൈഡ്രജൻ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ദീർഘദൂര ചരക്കു നീക്കത്തിൽ ചില ഹൈഡ്രജൻ ട്രക്കുകൾക്ക് പ്രയോജനം ലഭിക്കും. എന്നാൽ ഏത് വാഹനമാണ് ഏറ്റവും അനുയോജ്യമെന്നത് ചെലവ്, ഇന്ധന ലഭ്യത, യാത്രാദൂരം, കാര്യക്ഷമത തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഉരുക്ക് നിർമ്മാണം, ഇരുമ്പയിരിൽ നിന്ന് ഓക്സിജൻ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് ഹൈഡ്രജൻ ഉപയോഗിക്കാം. ചില പ്രവർത്തനങ്ങളിൽ ഇരുമ്പയിരിലെ ഇരുമ്പ് ഓക്സൈഡ് ഹൈഡ്രജനുമായി പ്രതിപ്രവർത്തിച്ച് ഇരുമ്പും ജലവും രൂപപ്പെടുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ സാധിക്കും. രാസവള നിർമ്മാണം, കൃഷിക്കാവശ്യമായ അമോണിയ നിർമ്മാണത്തിൽ ഹൈഡ്രജൻ പ്രധാന അസംസ്കൃത വസ്തുവാണ്. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ NH3 രൂപപ്പെടുന്നു. ഈ പ്രക്രിയയെ ഹാബർ പ്രക്രിയ അഥവാ ഹാബർ പ്രോസസ് എന്ന് വിളിക്കുന്നു. അമോണിയ ഉപയോഗിച്ചാണ് പല നൈട്രജൻ വളങ്ങളും നിർമ്മിക്കുന്നത്. അതിനാൽ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുള്ള അമോണിയ നിർമ്മാണം കാർഷിക മേഖലയിലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ സഹായിച്ചേക്കും. കപ്പൽ ഗതാഗതവും വ്യോമ ഗതാഗതവും, ദീർഘദൂര കപ്പൽ ഗതാഗതത്തിൽ ഗ്രീൻ ഹൈഡ്രജനിൽ നിന്ന് നിർമ്മിക്കുന്ന അമോണിയ, മെഥനോൾ തുടങ്ങിയ ഇന്ധനങ്ങൾക്ക് ഭാവിയിൽ പ്രാധാന്യം ലഭിച്ചേക്കാം. വ്യോമഗതാഗതത്തിലും ഹൈഡ്രജനെ അതിൽ നിന്ന് നിർമ്മിക്കുന്ന സിന്തറ്റിക് ഇന്ധനങ്ങളും സംബന്ധിച്ച് ഗവേഷണം നടക്കുന്നു. എന്നാൽ അവയുടെ ഉപയോഗത്തിന് ചെലവ്, സുരക്ഷ, സംഭരണം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നിലനിൽക്കുന്നു. വൈദ്യുതി സംഭരണ രംഗത്ത് സൂര്യപ്രകാശം കൂടുതലുള്ള സമയത്ത് അധികമായി ലഭിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി ഉപയോഗിച്ച് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാം. ആവശ്യമുള്ളപ്പോൾ ഫ്യുവൽ സെൽ വഴി ഉൽപ്പാദിപ്പിക്കുവാനും കഴിയും. കേരളത്തിൽ ഗ്രീൻ ഹൈഡ്രജന്റെ സാധ്യതകൾ പഠിക്കുകയും ശുദ്ധഗതാഗതം, വ്യവസായങ്ങൾ, ഊർജ സംഭരണം തുടങ്ങിയ മേഖലകളിൽ അതിന്റെ ഉപയോഗം വിലയിരുത്തുകയും ചെയ്യാം. നമ്മുടെ സ്കൂളുകളിൽ ഈ വിഷയത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നോക്കിയാലോ? അത് ശാസ്ത്രം പഠിക്കുന്നത് പരീക്ഷയ്ക്കു വേണ്ടി മാത്രമല്ല, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുമാണ്. സ്കൂളുകളിൽ സൗരോർജത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സെമിനാറുകൾ സംഘടിപ്പിക്കാം, ഊർജ സംരക്ഷണ ക്ലബ്ബുകൾ രൂപീകരിക്കാം. പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളെക്കുറിച്ച് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാം. ഹൈഡ്രജൻ ഫ്യുവൽ സെല്ലിന്റെ പ്രവർത്തനം മാതൃകയിലൂടെയും ചിത്രത്തിന്റെ സഹായത്തോടും സ്ലൈഡ് പ്രസന്റേഷൻ വഴിയും മനസ്സിലാക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ലോകം ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിൽ രസതന്ത്രം, ഭൗതിക ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പരിസ്ഥിതി ശാസ്ത്രം എന്നീ മേഖലകൾക്ക് നിർണായകമായ പങ്കുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രോലൈസറുകൾ, ഹൈഡ്രജനെ വൈദ്യുതിയാക്കി മാറ്റുന്ന ഫ്യുവൽ സെല്ലുകൾ, സുരക്ഷിതമായ സംഭരണ സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ശാസ്ത്രത്തിന്റെ സംഭാവനകളാണ്. ഭാവിയിൽ ഈ മേഖലയിൽ ഗവേഷണം നടത്താനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും നമ്മുടെ കുട്ടികൾക്ക് കഴിയും. പ്രകൃതി വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കാനും മലിനീകരണം കുറയ്ക്കാനും ഭാവി തലമുറയ്ക്കായി ഭൂമിയെ സംരക്ഷിക്കാനും നാം പഠിക്കണം. ഇന്ത്യയും ഗ്രീൻ ഹൈഡ്രജനും. ഇന്ത്യയിൽ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കുക, പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, വ്യവസായങ്ങളിലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക, ഗവേഷണം, സാങ്കേതികവിദ്യ, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ ശുദ്ധമായ ഊർജമാറ്റത്തിന് സഹായിക്കുക. ഗ്രീൻ ഹൈഡ്രജൻ പോലുള്ള സാങ്കേതിക വിദ്യകളിൽ കുട്ടികളെ നിങ്ങളുടെ പങ്ക് എന്താണെന്ന് അറിയണ്ടേ? അതെ, വലിയ ശാസ്ത്രീയ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് ചെറിയ ശീലങ്ങളിൽ നിന്നാണ്. അനാവശ്യമായി വൈദ്യുതി ഉപയോഗിക്കാതിരിക്കുക, സാധ്യമാകുന്നിടത്ത് പുനരുപയോഗ ഊർജത്തെക്കുറിച്ച് പഠിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുറയ്ക്കുക, പരിസ്ഥിതി സൗഹൃദമായ വിദ്യകളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ശാസ്ത്രവും ഉത്തരവാദിത്വമുള്ള സാങ്കേതിക വിദ്യയും ചേർന്നാൽ മാത്രമേ സുസ്ഥിരമായ ഭാവി സൃഷ്ടിക്കാൻ കഴിയൂ. ശുദ്ധമായ ഊർജം, സുരക്ഷിതമായ പരിസ്ഥിതി, സുസ്ഥിരമായ ഭാവി, അതാണ് നമ്മുടെ ലക്ഷ്യം.
1: ഗ്രീൻ ഹൈഡ്രജൻ, ഭാവിയിലെ ഊർജ സ്രോതസ്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക കെ രാജൻ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി നവരാത്രി സംഗീതോത്സവം മൂന്നാം ദിവസം. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, തിരുനക്കര രതീഷ്, മുഖർ ശംഖ്. ഇന്നത്തെ മുഖ്യകൃതി ദേവി പാവനെ, രാഗം സാവേരി, ആദിതാളം.

ಬೆಲೆ ಬೆಲೆ.

0: Benar.
1: Tidak.

Beleza.

ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, ബി ഹരികുമാർ മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, തിരുനക്കര രതീഷ് മുഖർശങ്ക്. നവരാത്രി സംഗീതോത്സവം നാലാം ദിവസമായ നാളെ അമൃത വെങ്കടേഷ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. നാളത്തെ മുഖ്യകൃതി ഭാരതി മാമാവ, രാഗം തോടി, ആദിതാളം. ഇന്നത്തെ കച്ചേരിയുടെ പൂർണ്ണരൂപം തിരുവനന്തപുരം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്.

നിങ്ങൾ കേട്ട ഗാനം നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ONV ജി ദേവരാജൻ. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം വചനം, ONV യുടെ വരികൾ മോഹൻ സിതാര ഈണം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15:08. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.